ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ശ്രാവണം 30, കൊല്ലവർഷം 1202 ചിങ്ങമാസം 5 തീയതി, 2026 ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച. സമയം 5 കഴിഞ്ഞ് 53 മിനിറ്റും 35 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും, ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാ ഹെഡ്സിലും, പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഈ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം നീലേശ്വരം സദാശിവൻ അവതരിപ്പിക്കുന്നു.
1: ഏത് ജീവശരീരവും ശ്രദ്ധിച്ചാൽ ബോധ്യപ്പെടുന്ന

0: ഒരു വേദാന്ത ദർശനമുണ്ട്. രൂപപ്പെടുക, പിറക്കുക, വളരുക, പരിണമിച്ചുകൊണ്ട് നിലനിൽക്കുക, നശിക്കുക, ഇവയാണത്. മനുഷ്യൻ്റെ ജീവിതഘട്ടങ്ങളിൽ അവസാനത്തേതാണ് വാർദ്ധക്യം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ളത് കേരളത്തിലാണ്. വൃദ്ധി അഥവാ വളർച്ച എത്തിയവർ എന്നാണ് വൃദ്ധർ എന്ന വാക്കിന് അർത്ഥം. വിശ്രമ ജീവിതമാണ് വൃദ്ധർക്ക് വിധിച്ചിട്ടുള്ളത് എന്ന അഭിപ്രായം ഉചിതമല്ല. ചികിത്സ വേണ്ടി വരാത്ത വിധം ജീവിതം ശ്രദ്ധയോടെ ചിട്ടപ്പെടുത്താൻ മുതിർന്ന പൗരന്മാർ ശ്രമിക്കണം. പോഷകാഹാരം വയോജനങ്ങൾക്കും അനിവാര്യമാണ്. വയോജനങ്ങൾ വേഗം രോഗികളാകും എന്നത് മിഥ്യാധാരണയാണ്. അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ വാർദ്ധക്യ സഹജം എന്ന് മുദ്രകുത്തി ചികിത്സ നിഷേധിക്കുന്നതും അനീതി തന്നെ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ഒരു സർവേയിൽ ആരോഗ്യമുള്ള വൃദ്ധജനങ്ങളുടെ പ്രവർത്തനശേഷി യുവാക്കളുടേതിന് സമമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധേയമാണ്. കർമ്മബോധം ഉണർത്തുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ വയോജനങ്ങൾ ആരോഗ്യത്തിനനുസരിച്ച് ഏർപ്പെടുന്നത് അഭികാമ്യമാണ്. ചെറു ജോലികൾ ചെയ്യാനോ കളിക്കാനോ വിനോദയാത്രയ്ക്കോ താൻ അശക്തനെന്ന് അവർ സ്വയം തീരുമാനിച്ചാൽ വാർദ്ധക്യത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കുകയേയുള്ളൂ. താമസിയാതെ തങ്ങളും വൃദ്ധരാകും എന്നുള്ള യാഥാർത്ഥ്യം പാടേ മറന്ന് മുതിർന്ന പൗരന്മാരെ അവഗണിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഒരു സംഭവകഥ ഓർമ്മ വരുന്നു. കൂടെ താമസിച്ച വിവാഹിതനായ പുത്രൻ പുതിയ വീട് നിർമ്മിച്ച് താമസം അവിടേക്ക് മാറ്റി. പിതാവിനെ ക്ഷണിച്ചെങ്കിലും കൂടെ പോയില്ല. എങ്കിലും മകനെയും കൊച്ചുമക്കളെയും കാണാൻ അയാൾ പലപ്പോഴും മകൻ്റെ വസതിയിൽ എത്തുമായിരുന്നു. ഒരു ദിവസം അയാൾ മകൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നടന്ന ചില സംഭാഷണം കേൾക്കാനിടയായി. ഇത് കേട്ട വൃദ്ധപിതാവ് തകർന്ന ഹൃദയമോടെ അവിടെ നിന്നും മടങ്ങി. എന്നാൽ വൃദ്ധമാതാപിതാക്കളെ ധർമ്മബോധമോടെ സംരക്ഷിക്കുന്ന ഉത്തമ സന്താനങ്ങളും ഉണ്ടെന്ന കാര്യം ആശ്വാസം തരുന്നുണ്ട്. വയോജനങ്ങളെ ആദരിക്കുക, സൗഹൃദം സ്ഥാപിക്കുക, ആവശ്യങ്ങൾ അറിഞ്ഞും കണ്ടും സഹായിക്കുക എന്നിവ ഒരു നല്ല സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു. ഓരോ വ്യക്തിയും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും വിശിഷ്യ വയോജനക്ഷേമ വകുപ്പും ഇക്കാര്യം ശ്രദ്ധിക്കുമെന്ന് പ്രത്യാശിക്കാം.
1: ഇന്ന് സുഭാഷിതം അവതരിപ്പിച്ചത് നീലേശ്വരം സദാശിവൻ.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ പാലാ നാരായണൻ നായരുടെ ഓണത്തുമ്പികൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് പാല നാരായണൻ നായരുടെ ഓണത്തുമ്പികൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് കവിത സ്വരലയ.

പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 116. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 ഗാന്ധിമാർഗം, 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി മൺട്രോ തുരുത്ത്. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, ആർ ഗീതാകൃഷ്ണൻ പാടുന്ന കൃതികൾ, വി ജി ഉപേന്ദ്രനാഥ് വയലിൻ, നെടുങ്കുന്നം പ്രണവ് പി എസ് മൃദംഗം. 11 റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ, ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പങ്കെടുക്കുന്നു, ചുമട് താങ്ങി എന്നിവ കേൾക്കാം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ, 12 മാപ്പിളപ്പാട്ടുകൾ, ബഷീറ ബീവി, ആലപ്പുഴ റംല ബീഗം എന്നിവർ അവതരിപ്പിച്ചത്. 12:20 ലളിത ഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം, അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജയപ്രകാശ് ആർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 ആവണി പൊന്നുഞ്ഞാൽ, ചലച്ചിത്ര സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർ നാടകം വേനൽ മഴ, 15 രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി. 3 ഗാനോപഹാരം. 4 ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 മഴവില്ല്, 5 ഹിന്ദി പാഠം, 5:15 ചങ്ങാതി സ്പോൺസർഡ് പരിപാടി, 5:45 ഖുറാൻ പാരായണം, തേവലക്കര AM ബഷീർ പാരായണം ചെയ്തത്, 6 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ ഓണവിപണി പ്രത്യേക പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി റേഡിയോ ഗൈഡ്, 8 സാഹിത്യവേദി. മല്ലിക വേണുകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ മരണതാണ്ഡവം, ചിത്രശലഭത്തോട്. ഷാജി വിൽസൺ എഴുതി അവതരിപ്പിക്കുന്ന കഥ തണൽ മരങ്ങൾ. കവലയൂർ വിജയകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ വിരഹപ്രവാസം, വാർദ്ധക്യം എന്നിവ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ശ്രേയസ് പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഓണം അന്നും ഇന്നും കവിഭാവനയിൽ മായാജി നായർ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പ്രോഗ്രാം എഡ്യൂക്കേഷൻ ഇൻ ദി ഡിജിറ്റൽ ഏജ്, ഡോക്ടർ ജോജു ജോൺ സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥ, കാരൂർ എഴുതിയ കഥ തലയിലെഴുത്ത്, അവതരണം ഐശ്വര്യ. 10 ലയവിന്യാസം, നാഞ്ചിൽ AR അരുൾ കൊന്നക്കോൽ, ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം, വാഴപ്പള്ളി R കൃഷ്ണകുമാർ ഖട. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM ഗോൾഡ് ഡെലിറിലെ. ഇനി ഇന്നത്തെ കാലാവസ്ഥ അറിയാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടു കൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി സമയം 6:15. ഇപ്പോൾ ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് കെ എ അബൂബക്കർ, പൊന്നാട് വി എം ഷുഹൈബ് എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. തടി മറന്നെല്ലാവരും ചൊല്ലുന്നു തക്ദീർ.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാ

0: എലാശോദ ക്ലെയിം പ്രഭാത ഭീരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം പത്രവൃത്താന്തം. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് അതിവേഗം ഭൂമി ഏറ്റെടുക്കാൻ നിയമം ഭേദഗതി ചെയ്യും. 6 മാസത്തിനുള്ളിലെങ്കിലും നടപടികൾ പൂർത്തിയാക്കുകയാണ് റവന്യൂ വകുപ്പിന്റെ ലക്ഷ്യം. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധ ശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുവാൻ തീരുമാനമായി. DRDO ശാസ്ത്രജ്ഞരും പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന വിദഗ്ധ സമിതി സാങ്കേതിക സൌകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധിച്ചായിരിക്കും കമ്പനിയെ തിരഞ്ഞെടുക്കുക. ദേശീയപാതയുടെ മധ്യഭാഗത്തുനിന്ന് ഇരുവശത്തേക്കും 40 മീറ്ററിനുള്ളിൽ വീടുകൾക്കും 75 മീറ്ററിനുള്ളിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കും നിർമ്മാണ അനുമതി നൽകരുതെന്ന വിധിക്കെതിരെ കേരളം സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി അറിയിച്ചു. നീറ്റ് ചോർച്ചയ്ക്കെതിരെ ഡൽഹി ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ അന്വേഷിക്കാൻ സുപ്രീംകോടതി 5-അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ചു. ബംഗ്ലാദേശിന്റെ 23-ാം പ്രസിഡന്റായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയും തദ്ദേശഭരണ മന്ത്രിയുമായ മിർസ ഫക്രുൽ ഇസ്ലാം അലാങ്കിറിനെ തെരഞ്ഞെടുത്തു. യുക്രൈൻ തലസ്ഥാനമായ കീവിലും സമീപ പ്രദേശങ്ങളിലും ബുധനാഴ്ച രാത്രി റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 16 പേർ മരിച്ചു, 40 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യൻ പുരുഷ ടീമിന് പിന്നാലെ വനിതാ ടീമും ലോകകപ്പ് ഹോക്കി 2-ാം റൌണ്ടിൽ കടന്നു. പൂൾ ഡിയിലെ നിർണായകമായ അവസാന കളിയിൽ ഇംഗ്ലണ്ടുമായി ഗോൾരഹിത സമനില പാലിച്ചാണ് ഇന്ത്യ മുന്നേറ്റം നടത്തിയത്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും പുരുഷ ഡബിൾസിൽ ചിരാഗ് ഷെട്ടി സാത്വിക് സായി സഖ്യവും ക്വാർട്ടറിൽ കടന്നു. PV സിന്ധുവും ആയുഷ് ഷെട്ടിയും പ്രീ ക്വാർട്ടറിൽ തോറ്റു പുറത്തായി.
1: ലോക സമാധാനത്തിനും മാനവികതയ്ക്കും വലിയ ഭീഷണിയുയർത്തുന്ന ഭീകരവാദത്തിന്റെ ഇരകളെ സ്മരിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി 21 ആഗസ്റ്റ് അന്താരാഷ്ട്ര ഭീകരാക്രമണ ഇരകളുടെ ഓർമ്മ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുകയാണ്. ഭീകരാക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരെ ഓർമ്മിക്കുന്നതിനൊപ്പം ഭീകരവാദത്തിനെതിരെയുള്ള ആഗോള പ്രതിരോധവും ഇരകൾക്ക് ഉറപ്പാക്കേണ്ട നീതിയും വരും തലമുറയ്ക്കായുള്ള സമാധാന സന്ദേശവും ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ പ്രഭാതഭേരി. ആഗോളതലത്തിൽ ഭീകരവാദം വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചും ഇരകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിക്കുന്നു മുൻ നയതന്ത്രജ്ഞൻ TP ശ്രീനിവാസൻ.
2: ഐക്യരാഷ്ട്ര സംഘടന വർഷങ്ങളായി ടെററിസത്തിനെതിരായിട്ടുള്ള ഒരു ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ ആഗസ്റ്റ് 21 ടെററിസ്റ്റ് വിക്ടിംസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദിവസമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ടെററിസ്റ്റിന് മുഴുവനും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റാത്തത് ടെററിസം ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ അതിന്റെ മറ്റൊരു ആസ്പെക്റ്റാണ് ടെററിസം വിക്ടിംസ്, ടെററിസത്തിന്റെ വിക്ടിംസ് ആയിരുന്നവർക്ക് വേണ്ടിയാണ് ഈ ദിവസം മനസ്സിലാക്കിയിരിക്കുന്നത്. ആ സമയത്ത് എല്ലാ രാജ്യങ്ങളും ഇക്കാര്യത്തെ പറ്റി ശ്രദ്ധിക്കുക, അതിനുള്ള പരിപാടികൾ നടത്തുക, പിന്നെ ടെററിസ്റ്റ് വിക്ടിംസിനെ സഹായിക്കാൻ കഴിയുക, ഒരു പ്രത്യേക പരിപാടിയാണ്. ഈ ദിവസം എല്ലാവരും ടെററിസ്റ്റ് വിക്ടിംസിനെ പറ്റി ശ്രദ്ധിക്കുന്നത്. വലിയ വലിയ നഷ്ടങ്ങൾ വരുന്നു, ജീവനാശം ഉണ്ടാകുന്നു. അപ്പൊ അതാരാണ് അല്ലെങ്കിൽ എന്താണ് ടെററിസം എന്ന് പറയാതെ തന്നെ അതിനിരയായിട്ടുള്ളവര് ഓർമ്മിക്കാനാണ് ഈ ദിവസം. അതനുസരിച്ച് ലോകത്തിലായിട്ട് പല രാജ്യങ്ങളിലും ഇതിനുള്ള പരിപാടികളുണ്ട്. ചില രാജ്യങ്ങളിൽ ടെററിസ്റ്റ് വിക്ടിംസ് കൂടുതലാണ്, ചില രാജ്യങ്ങളിൽ കുറവാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടെററിസം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം പാകിസ്ഥാന്റെ പോളിസി തന്നെ ടെററിസമാണ്. ഇന്ത്യക്കെതിരായിട്ടുള്ള വിക്ടിംസിനോടുള്ള ശക്തി ഐക്യരാഷ്ട്രത്തിന് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ദിവസമാണ്. അതായത് ഇന്ത്യയിലും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക, നമുക്കിവിടെ വിക്ടിംസ് ഉണ്ടോ അവരെയൊക്കെ രക്ഷിക്കാൻ അവർക്ക് സൗകര്യം നൽകി കൊടുക്കാൻ.
1: സൈബർ ഇടങ്ങൾ ഉപയോഗിച്ചുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിനും ആഗോളതലത്തിൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമുള്ള വഴികളെക്കുറിച്ച് വ്യക്തമാക്കുന്നു സൈബർ സുരക്ഷാ വിദഗ്ധയായ ധന്യ മേനോൻ പാട്ടത്തിൽ.
3: ടെററിസം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് ചെയ്യുന്നത് പലപ്പോഴും ക്രിപ്റ്റോഗ്രഫി, പലപ്പോഴും സ്റ്റെഗ്നോഗ്രഫി ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് കണ്ടുവന്നിട്ടുള്ളത് എങ്ങനെയാ വെച്ചാല് വീഡിയോ ഫയൽസ് അല്ലെങ്കിൽ ഓഡിയോ ഫയൽസ്, അതല്ലാന്നുണ്ടെങ്കിൽ പിക്ചർ ഫയൽസ്, ഇമേജ് ഫയൽസിന്റെ ഒക്കെ പിന്നീട് വളരെ സാങ്കേതികമായിട്ട് സ്റ്റെഗ്നോഗ്രഫിക് ടൂൾസ് ഉപയോഗിച്ച് ടെററിസം പ്ലാൻ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ടെററിസം ചെയ്യാനുള്ള എന്റെ ബ്ലൂ പ്രിന്റുകള് പ്ലാനുകള് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് സർക്കുലേറ്റ് ചെയ്യും. ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഈ ഫയൽ സൈസോ അല്ലെങ്കിൽ ഫയലിന്റെ പ്രോപ്പർട്ടീസോ ഒന്നും അങ്ങനെ മാറില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കോമണറിനെ സംബന്ധിച്ചോളം

0: ഇത്തരം നമ്മുടെ സാങ്കേതിക വിദ്യകള് ഒരുപാട് ഇത്തരം കാര്യങ്ങളിൽ ഡെയിലി ഉപഭോക്താക്കൾ എല്ലാവരും ഇതിനകത്ത് അറിഞ്ഞോ അറിയാതെയോ ചേരുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് ഇല്ലാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്.
1: ഭീകരാക്രമണങ്ങളെ അതിജീവിച്ചവർ നേരിടുന്ന മാനസികാഘാതങ്ങളെയും അവർക്ക് നൽകേണ്ട കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നു മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ സി ജെ ജോൺ.
2: സാധാരണ മട്ടിൽ ദൈനംദിന ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കൂട്ടത്തിനിടയിലേക്കാണ് ഭീകരാക്രമണം അഴിച്ചുവിടപ്പെടുന്നത്. ആളുകൾ പരിക്കേറ്റു വീഴുന്നു, ചിലർ മരണപ്പെട്ടു വീഴുന്നു, ജീവനു വേണ്ടിയിട്ട് ആളുകൾ പരിഭ്രാന്തരായി നെട്ടോട്ടമോടുന്നു. ബോംബാക്രമണമൊക്കെ ആണെങ്കിൽ കടകൾ തകർന്നു വീഴുന്നു, കയ്യിലുള്ള വസ്തുവകകളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ആളുകൾ ഓടുന്നു. ഓർക്കുമ്പോൾ തന്നെ ഭയം ജനിപ്പിക്കും. അപ്പോൾ കാണുന്നവരോ അതിനിരയാകുന്നവരോ ഒരു ഭീകരാക്രമണം ഉണ്ടാക്കുന്ന മുറിവുകൾ ഗുരുതരമാണ്. അത് മനസ്സിലേൽപ്പിക്കുന്ന മുറിവുകൾ പലപ്പോഴും ഉണങ്ങാതെ കിടന്നു എന്ന് വരാം. നല്ലൊരു ശതമാനം ആളുകളും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോകാറുണ്ട്. അവർ ഈ ആക്രമണത്തിൻ്റെ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഉറക്കത്തിൽ പോലും അതൊരു പേടി സ്വപ്നമായി വന്ന് അവരെ ഉണർത്തിക്കൊണ്ടിരിക്കും. അതുമായിട്ട് വിദൂര സാമ്യമുള്ള പരിസരങ്ങൾ പോലും അവരുടെ ഉള്ളിൽ ആദിയുടെ തിരമാലകൾ ഉയർത്തും. അത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ള പരിസരം ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കും. ഏതാണ്ട് 33% തൊട്ട് 39% പേർ വരെ ഒരു വർഷത്തിനുള്ളിൽ ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് പോകാറുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. 15% മുതൽ 26% വരെയുള്ള ആളുകൾ അത് വർഷങ്ങളോളം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു 10% പേർ വിഷാദത്തിന് അടിമപ്പെടുകയും ചെയ്യുന്നു. പരിക്കേറ്റവരിൽ കൂടുതൽ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ വേറെ. എന്തിന്? ഒന്നും സംഭവിക്കാതെ ഈ ഭീകരമായിട്ടുള്ള കാഴ്ച കണ്ടു നിന്നിട്ടുള്ള ആളുകളിൽ പോലും ഇതുണ്ടാക്കാവുന്ന മാനസിക വ്യഥകൾ തീവ്രമാണ്. അവരിൽ പോലും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാകാം. ആരാണ് ഇതിന് ഇരയാകുന്നത്? എന്തിനു വേണ്ടിയിട്ട് ഭീകരാക്രമണം നടത്തിയോ അതുമായി ഒരു ബന്ധവുമില്ലാത്ത പാവം മനുഷ്യർ, അവരാണ് ഇരകളായി മാറുന്നത്. അവരാണ് ഇതുമൂലമുണ്ടാകുന്ന മാനസികാഘാതം ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ചുമന്ന് നടക്കേണ്ടി വരുന്നത്.
1: യുവതലമുറയിൽ സഹിഷ്ണുതയും മാനവിക മൂല്യങ്ങളും വളർത്തിയെടുക്കുന്നതിലൂടെ ഭീകരവാദ ആശയങ്ങളെ തടയാൻ സാധിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നു സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ എം.എൻ. കാരശ്ശേരി.
3: ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഇരയായി മരിച്ചുപോയ നിരപരാധികളായ ആളുകളുടെ ഓർമ്മ ദിനമാണ്. ലോകത്തെങ്ങും വലുതോ ചെറുതോ ആയ അളവിൽ ആത്തരം പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തനമല്ല, അത് ഭീകര പ്രവർത്തനം മാത്രമാണ്. കൊല എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനമാകുന്നത്? നമ്മുടെ ഭാഷയിൽ രാഷ്ട്രീയ കൊലപാതകം എന്നൊരു വാക്കുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ തമാശ തോന്നും. കൊലപാതകം രാഷ്ട്രീയ പ്രവർത്തനമല്ലല്ലോ. ഇതിൽ നിന്ന് നമ്മള് യുവാക്കളെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. അവരതിൽ ചെന്ന് കാണാതെ നോക്കേണ്ടതുണ്ട്. അത് മയക്കുമരുന്നുമായ ഒരു സാധനമാണ്, ഒരു ലഹരിയാണത്. എന്തിന്റെ ലഹരിയാണ്? ഹിംസയുടെ ലഹരിയാണ്, അക്രമവാസനയുടെ ലഹരിയാണ്. ഇതിനെതിരായിട്ട് സമൂഹത്തിന്റെ നാനാഭാഗത്തും പ്രവർത്തനം നടക്കണം. അധ്യാപകർക്ക് അതിൽ പങ്കുണ്ട്, രക്ഷകർത്താക്കൾക്ക് പങ്കുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് പങ്കുണ്ട്, മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്, സുഹൃത്തുക്കൾക്ക് പങ്കുണ്ട്. ഞാനൊരു പ്രധാന കാര്യം പറയുന്നത്, നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഈ ഒരു സംഗതി ഉൾപ്പെടുത്തണം. അതിപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെയോ സംഘടനയോ നാടിന്റെയോ പേരല്ല. കുട്ടികൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠമാണ് അഹിംസ. വേറെ ഒന്നാണ് സ്നേഹം, വേറെ ഒന്നാണ് വിനയം, വേറെ ഒന്നാണ് അതിനുള്ള ആദരവ്. അത്തരം മൂല്യങ്ങൾ അവരെ പഠിപ്പിക്കുന്ന കഥകളും പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ വേണം. ബുദ്ധനെ പറ്റിയുള്ള ഒരു കഥ, ബുദ്ധന്റെ ഏറ്റവും വലിയ തത്വം എന്താണ്? അഹിംസയാണ്. ഗാന്ധിയെ പറ്റിയുള്ള ഒരു കഥ, ഗാന്ധിയുടെ ഏറ്റവും വലിയ തത്വം എന്താണ്? അഹിംസയാണ്. മതത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ അതിരുകളൊന്നും നോക്കാതെ അത്തരം പാഠങ്ങൾ എവിടെ നിന്ന് കിട്ടും? അത് മുഴുവൻ കുട്ടികൾക്ക് കൊടുക്കണം.
1: ആഗോള സാമ്പത്തിക ഭൂപടത്തിലും സുരക്ഷാ മേഖലയിലും ഭീകരവാദം സൃഷ്ടിക്കുന്ന പ്രഹരങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്നു അന്താരാഷ്ട്ര നയകാര്യ വിദഗ്ധനും UN മുൻ ആഗോള ഗവേണൻസ് തലവനുമായിരുന്ന JS അടൂർ.
4: ഇന്ന് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഭീകരവാദം സൃഷ്ടിക്കുന്ന ഭീതി സാമ്പത്തിക രംഗത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന്, ഭീകരവാദം കൂടിയ രാജ്യങ്ങളിലേക്ക് യാത്രക്കാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ. അതുപോലെ വളരെയധികം ഭീകരാക്രമങ്ങൾ ഉണ്ടായിട്ടുള്ള സിറ്റികളിൽ ഇന്ന് സർവേലൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടും കൂടെ സാമ്പത്തിക രംഗത്തെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. പലപ്പോഴും ഭീകരാക്രമണം നടത്തുന്നത് പ്രധാനപ്പെട്ട ടൂറിസം മേഖലയിലും, ഉദാഹരണത്തിന് കാശ്മീര്, ലണ്ടൻ,

0: ഇതുപോലുള്ള നഗരങ്ങളിലും ആണ് നടക്കുന്നത്. ഭീകരവാദം വലിയ സാമ്പത്തിക വെല്ലുവിളികൾ മാത്രമല്ല ഉയർത്തുന്നു, സാമ്പത്തിക സുരക്ഷയും ജനങ്ങളുടെ സുരക്ഷയും അത് ബാധിക്കുന്നുണ്ട്. ഭീകരവാദത്തെ തടയാൻ വേണ്ടി ഉത്തരവാദിത്വം എല്ലാവർക്കും എല്ലായിടത്തും ഉണ്ട്. ജാഗ്രത എപ്പോഴും എല്ലായിടത്തും ആവശ്യമാണ്. കാരണം ഇതൊരു വലിയ വിഷവിത്താണ്, മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന വിഷമാണ്, വിഷമനസ്ഥിതിയാണ്, വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. അതാണ് ചിലയിടത്ത് അത് വംശീയതയാണ്, ചിലയിടത്ത് അത് ജാതീയതയാണ്, ചിലയിടത്ത് അത് മതപരമാണ്. അതുകൊണ്ട് ഭീകര ആക്രമണം ലോകത്ത് ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങളിലും ലോകത്ത് ഏറ്റവും സമ്പുഷ്ടമായ രാജ്യങ്ങളിലും എല്ലായിടത്തും നടക്കുന്നുണ്ട്.
1: ഭീകരവാദത്തിനെതിരായ പോരാട്ടം എന്നത് കേവലം സൈനികമോ സുരക്ഷാപരമോ ആയ നടപടികളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അതിക്രമങ്ങൾക്ക് ഇരയായ മനുഷ്യരെ ചേർത്തുപിടിക്കുകയും അവർക്ക് വീണ്ടും ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുകയുമാണ് പ്രധാനം. വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റെയും പ്രത്യയശാസ്ത്രങ്ങൾക്ക് പകരം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കാൻ ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭീകരതയില്ലാത്ത സമാധാനപൂർണമായ ഒരു ലോകത്തിനായി ഒന്നിച്ചു നിൽക്കാം.

0: ഇന്ന് പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 കേൾക്കാം. ഏവർക്കും ശുഭദിനാശംസകൾ.
1: മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം? അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ ജയപ്രകാശ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡെലേറിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് സെക്രട്ടറിമാർ

0: ഗവർണറോട് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ മൂന്നാം ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഉദ്യോഗസ്ഥർ പരസ്പര ഐക്യബോധത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥർക്കിടയിൽ അനൌദ്യോഗിക ആശയവിനിമയവും ടീം സ്പിരിറ്റും വളർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ മോദി, നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്നതിന് ഗവൺമെന്റ് വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർ തമ്മിലെ സഹകരണം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. നിർമ്മിത ബുദ്ധിയുടെ ശേഷിയും മനുഷ്യവൈദഗ്ധ്യവും സംയോജിപ്പിക്കുന്നതിന് നൂതന മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സങ്കീർണമായ വെല്ലുവിളികളെ നേരിടുന്നതിനും ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും ഗവൺമെന്റ് മുഴുവൻ ഒന്നായി എന്ന സമീപനം, മികച്ച ഏകോപനം, നൂതന ചിന്താഗതി, കൂട്ടായ ഉത്തരവാദിത്തം എന്നിവ അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, സുരക്ഷ, വിദേശകാര്യം, ഭരണനിർവഹണം എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പ്രവർത്തന പദ്ധതികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു.
0: ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കോയിസുമി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കാഴ്ചപ്പാട് പ്രധാനമന്ത്രി മോദി പങ്കുവച്ചു. കൂടാതെ ഇന്തോ പസഫിക് മേഖലയിലും അതിനപ്പുറം സമാധാനവും സ്ഥിരതയും സമൃദ്ധിയും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ ജപ്പാൻ പ്രതിരോധ സുരക്ഷാ സഹകരണത്തിന്റെ പ്രാധാന്യവും നരേന്ദ്രമോദി എടുത്തുപറഞ്ഞു. സാംബിയയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഹക്കൈൻഡെ ഹിച്ലമയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സാംബിയയുമായി ബഹുമുഖ പങ്കാളിത്തത്തിന് ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സാഹിത്യം, ഗവേഷണ വികസനം, ബഹിരാകാശ മേഖല, ഐടി തുടങ്ങി എല്ലാ മേഖലകളിലും ദക്ഷിണേന്ത്യ നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. പിഎം കുസും പദ്ധതിയുടെ അടുത്തഘട്ട കർമ്മ പദ്ധതി ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥതല കൂടിക്കാഴ്ച നടത്തി. അഗ്രി വോൾട്ടായിക്സ് പദ്ധതിക്കാണ് ഇത്തവണ കൂടുതൽ പ്രാധാന്യമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പിഎം കുസും പദ്ധതിയിലൂടെ ഇതുവരെ 27 ലക്ഷത്തിലധികം സൌരോർജ്ജ പമ്പുകൾ സ്ഥാപിച്ചെന്നും 15.8 GW ഊർജ്ജം ഇതിലൂടെ ലാഭിച്ചെന്നും പ്രതിവർഷം ഏകദേശം 806 ദശലക്ഷം ലിറ്റർ ഡീസൽ ലാഭിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ചേരും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പരിവർത്തനം, നൂതനാശയങ്ങൾ, കരുത്തുറ്റ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. കരുത്തുറ്റ ഭാവിക്കായി നൂതനാശയങ്ങൾ, സഹകരണം, പരിവർത്തനം എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. വളർന്നുവരുന്ന സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ഭാവിയിലെ നെറ്റ്വർക്കുകൾ, സൈബർ സുരക്ഷ, ശേഷി വർദ്ധിപ്പിക്കൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവയിൽ ആശയങ്ങൾ കൈമാറാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്ക് യോഗം അവസരമൊരുക്കും. സംസ്ഥാനത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അരി മില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് ഉറപ്പു നൽകി. കാലങ്ങളായി കുടിശ്ശികയുള്ള കൈകാര്യ ചെലവുകളും മില്ലിംഗ് ചാർജുകളും വർദ്ധിപ്പിച്ച് നൽകുന്നത് ആലോചനയിലുണ്ട്. മുൻകാലങ്ങളിൽ ഒടിആർ വ്യത്യാസം മൂലം മില്ലുടമകൾക്ക് സംഭവിച്ച സാമ്പത്തിക നഷ്ടത്തിന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയിൽ 63 കോടി രൂപ അനുവദിക്കാൻ ഉത്തരവിട്ടതായും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേരിൽ ജനവാസ കേന്ദ്രങ്ങളെയും പരമ്പരാഗത കൃഷിഭൂമിയെയും വാണിജ്യ വ്യാപാര പ്രദേശങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശമായി വിജ്ഞാപനം ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപി ആവശ്യപ്പെട്ടു. അടിസ്ഥാനപരമായി ഓരോ പ്രദേശത്തിന്റെയും ഭൌതികമായ സാഹചര്യങ്ങളും ജനസാന്ദ്രതയും കണക്കിലെടുക്കാതെ സാറ്റലൈറ്റ് സർവേയുടെ അടിസ്ഥാനത്തിൽ വിവിധ പ്രദേശങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി കരട് രേഖയിൽ ഉൾപ്പെടുത്തിയത് അശാസ്ത്രീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സഹകരണ വകുപ്പിന് കീഴിലെ ബോണസിന് അർഹതയില്ലാത്ത താൽക്കാലിക ജീവനക്കാർക്ക് പ്രത്യേക ഉത്സവ ബത്ത് അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കി. വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ കമ്മീഷൻ വ്യവസ്ഥയിലും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് ഓണത്തോടനുബന്ധിച്ച് 5,500 രൂപ പ്രത്യേക ഉത്സവ ബത്തയായി അനുവദിച്ചത്. റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈൻ കടലിൽ കപ്പലിൽ കൊല്ലപ്പെട്ട മറൈൻ നേവി ജീവനക്കാരനായ കാസർഗോഡ് സ്വദേശി അഖിൽ ജോയിന്റെ മൃതദേഹം തിങ്കളാഴ്ച വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് കീവിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും നോർക്കയിൽ നിന്നും കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് ലഭിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കേന്ദ്ര വിദേശകാര്യമന്ത്രിയെ സന്ദർശിച്ച് അഭ്യർത്ഥിച്ചിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര ഇന്ന് രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. മറ്റന്നാൾ കനകക്കുന്നിൽ സമാപിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നാവും പതാക ജാഥ കനകക്കുന്നിൽ എത്തുക. സംസ്ഥാനത്ത് ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായ കലാ സാംസ്കാരിക പരിപാടികൾ ഇത്തവണ ജില്ലാ കേന്ദ്രങ്ങൾക്ക് പുറമെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കേരളത്തിന്റെ കലാപൈതൃകവും സാംസ്കാരിക തനിമയും അവതരിപ്പിക്കുന്നതിനൊപ്പം വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലാകും ഇത്തവണയും ഓണം വിനോദസഞ്ചാര വാരത്തോട് അനുബന്ധിച്ചുള്ള പരിപാടികൾ. സംസ്ഥാനതല ആഘോഷത്തിന്റെ ഭാഗമായി 35 വേദികളിലായി 340 ഏറെ പരിപാടികളാണ് തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച മുതലുള്ള 7 ദിവസങ്ങളിലായി അരങ്ങേറുക. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇത്തവണത്തെ സവിശേഷതയാണ്. DTPCകളുടെ ആഭിമുഖ്യത്തിൽ 170 കലാപരിപാടികളാണ് വിവിധ ജില്ലകളിലായി അവതരിപ്പിക്കുന്നത്. വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാനും ശ്രമം നടക്കുന്നുണ്ട്.
0: ഓണാഘോഷത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രേഡ് ഫെയറും എക്സിബിഷനും തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കോഴിക്കോട് DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നാളെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ അരങ്ങേറും. 24 വൈകിട്ട് ബീച്ചിലെ പ്രധാന വേദിയിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 24 മുതൽ 30 വരെ ഓണാഘോഷം സംഘടിപ്പിക്കും. 24 വൈകിട്ട് ഓണം വാരാഘോഷം രാജമോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഓണാഘോഷങ്ങൾ ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന് സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ സംഘടിപ്പിക്കുന്ന മാവേലി വൃത്തിയുടെ ചക്രവർത്തി ഹരിത സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. നടുവണ്ണൂരിൽ VT സൂരജ് MLA യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ക്ഷീരവികസന വകുപ്പും കോഴിക്കോട് ജില്ലയിലെ ക്ഷീരസംഘങ്ങളും ചേർന്ന് ഇന്നും നാളെയും വിവിധ ക്ഷീരസംഘങ്ങളിൽ ഓണച്ചന്തകൾ സംഘടിപ്പിക്കും. ക്ഷീരകർഷകർ ഉൽപ്പാദിപ്പിച്ച പാലും പാൽ ഉൽപ്പന്നങ്ങളും മറ്റ് ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളും ചന്തകളിൽ ലഭ്യമാകും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. ന്യൂഡൽഹിയിലാണ് മത്സരം. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റാങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനയുടെ ലിയാങ് വെയ് കെങ് വാങ് ചാങ് സഖ്യത്തെയും, വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനയുടെ ജിയായി ഫാൻ ഷാങ് ഷു സിയാൻ സഖ്യത്തെയും നേരിടും. നെതർലാൻഡ്സിലെ ആംസ്റ്റൺ വീനിൽ FIH ഹോക്കി ലോകകപ്പിൽ അവസാന പൂൾ D മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഇതോടെ ഇന്ത്യ ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിലെത്തി. 72nd നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂർ മാലൂരിൽ പുലിച്ചത്ത സംഭവത്തിൽ വനംവകുപ്പ് വന്യജീവി നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്നും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഉന്നത ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വെറ്ററിനറി വിദഗ്ധരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപവത്കരിച്ച് തുടർ നടപടി പൂർത്തീകരിക്കും. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ റൂറൽ ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നാളെ ലഹരി വിരുദ്ധ പോസ്റ്റർ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വടകര BEM ഹൈസ്കൂളിലാണ് മത്സരം. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സ്പിൽ ഓവർ കൂട്ടിച്ചേർത്ത വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. 18 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതികൾ യോഗം അംഗീകരിച്ചു. വയനാട് മുപ്പൈനാട് കാന്തംപാറ വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അയ്യൻകുളി സ്വദേശി അമൽ വിഷ്ണുവിന്റെ മൃതദേഹമാണ് ഇന്നലെ വൈകിട്ടോടെ കണ്ടെത്തിയത്. പോക്സോ കേസിൽ ശിക്ഷ അനുഭവിക്കവേ പരോളിലിറങ്ങി മുങ്ങിയ പ്രതിയെ ഇടുക്കി പീരുമേട് പോലീസ് പിടികൂടി. അസം ഉദൽഗുരി സ്വദേശി മസിബർ റഹ്മാനെയാണ് അസമിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ചക്കഹ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിനാ ഹ്യഃ സ്വനിവാസേ ഭാരത സർവകാരസ്യ സചിവൈഃ സഹ തൃതീയ ഉച്ചസ്തരീയ ഉപവേശനസ്യ അധ്യക്ഷതാ കൃതാ. तथा च आधारभूत संरचना संपर्कम सुरक्षा विदेश कार्यम तथा शासनम इत्येतैः संबद्धानां मंत्रालयानां विभागानां च भावी कार्यसूच्यां चर्चा विकृता। सह सचिवान देशस्य

0: അറിവും ആനന്ദവുമായി എത്തുന്നു പുലർവെട്ടം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പുലർവെട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം കാർഷിക രംഗത്തെ വാർത്തകൾ.
1: കാർഷിക മേഖല വാർത്തകൾ. ഹോർട്ടികോർപ്പിന്റെയും VFPCK യുടെയും ആഭിമുഖ്യത്തിൽ ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും വിപണി ഇടപെടലിനുമായി സംസ്ഥാനത്തുടനീളം സംസ്ഥാന കൃഷിവകുപ്പ് 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ ആരംഭിച്ചു.

0: ആരംഭിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഈ മാസം 22 മുതൽ 25 വരെയാണ് കർഷക ചന്തകൾ പ്രവർത്തിക്കുക. ഓണസമൃദ്ധി കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 10:30 കുടപ്പനക്കുന്ന് കൃഷിഭവൻ അങ്കണത്തിൽ ആരോഗ്യ ദേവസ്വം ബോർഡ് മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം 15 സെപ്റ്റംബർ ആരംഭിക്കുന്ന ഓർഗാനിക് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി celkau@gmail.com എന്ന ഇമെയിൽ വഴിയോ 0487243856 അല്ലെങ്കിൽ 8547837256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വിപണി ഇടപെടലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തകൾ ചാത്തന്നൂർ ബ്ലോക്കിലെ ചിറക്കര, കല്ലുവാതുക്കൽ, ആദിച്ചനല്ലൂർ, നെടുമ്പന, പരവൂർ, പൂതക്കുളം കൃഷിഭവനുകളിൽ 4 മുതൽ 25 വരെ നടത്തുന്നു. ഈ വർഷം കർഷക രജിസ്ട്രേഷൻ പോർട്ടലായ കതിർ ആപ്പിൽ രജിസ്ട്രേഷനുള്ള കർഷകരിൽ നിന്ന് മാത്രമാണ് ഓണച്ചന്തയ്ക്ക് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നത്. കർഷക ചന്തയ്ക്ക് ഉൽപ്പന്നങ്ങൾ നൽകാനുള്ള കർഷകർ മുൻകൂട്ടി കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതും ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ കൃഷിഭവനിൽ ഇന്ന് തന്നെ അറിയിക്കേണ്ടതുമാണെന്ന് ചാത്തന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497780634. 2026-27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ അല്ലെങ്കിൽ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വീടിന് കുറഞ്ഞത് 8 വർഷത്തെ കാലപ്പഴക്കമുണ്ടാകണം. അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 31 വൈകുന്നേരം 5 മണിക്കകം മത്സ്യഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477225113. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ഉറപ്പാക്കുന്നതിനായി ക്ഷീര വികസന വകുപ്പ് ഊർജിത പാൽ പരിശോധനാ സംവിധാനം ഒരുക്കുന്നു. തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീര വികസന വകുപ്പിന്റെ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ ഈ മാസം 24 വരെ ഓണക്കാല പ്രത്യേക പാൽ പരിശോധനയും ഇൻഫർമേഷൻ സെന്ററും പ്രവർത്തിക്കും. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെയും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന പാലിന്റെയും സൌജന്യ ഗുണനിലവാര പരിശോധനയ്ക്കുള്ള സൌകര്യം ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ സൌകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ക്ഷീര വികസന വകുപ്പ് അറിയിച്ചു. പരിശോധനയ്ക്കായി കുറഞ്ഞത് 200 മില്ലിലിറ്റർ സാമ്പിൾ പാൽ എത്തിക്കണം. പാക്കറ്റ് പാലാണെങ്കിൽ പാക്കറ്റ് പൊട്ടിക്കാതെ ശേഖരിച്ച ഉടനെ തന്നെ പരിശോധനയ്ക്കായി ലാബിൽ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും പാൽ പരിശോധനയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും പട്ടത്തുള്ള ക്ഷീര വികസന വകുപ്പിന്റെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസുമായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 0471244407. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് August 21 ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാം.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനും.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: 1995 ഓഗസ്റ്റ് 21 ഭൗതിക ശാസ്ത്ര രംഗത്ത് നൊബേൽ സമ്മാനം നേടി ഇന്ത്യയുടെ പേര് ലോകത്തിന് മുന്നിൽ ഉയർത്തിയ വിഖ്യാത ജ്യോതിർഭൗതിക ശാസ്ത്രജ്ഞൻ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ അന്തരിച്ചത്. നക്ഷത്രങ്ങളുടെ പരിണാമത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളാണ് ഏറ്റവും പ്രശസ്തം. ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രത്തിന് ഉണ്ടാകാൻ സാധിക്കുന്ന പരമാവധി പിണ്ഡം സൂര്യന്റെ പിണ്ഡത്തിന്റെ 1.44 മടങ്ങ് മാത്രമായിരിക്കും എന്ന് അദ്ദേഹം കണക്കാക്കി. ഇതാണ് ചന്ദ്രശേഖർ പരിധി എന്നറിയപ്പെടുന്നത്. വെറും 19 വയസ്സിലാണ് അദ്ദേഹം ചന്ദ്രശേഖർ പരിധി എന്ന വിപ്ലവകരമായ ആശയം വികസിപ്പിച്ചെടുത്തത്. നക്ഷത്രങ്ങളുടെ പിണ്ഡം ചന്ദ്രശേഖർ പരിധിയേക്കാൾ കൂടുതലായാൽ അവ തകർന്ന് ന്യൂട്രോൺ നക്ഷത്രങ്ങളോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളുകളോ ആയി മാറുമെന്ന് അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ വ്യക്തമാക്കുന്നു. നക്ഷത്രങ്ങളുടെ ഘടനയെയും പരിണാമത്തെയും കുറിച്ചുള്ള ഈ സുപ്രധാന സിദ്ധാന്തങ്ങൾക്കാണ് 1983 അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി നാസ തങ്ങളുടെ പ്രശസ്തമായ ബഹിരാകാശ എക്സ്റേ ടെലിസ്കോപ്പിന് ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി എന്ന് പേരിട്ടു. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീത രംഗത്തെ മഹാനായ ആചാര്യൻ വിഷ്ണു ദിഗംബർ പാലുസ്കർ അന്തരിച്ചത് 1931 ഓഗസ്റ്റ് 21. മഹാത്മാഗാന്ധിയുടെ പ്രിയപ്പെട്ട ഭജനയായ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് പ്രശസ്തമായ ഈണം നൽകിയത് ഇദ്ദേഹമാണ്. സംഗീത വിദ്യാഭ്യാസം ജനകീയമാക്കുന്നതിനായി 1901 ലാഹോറിൽ അദ്ദേഹം ഗന്ധർവ മഹാവിദ്യാലയം സ്ഥാപിച്ചു. 1972 ഓഗസ്റ്റ് 21 ഇന്ത്യൻ പാർലമെന്റ് ചരിത്ര പ്രധാനമായ വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയത്. തുടർന്ന് 1972 സെപ്റ്റംബർ 9 ഈ നിയമം രാജ്യവ്യാപകമായി നിലവിൽ വന്നു. ഇതേ തുടർന്നാണ് രാജ്യത്ത് പ്രോജക്ട് ടൈഗർ ഉൾപ്പെടെയുള്ള പ്രമുഖ വന്യജീവി സംരക്ഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. 1988 ഓഗസ്റ്റ് 21 പുലർച്ചെ ഇന്ത്യ നേപ്പാൾ അതിർത്തി മേഖലയിലുണ്ടായ ശക്തമായ ഭൂകമ്പം ഇരു രാജ്യങ്ങളിലുമായി 1000+ ആളുകളുടെ ജീവനെടുക്കുകയും വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയും ചെയ്ത ഒരു ദാരുണ സംഭവമായിരുന്നു. റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം നേപ്പാളിലെ ഉദയപൂർ ജില്ലയിലായിരുന്നു. 1911 ഓഗസ്റ്റ് 21 ലോകപ്രശസ്ത ചിത്രകാരനായ ലിയോനാർഡോ ഡാവിഞ്ചിയുടെ വിഖ്യാത പെയിന്റിംഗ് മൊണാലിസ പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ നിന്ന് മോഷണം പോയത്. ലൂവർ മ്യൂസിയത്തിലെ മുൻ ജീവനക്കാരനും ഇറ്റാലിയൻ ഗ്ലാസ് ഫിറ്ററുമായിരുന്ന വിൻസെൻസോ പെരുഗിയ ആയിരുന്നു കള്ളൻ. 1944 ഓഗസ്റ്റ് 21 രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകത്ത് സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ഐക്യരാഷ്ട്രസഭ എന്ന അന്താരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നതിനുള്ള സുപ്രധാനമായ ഡംബാർട്ടൺ ഓക്സ് കോൺഫറൻസ് ആരംഭിച്ചത്. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ഡംബാർട്ടൺ ഓക്സ് എന്ന ചരിത്ര പ്രസിദ്ധമായ മാളികയിൽ വെച്ചായിരുന്നു ഈ സമ്മേളനം നടന്നത്. അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നീ 4 വൻ ശക്തികളുടെ പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ലീഗ് ഓഫ് നേഷൻസിന്റെ പരാജയത്തിനു ശേഷം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഗോള യുദ്ധങ്ങൾ തടയാൻ ശേഷിയുള്ളതും ശക്തവുമായ ഒരു പുതിയ അന്താരാഷ്ട്ര സംഘടന നിർമ്മിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. 1944 ഒക്ടോബർ 7 നീണ്ടുനിന്ന ഈ സമ്മേളനത്തിലെ തീരുമാനങ്ങളാണ് പിന്നീട് 1945 യാൽട്ട കോൺഫറൻസിനും UN ചാർട്ടർ ഒപ്പിട്ട ചരിത്ര പ്രധാനമായ സാൻഫ്രാൻസിസ്കോ കോൺഫറൻസിനും വഴി തുറന്നത്.
0: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
1: പുലർവെട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിൽ ഇന്ന് പ്രമേഹ രോഗം മൂലമുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു.
3: ദീർഘനാൾ നിലനിൽക്കുന്ന

0: എന്ന ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം. പ്രമേഹ രോഗം സ്ഥിരീകരിച്ച നല്ലൊരു ശതമാനം ആളുകളിലും ആജീവനാന്തം മരുന്ന് കഴിക്കുകയോ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യേണ്ടി വന്നേക്കും. എന്നാൽ ചിലരിലെങ്കിലും നേരത്തെയുള്ള രോഗനിർണയം സാധ്യമാകാതെ വരികയോ കൃത്യമായി മരുന്നു കഴിക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ ചെയ്യുമ്പോൾ പ്രമേഹ ഉപദ്രവ രോഗങ്ങൾ ഉടലെടുക്കുന്നു. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാവുന്ന ഒരു രോഗമാണ് അനിയന്ത്രിത പ്രമേഹം. ഇതുമൂലം രക്തധമനികൾ ദൃഢീകരിക്കുകയും കൊഴുപ്പടിഞ്ഞ് ചുരുങ്ങി അതറോസ്ക്ലിറോസിസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അതറോസ്ക്ലിറോസിസ് ഹൃദയാഘാതവും സ്ട്രോക്കിലേക്കും വഴി തെളിയിക്കുന്നു. പ്രമേഹമുള്ളവരിൽ ഹൃദയാഘാതവും സ്ട്രോക്കും വരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. രക്തധമനികളുടെ ദൃഢീകരണം മൂലം കാലക്രമേണ ഹൃദയം, തലച്ചോറ്, കാലുകൾ, കണ്ണുകൾ, ഞരമ്പുകൾ, ചർമ്മം തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അനിയന്ത്രിത പ്രമേഹ രോഗമുള്ള ആളുകളിൽ ബാക്ടീരിയൽ അണുബാധകളും പൂപ്പലുകളും സാധാരണയായി കണ്ടുവരുന്നു. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ ശ്വേതരക്താണുക്കൾക്ക് അണുബാധയെ ചെറുക്കുവാനുള്ള കഴിവ് കുറയുന്നു. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും അണുബാധ പ്രമേഹ രോഗത്തിന്റെ ആദ്യത്തെ ലക്ഷണമായേക്കാം. പ്രമേഹ രോഗം കണ്ണുകളെയും ബാധിക്കുന്നു. ഇത്തരം ഉപദ്രവങ്ങളെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് വിളിക്കുന്നത്. അനിയന്ത്രിത പ്രമേഹം കണ്ണുകളിലെ രക്തധമനികൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കി കാഴ്ചക്കുറവിലേക്ക് നയിക്കുന്നു. അതുപോലെ പ്രമേഹം കരൾ രോഗങ്ങൾക്കും വൃക്ക രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. പ്രമേഹമുള്ള ആളുകളിൽ കരളിൽ കൊഴുപ്പടിഞ്ഞ് ഫാറ്റി ലിവർ, ലിവർ സിറോസിസ് തുടങ്ങിയ ഉപദ്രവങ്ങളെ ജനിപ്പിക്കുന്നു. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കി ക്രോണിക് കിഡ്നി ഡിസീസും ഉണ്ടാക്കുന്നു. അനിയന്ത്രിത പ്രമേഹമുള്ള ആളുകളിൽ രക്തയോട്ടക്കുറവ് മൂലം ഞരമ്പുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു. ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കൈകാലുകൾക്ക് ബലക്ഷയം, തരിപ്പ്, ചുട്ടുനീറ്റൽ, ഭാരം തോന്നുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ കണ്ടുവരുന്നു. ഇത്തരം ആളുകളിൽ കാലുകളിൽ ഉണ്ടാകുന്ന മുറിവുകൾ വേദന അറിയാത്തതുകൊണ്ട് ശ്രദ്ധിക്കാതെ പോവുകയും അത് പിന്നീട് ഉണങ്ങാത്ത വ്രണമായി കൂടുതൽ ഉപദ്രവങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗമുള്ള ആളുകളിൽ പാദസംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. പ്രമേഹ രോഗികൾ കഴിവതും പാദരക്ഷകർ ധരിച്ചുകൊണ്ട് മാത്രം നടക്കുക. കാലുകൾ എവിടെയും തട്ടാതെയും മുട്ടാതെയും ശ്രദ്ധിക്കുക. അഥവാ കാലുകളിൽ മുറിവ് ശ്രദ്ധിക്കപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് ഉണങ്ങുവാനുള്ള പ്രതിവിധികളും ചെയ്യുക. പ്രമേഹ രോഗത്തിന് കൃത്യമായി മരുന്ന് കഴിക്കുകയും ചിട്ടയായ ജീവിതശൈലി പിന്തുടരുകയും ഇടവേളകളിൽ പ്രമേഹ നിയന്ത്രണം വിധേയമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് വഴി പ്രമേഹ ഉപദ്രവ രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്തുവാനായി സാധിക്കുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് പ്രമേഹ രോഗം മൂലമുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: തൊഴിൽ തേടുന്നവർക്ക് ഇത്
2: തൊഴിൽ ദർശനം.
3: കേന്ദ്ര പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 206 ഒഴിവുണ്ട്. റെഗുലർ നിയമനമാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. വകുപ്പുകളും ഒഴിവും. ഡിജിറ്റൽ ബാങ്കിംഗ് 19, ഫെസിലിറ്റി മാനേജ്മെന്റ് 88, ഇൻഫർമേഷൻ സെക്യൂരിറ്റി 16, സെക്യൂരിറ്റി 54, എന്റർപ്രൈസ് ഡേറ്റ മാനേജ്മെന്റ് ഓഫീസ് 14, കോർപ്പറേറ്റ് അക്കൌണ്ട്സ് ആൻഡ് ടാക്സേഷൻ പ്ലാനിംഗ് 15. ഒഴിവുള്ള തസ്തികകൾ മാനേജർ, സീനിയർ മാനേജർ, പ്രോഡക്ട് മാനേജർ, ടെക്നിക്കൽ ഓഫീസർ, ടെക്നിക്കൽ മാനേജർ, ടെക്നിക്കൽ സീനിയർ മാനേജർ, ടെക്നിക്കൽ ഓഫീസർ, ചീഫ് മാനേജർ. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, അല്ലെങ്കിൽ BCA, BE, BTech, BSc, MCA, MSc, ME, MTechഉം ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയവും. അപേക്ഷാ ഫീസ് വനിതകൾക്കും വിമുക്തഭടന്മാർക്കും SC ST വിഭാഗക്കാർക്കും 175 രൂപ, മറ്റുള്ളവർക്ക് 850 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം റെസ്യൂമെ, ഫോട്ടോ, വിരലടയാളം, ഒപ്പ് എന്നിവ ഉൾപ്പെടെ വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള രേഖകളെല്ലാം അപ്ലോഡ് ചെയ്യണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.bankofbaroda.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bankofbaroda.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 26. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPC ലിമിറ്റഡിൽ ഡെപ്യൂട്ടി മാനേജറുടെ 135 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇലക്ട്രിക്കൽ 40, മെക്കാനിക്കൽ 55, CNI 40 എന്നിങ്ങനെയാണ് ഓരോ വകുപ്പിലെയും ഒഴിവ്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത, പ്രായം തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://careers.ntpc.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://careers.ntpc.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 26. കേന്ദ്ര ഗവൺമെന്റിന്റെയും ഹിമാചൽ പ്രദേശ് ഗവൺമെന്റിന്റെയും സംയുക്ത സംരംഭമായ SJVN ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 21 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, CNI, കെമിക്കൽ എന്നീ വകുപ്പുകളിലാണ് ഒഴിവ്. തസ്തികകളും ഒഴിവും ചീഫ് ജനറൽ മാനേജർ 1, ഡെപ്യൂട്ടി മാനേജർ 8, എഞ്ചിനീയർ 12. വിദ്യാഭ്യാസ യോഗ്യത: കുറഞ്ഞത് 55% മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദം. MSc കെമിസ്ട്രി. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 50% മാർക്ക് മതിയാവും. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 26. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി September 15. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.sjvn.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.sjvn.nic.in. കൊച്ചിൻ പോർട്ടിൽ മറൈൻ എഞ്ചിനീയർ ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. മറൈൻ എഞ്ചിനീയർ ഒഴിവ് 5. യോഗ്യത: MOT ഫസ്റ്റ് ക്ലാസ് മോട്ടോർ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയർ ഓഫീസർ Class 1 സർട്ടിഫിക്കറ്റ്. ഫോറിൻ ഗോയിംഗ് ഷിപ്പിൽ ചീഫ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയറായി ഒരു വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. ഡെപ്യൂട്ടി ഡയറക്ടർ റിസർച്ച്. ഒഴിവ് 1. യോഗ്യത: ബിരുദം. എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്. 5 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 31. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinport.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinport.gov.in.
2: തൊഴിൽ ദർശനം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ.
1: സംസാര ഭാഷയ്ക്ക് ദേശം തോറും വ്യക്തി തോറും ഉച്ചാരണ ഭേദങ്ങളുണ്ട്. സംസാര ഭാഷയുടെ മുഖമുദ്ര ഉച്ചാരണമാണ്. ഈ ഉച്ചാരണ ഭേദങ്ങൾ ലിഖിത ഭാഷയിൽ ഒഴിവാക്കണമെന്നാണ് വൈയാകരണന്മാർ പൊതുവെ സ്വീകരിച്ചിട്ടുള്ള ഭാഷാനയം. പത്രമാസികകൾ, റേഡിയോ എന്നിവയിലൂടെയാണ് തെക്കർക്കും വടക്കർക്കും സ്വീകാര്യമായ ഒരു മാനക ഭാഷ രൂപപ്പെട്ടത്. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിൽ മൊഴിഭേദങ്ങൾ ഉൾപ്പെടുത്താമെങ്കിലും പൊതുവേദികളിലും സംവാദങ്ങളിലും മാനക ഭാഷ ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം.

0: ഭരണഭാഷയിൽ അപ്രൂവൽ ഭരണാനുമതിയും ഡ്രാഫ്റ്റ് നക്കലും ബിഫോർ ഹാൻഡ് മുൻകൂട്ടിയും ആകുന്നതാണ് ഭംഗി. അബാൻഡൻമെൻ്റ് കൈയൊഴിക്കലും അബേയൻസ് നിർത്തിവെക്കലും എബൈഡ് ബൈ റൂൾസ് ചട്ടപ്പടിയും അക്കൗണ്ട് ഒളിച്ചോടുകയും അബ്സ്റ്റെയിൻ വിട്ടുനുളുക്കുകയും ആകുമ്പോഴുള്ള സുഖം ഒന്ന് വേറെ തന്നെ. അക്നോളജ്മെൻ്റ് പറ്റുചീട്ടല്ലാതെ മറ്റെന്താണ്? പൊന്നും വിലയ്ക്കെടുക്കുന്ന നടപടി പണ്ടേ ഉള്ളതാണ്. ലാൻഡ് അക്വിസിഷൻ പിന്നെന്തിന്? നടപടി ദൂഷ്യത്തിന് ചാട്ടവാറടി ഉൾപ്പെടെയുള്ള ശിക്ഷകൾ നൽകിയ ഭരണാധിപന്മാരായിരുന്നു വിശാഖം തിരുനാളും ശക്തൻ തമ്പുരാനും. ആക്ട് ഓഫ് മിസ്കോണ്ടക്റ്റ് എന്ന ആംഗലേയ വാണിയേക്കാൾ ശക്തമല്ലേ മലയാളത്തിൻ്റെ നടപടി ദൂഷ്യം? നീക്കുപോക്കിൽ ഒതുങ്ങാത്ത അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ? മുൻകൂർ ജാമ്യത്തിൻ്റെ കാലമാണിത്, അത് കോടതിക്കാര്യം. ഉത്സവകാലങ്ങളിൽ നമുക്ക് വേണ്ടത് ഫെസ്റ്റിവൽ അലവൻസും അഡ്വാൻസും ആണ്. ഉത്സവബെത്ത, മുൻകൂർ പണം എന്നീ പദങ്ങൾ കൊണ്ട് ഇക്കാര്യം വെടിപ്പായി പറയാൻ കഴിയും. അടിത്തൂണിൽ ഒതുങ്ങുന്ന ആശയം എന്തായാലും പെൻഷനിൽ ഇല്ല.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ ചലച്ചിത്ര സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം.

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ബെഞ്ച് ലഡാക്കിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് പൂനെയിൽ തുടക്കം. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അധ്യക്ഷത വഹിക്കും. ഒക്ടോബർ 31 വരെ 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. സംസ്ഥാനതല ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടിസ്ഥാന സൌകര്യം, സുരക്ഷ, വിദേശകാര്യം, ഭരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ സെക്രട്ടറിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഡാറ്റ എന്നത് ദേശീയ സ്വത്താണെന്നും ഭാവിയിലേക്കുള്ള വിഭവമാണെന്നും വ്യക്തമാക്കിയ അദ്ദേഹം വിവരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനും പരസ്പരം പങ്കുവയ്ക്കാനും നിർദ്ദേശിച്ചു. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സർക്കാർ വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ആഗോളതലത്തിൽ അതിനെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മനുഷ്യ ഇടപെടലിനൊപ്പം നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ ഉപയോഗത്തിനും ശ്രീ നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ആരംഭിക്കും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കും. വിവര വിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പരിവർത്തനം, നൂതനാശയങ്ങൾ എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ബെഞ്ച് ലഡാക്കിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഡാക്കിലെ വിദൂര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് നിയമസഹായങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് ഈ തീരുമാനം സഹായകരമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലഡാക്കിന്റെ വികസനത്തിനും ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ഷിൻജിറോ കുയ്സുമിയും യോഗത്തിന് നേതൃത്വം നൽകി. സമുദ്ര സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യയും ജപ്പാനും സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നതിന് ആഴത്തിലുള്ള ഉത്തരവാദിത്തം പങ്കിടുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു.
3: കഠിന സമയ ഭാരത് കിസിരൂരി അസിസ്റ്റൻസ് റിലീഫ് ഓർ സപ്പോർട്ട് പ്രൊവൈഡ് കർണക്കിലെ പൂരി തരസെ ദൃഢ സങ്കല്പിത് ഹെ ദോനോ ദേശോ കെ സംബന്ധ സാഹേ ലോക്താന്ത്രിക് മൂല്യോ പരസ്പര സമ്മാൻ ഓർ ഏക് പുരാനെ സിവിലൈസ് കനക്ട് പർ ആധാരിത് അഗലെ വർഷം അപ്പനെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കെ 75 ഇയർസ് മനായേ ഓർ ഇന വർഷോ കെ ദൌറാൻ ഹമാരി യെ ദോസ്തി സിർഫ് ഹമാരെ ദോനോ ദേശോ കെ ലിയേ ഹി നഹി ബൽക്കി പൂരെ ഇൻഡോ പസഫിക് ക്ഷേത്ര മേ സ്റ്റെബിലിറ്റി റെജിലിയൻസ് ഓർ റൂൾസ് ബേസ്ഡ് ഓർഡർ കാ ഏക് കോർണർ സ്റ്റോൺ ബൻ ഗയി ഹെ.
1: ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കുയ്സുമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള തന്ത്രപരവും ആഗോളപരവുമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള കാഴ്ചപ്പാട് ശ്രീ നരേന്ദ്രമോദി പങ്കുവച്ചു. ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിലെ പുരോഗതിയെക്കുറിച്ച് ജപ്പാൻ പ്രതിരോധ മന്ത്രി ചർച്ച ചെയ്തു. ഒക്ടോബർ 31 വരെ 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. നിശ്ചിത നിബന്ധനകൾക്ക് വിധേയമായി 10 ലക്ഷം മെട്രിക് ടണ്ണിന്റെ താരിഫ് റേറ്റ് കോട്ട പ്രകാരം തീരുവയില്ലാതെ ഇറക്കുമതി അനുവദിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ അറിയിച്ചു. പിഎം കുസും പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ കൃഷിയും സൌരോർജ്ജ ഉൽപാദനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അഗ്രി വോൾട്ടൈക്സ് രീതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആൻസർ കീ ചലഞ്ച് സംവിധാനം എല്ലാ വിദ്യാർത്ഥികൾക്കും നിഷ്പക്ഷമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത് ചിലവേറിയതാണെന്ന ആശങ്കകൾ തള്ളിക്കളയുന്നതായും എൻടിഎ അറിയിച്ചു. ജെഇഇ മെയിൻ, നീറ്റ് അല്ലെങ്കിൽ യുജിസി നെറ്റ് പോലുള്ള പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊവിഷണൽ ആൻസർ കീയിലെ തെറ്റുകൾ ചോദ്യം ചെയ്യാൻ എൻടിഎ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ആൻസർ കീ ചലഞ്ച്. അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളും വെല്ലുവിളികളും ഒഴിവാക്കാനാണ് ഫീസ് ഈടാക്കുന്നതെന്നും ഉദ്യോഗാർത്ഥിയുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ ഈ തുക തിരികെ നൽകുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. ഉന്നതതല അന്വേഷണ സമിതിക്ക് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി നേതൃത്വം നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര ഇന്നു മുതൽ ആരംഭിക്കും. ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന വിളംബര ജാഥ ആഗസ്റ്റ് 23 കനകക്കുന്നിൽ സമാപിക്കും. സംസ്ഥാനതല ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കനകക്കുന്നിലെ വ്യാപാരമേളയും പ്രദർശനവും ഇന്ന് വൈകിട്ട് ആരംഭിക്കും. ഓണാഘോഷവേദിയിൽ ഉയർത്താനുള്ള പതാകയുമായുള്ള യാത്രയും ഇന്നാണ് ആരംഭിക്കുന്നത്. കോവളത്ത് നിന്ന് ആരംഭിക്കുന്ന പതാകയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും കടന്നാകും ഞായറാഴ്ച കനകക്കുന്നിൽ എത്തുക. തുടർന്ന് പതാക ഉയർത്തുകയും വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ ഉദ്ഘാടനം നടത്തുകയും ചെയ്യും. ഭക്ഷ്യമേളയ്ക്കും ഞായറാഴ്ച കനകക്കുന്നിൽ തുടക്കമാകും. തിങ്കളാഴ്ചയാവും വാരാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം നടക്കുക.
1: ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. പരാതികൾ റെയിൽ മദത് പോർട്ടൽ നമ്പറായ 1314620001 എന്ന നമ്പറിലോ അറിയിക്കാം. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. പുരുഷ ഡബിൾസ് ജോഡികളായ സാത്വിക് സായിരാജ് റെങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും ചൈനീസ് സഖ്യവും ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടർ ഫൈനലിൽ മലേഷ്യയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ക്വാർട്ടറിൽ പ്രവേശിച്ചത്. വനിതാ ഡബിൾസിൽ ഇന്ത്യൻ സഖ്യം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചൈനയുടെ ജിയ ഇ ഫാൻ, ഷാങ്ഷു സിയാൻ എന്നിവരെ നേരിടും. FIS ഹോക്കി ലോകകപ്പിന്റെ രണ്ടാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ആംസ്റ്റർഡാമിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. ഭീകരവാദത്തിന്റെ ഇരകളെ അനുസ്മരിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം ഇന്ന്. 2017 ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രമേയത്തിലൂടെയാണ് ദിനാചരണത്തിന് തുടക്കമായത്. ഹീലിംഗ് ത്രൂ മെമ്മറി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സൊമാലിയയിലെ പുൻലാൻഡ് തീരത്തിന് സമീപം കാമറൂൺ പതാക വഹിച്ച ചരക്ക് കപ്പൽ കടക്കൊള്ളക്കാർ പിടിച്ചെടുത്തു. കപ്പലിലുണ്ടായിരുന്ന 10 ജീവനക്കാരിൽ 6 പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം. മെഗാദിഷുവിലെ സൈനിക പരിശീലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന തുർക്കി നിർമ്മിത ആയുധങ്ങളും അത്യാധുനിക വാർത്താവിനിമയ സാറ്റലൈറ്റ് ഉപകരണങ്ങളുമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിനെയും ജീവനക്കാരെയും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ബെഞ്ചിൽ ലഡാക്കിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് പൂനെയിൽ തുടക്കം. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അധ്യക്ഷത വഹിക്കും. 31st വരെ 1,00,000 മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. സംസ്ഥാനതല ഓണം വിനോദ സഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
4: ഉസ്താദ് ബിസ്മില്ല ഖാൻ, ഷെഹനായി മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉസ്താദ് ബിസ്മില്ല ഖാൻ 1916 March 21 ബീഹാറിൽ ജനിച്ചു. ഖമറുദ്ദീൻ ഖാൻ എന്നായിരുന്നു ആദ്യകാല നാമം. ഷെഹനായി വാദകരായ അച്ഛന്റെയും അമ്മാവന്റെയും വഴിയെ അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ സഞ്ചരിച്ചു. 1924 കൊൽക്കത്തയിൽ വച്ച് അമ്മാവൻ

നാദം ലോകം മുഴുവൻ എത്തിച്ച ഉസ്താദ് ബിസ്മില്ല ഖാൻ 2006 ഓഗസ്റ്റ് 21 തന്റെ 90 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷെഹനായിൽ വായിച്ചത് കേൾക്കാം.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
2: നഗരപുരാണം. ദ്രവ്യവും ദൂരവും അളക്കാൻ പ്രാചീന മലയാളികൾ ഉപയോഗിച്ചിരുന്ന ഒരു ഏകകമാണ് നാഴി. അപൂർവമായി നെൽവയലുകളെയും നാഴി അളവുകൊണ്ട് വ്യവഹരിച്ചിരുന്നു. ഇരുനാഴി അരിയും അരനാഴിക നേരവും ഒരു നാഴിക ദൂരവും അറുനാഴി കണ്ടവും ഒരു കാലത്ത് മലനാട്ടു വഴക്കത്തിന്റെ വാമൊഴി ചന്തങ്ങളായിരുന്നു. നാഴിയുടെ പകുതിക്ക് ഉരി എന്നും ഉരിയുടെ പകുതിക്ക് ഉഴക്കെന്നും അതിന്റെ പകുതിക്ക് ആഴക്കെന്നുമുള്ള കീഴ്ഘടകങ്ങളും പ്രയോഗത്തിലുണ്ടായിരുന്നു. നാല് നാഴി ചേർന്നാൽ ഒരിടങ്ങഴിയും 10 ഇടങ്ങഴി ചേർന്നാൽ ഒരു പറയും എന്ന രീതിയിലുള്ള കണക്കുകളും പ്രചാരത്തിലിരുന്നു. 9ാം നൂറ്റാണ്ടിൽ പോലും തെക്കൻ വേണാട് ഭാഗത്ത് നിലനിന്നിരുന്ന ആയി രാജ്യത്തെ അളവ് സമ്പ്രദായങ്ങൾ നാഴിയെ ആധാരമാക്കിയായിരുന്നു എന്ന് കരുനന്തടക്കൻ എന്ന രാജാവിന്റെ പെരുമ്പഴുതൂർ ശാസനത്തിൽ നിന്നറിയാം. ഖരങ്ങളെ മാത്രമല്ല ദ്രവങ്ങളെയും നാം നാഴി കൊണ്ട് അളന്നിരുന്നു. മുന്നാഴി പാലും അഞ്ഞാഴി എണ്ണയുമൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യം വരെ നമ്മുടെ വ്യവഹാര ഭാഷയിൽ സർവ്വസാധാരണമായിരുന്നു. നാഴി വെള്ളം ഒരു മൺപാത്രത്തിലെ സൂക്ഷ്മമായ ദ്വാരത്തിലൂടെ പൂർണമായും ഊർന്നു വീഴുന്ന സമയദൈർഘ്യമാണ് ഒരു നാഴിക. അങ്ങനെ ഒരു ദിവസത്തിന് 60 നാഴികയെന്ന് കണക്കുകൂട്ടി, തുടർന്ന് പകലിന് 30 നാഴികയും ഇരവിന് 30 നാഴികയും വീതിച്ചു നൽകി. ഒരു നാഴികയ്ക്ക് 60 വിനാഴികയെന്നും ഒരു വിനാഴികയ്ക്ക് 60 ശ്വാസനേരമെന്നും കണക്കുകൂട്ടിയെടുത്തു. ആധുനിക സമയഗണിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2.5 നാഴിക 1 മണിക്കൂറെന്നും 1 നാഴിക 24 മിനിറ്റ് എന്നും ലഭിക്കും. ഇക്കാലത്ത് സമയമളക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന നാടൻ സൂത്രത്തിന് നാഴികവട്ട എന്നായിരുന്നു പേര്. ആധുനിക രീതിയിലുള്ള ഘടികാരങ്ങൾ നടപ്പിൽ വന്നതിനു ശേഷവും നാട്ടുകാർ നാഴികയെ കൈവിട്ടില്ല. ഘടികാരത്തെ അവർ വിളിച്ചിരുന്നത് നാഴികമണി എന്നായിരുന്നു. ആധുനിക രീതിയിലുള്ള റിസ്റ്റ് വാച്ചുകളും ക്ലോക്കുകളും സ്വപ്നാവസ്ഥയിലായിരുന്ന കാലത്ത് ഗ്രാമീണർ നിഴൽപ്പാടുകൾ നോക്കി സമയം നിശ്ചയിച്ചിരുന്നു. എന്നാൽ പട്ടണങ്ങളിൽ പറകൊട്ടി സമയമറിയിക്കുന്ന സംവിധാനം നിലനിന്നിരുന്നു. ഇതിന് നാഴികക്കൊട്ട് എന്നാണ് വിളിപ്പേര്. നാഴിയെ കാലത്തിൽ നിന്നും ദൂരത്തിലേക്ക് മാറ്റുന്ന രീതിയും രസവഹമാണ്. പ്രായപൂർത്തിയായ ഒരു പുരുഷൻ പകൽ സമയത്ത് ഏറ്ററക്കമില്ലാത്ത നിരന്ന ഭൂമിയിലൂടെ ഒരു നാഴിക സമയം കൊണ്ട് സാവധാനം നടന്നെത്തുന്ന അകലമാണ് ഒരു നാഴിക ദൂരം. ഇത് 800 ദണ്ഡ് എന്ന് പിന്നീട് കണക്കുകൂട്ടി. ഒരു ദണ്ഡ് എന്നാൽ 4 കോൽ അഥവാ 3 മീറ്റർ ആണ്. കാൽനടയായും കാളവണ്ടിയിലുമൊക്കെ യാത്ര ചെയ്തിരുന്ന സാധാരണക്കാർക്ക് ദൂരം അറിയാനായി പെരുവഴികളിൽ കുഴിച്ചിട്ടിരുന്ന കല്ലുകളാണ് നാഴികക്കല്ലുകൾ. രാജകീയ മുദ്രകളോടുകൂടി നാട്ടിയിരുന്ന ഈ നാഴികക്കല്ലുകൾ ഒരു സാഹിത്യ ശൈലിയായി മാറിയതും പിൽക്കാല ചരിത്രം. നാഴിയെ ഭൂമി

0: അളവിനായും ഉപയോഗിച്ചിരുന്നതായി പ്രാചീന രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ദക്ഷിണ നളന്ദയെന്ന് പോലും വിളിപ്പേരുണ്ടായിരുന്ന കാന്തല്ലൂർ ശാല ഇന്നറിയപ്പെടുന്നത് വലിയശാല എന്നാണ്. നെടുമങ്ങാട് താലൂക്കിൽ വെള്ളനാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുനെല്ലൂർ ശാല ക്ഷേത്രത്തിലെ പുറത്തെ ബലിമണ്ഡപത്തിൽ 14-ാം നൂറ്റാണ്ടിലേതെന്ന് കരുതുന്ന ഒരു ശിലാലിഖിതത്തിൽ നിലങ്ങളെ നാഴിയളവിൽ സൂചിപ്പിക്കുന്നുണ്ട്. കണ്ഠനാദിച്ചൻ എന്ന നാടുവാഴി ഈ ബലിമണ്ഡപം പണി ചെയ്യിച്ച് അതിന്റെ ചെലവുകൾക്കായി 150 നാഴി വിത്ത് വിതയ്ക്കുന്ന നിലങ്ങൾ കടിയൂർ എന്ന സ്ഥലത്ത് വിട്ടുകൊടുത്തു എന്നതാണ് സാരം. ഇന്നത്തെ രീതി അനുസരിച്ച് 1 ഹെക്ടറോളം വിസ്തൃതി വരുന്ന നിലങ്ങളെയാണ് 150 നാഴിക്കുള്ളിൽ ഒതുക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ അളവിന്റെ ലോകത്ത് നാഴിയുടെ അപ്രമാദിത്വം നിലനിന്നിരുന്നപ്പോൾ തന്നെ തൊഴിൽ ശ്രേണിയിലെ പദവി അളക്കാനും നാഴിയെ കൂട്ടുപിടിച്ചിരുന്നു. മധ്യകാലഘട്ടത്തിൽ പ്രഭു കുടുംബങ്ങളിലെ ഭൃത്യന്മാർക്ക് ശമ്പളമായി നൽകിയിരുന്നത് അരിയായിരുന്നു. 4 നാഴി അരിയായിരുന്നു പ്രധാന ഭൃത്യന്റെ ഒരു ദിവസത്തെ ശമ്പളം. ഇത് അന്നത്തെ നിലയ്ക്ക് ഉയർന്ന കൂലിയായിരുന്നു. അതിനാൽ മറ്റ് ഭൃത്യന്മാരിൽ നിന്നും തിരിച്ചറിയാനായി ഇവരെ വിളിച്ചിരുന്നത് 4 ആഴിക്കാരൻ എന്നായിരുന്നു. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
1: പുലർവെട്ടത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിൽ പി. സുശീല പാടിയത്. ഒ. എൻ. വി. കുറുപ്പിന്റെ വരികൾ, ജി. ദേവരാജന്റെ സംഗീതം.

0: ഗ്രാമ കേരളം.
1: ഓണം വന്നേ ഓണം. അന്നത്തെ ഓണം ഭാഗം രണ്ട്.
2: ഓണം ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷമാണ്. ജാതിമത ഭേദം കൂടാതെ എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുന്നു. മലയാളിയുടെ ഓർമ്മകളിൽ നിന്ന് മായ്ച്ചു കളയാനാവാത്ത അനുഭവങ്ങളാണ് ഓണം പങ്കുവയ്ക്കുന്നത്.

0: ക്രൂരതയിങ്കലും ഒരു തിരുവോണം കാൺമൂ ഞങ്ങൾ എന്ന് ഓർമ്മകളെ വീണ്ടെടുത്ത് ഭാവിക്ക് സമ്മാനിക്കുന്ന കവി വൈലോപ്പിള്ളി ഓണപ്പാട്ടുകാർ എന്ന കവിതയിൽ പാടുന്നു. ഓണത്തിലൂടെ ഉയർത്തി നിൽക്കുന്നത് എന്തൊക്കെയാണെന്ന ചിന്തയ്ക്ക് ഈ ഓണക്കാലത്ത് ഏറെ പ്രസക്തിയുണ്ടെന്ന് തോന്നുന്നു. മനുഷ്യരെയെല്ലാം ഒരുപോലെ കണ്ട ദാനശീലനായ മഹാബലി ഐതിഹ്യങ്ങളെയെല്ലാം മറികടന്ന് ഓരോ മനുഷ്യ മനസ്സിലും ഉയർത്തി നിൽക്കുന്നു. അസുരരാജാവായ മഹാബലി സൽഭരണത്തെക്കുറിച്ചുള്ള മഹത്തായ സങ്കല്പമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സമഭാവനയുടെ മൂർത്തിമത് ഭാവമായിരുന്നു മഹാബലി. അദ്ദേഹത്തിൻ്റെ ഭരണം മതവിദ്വേഷമോ ജാതി വഴക്കുകളോ ഒന്നുമില്ലാത്ത സ്നേഹം മാത്രം കളിയാടിയിരുന്ന കാലഘട്ടമായിരുന്നു. കള്ളവും ചതിയുമില്ലാത്ത, പൊളിവചനങ്ങളില്ലാത്ത, കള്ളപ്പറയും ചെറുനാഴിയുമില്ലാത്ത ഒരു കാലഘട്ടം. അവിടെ രാജാവ് തന്നെ എല്ലാവരുടെയും ആരാധനാപാത്രമാകുന്നതിൽ അത്ഭുതമില്ല. ജനങ്ങൾ രാജഭക്തരായി മാറിയതോടെ ദൈവങ്ങളെ പൂജിക്കുന്നതിലും മറ്റും അവർ വീഴ്ച വരുത്തുന്നതായി ദൈവങ്ങൾക്ക് തന്നെ പരാതിയായി. ഭൂമി തന്നെ സ്വർഗലോകമാകുമോ എന്ന ഭയം ദൈവങ്ങളിലുണ്ടായി. അവൻ ആശ്രിതവത്സലനായ മഹാവിഷ്ണുവിനെ തങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ചു. ഈ പരാതി പരിഹരിക്കേണ്ടതുണ്ടെന്ന് മഹാവിഷ്ണുവും ചിന്തിച്ചു. അദ്ദേഹം ഏറെ ഉയരം കുറഞ്ഞ ഒരു ബ്രാഹ്മണ ബാലനായി മാറി. വാമനരൂപം ധരിച്ച മഹാവിഷ്ണു ദാനശീലനായ മഹാബലിയോട് തപസ്സു ചെയ്യാൻ മൂന്നടി മണ്ണ് ചോദിച്ചു. നിസ്സാരമായ ഈ ആവശ്യം മഹാബലി സന്തോഷത്തോടെ അംഗീകരിച്ചു. അപ്പോൾ വാമനരൂപം പൂണ്ട മഹാവിഷ്ണു ത്രിവിക്രമനായി വളർന്ന് ഒരടിക്ക് ഭൂമിയും രണ്ടാമത്തെ അടിക്ക് സർവലോകങ്ങളും അളന്നെടുത്തു. മൂന്നാമത്തെ അടിക്കായി കാത്തുനിന്ന മഹാവിഷ്ണുവിൻ്റെ മുന്നിലേക്ക് തൻ്റെ ശിരസ് മഹാബലി കാട്ടിക്കൊടുത്തു. ശിരസിൽ ചവിട്ടി പാതാളത്തിലേക്ക് അയക്കും മുമ്പ് മഹാബലിയുടെ ആഗ്രഹം ആരായുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തൻ്റെ പ്രജകളെ വർഷത്തിലൊരിക്കൽ കാണുന്നതിന് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ചവിട്ടിത്താഴ്ത്തപ്പെട്ട മഹാബലിയുടെ ഉയർത്തെഴുന്നേൽപ്പായി ഓണം മാറുന്നു. ഐതിഹ്യം എന്തായിരുന്നാലും എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു ഭരണത്തെക്കുറിച്ചുള്ള മഹിതമായ ഒരു പരികൽപ്പന ഓണം എന്ന സങ്കല്പത്തിലുണ്ട്.
1: എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ലിതുവരെ
0: എന്ന കവിവാക്യം ഓണത്തെ വരവേൽക്കാൻ നമ്മെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടുതന്നെ ഓരോ ദേശത്തിൻ്റെയും സങ്കല്പത്തിനനുസരിച്ച് മഹാബലിയുടെ വേഷം കെട്ടി ഓണക്കാലത്ത് മാവേലികൾ ഇറങ്ങുന്നു. ചില ദേശങ്ങളിലെ മഹാബലി കുടവയറിനാണ്. രാജകീയമായ വേഷങ്ങളെല്ലാം അണിഞ്ഞ് ഓലക്കുടയും പിടിച്ച് മഹാബലി വീട് വീടാന്തരം ക്ഷേമാന്വേഷണത്തിനെത്തുന്നു. ഉപ്പേരിയും മധുരവും മറ്റും നൽകി വീട്ടുകാർ മഹാബലിയെ സ്വീകരിക്കുന്നു. അകമ്പടിക്കാരായി മിക്കവാറും കുട്ടികളായിരിക്കും ഉണ്ടാവുക. കുട്ടികളിൽ സാഹോദര്യവും പരസ്പര വിശ്വാസവും ഇണക്കുന്ന ശക്തിയായി മാവേലിയും ഓണവും മാറുന്നു.
2: ഓണം വന്നേ ഓണം, അന്നത്തെ ഓണം. രചന ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ. ആഖ്യാനം കുരീപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം

0: Mini dies.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: പുലർവിട്ടത്തിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. തിരുവനന്തപുരം അമരവിള ധനുവച്ചപുരം റോഡിലെ റെയിൽവേ ലെവൽ ക്രോസ് അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നാളെ പുലർച്ചെ 6 മണി വരെ ഗതാഗതം തടസ്സപ്പെടുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം അമ്പലമുക്ക് പരുത്തിപ്പാറ റോഡിൽ സാന്ത്വന ഹോസ്പിറ്റലിന് മുൻവശത്ത് വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഇന്ന് രാവിലെ 6 മണി മുതൽ നാളെ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നിയന്ത്രണം. തിരുവനന്തപുരം സ്റ്റാച്യുവിലെ സൌജന്യ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നടക്കുന്ന സ്ത്രീകളുടെ സൌജന്യ വസ്ത്രനിർമ്മാണ പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സെപ്റ്റംബർ 3 രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ക്ലാസ്. വിശദവിവരങ്ങൾക്ക് 0471-2-3-2-4-0-8-8-9-1-2-8-7-8-8 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പറുകൾ ഒരിക്കൽ കൂടി 0471-2-3-2-2-4-0, മറ്റൊരു നമ്പർ 8-8-9-1-2-8-7-8-8. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐ ടി ഐയിൽ ഏതാനും ട്രേഡുകളിൽ ഒഴിവുണ്ട്. ഒഴിവുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് താൽപര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ടിസി ഉൾപ്പെടെ സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇന്നാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9744-0-5-3-6. ഇനിയൊരു നമ്പർ 9946-0-3-6-3-4-0. നമുക്ക് ചുറ്റുമാണ് കേട്ടത്. പൊന്നും പൂവും എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

പുലർവെട്ടം പൂർണ്ണമാകുന്നു. വീണ്ടും എത്തും നാളെ രാവിലെ 7:05. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ ശാന്തി മാധവി.

0: Odisha, sub-Himalayan West Bengal and parts of Northeast India for the day. In Delhi, IMD has forecast a generally cloudy sky with a spell of light rainfall today. Several coastal areas of Kerala are likely to experience sea incursion due to high waves today. National Centre for Ocean Information Services has warned that waves measuring 1 to 1.5 metres are likely along the coast of Thiruvananthapuram, Kollam, Alappuzha, Ernakulam, Malappuram, Kozhikode, Kannur and Kasaragod until 11:30 a.m. today. In hockey, Indian women's team will take on the Netherlands in the first match of the second pool phase of FIH World Cup at Amstelveen today. The match will start at 9:30 p.m. Indian time. Earlier, India advanced to the second round after playing out a goalless draw against England in their final Pool D match yesterday. Both teams created opportunities but failed to find the back of the net, with India's defence holding firm throughout the contest. In badminton, Indian shuttlers will be in action today in the men's and women's doubles quarterfinal at the WBF World Championship 2026 in New Delhi. The men's doubles pair of Satvik Sairaj Ranki Reddy and Chirag Shetty will lock horns with third seeds Liang Wei Keng and Wang Chang of China. The duo defeated Junaidi Arif and Roy King Yap of Malaysia in the pre-quarterfinals 21-23, 21-19, 21-17 in a nail-biting encounter. In the women's doubles, the Indian pair of Tressa Jolly and Gayatri Gopichand will face fourth seeds Jia Yi Fan and Zhang Huying of China. The pair defeated seven seeds Ring Iwanaga and Kii Nakashiki of Japan in straight games 21-16, 21-12 in the pre-quarterfinals. Astronomers have discovered an unusually dense giant exoplanet orbiting a star far beyond our solar system that challenges current theories of how planets were formed. The planet, named GJ523b, is about 150 million years old. It is more than 2.5 times wider and the radius roughly 2.55 times that of Earth. But it has an extraordinary mass, about 23 times the mass of Earth, while remaining predominantly rocky. The planet has been informally dubbed as Mega-Earth, a rare category of exceptionally massive and dense rocky worlds. And now, for a look at today's newspapers, it's over to Renu Kataria.
1: Thank you, Pramod. Amit Shah slams Congress Working Committee's decision on two stanza Vande Mataram, reports Indian Express. Shah targets Congress on Vande Mataram, headlines the Pioneer. Almost all newspapers carry the story of former MP Sajjan Kumar passing away at a city hospital. The Hindustan Times says 42 years after anti-Sikh riots, Sajjan Kumar dies serving life term. And finally, a story in the Tribune says that Gandhi's 688 handwritten notes to freedom fighter Anand Hingorani has fetched a record 16.2 crores in action. And with that, it's back to you, Pramod.
0: And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi chairs third high-level meeting with secretaries to Government of India, urges to break silos and adopt long-term vision for country's future. Union Home Minister Amit Shah criticizes Congress Working Committee's decision to say...
2: Akashvani se pesh hai khabarnama.
3: Akashvani. Samayam 8 mani kayinja 30 minutum 12 secondum.
4: നോവൽ സഞ്ചാരം.
5: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
6: റെയിൽപാളങ്ങൾ നീണ്ടുപോകുന്നു, വ്യക്തമായി വിചാരിച്ചു. അനേക നാടുകളെ തൊട്ടുരുമിക്കൊണ്ടാണ് അവ സഞ്ചരിക്കുന്നത്. എത്ര പേർ ഇതിലെ കടന്നുപോയി, പോകുന്നു. കുഞ്ഞിരാമനും ഇതിലെ അല്ലേ കടന്നുപോയത്, കാർത്തികേയനും. വിചാരങ്ങൾ റെയിൽ തെറ്റുകയാണ്. കാർത്തികേയനെ പറ്റി ഓർത്തപ്പോഴേക്കും ചില രംഗങ്ങൾ ഹൃദയത്തിലേക്ക് തള്ളിക്കയറി വരുന്നു. ഭാർഗവി അമ്മയുടെ അരുപറ്റിക്കൊണ്ട് നമ്പിടി വീട്ടിൽ ജോലിക്ക് ചെന്ന ദിവസം അവൾ സ്മരിച്ചു. എന്തൊരു ബേജാറായിരുന്നു, ഇവിടെ നിന്നോളൂട്ടോ എന്ന കെട്ടിലമ്മയുടെ മൊഴിയാണ് അന്തരീക്ഷം ഒന്ന് നേർപ്പിച്ചത്. വിങ്ങൽ പതുക്കെ നീങ്ങി. ആ വടക്കേ കെട്ടിലേക്കും കാറ്റും വെളിച്ചവും കടക്കും. കെട്ടിലമ്മയുടെ പ്രത്യേക ദാസിയായ അവളെ മറ്റു വേലക്കാരികൾ എത്ര ആദരവോടെയാണ് സമീപിച്ചത്. ആദരവില്ലെങ്കിൽ പോട്ടെ, അപമാനിച്ചില്ലല്ലോ. ഉണ്ണാനും ഉടുക്കാനും തേക്കാനും കിട്ടിയിരുന്ന ആ ജീവിതം സുഖകരമായിരുന്നു.

0: ഒരു സ്മരണ എപ്പോഴും മനസ്സിന്റെ അടിയിൽ നിന്ന് കരണ്ടു. വരും, തീർച്ചയായിട്ടും വരും എന്ന വാക്കുകൾ അവളുടെ ചെവിയിൽ കിടന്നു മുഴങ്ങി. വരും വരും എന്നായിരുന്നു ഹൃദയം സ്പന്ദിച്ചിരുന്നത്. ജീവിതത്തിന്റെ താളം തന്നെ അതായി. വരും വരും. വണ്ടിയും ആ ശബ്ദം ഏറ്റുപാടുകയാണോ? വരും വരും. അതെന്താ? കൊച്ചുകുട്ടി അടുത്ത് എന്ന് ചോദിച്ചു. ആ കുട്ടി ചോദിച്ചത് ഗോപാലകൃഷ്ണനോടാണ്. ഇതിനിടയ്ക്ക് കുട്ടികളും ഗോപാലകൃഷ്ണനും സംഘടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യം അവർ അടുത്തില്ല, സൂക്ഷിച്ചു നോക്കി ഒഴിഞ്ഞു നിന്നതേയുള്ളൂ. പക്ഷേ ഗോപാലകൃഷ്ണൻ മൂക്കുകൊണ്ട് രണ്ട് തവണ ഹാർമോണിയം വായിക്കുകയും വായകൊണ്ട് ചെറിയൊരു തുടികൊട്ട് നടത്തുകയും ചെയ്തപ്പോൾ തങ്ങളുടെ ചേരിയിലാണെന്ന് അവർക്ക് മനസ്സിലായി. കുട്ടി വീണ്ടും പുറത്തേക്ക് ചൂണ്ടിക്കാട്ടി ചോദിച്ചു, അതെന്താ? ഒരു കെട്ടിടം, ഗോപാലകൃഷ്ണൻ പറഞ്ഞുകൊടുത്തു. എന്ത് കെട്ടിടം എന്നായി കുട്ടിയുടെ അടുത്ത ചോദ്യം. ഗോപാലകൃഷ്ണൻ കൈമലർത്തി. ഓ, ഈ ചേട്ടന് ഒന്നും അറിയില്ല, മൂത്ത കുട്ടി തീരുമാനിച്ചു. എല്ലാവരും പൊട്ടിച്ചിരിച്ചു, രാധയും. കുട്ടികളുടെ അമ്മ വിശദീകരിച്ചു, അത് ക്രിസ്ത്യാനികളുടെ പള്ളിയാണ്. രാധ അങ്ങോട്ട് നോക്കി. അന്തിച്ചോപ്പ് തഴുകുന്ന ആ കുന്നിൻപുറത്ത് കൈയും മലർത്തി നിൽക്കുന്ന ആ കുരിശ് എന്തോ നിലവിളിച്ചു പറയുകയാണെന്ന് തോന്നു. അകന്നകന്നു പോകുന്ന ആ കുരിശിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചുപോയി. അടുത്തിരിക്കുന്ന അമ്മ പറഞ്ഞു, വലിയ ഊറ്റമുള്ള പള്ളിയാണ്. എന്നിട്ട് അവർ അതിൻ്റെ ചരിത്രം വിവരിക്കുകയും ചെയ്തു. പ്രമാണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് പ്രണയനൈരാശ്യം മൂലം ജീവിതം വെറുത്ത് സന്യസിച്ച ഒരു വിശുദ്ധ കന്യകയുടെ സ്മാരകമാണ് ആ പള്ളി. അവിടെയാണ് ആ വിശുദ്ധ കന്യകയെ അടക്കം ചെയ്തിരിക്കുന്നത്. ആ ആത്മാവ് ഇന്ന് അത്ഭുതകൃത്യങ്ങൾ നിർവഹിക്കുന്നു. കുട്ടികൾക്കു വേണ്ടി എന്തു പ്രാർത്ഥിച്ചാലും വളരെ വേഗമാണ് ഫലം. ആ അമ്മ പറയേണ്ടതെല്ലാം പറഞ്ഞുവെന്ന മട്ടിൽ തൻ്റെ മക്കളുടെ ശിരസുകൾ തടവി പതുക്കെ ഒന്ന് കണ്ണടയ്ക്കുകയും ചെയ്തു. മരണാനന്തരം നിർവഹിക്കുന്ന അത്ഭുതകൃത്യങ്ങളല്ല, ജീവിച്ചിരുന്ന ആ വിശുദ്ധ കന്യകയാണ് രാധയുടെ ഹൃദയത്തെ ആകർഷിച്ചത്. നിലാവ് പോലുള്ള ഒരു നവതരുണി അവളുടെ ഹൃദയത്തിൽ ഉയർന്നു വന്നു. അവൾ കാമുകനുമായി യാത്ര പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കടലുകൾക്കപ്പുറത്തേക്ക് ജീവിതസുഖങ്ങളും അന്വേഷിച്ചു പോവുകയാണ് ആ യുവാവ്. കൂടുപോയ ആ കിളി കാത്തുകാത്തിരുന്നു, ഒടുവിൽ ഈശ്വരനിലേക്ക് പറന്നു പറന്നു പോയി. അയാളും പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ വരുമെന്ന്? വരും വരും വരും.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി ഇപ്പോൾ സ്മൃതി മധുരം. മധുരവും ശാന്തസ്വഭാവവുമുള്ള രാഗമാണ് ഹിന്ദോളം. സന്തോഷവും കുളിർമയും നൽകാനുതകുന്ന ഹിന്ദോള രാഗത്തിലുള്ള ചില ഗാനങ്ങളാവട്ടെ ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം കാശ്മീരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തുഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
8: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
9: ഇനി ആർക്കും പഠിക്കാം, എപ്പോഴും പഠിക്കാം, എവിടെ ഇരുന്നും പഠിക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മലയാളത്തിൽ പരീക്ഷയും എഴുതാം. കേരള സർക്കാരിന്റെ പ്രഥമ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ തുടരുന്നു. www.stou.ac.in സന്ദർശിക്കൂ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേരൂ. ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ.
10: അടുത്ത ഗാനം ഒരു നോക്ക് കാണാൻ എന്ന ചിത്രത്തിൽ ഇതാണ്. പടിത ഉണ്ണിമേനോനും കേസ് ചിത്രയും. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: സന്തോഷവും കുളിർമയും നൽകുന്ന ഹിന്ദോള രാഗത്തിലുള്ള ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം സമാപിച്ചു. ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ ഭുജവല്ലി ശക്തി വികാസക, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
3: ഭുജമൂലം മുതൽ മണിബന്ധം വരെ, അതായത് ഷോൾഡർ ടു റിസ്റ്റ് അല്ലെങ്കിൽ അപ്പറാം, ലോവറാം, എൽബോ തുടങ്ങിയ ഭാഗങ്ങൾക്ക് ബലം കിട്ടുന്നതിനും അയവ് വരുത്തുന്നതിനും പ്രാണശക്തി വർദ്ധിക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനുമൊക്കെയായി ചെയ്യുന്ന പരിശീലനങ്ങളാണ് ഇത്. താടാസന സ്ഥിതിയിൽ നിന്നും ആഴത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് വലതുകൈ ശരീരത്തിന് വലതുവശത്തുകൂടി മുകളിലേക്ക് ഉയർത്തുക. കൈത്തലങ്ങൾ പുറമേക്ക് വരുന്ന രീതിയിൽ തന്നെ കൈകൾ ചെവിയോട് അടുപ്പിക്കുക. എന്നാൽ കൈ ചെവിയിൽ മുട്ടാതെ ശ്രദ്ധിക്കുകയും വേണം. ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈ ശരീരത്തിന് വലതുവശത്തുകൂടി തന്നെ താഴേക്ക് കൊണ്ടുവരിക. ഇവിടെയും കൈ ശരീരത്തിൽ സ്പർശിക്കാതെ അല്പം അകന്നു തന്നെ ആവണം നിൽക്കേണ്ടത്. ഇങ്ങനെ 3 തവണ ആവർത്തിക്കുക. പിന്നീട് ഇടത് കൈകൊണ്ടും ഇതേപോലെ ചെയ്യുക. 2-3 ദിവസങ്ങൾ ഇതേ രീതിയിൽ പരിശീലിച്ചതിനു ശേഷം 2 കൈകളും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് പരിശീലനം തുടരാവുന്നതാണ്. ഇത് കൈകൾ, തോളുകൾ, നെഞ്ച് എന്നിവയുടെ ശക്തിയും വഴക്കവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അഥവാ ഡെൽറ്റോയിഡ്, ബൈസെപ്സ്, ട്രൈസെപ്സ് എന്നീ മസിലുകളെ ശക്തിപ്പെടുത്തുകയും ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി ഹാൻഡ് റൊട്ടേഷൻ അഥവാ പൂർണ്ണ ഭുജ ശക്തി വികാസക ക്രിയ പരിശീലിക്കാം. ഈ പരിശീലനവും തുടക്കക്കാർ

0: ഓരോ കൈകളിലും പരിശീലിച്ചതിന് ശേഷം രണ്ട് കൈകളും ഒരുമിച്ച് പരിശീലിക്കുന്നതാണ് ഉത്തമം. താടാസന സ്ഥിതിയിൽ കൈകൾ ശരീരത്തിന് മുന്നിലേക്ക് നീട്ടി തോളുകൾക്ക് സമാന്തരമായി വയ്ക്കുക. കൈത്തലങ്ങൾ മുകളിലേക്ക് വരുന്ന വിധം മലർത്തിപ്പിടിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ കൈത്തലങ്ങളിൽ ബ്രഹ്മമുദ്ര സ്വീകരിക്കുക. ശ്വാസം ഉള്ളിൽ തന്നെ നിർത്തിക്കൊണ്ട് കൈമുട്ട് മടക്കാതെ കൈകൾ ശരീരത്തിന് വശങ്ങളിൽ ഘടികാരദിശയിൽ വട്ടത്തിൽ കറക്കുക. കഴിവിനനുസരിച്ച് പരിശീലിച്ചതിനു ശേഷം കൈകളുടെ ചലനം നിർത്തി കൈകൾ ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് തുടക്കത്തിൽ ചെയ്തതുപോലെ തോളുകൾക്ക് സമാന്തരമായി പിടിക്കുക. കൈമുട്ടുകൾ മടക്കി കൈമുഷ്ടി തോളുകളോട് ചേർത്ത് കൊണ്ടുവന്ന് ശക്തമായി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ നിവർത്തുക. വാദസംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൈകളിലെ പേശികളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും ഒക്കെയായി ഈ പരിശീലനങ്ങൾ ചെയ്യാവുന്നതാണ്. ലളിതമെന്ന് തോന്നുമെങ്കിലും തുടക്കക്കാർ ഒരു മികച്ച യോഗ അധ്യാപകന്റെ അടുക്കൽ പഠിച്ചതിനു ശേഷം മാത്രം സ്വന്തമായി പരിശീലിക്കുന്നതാണ് നല്ലത്.
1: ഭുജവല്യ ശക്തി വികാസക, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.

ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പ് എഴുതി ജെറി അമൽദേവ്, ഈണം നൽകി യേശുദാസും കെ എസ് ചിത്രയും പാടിയത്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
4: കൊഞ്ഞോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
5: കണ്ടീഷൻ അപ്ലൈ.
6: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
7: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഒരു ഗാനം കൂടി കേൾക്കാം. വിനോദയാത്ര എന്ന ചിത്രത്തിൽ ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ മഞ്ചരി പാടിയതാണ്.

മലയാളിയുടെ മനസ്സിൽ ഇന്നും കാത്തുസൂക്ഷിക്കുന്ന സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും കാലമാണ് ഓണക്കാലം. ആ ഓർമ്മകളിലേക്ക് സംഗീതത്തിന്റെ ഈണം ചേർത്ത് ഓണക്കാലത്തിന്റെ നിറവും നന്മയും പങ്കുവയ്ക്കാൻ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ സഞ്ചരിക്കുകയാണല്ലോ നമ്മൾ. ഇന്ത്യക്കാരുടെ മേൽ ഉപദ്രവങ്ങൾ കഠിനമാകും തോറും സത്യാഗ്രഹ സമരം കൂടുതൽ ശക്തമായി. കൊഴിഞ്ഞുപോയവരും കൂടെ ചേർന്നവരും സമരത്തിന് ശക്തി പകർന്നതായാണ് ഗാന്ധിജി ഈ പുസ്തകത്തിൽ വിലയിരുത്തുന്നത്. സത്യാഗ്രഹ സമരം എങ്ങനെ മുന്നോട്ടു പോയി എന്ന് നമുക്ക് നോക്കാം. സത്യാഗ്രഹികളെ തടവിലിടുന്നതും നാടുകടത്തുന്നതും തുടർന്നു വന്നു. ഇടയ്ക്ക് ഒരു ഉറങ്ങിയ മട്ടുണ്ടാവും, പിന്നെ ഒരു കൊടുങ്കാറ്റും. എന്നാൽ രണ്ടു കൂട്ടരും കുറേയേറെ ക്ഷീണിച്ചിരുന്നു. കെൽപ്പുള്ള സത്യാഗ്രഹികളെ ജയിലിലേക്ക് അയച്ചതുകൊണ്ട് അവരെ അടിച്ചമർത്തുവാൻ കഴിയില്ലെന്നും നാടുകടത്തുന്ന നയം അത്ര ശരിയല്ലെന്നും ഗവൺമെന്റ് കണ്ടു. കോടതിയിലേക്ക് കൊണ്ടുപോയ ചില കേസുകളിൽ ഗവൺമെന്റ് തോൽക്കുകയും ചെയ്തു. ഇന്ത്യക്കാരും ശക്തിമത്തായ ഒരു സമരം നടത്തുവാൻ പറ്റിയ നിലയിലല്ലായിരുന്നു. വേണ്ടത്ര സത്യാഗ്രഹികളില്ല. ചില ഇന്ത്യക്കാർ യുദ്ധം ചെയ്ത് തളരുന്നു, മറ്റു ചിലർ കേവലമായി പരാജയപ്പെട്ടു. തന്നിമിത്തം ഓടിപ്പോകാത്ത സത്യാഗ്രഹികളെ വിഡ്ഢികളായി കരുതുകയും ചെയ്തു. എങ്കിലും ഈ വിഡ്ഢികൾക്ക് തങ്ങൾ വിവേകികളാണ് എന്നറിയാം. ഈശ്വരനിലും തങ്ങളുടെ കാര്യത്തിലും സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തിരഞ്ഞെടുത്ത മാർഗങ്ങളുടെ ധാർമ്മികതയിലും അവർക്ക് വിശ്വാസമുണ്ട്. സത്യം വലുതാണെന്നും അതൊടുവിൽ വിജയിക്കുമെന്നും അവർക്ക് ഉറപ്പുണ്ട്. ഈയിടെ ദക്ഷിണാഫ്രിക്കയിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ തുടരെ തുടരെ മാറ്റങ്ങളുണ്ടാകുന്നു. ആ രാജ്യത്തിലെ വിവിധ കോളനികളെയും തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒരു ഉയർന്ന പദവി നേടുവാൻ ബ്രിട്ടീഷുകാർക്കും ബോവർമാർക്കും താൽപ്പര്യമുണ്ടായി. ബ്രിട്ടീഷുകാരുമായുള്ള ബന്ധത്തെ മുഴുവനായി ഉപേക്ഷിക്കണം എന്നായിരുന്നു ജനറൽ ഹോട്ട്സോഗിന്റെ അഭിപ്രായം. മറ്റുള്ളവരാകട്ടെ, ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി പേരിന് മാത്രമുള്ള ഒരു ബന്ധത്തെ നിലനിർത്തുന്നതിനെയാണ് ഏറെ ഇഷ്ടപ്പെട്ടത്. പൂർണ്ണമായി അകന്നു പോരാൻ ഇംഗ്ലീഷുകാർ ഒരിക്കലും സമ്മതിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള അധികം ഉയർന്ന പദവി ബ്രിട്ടീഷ് പാർലമെന്റ് മുഖേനയേ ലഭിക്കൂ. അതിനാൽ ദക്ഷിണാഫ്രിക്കയിലെ ബ്രിട്ടീഷുകാരും ബോവർമാരും തങ്ങൾക്കു വേണ്ടി ഒരു നിവേദക സംഘം ഇംഗ്ലണ്ട് സന്ദർശിച്ച് തങ്ങളുടെ കാര്യം ബ്രിട്ടീഷ് പാർലമെന്റിനെ അറിയിക്കണമെന്ന് തീർച്ചപ്പെടുത്തി. കോളനികളെല്ലാം കൂടി യോജിക്കുകയാണ് എങ്കിൽ തങ്ങളുടെ അവസാനത്തെ നില ആദ്യത്തേതിനേക്കാൾ മോശമാകുമെന്ന് ഇന്ത്യക്കാർ കണ്ടറിഞ്ഞു. എല്ലാ കോളനികൾക്കും എല്ലായ്പ്പോഴുമുണ്ട് ഇന്ത്യക്കാരെ അടിച്ചമർത്തുന്നതിൽ താൽപ്പര്യം. ഇന്ത്യക്കാർക്കെതിരെ അവർക്കെല്ലാം ഒരൊറ്റ അഭിപ്രായമാണ് എന്നുള്ളതുകൊണ്ട് അവരൊത്തുകൂടിയാൽ ഇന്ത്യക്കാർക്ക് വലിയ ഉപദ്രവമാകും എന്നത് സ്പഷ്ടമാണ്. യാതൊരു മാർഗവും പരീക്ഷിക്കപ്പെടാതെ ഉപേക്ഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് സിംഹങ്ങളുടെയും ബോവർ സിംഹങ്ങളുടെയും ഗംഭീര ഗർജനങ്ങൾക്കുള്ളിൽ തങ്ങളുടെ എളിയ ശബ്ദം കേൾക്കാതിരിക്കാൻ ഇടയുണ്ടെങ്കിലും ഇന്ത്യക്കാർ ഇംഗ്ലണ്ടിലേക്ക് ഒരിക്കൽ കൂടി ഒരു നിവേദക സംഘത്തെ അയക്കുവാൻ തീർച്ചപ്പെടുത്തി. ഇത്തവണ പോർബന്തർകാരനായ സെയ്ദ് ഹാജി ഹബീബിനെയാണ് നിവേദക സംഘത്തിൽ എന്റെ കൂട്ടുകാരനായി നിയമിച്ചത്. ഈ സെയ്ദ് ട്രാൻസ്വാളിൽ വളരെക്കാലമായി ഒരു കച്ചവടം നടത്തുകയാണ്. ധാരാളം ലോകപരിചയമുള്ള ഒരാളുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല എങ്കിലും ഇംഗ്ലീഷ്, ഡച്ച്, സുലു മുതലായ ഭാഷകൾ എളുപ്പത്തിൽ മനസ്സിലാകും. അദ്ദേഹത്തിന്റെ സഹാനുഭൂതിയൊക്കെ സത്യാഗ്രഹികളുടെ ഭാഗത്താണെങ്കിലും അദ്ദേഹത്തെ ഒരു തികഞ്ഞ സത്യാഗ്രഹി എന്ന് വിളിക്കുവാൻ നിവൃത്തിയില്ല. 1909 ജൂൺ 23 ഞങ്ങൾ കേപ് ടൗൺ വിട്ടു. തെക്കേ ആഫ്രിക്കയിലെ പഴക്കവും പ്രസിദ്ധിയുമുള്ള ഒരു രാജ്യതന്ത്രജ്ഞനായിരുന്നു മിസ്റ്റർ മെർമാൻ. ജനറൽ സ്മട്സും മറ്റും ഇംഗ്ലണ്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഏതാണ്ട് ഇക്കാലത്ത് നെറ്റാളിലെ ഇന്ത്യക്കാരുടെ മറ്റൊരു നിവേദക സംഘവും അവരുടെ പ്രത്യേക സംഘടനകൾ സംബന്ധിച്ച് ഇംഗ്ലണ്ട് സന്ദർശിക്കുകയുണ്ടായി. ഇക്കാലത്ത് കോളനികളുടെ സ്റ്റേറ്റ് സെക്രട്ടറി ക്രൂ പ്രഭുവും ഇന്ത്യ സ്റ്റേറ്റ് സെക്രട്ടറി മോർലി പ്രഭുവുമായിരുന്നു. വളരെയേറെ വാദപ്രതിവാദങ്ങളുണ്ടായി. ധാരാളം ആളുകളെ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയുമുണ്ടായി. ഞങ്ങൾ കാണാതിരുന്ന ഒരൊറ്റ പത്രപ്രവർത്തകനോ പാർലമെന്റ് മെമ്പറോ ഇല്ല. ആംഡ് ഹിൽ പ്രഭു ഞങ്ങൾക്ക് അമൂല്യമായ സഹായം ചെയ്തു. അദ്ദേഹം മിസ്റ്റർ മെർമാനെയും ജനറൽ ബോധയെയും മറ്റും കാണുക പതിവായിരുന്നു. ഒടുവിൽ അദ്ദേഹം ആ ജനറലിൽ നിന്ന് ഒരു സന്ദേശം കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, ഇക്കാര്യത്തിൽ നിങ്ങൾക്കുള്ള വികാരങ്ങളെ ജനറൽ ബോധ വിലമതിക്കുന്നു.
നിങ്ങളുടെ ആവശ്യങ്ങളെ അനുവദിക്കുവാൻ അദ്ദേഹം തയ്യാറുമാണ്. എന്നാൽ ഏഷ്യാറ്റിക് നിയമത്തെ പിൻവലിക്കാനോ പ്രവേശന നിയന്ത്രണ നിയമത്തെ ഭേദപ്പെടുത്തുവാനോ അദ്ദേഹം തയ്യാറല്ല. ആ രാജ്യത്തെ നിയമത്തിലുണ്ടായിട്ടുള്ള വർണ്ണതടസ്സത്തെ നീക്കം ചെയ്യാനും അദ്ദേഹം കൂട്ടാക്കുന്നില്ല. വർണ്ണതടസ്സം നിലനിർത്തുക എന്നത് ആ ജനറലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തത്വമാണ്. ഇനി അദ്ദേഹം അതുപേക്ഷിക്കാൻ വിചാരിക്കുകയാണ് എങ്കിൽ തന്നെ തെക്കേ ആഫ്രിക്കയിലെ യൂറോപ്യന്മാർ അദ്ദേഹം പറയുന്നതൊട്ട് കേൾക്കുകയുമില്ല. ജനറൽ സ്മട്സിനും ജനറൽ ബോധയുടേതുപോലെ അഭിപ്രായമാണുള്ളത്. ഇതവരുടെ അവസാന തീരുമാനവുമാണ്. ഇതുതന്നെയാണ് അവർക്കവസാനമായി നിങ്ങളോട് പറയാനുള്ളതും. നിങ്ങൾ ഇതിലധികം എന്തെങ്കിലും ആവശ്യപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ആളുകൾക്കും കുഴപ്പത്തെ ക്ഷണിച്ചു വരുത്തുക മാത്രമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അതിനാൽ നിങ്ങൾ എന്തു ചെയ്യുകയാണെങ്കിലും അത് ബോവർ നേതാക്കന്മാരുടെ ഈ മനോഭാവത്തെപ്പറ്റി വേണ്ടത്ര ആലോചിച്ചതിന് ശേഷം ചെയ്യുക. ഇത് നിങ്ങളോട് പറയുവാനും നിങ്ങൾ നിറവേറ്റേണ്ട ഉത്തരവാദിത്തത്തിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് നൽകുവാനും ജനറൽ ബോധ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ സന്ദേശം നൽകിയ ശേഷം ആംഹിൽ പ്രഭു പറഞ്ഞു, നിങ്ങളുടെ പ്രായോഗികങ്ങളായ ആവശ്യങ്ങളെയെല്ലാം ജനറൽ ബോധ സമ്മതിക്കുന്നുവെന്ന്

0: നിങ്ങൾക്കറിയാം, ഈ ലോകത്തിൽ നാം എപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യണം. നാം ആഗ്രഹിക്കുന്നതൊക്കെ നമുക്കുണ്ടാക്കുവാൻ വയ്യ. അതുകൊണ്ട് ഈ അഭിപ്രായമനുസരിച്ച് കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ ഞാൻ നിങ്ങളോട് കാര്യമായി ഉപദേശിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തത്വത്തിനു വേണ്ടി സമരം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പിന്നീടാവാം. നിങ്ങളും സേത്തും ഇതിനെപ്പറ്റി ആലോചിക്കണം. എന്നിട്ട് സൗകര്യം പോലെ നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. ഇത് കേട്ടപ്പോൾ ഞാൻ സേത്തിൻ്റെ നേരെ നോക്കി. അദ്ദേഹം പറഞ്ഞു, സമാധാനം ആവശ്യപ്പെടുന്ന കക്ഷിക്ക് വേണ്ടി ജനറൽ ബോധയുടെ വാക്ക് ഞാൻ സ്വീകരിക്കുന്നുവെന്ന് എനിക്ക് വേണ്ടി അദ്ദേഹത്തോട് പറയുക. ഈ വിട്ടുവീഴ്ചകളെല്ലാം അദ്ദേഹം ചെയ്യുന്നുവെങ്കിൽ തൽക്കാലത്തേക്ക് ഞങ്ങൾ സംതൃപ്തരാകും. തത്വത്തിനു വേണ്ടി ഞങ്ങൾ പിന്നീട് സമരം ചെയ്തുകൊള്ളാം. ഇന്ത്യക്കാർ ഇനിയും കഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പ്രതിനിധീകരിക്കുന്ന കക്ഷിക്കാണ് ഇന്ത്യക്കാരിൽ ഭൂരിപക്ഷമുള്ളത്. ഇന്ത്യക്കാരുടെ സ്വത്തിൽ അധിക ഭാഗവും കൈവശം വയ്ക്കുന്നതും അവർ തന്നെ. സേത്തിൻ്റെ വാക്യങ്ങൾ ഞാൻ പദാനുപദം തർജ്ജമ ചെയ്തു. പിന്നീട് സത്യാഗ്രഹികൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സ്വയം വരിച്ച ബുദ്ധിമുട്ടുകൾക്ക് ഞങ്ങൾ രണ്ടുപേരും കൃതജ്ഞതയുള്ളവരാണ്. ഏത് ഇന്ത്യക്കാർക്ക് വേണ്ടിയാണോ ഞാൻ സംസാരിക്കുന്നത്, അവർ ദരിദ്രരാണ്, എണ്ണത്തിൽ താഴെയുമാണ്. എങ്കിലും അവർ മരണം വരെ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. അവർ പ്രായോഗിക ആശ്വാസത്തിന് വേണ്ടി മാത്രമല്ല, ആശയങ്ങൾക്കും കൂടി വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. അവർക്കതിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ ആദ്യത്തേതിനെ വലിച്ചെറിഞ്ഞ് രണ്ടാമത്തേതിന് വേണ്ടി സമരം ചെയ്യും. ജനറൽ ബോധയുടെ ശക്തിയെപ്പറ്റി ഞങ്ങൾക്ക് വിവരമുണ്ട്. പക്ഷേ ഞങ്ങൾ അതിലുമധികം പ്രാധാന്യം ഞങ്ങളുടെ പ്രതിജ്ഞയ്ക്ക് നൽകുന്നു. തന്നിമിത്തം അതിനോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി എന്തും സഹിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തോട് ചേർന്ന് നിന്നാൽ ആരുടെ പേരിലാണോ അത് ചെയ്തിട്ടുള്ളത്, ആ ഈശ്വരൻ അതിനെ നിറവേറ്റിക്കൊള്ളുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ക്ഷമയുണ്ടാകാം. നിങ്ങളുടെ നില എനിക്ക് തികച്ചും മനസ്സിലാക്കുവാൻ സാധിക്കും. ഞങ്ങൾക്കു വേണ്ടി നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. ചില സത്യാഗ്രഹികൾക്ക് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായം പിൻവലിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കതിൽ നീരസം തോന്നുകയില്ല. നിങ്ങളോട് ഞങ്ങൾക്കുള്ള കൃതജ്ഞത ഞങ്ങൾ വിസ്മരിക്കുകയുമില്ല. എങ്കിലും ഞങ്ങൾക്ക് നിങ്ങളുടെ ഉപദേശം സ്വീകരിക്കാൻ കഴിയില്ലാത്തതിനാൽ നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തരുമെന്ന് വിശ്വസിക്കുന്നു. സേത്തും ഞാനും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് തീർച്ചയായും ജനറൽ ബോധയോട് പറയാം. സത്യാഗ്രഹികൾ ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ തങ്ങളുടെ പ്രതിജ്ഞയെ അനുഷ്ഠിക്കുമെന്നും തങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ മൃദുലമാക്കുവാനും അദ്ദേഹത്തെക്കൊണ്ട് ഏഷ്യാറ്റിക് നിയമത്തെ പിൻവലിക്കുവാനും അവർ ആശിക്കുന്നുവെന്നും നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കണം. ആംഥിൽ പ്രഭു മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സ്വയം ഏറ്റെടുത്ത ഒരു ജോലി പെട്ടെന്ന് ഉപേക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഇംഗ്ലീഷുകാർ. നിങ്ങളുടേത് ധാർമ്മികമായ ഒരു സമരമാണ്. ധാർമ്മികമായ ആയുധങ്ങൾ കൊണ്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നതും. എനിക്കെങ്ങനെയാണ് നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുക? പക്ഷേ എന്റെ ഈ വല്ലാത്ത അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കണം. കഷ്ടപ്പാടുകൾ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അതനുഭവിക്കുവാൻ നിങ്ങൾ തന്നെയേ ഉള്ളൂ. അതിനാൽ ഈ പരിതസ്ഥിതികളിൽ സാധ്യമായ വല്ല സന്ധിയും സ്വീകരിക്കണമെന്ന് നിങ്ങളോട് ഉപദേശിക്കുക എന്നത് എൻ്റെ കടമയാണ്. എന്നാൽ കഷ്ടപ്പാടനുഭവിക്കേണ്ട ആളായ നിങ്ങൾ ആശയങ്ങൾക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടും അനുഭവിക്കുവാൻ സന്നദ്ധനാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രതിബന്ധമാകരുതെന്ന് മാത്രമല്ല നിങ്ങളെ അഭിനന്ദിക്കുകയും വേണം. അതിനാൽ ഞാൻ ഇനിയും നിങ്ങളുടെ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കാം. എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെ നിങ്ങളെ സഹായിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ പ്രഭുസഭയിലെ പ്രായം കുറഞ്ഞ ഒരു അംഗമാണെന്നും എനിക്ക് വലിയ സ്വാധീനങ്ങളൊന്നുമില്ലെന്നും നിങ്ങൾ ഓർക്കണം. എങ്കിലും എനിക്കുള്ള സ്വാധീനം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. പ്രോത്സാഹജനകമായ ഈ വാക്കുകൾ കേട്ട് ഞങ്ങൾ രണ്ടുപേരും സന്തുഷ്ടരായി. ഈ അഭിമുഖത്തിൻ്റെ സന്തോഷപ്രദമായൊരു വശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയിരിക്കില്ല. സേത് ഹാജി ഹബീബിനും എനിക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണുള്ളതെങ്കിലും ഞങ്ങൾ തമ്മിൽ അത്ര വലിയ സൗഹാർദ്ദവും വിശ്വാസവുമായിരുന്നതുകൊണ്ട് സേത് എൻ്റെ അഭിപ്രായത്തെ എന്നിലൂടെ അറിയിക്കുവാൻ മടിച്ചില്ല. ആംഥിൽ പ്രഭുവിനോട് തനിക്ക് പറയുവാനുള്ളത് വേണ്ടതുപോലെ പറയുന്നതിൽ അദ്ദേഹം എന്നെ വിശ്വസിച്ചു. ആംഥിൽ പ്രഭുവിൻ്റെ പ്രോത്സാഹനജനകമായ പിന്തുണ സമരത്തെ പിന്നെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. സഞ്ചാരി
1: ഒരു ചെറിയ വള്ളത്തിൽ കയറി കണ്ടൽക്കാടുകൾക്ക് നടുവിലൂടെ നമുക്കൊരു യാത്ര പോയാലോ? എല്ലാവരും റെഡിയല്ലേ? ഇന്ന് ഞങ്ങളുടെ യാത്ര കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിലേക്കാണ്.

0: അഷ്ടമുടിക്കായലിനും കല്ലടയാറിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളുടെ ഒരു സമൂഹമാണ് മൺട്രോത്തുരുത്ത്. മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ മനോഹരമായ പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞുതരാൻ ഇന്ന് നമ്മളോടൊപ്പം DTPCയുടെ സ്റ്റാഫായ ഷീജയുണ്ട് കൂടെ.
1: രണ്ട് രീതിയിൽ വരാം, ബസ്സിന് വരാം, ട്രെയിനിന് വരാം. ബസ്സിന് വരുവാണെങ്കിൽ നമുക്ക് കൊല്ലത്തുനിന്ന് വരുന്ന ഒരു യാത്രക്കാരനാണെങ്കിൽ നമുക്ക് കൊല്ലത്തുനിന്ന് രണ്ട് ബസ്സുണ്ട് നേരിട്ട് നമുക്ക് മൺട്രോത്തുരുത്തിലോട്ട് വരാൻ. അല്ലാതെ വരുന്നവർക്കാണെങ്കിൽ കുണ്ട്ര ഇറങ്ങിയിട്ട് കുണ്ട്രയിൽ നിന്ന് നമുക്ക് നേരിട്ട് മൺട്രോത്തുരുത്ത് ബസ്സുകളുണ്ട്. നാലഞ്ച് ബസ്സുകളുണ്ട്, നമുക്ക് അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് ബസ്സുകളുണ്ട്. നമ്മളുടെ ഈ സെന്റർ DTPCയുടെ കീഴിലുള്ള ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത് കാര്യോത്തരക്കടവ് ജംഗ്ഷനിലാണ്. ആ കാര്യോത്തരക്കടവ് ജംഗ്ഷനിൽ നമുക്ക് ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിയാൽ നമുക്ക് ബസ്സിന് വരുന്നവർക്ക് ഒരു വലച്ചിലുമില്ലാതെ നമുക്ക് നേരിട്ട് ഇനി എത്താൻ പറ്റും. പിന്നെ ട്രെയിന് വരുന്നവർക്കും അതിനേക്കാൾ എളുപ്പമാണ്. നമുക്ക് എപ്പോഴും ഇവിടെ ട്രെയിൻ സർവീസ് എപ്പോഴും ഇല്ലെങ്കിൽ നാലഞ്ച് ട്രെയിൻ നമുക്ക് മെമു സർവീസ് ഉണ്ട്, അല്ലാതെ എക്സ്പ്രസ്സുകളുണ്ട്, അല്ലാതെ പാസഞ്ചർ ഉണ്ട്. അതിന് വന്നാലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ 1 കിലോമീറ്റർ മാത്രമേ നമുക്ക് ദൂരമുള്ളൂ. അവിടെ നിന്ന് ഓട്ടോറിക്ഷ കിട്ടും, അല്ലെങ്കിൽ നടന്നു വരാനാണേ കണ്ട് നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടു വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ സെന്ററിൽ എത്താൻ കഴിയും. അങ്ങനെ രണ്ട് മാർഗം, ഏത് മാർഗത്തിൽ വരുന്നവർക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് യാതൊരു വിധമായ അലച്ചിലും ഇല്ലാതെ വന്ന് നമ്മുടെ ഓഫീസിൽ എത്താൻ കഴിയും. നമ്മുടെ ഈ നാടിന്റെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് പോകാൻ കഴിയും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മത്സ്യസമ്പത്തുകള്, നമ്മുടെ ഇവിടുത്തെ കാഴ്ചകള് എല്ലാം നല്ലതുപോലെ കണ്ട് ആസ്വദിച്ച് നമുക്ക് രുചികരമായ ഭക്ഷണവും കഴിച്ചു പോകുന്നതിനുള്ള എല്ലാ സൗകര്യവും നമ്മുടെ ഈ മൺട്രോത്തുരുത്തിലുണ്ട്.
0: 1810 മുതൽ 1815 വരെ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു കേണൽ ജോൺ മൺട്രോ. ഈ പ്രദേശത്തിന്റെ വികസനത്തിനായി അശ്രാന്തം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് കേണൽ ജോൺ മൺട്രോ. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ തുരുത്തിന് മൺട്രോ തുരുത്ത് എന്ന പേര് നൽകിയിരിക്കുന്നത്.
1: മൺട്രോ സാഹിബ് വന്ന് ഇവിടെ പല നല്ല കാര്യങ്ങളും ചെയ്യുകയുണ്ടായി. ഒരു ഡച്ച് പള്ളി പണിയുകയുണ്ടായി. പിന്നെ ഒരു ബദേൽ ആശ്രമം എന്നും പറഞ്ഞ അവിടെ ഒരു ബംഗ്ലാവും ഒരു സ്കൂളും സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വന്ന് ഇതെല്ലാം സ്ഥാപിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ തിരുവിതാംകൂർ ഭരണസമിതി എല്ലാം കൂടെ ഉൾപ്പെട്ടാണ് നമുക്കിവിടെ ഈ പ്രദേശത്തിനൊരു വിളിപ്പേരില്ലാതെ കിടക്കുന്ന സമയത്താണ് ഇതിനെ നമ്മൾ ആ സായിപ്പിന്റെ പേരിൽ നമുക്ക് ആ ഈ സ്ഥലത്തെ മൺട്രോ തുരുത്ത് എന്ന പേരിൽ ആക്കാമെന്നുള്ള തീരുമാനത്തിൽ മൺട്രോ തുരുത്ത് എന്ന് ആക്കിയെന്നാണ് ചരിത്രം പറയുന്നത്.
0: തുരുത്ത് എന്ന് പറയുമ്പോൾ എന്താണെന്നൊന്ന് സാധാരണക്കാർക്ക് വേണ്ടി പറയാം.
1: തുരുത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ മൺട്രോ തുരുത്ത് പഞ്ചായത്തിന്റെ 13 വാർഡാണ് നമുക്കുള്ളത്. അതിലൊരു 2-3 വാർഡ് ഒഴിച്ച് ബാക്കി എല്ലാ വാർഡിലും നമുക്ക് എല്ലാ ഭാഗത്തും

0: തോടുകളും പുഴകളുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് എവിടെ ചെന്നാലും എല്ലാ ഭാഗത്തും നമുക്ക് തോടുകളും കുഴികളും എല്ലാം ഉണ്ട്. മൺറൂത്തുരുത്തിന്റെ ഏറ്റവും കൂടുതൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയത് ഈ നാല് വശവും ഈ വെള്ളം കിടക്കുന്നത് കൊണ്ടാണ്. അതാണ് ഇവിടുത്തെ മൺറൂത്തുരുത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് കണക്ക് തന്നെ തോടും കുഴികളും തെങ്ങും തോപ്പുകളും എല്ലാമായിട്ട് നമ്മളെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മൺറൂത്തുരുത്ത്.
1: ചെറിയ തോടുകളുണ്ടെന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് പേരുകൾ വല്ലതും
0: നമ്മളിവിടെ അങ്ങനെ പ്രത്യേകിച്ച് തോടുകളൊന്നും ഒരു പേരായിട്ടില്ല. നമ്മളിപ്പം സമീപ പ്രദേശത്തുള്ളവർ ചെല്ലുമ്പോൾ നമ്മൾ പറയും നമ്മളൊരു വീടിന്റെയോ ആളിന്റെയോ ഒക്കെ പേര് വെച്ച് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ പറയുന്നുണ്ട് തോടുകളുടെ പാട്. അപ്പൊ ഒരു പൂപ്പാണി എന്ന് പറഞ്ഞ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് വശത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ അവിടെ പറയുമ്പോൾ നമ്മൾ പറയും പൂപ്പാണിക്കായൽ. അവിടെ എല്ലാം നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. അപ്പൊ അത് ആ പൂപ്പാണി കായൽ എന്ന് പറയുന്നത് അത് ഒരു സ്ഥലം അങ്ങനെ പറയുന്നൊരു വളരെ പ്രകൃതി ഭംഗിയാണ്. അത് കണക്ക് തന്നെ പെരിങ്ങാലം എന്ന് പറയുന്നത് മൺറോദ്രത്ത് പഞ്ചായത്തിന്റെ ഒരു വാർഡാണ് പെരിങ്ങാലം എന്ന് പറയുന്നത്. ആ പെരിങ്ങാലം എന്ന് പറയുന്നതും ഇത് കണക്കാണ്. നമ്മൾ റോഡിൽ പോകുമ്പോൾ നാല് സൈഡും വെള്ളവുമാണ്, എന്നാൽ നമുക്ക് യാത്രാ സൗകര്യങ്ങൾ നല്ലതുപോലെ ഉണ്ട്. ഈ നാല് സൈഡിലും കണ്ടൽ കാടുകളും കണ്ടൽ മരങ്ങളും എല്ലാം ചുറ്റിക്കിടക്കുന്ന നല്ല പ്രകൃതി ഭംഗി ഒത്തുകിണങ്ങിയ ഈ പ്രദേശത്തെ എങ്ങനെയെല്ലാം പുകഴ്ത്താവോ അതേ കണക്ക് പ്രകൃതി ഭംഗിയായ സ്ഥലങ്ങളാണ് അവിടെ ആ പെരിങ്ങാലം. അങ്ങനെ ആ പെരിങ്ങാലം ഭാഗമെന്നാണ് പറയുന്നത്.
1: ഇവിടുത്തെ കണ്ടലുകൾക്ക് പ്രത്യേകിച്ച് പേര് അങ്ങനെ ഉണ്ടോ?
0: പല തരത്തിലുള്ള കണ്ടലുകളുണ്ട്. കണ്ടലുകൾ ഇപ്പൊ നമ്മുടെ പ്രദേശത്തെ നമ്മളെ ഇത് താങ്ങി നിർത്തുന്നതിനും എല്ലാം നമുക്ക് അത് കണ്ടല് കാഴ്ചക്കാർക്ക് നല്ലതും നമ്മുടെ ഭൂമിക്കും ഏറ്റവും നല്ലതാണ് ഈ കണ്ടലുകൾ. ആ കണ്ടൽ കാടുകളെല്ലാം ഇങ്ങനെ നല്ലതുപോലെ അതിന്റെ വേരുകളും എല്ലാം പിടിച്ച് നമുക്ക് യാത്രക്കാർക്ക് പോകുമ്പോൾ നല്ല തണലും തണുപ്പും ഒക്കെ നൽകുന്നതാണ് ഈ കണ്ടൽ കാടുകൾ. അങ്ങനെ അതെല്ലാം കൊണ്ട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മൺറോത്തുരുത്ത് എന്ന് പറയുന്നത്.
1: ചുറ്റും ഈ തോടുകൾക്കിടയിൽ വീടുകളാണ്.
0: വീടുകളുണ്ട്.
1: അവിടെ എങ്ങനെയാണ് താമസ സൗകര്യങ്ങൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ?
0: അവിടെ നമ്മള് താമസക്കാരുണ്ട്. അവിടങ്ങളിൽ നമ്മൾ ഹോം സ്റ്റേകൾ ചെയ്യുന്നുണ്ട്, റിസോർട്ടുകൾ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും. അവിടെയൊക്കെയാണ് കൂടുതൽ ആളുകളെ ആകർഷിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ
1: താമസിക്കുന്നതിന്.
0: അപ്പം നമുക്കവിടെ അലോസരപ്പെടുത്തുന്ന മറ്റൊരു കാര്യങ്ങളും അവിടെ ഇല്ല. നമുക്ക് നല്ല പ്രകൃതി രമണീയ നല്ല നിശബ്ദമായ അന്തരീക്ഷവും
1: എല്ലാം
0: പ്രകൃതിയോട് ഇണങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ നമുക്ക് താമസക്കാരും ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇവിടുന്ന് ഒരുപാട് ഹോം സ്റ്റേകളും റിസോർട്ടുകളും അവിടെ ഇപ്പം നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ നല്ല ആളുകളും ഉണ്ട്.
1: മൺറോത്തുരുത്ത് ഒരു സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറുന്നതിനുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
0: 10-25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളിവിടെ വിദേശികളായിരുന്നു തുടക്കം മുതലേ ഇവിടെ നമ്മുടെ ഈ നാട് കാണാൻ വന്നുകൊണ്ടിരുന്നത്. അവരാണ് ഇവിടെ വന്ന് ആദ്യം നമ്മുടെ ഈ മൺറോത്തുരുത്തിന്റെ പ്രകൃതി ഭംഗിയും ലോകത്തെ അറിയിച്ച അല്ലെങ്കിൽ മറ്റു നാടുകളെ അറിയിച്ചത് വിദേശികൾ തന്നെ ആയിരുന്നു. നമ്മുടെ സ്വദേശികളൊക്കെ മുന്നേ വന്നത് വിദേശികളാണ്. കുറച്ചു കാലമേ ആയുള്ളൂ നമ്മുടെ സ്വദേശികൾ ഇവിടെ വന്ന് നമ്മളുടെ ഈ നാടിനെ കുറിച്ച് അറിയുന്നതും അതിനെ കുറിച്ച് മറ്റുള്ളടത്തോട്ട് പറഞ്ഞു പറഞ്ഞ് നമുക്ക് കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങിയതും കുറച്ചു കാലമേ ആയുള്ളൂ.

0: വിദേശികള് കൂടുതലും പേരും വരുമ്പോ അവരെന്താ പറയാറ്? എങ്ങനെയാണ് അവർ ഈ ഒരു സ്ഥലത്തെ പറ്റി അറിയുന്നത്?
1: അവർക്ക് നമ്മൾ ഈ സ്ഥലം കണ്ടാൽ അവർ ഭയങ്കര അത്ഭുതമാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ ഈ തെങ്ങുകളും മരങ്ങളും ഈ കൊച്ചു തോടുകളും പിന്നെ മീൻകുളങ്ങളും കൊഞ്ചുകുളങ്ങളും എല്ലാം ഒക്കെ കാണുമ്പോൾ അവർ ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര സന്തോഷത്തിലാണ് അവരെല്ലാം തിരിച്ചു പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വദേശികളെ ഇവിടത്തേക്ക് ആകർഷിച്ചത് വിദേശികൾ വന്ന് കണ്ടിട്ട് പോയ അനുഭവങ്ങൾ പങ്കുവെച്ചതിന്റെ ഭാഗമായിട്ടാണെന്നാണ് തോന്നുന്നത് നമ്മുടെ സ്വദേശികൾ ഇവിടെ വരാൻ തുടങ്ങിയത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടാണ്, ഇപ്പോഴും വരുന്നവർ ഭയങ്കര സന്തോഷത്തോടെയാണ്. വർഷങ്ങളായിട്ട് ഇപ്പം ഇവിടെ വരുന്ന വിദേശികളുണ്ട്.
0: ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ?
1: എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ഒരു രാജ്യമല്ല നമുക്ക്, ഏത് ഒരുപാട് രാജ്യം, അമേരിക്ക, ലണ്ടൻ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫ്രാൻസ്, എല്ലാ രാജ്യത്തുനിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകളെക്കാൾ കൂടുതൽ കണ്ട് ആസ്വദിച്ച് പോകുന്നത് വിദേശികൾ തന്നെയാണ്. അവരാണ് നമ്മളുടെ ഈ മൺട്രോത്തുരുത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതും വിദേശികളാണ്. വിദേശികളുടെ ഒരു അഭിപ്രായത്തിലും സന്തോഷത്തിലുമാണ് നമ്മളുടെ ആളുകൾ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞാണ് നമ്മുടെ ആളുകൾ പിന്നെ ഇവിടെ തുടങ്ങിയത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. ഞങ്ങളും ഇവിടെ അവരുടെ അനുഭവങ്ങൾ ഇവിടെ എഴുതി മേടിക്കുമായിരുന്നു.
0: അത് കഴിഞ്ഞ് സ്വദേശികൾ വരാൻ തുടങ്ങിയത് ഏതൊരു സമയം മുതലാണെന്നാണ്
1: എനിക്ക് തോന്നുന്നു ഈ മൊബൈലൊക്കെ പ്രചാരത്തിൽ വന്നതിന് ശേഷമാണ്. പിന്നെ മീഡിയകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തർ വന്ന് കണ്ടിട്ട് അവരിങ്ങനെ ഇതിനൊക്കെ ഓരോന്ന് പോസ്റ്റ് ഇടാൻ തുടങ്ങിയപ്പോഴാണ്, അങ്ങനെ അറിഞ്ഞാണ് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ സ്വദേശികൾ വരാൻ തുടങ്ങിയത്. അതിന് ശേഷമാണ്, നമ്മുടെ മീഡിയയിലൊക്കെ ഉള്ള മുന്നേറ്റത്തിന് ശേഷമാണ്.
0: ഈ DTPC ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വർഷമാണ്?
1: നമ്മൾ 2018 ഇവിടെ ഒരു ഓഫീസ് തുടങ്ങുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മൾ DTPC മെയിൻ ഓഫീസായ കൊല്ലത്ത് നിന്ന് നമ്മളെ അവിടുന്ന് ട്രാവലറുകളിൽ വള്ളു, അത് കൂടുതൽ ആളുകളെ അന്ന് കൊണ്ടുവന്നിരുന്നത് വിദേശികളെയായിരുന്നു. വിദേശികൾ രണ്ട് ട്രിപ്പായിട്ട് നമ്മളെ ഇവിടെ കൊണ്ടുവരും. രാവിലെ 10 മണിക്ക് ഒരു ട്രിപ്പ് കൊണ്ടുവരും, ഉച്ചയ്ക്ക് 3 മണിക്ക് ഒരു ട്രിപ്പിനെ കൊണ്ടുവന്ന്, അങ്ങനെയായിരുന്നു നമ്മളിവിടെ DTPC പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ 2018 നമുക്ക് ഇവിടെ ഒരു ഓഫീസ് തുടങ്ങുന്നത്. നമ്മൾ
0: ഇവിടെ ഒരു ഇപ്പൊ ഒരു സഞ്ചാരി വരുമ്പോ ആദ്യം തന്നെ വന്ന ശേഷം എന്തൊക്കെ സൗകര്യങ്ങളാണ് അല്ലെങ്കിൽ സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് DTPC?
1: ആദ്യം നമുക്ക് എങ്ങനെ പോകാൻ പറ്റും, നമ്മൾ എങ്ങനെയുള്ള ബോട്ടിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്, അത് പോയാൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പിന്നെ നമുക്ക് ചോദിക്കുന്നത് അവർക്ക് നല്ല ഭക്ഷണം എങ്ങനെ കിട്ടും, എവിടെ കിട്ടും ഭക്ഷണം കിട്ടുന്നത്, അത് ചോദിക്കുന്നുണ്ട്. പിന്നെ നല്ല താമസ സൗകര്യങ്ങൾ. മൺട്രോത്തുരുത്ത് DTPC നമുക്ക് 2 മണിക്കൂർ ഉള്ള ഒരു ഓപ്പൺ ബോട്ടിംഗ് ആണ്.

0: നമ്മൾ ചെയ്യുന്നത് മേൽ മൂടിയില്ലാത്ത വള്ളങ്ങളെയാണ് നമ്മൾ ഓപ്പൺ ബോട്ട് എന്ന് പറയുന്നത്. ചില കൂടുതൽ വന്ന് ചോദിക്കുന്നുണ്ട്, ചിലർ ചോദിക്കും ഇവിടെ ശിക്കാരയുണ്ടോ ഹൗസ് ബോട്ടുണ്ടോ എങ്ങനെയുള്ളതാണെന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് മൂടിയൊന്നുമില്ലാത്ത സാധാരണ നമ്മളെ വഞ്ചി പണ ചിലർ പറയും വഞ്ചി എന്ന് പറയും, നമ്മളിവിടെ സാധാരണ ഞങ്ങൾ ഇവിടെ പറയുന്ന ഈ പ്രദേശത്ത് പറയുന്ന വള്ളം എന്ന് പറയും. ആ വള്ളത്തേലുള്ള ഒരു യാത്രയാണ്. നമ്മൾ ഈ 2 മണിക്കൂർ ട്രിപ്പിൽ നമ്മൾ തുടങ്ങുന്നത് മുതൽ ഒരാള് നിന്ന് തുഴഞ്ഞാണ് നമ്മൾ ഈ വള്ളം പോകുന്നത്. അപ്പൊ അത് അത്രയ്ക്ക് സ്ലോ ആയിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. അപ്പോൾ സമീപത്ത് അക്കരയും ഇക്കരയും ഒക്കെ നമുക്ക് മരങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് തോടിലൂടെ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളുണ്ട്, അങ്ങനെ അവരെ കാണാം. പിന്നെ നമുക്ക് അങ്ങോട്ട് നടന്ന് നടന്ന് ചെല്ലുമ്പോൾ പിന്നെ കൊച്ചു കൊച്ചു തോടുകളാണ്. കൊച്ചു തോടുകൾ എന്ന് പറയുമ്പോൾ അവിടെ പാലങ്ങളുണ്ട്. ആ തോടുകളിൽ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആൾതാമസം ഇല്ലാത്ത കുറച്ച് ഏരിയയുണ്ട്. ആ ആൾതാമസം ഇല്ലാത്ത അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് കരിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കരിക്ക് അത്യാവശ്യം വെള്ളം കുടിക്കണം, നമുക്കൊരു അത്യാവശ്യം വെള്ളം ദാഹം വരുവാണെങ്കിൽ നമുക്ക് കരിക്ക് വാങ്ങിച്ച് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് 3/4 മണിക്കൂർ നമ്മൾ ഈ വള്ളത്തിൽ ഇരുന്ന് ചെന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുന്നത് ഒരു അഷ്ടമുടി കായലിന്റെ ഒരു ചെറിയ ഭാഗം കൂടെ കവർ ചെയ്താണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. ഈ അഷ്ടമുടി കായലിന്റെ ആ ചെറിയ ഭാഗം എന്ന് പറയുന്നത് മൊത്തവും നമുക്ക് കണ്ടൽ കാടുകളാണ്. ഈ യാത്രയിലെ ഏറ്റവും ഒരു പ്രധാന ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് അതിരാവിലെയും വൈകുന്നേരത്തെ ഒരു 4 മണി കഴിഞ്ഞുള്ള യാത്രയാണ് ഏറ്റവും സൗകര്യം. ഏറ്റവും സൗകര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ 9 മണി തൊട്ട് 5 മണി വരെയാണ് നമ്മുടെ ഓഫീസ് സമയമെങ്കിലും ഞങ്ങൾ വെളുപ്പിലെ 5 മണിക്ക് തൊട്ട് തന്നെ നമ്മളിവിടെ യാത്ര കൊടുക്കുന്നുണ്ട്. വരുന്നവരുടെ ബോട്ടിംഗ് സൗകര്യം കൊടുക്കുന്നുണ്ട് വരുന്നവരുടെ ആവശ്യപ്രകാരം. എന്താ വെച്ചാൽ ആ സമയത്താണ് കൂടുതൽ ഉദയം കാണാനായിട്ട് ഇവിടെ ആളുകൾ വരുന്നുണ്ട്, അസ്തമയം കാണാനായിട്ടും ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഉദയം കാണാൻ ഈ ഞാൻ പറഞ്ഞ ഈ അഷ്ടമുടി കായലിന്റെ ആ പോർഷൻ നമ്മൾ അങ്ങോട്ട് ചെന്നെത്തുമ്പോൾ അവിടെ എത്തിയ ആ ഒരു പ്രകൃതി ഭംഗി ഞാൻ പറഞ്ഞ് നിങ്ങളെ അറിയിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു യാത്രയാണ് നമ്മളുടെ ഈ 2 മണിക്കൂർ ട്രിപ്പ്. പിന്നെ നമ്മൾ ഈ ആ അഷ്ടമുടി കായലിന്റെ ഒരു ചെറിയ പോർഷൻ കവർ ചെയ്ത് അവിടെ ഒരു 3-4 കണ്ടൽ മരങ്ങൾ വളർന്ന് ആർച്ച് മാതിരിയായി കിടക്കുവാണ്. ഇവിടെ നമ്മൾ കണ്ടൽ ആർച്ചിനകത്തും നമ്മളൊരു 10-15 മിനിറ്റ് നമ്മളവരെ ആ തണുപ്പിനകത്ത് പോകുന്ന ആരാണോ യാത്രക്കാർ അവരെ നമ്മളവിടെ കയറ്റിയിട്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വരാൻ നമുക്ക് തോന്നത്തില്ല. അതേ രീതിയിലുള്ള തണുപ്പും കാറ്റും എല്ലാമാണ് നല്ലൊരു അത് നമ്മൾ വന്ന് കണ്ട് അത് അനുഭവിച്ചറിയുക. അതാണ് അതിൻ്റെ ഒരു യാത്രയുടെ ഒരു പ്രത്യേകത.
1: ഈ ഭാഗത്തിന് പറയുന്ന പേരെന്താണ്?
0: നമ്മൾ ഈ 1 മണിക്കൂർ യാത്ര ചെയ്ത് എത്തുന്നത് എസ്ബെൻഡ് എന്ന് പറഞ്ഞാൽ എസ് വളവ് എന്നാണ് നമ്മൾ പറയുന്നത് ആ ഭാഗത്തെ. ഇവിടെ നമുക്ക് ഒരുപാട് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട നാടൻ വിഭവങ്ങൾ കിട്ടുന്നുണ്ട്, പാനീയങ്ങൾ കിട്ടുന്നുണ്ട്, അങ്ങനെ എല്ലാം നമുക്ക് ആവശ്യമായ ഭക്ഷണങ്ങളെല്ലാം ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്.
1: ഇവിടെ ഇതെല്ലാം എത്തിക്കുന്നത് എങ്ങനെയാണ്?
0: കൊച്ചു കൊച്ചു കടകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്, റിസോർട്ടുകളുണ്ട്, വലിയ വലിയ ഹോട്ടലായിട്ട് നടത്തുന്നവരും എല്ലാം ഉണ്ട്. ഇതിന് നമ്മൾ ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരാണ് അവർ.
1: ഇവരെല്ലാവരും തന്നെ നമ്മുടെ മൺറോതുരുത്ത് സ്വദേശികൾ?
0: എല്ലാവരും മൺറോതുരുത്ത് സ്വദേശികളാണ്. എല്ലാവരുടെ ഉപജീവന മാർഗത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും അവിടെ ഇതൊക്കെ ചെയ്യുന്നവരാണ്. ഇവിടെ ഉപജീവന മാർഗമായിട്ടാണ് അവരുടെ എല്ലാം തുടങ്ങി. നമ്മളെ മൺറോതുരുത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഇവിടുത്തെ നിവാസികളുടെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയൊക്കെ ഒരു ജോലി എന്ന് പറയുന്നത് കയറുവിരിപ്പായി. പിന്നെ കാലക്രമേണ ആ കയറുവിരിപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ പുരുഷന്മാരുടെ ജോലി എന്ന് പറയുന്നത് കല്ലടയാറ്റിൽ മണൽ വാരലായിരുന്നു. മണൽ വാരലും നമുക്ക് പിന്നെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം മണ്ണ് വാരാൻ പറ്റത്തില്ല എന്ന് എൻ്റെ ഒരു നിയമവ്യവസ്ഥ വന്നതിന് ശേഷമാണ് ആളുകൾ കൂടുതൽ ആളുകളും ഈ ടൂറിസം രംഗത്തേക്ക് ആളുകളെ എല്ലാവരും വള്ളത്തിൽ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു തൊഴിലിലോട്ട് വന്നത്. അങ്ങനെ ഇപ്പോൾ കൂടുതൽ ആളുകളും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അത് വള്ളത്തിൽ പോകുന്നവരുണ്ട്, ശിക്കാര ബോട്ടുകളുണ്ട്, ഹൗസ് ബോട്ടുകളുണ്ട്, ഭക്ഷണം വച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, ഇവരെ ഹോം സ്റ്റേകൾ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം ഈ ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്.
1: ഇതിൽ ഇവിടുത്തെ പ്രത്യേകതയായിട്ടുള്ള നമ്മൾ പറയില്ല ഒരു ഓരോ സ്ഥലത്തിന് ഒരു പ്രത്യേകമായ ഭക്ഷണ രീതി അല്ലെങ്കിൽ ഭക്ഷണം ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഭക്ഷണം എന്താണ്?
0: ഇവിടെ നമുക്ക് ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും ഇവിടെ വന്ന ആളുകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് മൺറോതുരുത്തിൽ വന്നാൽ മൺറോതുരുത്തിന്റെ ഇവിടുത്തെ കായലിൽ നിന്ന് ഇവിടുത്തെ തോടുകളിൽ നിന്ന് കിട്ടുന്ന കരിമീൻ, പിന്നെ കക്ക, കൊഞ്ച്, ഇതാണ് ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ ആളുകളും ആദ്യം ചോദിക്കുന്നത് ഈ 3 വിഭവങ്ങളാണ്.
1: ഈ 3 വിഭവങ്ങളാണ് കൂടുതൽ പേര് ചോദിച്ചു വരുന്നത്. ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ഡിഷ് അല്ലെങ്കിൽ എന്തൊക്കെ വിഭവങ്ങളാണ് ഇത് വെച്ചുണ്ടാക്കുന്നത്?
0: മീൻ കരിമീനാണെങ്കിൽ ചിലര് വറുത്ത് മേടിക്കണമെന്നുണ്ട്, ചിലര് മാങ്ങയിട്ട് കറി വെച്ച് വേണമെന്ന് പറയുന്നവരുണ്ട്, ചിലര് പിന്നെ അല്ലാതെ മുളക് കറി വെക്കണമെന്ന് പറഞ്ഞ് മേടിക്കുന്നവരുണ്ട്. കക്ക പിന്നെ നമ്മളിവിടെ ചെയ്യുന്നവര് വറുത്ത് റോസ്റ്റ് ചെയ്ത് മേടിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെയും ആവശ്യം അനുസരണം അവർ പറയുന്നത് അനുസരിച്ചാണ്. അങ്ങനെ കക്ക തോരൻ വേണോന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കും, റോസ്റ്റ് ചെയ്ത് വേണോന്ന് പറയുന്നവർക്ക് അങ്ങനെ, അവരവരുടെ ഇഷ്ടം.

0: നമ്മുടെ ഈ വോട്ടിംഗിന്റെ സമയം പറഞ്ഞു, അതിരാവിലെ മുതലുണ്ട് തോറും. നമ്മുടെ ഓഫീസ് സമയം ഒന്ന് പറയാമോ?
1: നമ്മുടെ ഓഫീസ് സമയം നമുക്ക് രാവിലെ 9 മണി തൊട്ട് 5 മണി വരെയാണ്.
0: വള്ളങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, ഫോറിനേഴ്സ് പ്രത്യേകിച്ച് ഏതെങ്കിലും തരം വള്ളം ആവശ്യപ്പെടാറുണ്ടോ?
1: ഫോറിനേഴ്സ് ഇപ്പോൾ വരുന്നവർ കൂടുതൽ ആളുകളും ആവശ്യപ്പെടുന്നത് കനോയിങ് എന്നും പറഞ്ഞു. കനോയിങ് എന്ന് വെച്ചാൽ കൊതുമ്പ് വള്ളത്തിന്റെ മാതൃകയിലുള്ള കൊച്ചു വള്ളങ്ങൾ, കൊച്ചു വള്ളങ്ങളാണ് അവര്. വിദേശികൾ മാത്രമല്ല, ഇപ്പൊ സ്വദേശികളും ചോദിക്കുന്നുണ്ട് ആ സൈസ് കൊച്ചു കൊതുമ്പ്. പണ്ടത്തെ നമ്മൾ കൊതുമ്പ് വള്ളം എന്ന് പറയും, ഇപ്പൊ ഇത് ഫൈബർ വെച്ച് ചെയ്യുന്നതാണ്, അത് കൊച്ചു ചെറിയ വള്ളങ്ങൾ. അതിലൂടെ അവര് ഒരു ബാലൻസിങ് ഉണ്ട് അതിന്, അത് അങ്ങനെ തുഴഞ്ഞു വേണം. അതിന് നമ്മൾ അവരുടെ സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് ഇത് പഠിച്ച ഒരാളും കൂടെ അവരെ കൂടി ഇരുന്നാണ് കൊണ്ടുപോകുന്നത്. പിന്നെ വിദേശികളാണെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല, അവർക്ക് ഇതെല്ലാം നല്ല സ്വിമ്മിങ്ങും എല്ലാം നല്ല പരിചയമുള്ളവരായതുകൊണ്ട് അവർ തനിയെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതൽ ആളുകൾ അത് ചോദിച്ചു വരുന്നുണ്ട്, ഈ ചെറിയ വള്ളങ്ങൾ, കൊതുമ്പ് വള്ളം മോഡലിലുള്ള ഈ വള്ളങ്ങൾ ചോദിച്ചു വരുന്നുണ്ട്.
0: എത്ര രൂപയാണ് നമ്മുടെ ബോട്ടിങ്ങിന് ഫീ?
1: നമ്മുടെ ഇവിടുത്തെ DTPC ഒരു മിനിമം ചാർജ് എന്ന് പറയുന്നത് 800 രൂപയാണ്. മിനിമം ചാർജ് 800 രൂപ എന്ന് പറഞ്ഞാൽ അത് ഒരാളായാലും രണ്ടുപേരായാലും നമുക്ക് 800 രൂപ.
0: ഒരു വള്ളത്തിനാണ് ചാർജ്?
1: അല്ല, വള്ളത്തിനല്ല, നമ്മുടെ ഒരു മിനിമം ചാർജ് ഈ 800 രൂപ. അത് നമുക്ക് 3 പേരാണെങ്കിൽ നമുക്ക് 900, 4 പേരോട്ട് 5 പേരാണെങ്കിൽ നമുക്ക് 1000 രൂപ, പിന്നെ 6 പേര് തൊട്ട് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം 1200 രൂപ വെച്ചെന്നുള്ളതാണ്. 6 പേർക്ക് മുകളിലോട്ട് നമുക്ക് പിന്നെ ആളായാൽ 1200 രൂപ വെച്ച്.
0: നമ്മുടെ ഈ കൊതുമ്പ് വള്ളങ്ങളിൽ അല്ലെങ്കിൽ ഈ ഓപ്പൺ ബോട്ടിങ്ങിൽ എത്ര പേരാണ് മാക്സിമം കയറ്റാൻ പറ്റുന്ന കപ്പാസിറ്റി?
1: നമുക്ക് ഇപ്പോൾ നമുക്കൊരു 8 പേര്, 7 പേര്, 6 പേര് കൊള്ളുന്ന വള്ളങ്ങളാണ് നമുക്ക് ഇപ്പൊ കയറ്റുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ കനാൽ ഓഫീസർമാര് നമുക്ക് ഓരോ വള്ളത്തിനും ഇത്ര പേരെ കയറ്റാമെന്നുള്ളതിന്റെ ലൈസൻസ് തന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ഈ ആളിനെ കയറ്റുന്നത്. അതിൽ 8 പേരെ കൊള്ളാവുന്ന വള്ളങ്ങളുണ്ട്, 6 പേരെ കൊള്ളുന്നവരുണ്ട്, 7 പേരെ കൊള്ളുന്നവരുണ്ട്, 9 പേരെ കൊള്ളുന്നത്. അത് വള്ളത്തിന്റെ വലിപ്പം അനുസരിച്ചാണ് കനാൽ ഓഫീസർമാര് അവർക്ക് ഇത് പെർമിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ അത്രയും ആളുകളെ മാത്രമേ നമ്മൾ വള്ളത്തേക്ക്

0: പറ്റിയേ ഉള്ളൂ.
1: ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് ഏത് സമയം?
0: നവംബർ തൊട്ട് ഫെബ്രുവരി വരെ നമുക്ക് സീസൺ സമയമാണ്. സീസൺ സമയം എന്ന് പറയുന്നത് നമ്മൾ വിദേശികളുടെ വരവിനെയാണ് നമ്മൾ ഇവിടുത്തെ സീസൺ സമയമായിട്ട് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ സീസൺ സമയമാണ്. ഈ എത്ര പേര് കയറുന്നുണ്ടോ അത്രയും പേർക്ക്, കുട്ടികൾക്കുൾപ്പെടെ, ജാക്കറ്റ് ധരിച്ചല്ലാതെ നമ്മൾ യാത്രയ്ക്ക് അനുവദിക്കുന്നതേ അല്ല. നിർബന്ധമായിട്ട് നമ്മൾ ജാക്കറ്റ് ധരിപ്പിച്ച് മാത്രമേ നമ്മൾ ഇവരെ വിടുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം മഴയായാലും വെയിലായാലും നമുക്ക് ഇവിടുന്ന് കുടകൾ നൽകുന്നുണ്ട്. ബാക്കി എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടുന്ന് നൽകുന്നുണ്ട് DTPC യുടെ കീഴിലാണ്.
1: ഇവിടെ വരുന്ന സഞ്ചാരികളോടായിട്ട് പറയാനുള്ള എന്താണ്, മാലിന്യ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ട്
0: നമ്മൾ DTPC യിൽ വരുന്ന എല്ലാ ആളുകൾക്കും നമുക്ക് മാലിന്യ നിക്ഷേപത്തിനുള്ള ബോക്സുകൾ ഇവിടെയുണ്ട്. അവരുടെ പ്ലാസ്റ്റിക് ആയാലും കുപ്പികളായാലും എല്ലാം ഇടുന്നതിനുള്ള സൗകര്യം നമുക്ക് ഇവിടെയുണ്ട്. ഒരെണ്ണം പോലും നമ്മൾ റോഡിലോ വെള്ളത്തിലോ നിക്ഷേപിക്കാൻ നമ്മൾ അനുവദിക്കാത്തതുമില്ല. നമ്മുടെ വള്ളത്തിൽ പോകുന്നവർ വള്ളത്തിലിരുന്ന് ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ ആണെങ്കിൽ നമുക്ക് വള്ളത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് വന്ന് വേസ്റ്റ് ബിന്നുകളിൽ തന്നെ നമ്മൾ നിക്ഷേപിക്കുകയാണ്. അത് ഞങ്ങൾ പിന്നെ തരംതിരിച്ച് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ ഹരിതകർമ്മസേനയ്ക്കും കുപ്പികൾ അല്ലാതെയും അങ്ങ് കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് നമുക്ക് ഇവിടെ നമ്മൾ പരമാവധി വരുന്നവർക്കും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ നിക്ഷേപിക്കുന്നതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്.
1: നമുക്കറിയാം ഓരോ സമയങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടം കഴിയും തോറും ഈ തുരുത്തിനൊരു മാറ്റം വരുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് സഞ്ചാരികളിലും മാറ്റമുണ്ട്. അതിനെ കുറിച്ച്
0: നമ്മൾ ഇവിടെ ആദ്യ കാലത്ത് പറഞ്ഞില്ലേ, ഈ മൺറോ തുരുത്തെന്ന് പറഞ്ഞതുപോലെ തന്നെ ആ തുരുത്തായിരുന്നു ഇവിടെ. എന്ന് വെച്ചാൽ നമുക്ക് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് പോകണമെങ്കിൽ നമ്മൾ തടിപ്പാലങ്ങൾ കയറിയായിരുന്നു നമ്മൾ പോയിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ. ആ സ്ഥലത്തുനിന്ന് നമുക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങളായി. ഇപ്പം നമുക്ക് എല്ലാ ഏകദേശം എല്ലാ വീടുകളിലും വീടുകളുടെ മുറ്റത്ത് റോഡുകളായി, എല്ലാവർക്കും വണ്ടികൾ അവരുടെ വീടുകളിലെ മുറ്റത്ത് ചെല്ലാനായി. ആ അത്രയും വലിയൊരു വികസനം നമ്മുടെ ഈ മൺറോത്തുരുത്തിൽ നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നവരും അങ്ങനെ തന്നെ ആയിരുന്നു. മറ്റ് റോഡുകളില്ലായിരുന്നു, പക്ഷേ ഇപ്പം എല്ലായിടവും നമുക്ക് റോഡുകളായിട്ടുണ്ട്. വന്നാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്.
1: സഞ്ചാരികളും അതുകൊണ്ട് കൂടി
0: സഞ്ചാരികളും കൂടിക്കൊണ്ട് വരുവാണ്. നമുക്കിപ്പോൾ ഇവിടെ വന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ടല്ലോ. അപ്പം നമ്മൾ വരുന്ന ഒരാൾക്ക് ഒന്ന് താമസിക്കണമെന്ന് കരുതുകയാണെങ്കിൽ നമുക്കിവിടെ ഹോം സ്റ്റേകളുണ്ട്, റിസോർട്ടുകളുണ്ട്. അവരവരുടെ കാശിൻ്റെ അനുസരിച്ച് ഏത് രീതിയിലുള്ള ഹോം സ്റ്റേകളായാലും റിസോർട്ടുകളായാലും നമുക്കുണ്ട്. പിന്നെ ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളും. നമുക്ക് വൻ ഒരു വികസനമാണ് ഇപ്പം നമ്മൾ പണ്ടത്തെ അപേക്ഷിച്ച് മൺറോ തുരുത്തുകാരെ സംബന്ധിച്ചോളം വലിയൊരു വികസനമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നതും. റോഡിൻ്റെ ആയാലും എല്ലാം മറ്റേത് ഇതണക്കായിരുന്നു. മറ്റേത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ തടിപ്പാലങ്ങൾ കയറിയായിരുന്നു ഈ കരയിൽ നിന്ന് അക്കരയിലോട്ട് പോകുന്നത്. ആ സ്ഥലത്താണ് ഇപ്പം നമുക്ക് വലിയ വലിയ പാലങ്ങളായി.
1: അന്ന് ഇപ്പം പറഞ്ഞ പോലെ കുറച്ച് ഒരു 20 വർഷത്തിന് മുൻപ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ അധികാനൊക്കെ ഇല്ലാത്ത വളരെ നിശബ്ദമായൊരു അറ്റ്മോസ്ഫിയറാണ്. അതിൽ പ്രകൃതിക്കുണ്ടായ ഒരു മാറ്റത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: പ്രകൃതിക്ക് നമുക്ക് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പ്രകൃതിക്കും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മൾ മറ്റു സ്ഥലത്തെ അപേക്ഷിച്ച് നമുക്ക് പ്രകൃതിക്ക് നമുക്ക് ദോഷം ഉണ്ടാകുന്ന തരത്തിലല്ല. ഇപ്പോൾ നമ്മൾ ഈ മൺറോത്തുരുത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ കണ്ടൽക്കാടുകളെ നമ്മളിവിടെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ട്. കണ്ടൽക്കാടുകളെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. പല ഈ തോടുകളും കുഴികളും ഉള്ള സ്ഥലത്തെല്ലാം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടി കൊണ്ടാണ് അങ്ങനെ നട്ടു വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല നമ്മളിവിടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതൊന്നും നമുക്ക് തോന്നുന്നില്ല. പ്രകൃതിയെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ച് തന്നെ കൊണ്ടുവരികയാണ്. നമ്മളുടെ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത അതിനകത്ത് കണക്കിൽ വരുന്നുണ്ട്.
1: പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുള്ള ഒരു ടൂറിസം പ്രൊമോഷൻ ആണ് ഇവിടെ നടക്കുന്നത്.
0: തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി തന്നുള്ള അത് നമുക്ക് നിങ്ങൾ വന്ന് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങിയുള്ള വിനോദസഞ്ചാരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത് നേരിൽ തന്നെ വന്ന് എല്ലാവരും കാണുക.
1: അപ്പോൾ ഒട്ടും മടിക്കേണ്ട, വിഭവ സമൃദ്ധമായ ഭക്ഷണവും കഴിച്ച് ഈ പ്രകൃതി രമണീയമായ തുരുത്തിലൂടെയുള്ള യാത്രയ്ക്ക് ഏവർക്കും ഇപ്പൊ തന്നെ തയ്യാറെടുക്കാം. ഈ മഴക്കാലങ്ങളിൽ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ മൺറോ തുരുത്ത് വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു പേടി തോന്നാറുണ്ട്. ഈ വെള്ളത്തിന്റെ ലെവൽ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. അത് ആക്ച്വലി എങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു വെള്ളം കൂടുതൽ വരുമ്പോഴും നിങ്ങളെല്ലാവരും ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്?
0: നമ്മൾ വെള്ളം കൂടിക്കിടക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം യാതൊരു വിധമായ പ്രശ്നങ്ങളുമില്ല. നമ്മുടെ ബോട്ടിങ്ങിന് നമ്മുടെ വള്ളങ്ങൾ പോകുന്നതിനും ആ വെള്ളം കൂടിക്കിടക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് വെച്ചാൽ ആ സമയത്തും ആ വള്ളത്തിൽ പോകാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മളുടെ ആ വെള്ളം കൂടിക്കിടക്കുന്ന സമയത്ത് നമുക്ക് വള്ളത്തിൽ പോകുന്നതിന് നമുക്കിവിടെ അപകടകരമായ ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ കൊച്ചു തോടുകളും കൈവഴികളുമായിട്ട് പോകുന്നിടത്ത് നമുക്ക് ഈ വെള്ളം കൂടുന്ന ഒരു സാധാരണയിൽ നിന്നൊരു 1/2 ഇഞ്ചോ അല്ലെ 3/4 ഇഞ്ചോ വെള്ളം കൂടിയെന്നും പറഞ്ഞൊന്നും നമുക്കിവിടെ നമ്മുടെ ഈ വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്നതേ ഇല്ല. അതും ആസ്വദിക്കാൻ ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ ഈ ഒരു പിന്നെ വിനോദസഞ്ചാര മേഖലയെ നമ്മളെ വെള്ളം കൂടിക്കിടക്കുന്നു എന്നുള്ളതൊരു കാരണമേ അല്ല. ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ മൺറോ തുരുത്തിൽ ഒരു വേലിയേറ്റം വേലിയിറക്കം എന്നൊരു പ്രതിഭാസം എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പോൾ ഈ വേലിയേറ്റം എന്ന് പറയുന്നത് അതിരാവിലെയാണ്. അതിരാവിലെ എന്ന് പറഞ്ഞാൽ രാത്രി ചിലപ്പം ഇതിൻ്റെ ഈ പ്രകൃതിയുടെ ഒരു വേലിയേറ്റം വേലിയിറക്കം ഒരു പ്രതിഭാസമാണ്. അതിനൊരു സമയമുണ്ട്. നമുക്ക് അതിരാവിലെ തുടങ്ങി നമുക്ക് 6 മണി 7 മണിയാകുമ്പോൾ അതൊരു ചിലപ്പം വെള്ളം പെട്ടെന്ന് വരുന്നത്

0: പോലെ തന്നെ അത് ഇറങ്ങിപ്പോവുകയാണ്. പെട്ടെന്ന് വെള്ളം കയറുന്നത് പോലെ തന്നെ നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ആ വെള്ളം ഇറങ്ങിപ്പോകുന്നത്. അതാണ് വേലിയേറ്റം വേലിയിറക്കുന്ന ഒരു പ്രതിഭാസം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മുടെ വിനോദസഞ്ചാര മേഖലയെ ഒരു കാരണവശാലും ബാധിക്കുന്നതേയില്ല. അതും ആസ്വദിക്കാൻ ആളുകൾ എത്തുന്നുണ്ട്.
1: കണ്ടൽക്കാടുകൾ ഇത്രയധികം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു വാട്ടർ ലെവൽ മാനേജ് ചെയ്തു.
0: തീർച്ചയായിട്ടും കണ്ടൽക്കാടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടിന്റെ വേരുകൾ എന്ന് പറയുന്നത് ഒരു വേര് നമ്മൾ കരയിലോട്ട് ഒരു വേര് കായലിലോട്ടുമാണ്. അപ്പോൾ അത് നമ്മളെ ഈ തീരസംരക്ഷണത്തിനായിട്ടാണ് നമ്മൾ കൂടുതലും വെക്കുന്നത്. തീരസംരക്ഷണം കൊണ്ട് നമുക്ക് കാഴ്ചക്കാർക്ക് പ്രകൃതി ആസ്വദിക്കാനും ഉള്ള രണ്ട് ഗുണമാണ് ഈ കണ്ടൽക്കാടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കണ്ടൽക്കാടുകൾ നമ്മളെ ഇവിടെ സംരക്ഷിച്ച് എല്ലാ തരത്തിലും നമ്മളുടെ വരുമാന മാർഗത്തെയും എല്ലാം നിർത്തുന്ന ഒരു ഘടകമാണ് നമ്മളുടെ മൺറോത്തുരുത്തിനെ സംബന്ധിച്ചുള്ള കണ്ടൽക്കാടുകൾ.
2: ജൈവ വൈവിധ്യ സമ്പന്നമായ മൺറോത്തുരുത്ത് നമുക്ക് സമ്മാനിക്കുന്ന കാഴ്ചകൾ വർണ്ണനാതീതമാണ്. ചെറുവള്ളങ്ങളിലേറി കണ്ടൽക്കാടിന്റെ സൗന്ദര്യം കണ്ടറിഞ്ഞ് ഇവിടുത്തുകാരുടെ ജീവിതം മനസ്സിലാക്കി ഇളം കാറ്റേറ്റ് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? പ്രകൃതിയുടെ മടിത്തട്ടിലേക്കുള്ള ഈ യാത്ര ഒട്ടും വൈകിപ്പിക്കണ്ട. ദേശഭേദങ്ങളെല്ലാം മറന്ന്, നഗരങ്ങളുടെ തിരക്കുകളെല്ലാം മറന്ന് സന്തോഷവും സമാധാനവും അനുഭവവേദ്യമാകാൻ മൺറോത്തുരുത്തിന്റെ പച്ചപ്പിലേക്ക് ആഴ്ന്നിറങ്ങാം. ഇനി ഒട്ടും വൈകണ്ട.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനമാണ് കേട്ടത്.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: 10,000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫർ. വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
3: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
4: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥയും അതിന്റെ കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
5: നമസ്കാരം
4: സാർ. എന്താണ് കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട കാരണങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
5: കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരവസ്ഥയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകും. പക്ഷേ പൊതുവിൽ പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം എന്നുള്ള രീതിയിൽ എടുക്കാറുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് പഠന പിന്നോക്കാവസ്ഥ ഉണ്ടാകാറുണ്ട് കുട്ടികളിൽ. ബുദ്ധി വൈകല്യം ഉണ്ടാകാം, സംസാര വൈകല്യത്തിൻ്റെ ഭാഗമാകാം, അതുപോലെ ഓട്ടിസത്തിൻ്റെ ഭാഗമാകാം, ഓട്ടിസം ഉണ്ടാകാം. ഇതിനോടൊപ്പം തന്നെ ചില കുട്ടികളിൽ പഠന വൈകല്യവും ഉണ്ടാകാം. ഇപ്പോൾ പഠന പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ നിശ്ചിത ക്ലാസ് ആവറേജിൽ താഴെ നിൽക്കുന്ന കുട്ടികളെ മൊത്തത്തിൽ നമുക്ക് ക്ലാസ് ശരാശരിയുടെ മാർക്കിൻ്റെ ഓരോ വിഷയത്തിനുമുള്ള ക്ലാസ് ശരാശരി മാർക്കിൻ്റെ താഴെ നിൽക്കുന്ന അവസ്ഥയുള്ള കുട്ടികളെ പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയാം. ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഠന പിന്നോക്കാവസ്ഥ വിവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അതിലെ ഒരു കാരണം പഠന വൈകല്യമാണ്. ഹൈപ്പർ ആക്ടിവിറ്റി മൂലം ഉണ്ടാകാം പഠന പിന്നോക്കാവസ്ഥ, പഠന വൈകല്യം മൂലം ഉണ്ടാകാം, ബുദ്ധി വൈകല്യം മൂലം ഉണ്ടാകാം, ഓട്ടിസം മൂലം ഉണ്ടാകാം. ശരിയായ തരത്തിലുള്ള സ്കൂളിംഗ് കിട്ടാത്ത സാഹചര്യത്തിലെ കുട്ടികൾക്ക് പഠന പിന്നോക്കാവസ്ഥ വരാം. അങ്ങനെ പഠന പിന്നോക്കാവസ്ഥ നിരവധിയായ കാരണങ്ങൾ മൂലം ഉണ്ടാകുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പഠന വൈകല്യമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊരു 10-25 വർഷത്തിന് മുമ്പ് ഒരു സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് അതിൽ മൊത്തം 100 കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ എടുക്കുമ്പോൾ അതിലൊരു 25% കുട്ടികൾ പഠന വൈകല്യം മൂലമുള്ള കുട്ടികളായിരിക്കും. ഇപ്പോൾ പഠന വൈകല്യവും പഠന പിന്നോക്കാവസ്ഥയും എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠന വൈകല്യമുള്ള കുട്ടികളിൽ ബുദ്ധി ശരിയായ തരത്തിൽ ബുദ്ധി നിലവാരം ഉണ്ടാകും. അതുപോലെ അവർക്ക് കാഴ്ച, ഹിയറിംഗ് എല്ലാം ശരിയായ തരത്തിലുള്ള സാധാരണ അവസ്ഥയിലുണ്ടാകും. പക്ഷെ പഠനത്തിൽ മാത്രം അവർ പിന്നോക്കം നിൽക്കും. അപ്പോൾ അമ്മ പറയുന്ന ഒരു സ്ഥിരം വാചകം, സാറേ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലാണ്, പക്ഷേ പഠിക്കാൻ വിളിച്ചാൽ മാത്രം വരത്തില്ല. അപ്പോൾ അതാണ് പഠന വൈകല്യത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ പഠന പിന്നോക്കാവസ്ഥ വിവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതിൽ ഒരു കാരണമാണ് പഠന വൈകല്യം. പഠന വൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വായിക്കാനുള്ള ശേഷി കുറവായിരിക്കും. അക്ഷര നിപുണത കാണത്തില്ല. അപ്പോൾ ലെറ്റർ റെക്കഗ്നിഷൻ കാണത്തില്ല, അല്ലെങ്കിൽ ലെറ്ററുകൾ ചേർത്ത് വേർഡുണ്ടാക്കുന്ന വേർഡ് കൺസ്ട്രക്ഷൻ കാണത്തില്ല, അല്ലെങ്കിൽ വേർഡ്സ് തമ്മിൽ കൺസ്ട്രക്ട് ചെയ്ത് സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സെൻറ്റൻസ് റീഡിംഗ് കാണത്തില്ല. അപ്പോൾ ഇത് പഠന വൈകല്യത്തിൽ വായനാ വൈകല്യം ഉള്ള അക്ഷരം തിരിച്ചറിയാൻ പറ്റുന്നില്ല, വാക്കുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല, തുടർ വായന നടത്താൻ പറ്റുന്നില്ല. അതാണ് വായനാ വൈകല്യം. അതുപോലെ ഇതേപോലെ തന്നെ അക്ഷരം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ എഴുതുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ എഴുത്ത് വൈകല്യം എന്ന് പറയും. പഠന വൈകല്യം വായനാ വൈകല്യം മൂലം ഉണ്ടാകാം, അത് ഒരു കാരണമാകാം. അതുപോലെ എഴുത്ത് വൈകല്യം മൂലമാകാം, അതുപോലെ ഗണിത വൈകല്യം മൂലമാകാം. അപ്പോൾ പഠന വൈകല്യത്തിന് 3 കാരണങ്ങൾ, 3 തരത്തിലുള്ള വ്യത്യസ്തമായ രീതികൾ പ്രത്യേകതകളാണുള്ളത്. വായനാ വൈകല്യമാകാം, എഴുത്ത് വൈകല്യമാകാം, അല്ലെങ്കിൽ ഗണിത വൈകല്യമാകാം. അതാണ് അതനുസരിച്ച് ഇപ്പം നമ്മൾ ഈ കുട്ടികളെ നമ്മളടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് പഠന പിന്നോക്കാവസ്ഥയുള്ള ഒരു കുട്ടിയെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പ്രാഥമികമായിട്ടുള്ള നേരത്തെ ചോദിച്ച ഹിസ്റ്ററി എല്ലാം നോക്കിയിട്ട് അതിനകത്ത് ബുദ്ധി വൈകല്യത്തിൻ്റെ ലക്ഷണമുണ്ടോ, അല്ലെങ്കിൽ ഓട്ടിസമാണോ, അല്ലെങ്കിൽ പിന്നെ സംസാര വൈകല്യമാണോ, ADHD ഉണ്ടോ, കോണ്ടാക്ട് ഡിസോർഡർ ഉണ്ടോ എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ നടത്തിയിട്ട് ആദ്യത്തെ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബുദ്ധി പരിശോധന നടത്തും. അപ്പോൾ ബുദ്ധി പരിശോധന നടത്തുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ IQ 70 താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരെ ബുദ്ധി വൈകല്യം എന്ന് പറയും. അപ്പോൾ പഠന പിന്നോക്കാവസ്ഥയുണ്ട്, കാരണം ബുദ്ധിവൈകല്യം, അങ്ങനെ ഒരു അവസ്ഥ. ഇനി മറ്റൊരു കുട്ടിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുട്ടിക്ക് 70-നും 85-നും ഇടയ്ക്കായിരിക്കും ഐക്യം ഉള്ള കുട്ടി. അപ്പോൾ അവരെ നമ്മൾ ബോർഡർ ലൈൻ ഇൻ്റലിജൻസ് എന്ന് പറയും. ബോർഡർ ലൈൻ ഇൻ്റലിജൻസിനെ നമ്മൾ പിന്നെ അവർക്ക് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നിലയിൽ പഠിച്ച് മുന്നേറാനുള്ള കഴിവ് കാണത്തില്ല അവർക്ക്. സ്വന്തം നിലയിൽ പഠിച്ച് മുന്നേറാനുള്ള, അപ്പം ഒരു സിദ്ധാന്തം മനസ്സിലാക്കുന്നു, മറ്റൊരു സിദ്ധാന്തം മനസ്സിലാക്കുന്നു, പിന്നെ രണ്ടാമത് ഈ രണ്ട് സിദ്ധാന്തവും കൂടെ ചേർത്ത് അനലൈസ് ചെയ്ത് പുതിയൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ഇത്തരത്തിലുള്ള അനലറ്റിക്കലായിട്ടുള്ള ലേണിംഗ് സ്കില്ല് ഈ ബോർഡർ ലൈൻ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികൾക്ക് കുറവായിരിക്കും. ഇനി മൂന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85-ന് മുകളിൽ ഐക്യു. അപ്പോൾ നമ്മൾ 85-ന് മുകളിലുള്ള ഐക്യു ഉള്ള കുട്ടിയാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ബുദ്ധി അവർക്ക് സാധാരണ പോലെ ഉണ്ടായിരിക്കും. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ബുദ്ധി സാധാരണ പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ പഠന വൈകല്യമാണോന്ന് അറിയാൻ വേണ്ടി 85-ന് മുകളിലുള്ള ഐക്യു ഉള്ള ഒരു കുട്ടിയെ നമ്മൾ പിന്നെ രണ്ടാമത് ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് നടത്തും. നിംഹാൻസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റും കൂടെ നടത്തും. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് പോസിറ്റീവായിട്ട് വരുന്നതാണ് പഠന വൈകല്യം. അപ്പോൾ പഠന പിന്നോക്കാവസ്ഥ നിരവധിയായ കാരണങ്ങൾ, അതിലൊരു കാരണം പഠന വൈകല്യമാണ്. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ശരിയായ തരത്തിലുള്ള ബുദ്ധിശേഷി കാണും, പിന്നെ അതുപോലെ അവർക്ക് പിന്നെ കാഴ്ച കേൾവി ഇതിലൊന്നും ഒരു തകരാറും കാണത്തില്ല. പക്ഷേ സ്കൂളിങ്ങും ശരിയായ തരത്തിൽ കുട്ടിക്ക് കിട്ടുന്നുണ്ടാവും എന്നൊക്കെ ആണെങ്കിലും, എങ്ങനെയൊക്കെ ആണെങ്കിലും കുട്ടി പഠനത്തിൽ പുറയിൽ നിൽക്കുന്ന അവസ്ഥയാണ് പഠന വൈകല്യം എന്ന് പറയുന്നത്.
4: പഠന പിന്നോക്കാവസ്ഥയുടെ വിവിധ കാരണങ്ങളെ കുറിച്ച് സാർ ഇപ്പോൾ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ ഈ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാനായി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക?
5: പഠന പിന്നോക്കാവസ്ഥയും പഠന വൈകല്യവും പരിഹരിക്കുന്നതിനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മരുന്നുകൾ ഉപയോഗിച്ചത് കൊണ്ട് കുട്ടിയിൽ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ മരുന്നുകളൊന്നും ബുദ്ധി കൂടുന്നതിനോ അതല്ലെന്നുണ്ടെങ്കിൽ സംസാരം മെച്ചപ്പെടുന്നതിനോ മരുന്നുകളൊന്നും ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ പഠന പരിശീലനമാണ് അതിന് ഞങ്ങൾ കൃത്യമായ വാക്കെന്ന് പറഞ്ഞാൽ റെമിഡിയൽ ടീച്ചിങ്, പഠന പരിശീലനം. അപ്പോൾ ഈ കുട്ടിയിൽ അക്ഷരങ്ങൾ അറിഞ്ഞുവിടാത്ത ഒരു കുട്ടിക്ക് റെമിഡിയൽ ടീച്ചിങ്, അതിനനുസരിച്ചിട്ടുള്ള ലെറ്റർ ലേണിംഗ് ആക്ടിവിറ്റിയുടെ ഉള്ള രീതിയിലുള്ള റെമിഡിയൽ ടീച്ചിങ് കൊടുക്കും. ഈ റെമിഡിയൽ ടീച്ചിങ്ങിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് ആണ്. ഒരു കുട്ടിയുടെ പഠന പിന്നോക്ക അവസ്ഥയായിരിക്കത്തില്ല മറ്റൊരു കുട്ടിയിൽ. ചിലപ്പം മൈൽഡായിട്ടുള്ള പഠന വൈകല്യമുള്ള ഒരു കുട്ടി കാണും, തീവ്രമായ പഠന വൈകല്യമുള്ള കുട്ടിയാണ്. അപ്പോൾ മൈൽഡായിട്ടുള്ള പഠന വൈകല്യമുള്ള കുട്ടിക്ക് കൊടുക്കുന്ന തരത്തിലുള്ള പഠന പരിശീലനം ആയിരിക്കത്തില്ല തീവ്രമായ പഠന വൈകല്യമുള്ള ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അക്ഷരമേ അറിഞ്ഞുകൂടാത്ത ഒരു തീവ്രമായ പഠന വൈകല്യമുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് കൊടുക്കുന്നു. അതേസമയത്ത് വാക്കുകൾ ചേർത്ത് വാചകം വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പഠന വൈകല്യമുള്ള, മിതമായ പഠന വൈകല്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ രീതിയിലുള്ള പഠന പരിശീലനം ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് ആണ് നമ്മൾ ഒരു പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ ആ കുട്ടിക്ക് ശ്രദ്ധാശേഷി വികസിക്കുന്നതിനുള്ള അറ്റൻഷൻ എൻഹാൻസ്മെൻ്റ് ആക്ടിവിറ്റീസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. അതിലും അതുപോലെ പിന്നെ എഴുത്ത് വൈകല്യമാണെന്നുണ്ടെങ്കിൽ എഴുതി കോപ്പി റൈറ്റിങ്ങും അതുപോലെയുള്ള തരത്തിലുള്ള പിക്ചർ പേസ്റ്റിങ്, ലെറ്റർ നെയിമിങ് അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള പഠന പരിശീലനത്തിൻ്റെ വിവിധ തരത്തിലുള്ള പഠന പരിശീലന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പഠന വൈകല്യമാണ് കുട്ടിക്കുള്ളതെങ്കിൽ പെട്ടെന്ന് പുരോഗതി ആർജിക്കത്തില്ലെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ദീർഘമായ തരത്തിൽ കാലയളവിലുള്ള പഠന പരിശീലനം കുട്ടിക്ക് റെമിഡിയൽ ടീച്ചിങ് കൊടുത്താൽ മാത്രമേ കുട്ടിയിൽ പുരോഗതി ഉണ്ടാകത്തുള്ളൂ. അതേസമയത്ത് മൈൽഡായിട്ടുള്ള പഠന വൈകല്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ പുരോഗതി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഈ ചികിത്സയോടൊപ്പം തന്നെ കാണേണ്ടുന്ന ഒരു കാര്യം കൂടി പറയാം. ഈ പഠന വൈകല്യമുള്ള കുട്ടികളിൽ, പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികളിൽ ഭിന്നശേഷികൾ കാണും. ചിലപ്പോൾ ഈ ചില കുട്ടികൾ പഠന വൈകല്യമുള്ള കുട്ടിയാണ്, പക്ഷെ നന്നായിട്ട് പാടും. ചില കുട്ടികൾ നന്നായി പടം വരയ്ക്കും. ചില കുട്ടികൾ നന്നായിട്ട് ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കും. ആർക്ക് ഒരു സ്കില്ലുകൾ കാണും പ്രത്യേക തരത്തിലുള്ള. അപ്പോൾ ഈ കുട്ടിയിലുള്ള പഠന വൈകല്യത്തിനുള്ള കണ്ടെത്തൽ നടത്തി, അതിനുള്ള ടെസ്റ്റിംഗ് നടത്തി, അതിനനുസരിച്ചുള്ള പഠന പരിശീലനം ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുട്ടിക്ക് ഈ ഭിന്നശേഷി കണ്ടെത്തി ഭിന്നശേഷിക്കുള്ള പ്രത്യേക പരിശീലനവും കൂടി നൽകേണ്ടതുണ്ട്. അങ്ങനെ ഭിന്നശേഷിക്കുള്ള പ്രത്യേക പരിശീലനം കൂടെ നൽകുന്നത് ഈ തരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. കുട്ടിയിലുള്ള ഭിന്നശേഷികൾ പ്രായത്തിന് ഒപ്പം തന്നെ കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള പരിശീലനവും പ്രോത്സാഹനവും നൽകിക്കഴിഞ്ഞാൽ ആ കുട്ടി പഠനത്തിൽ പുരോഗതി പ്രാപിക്കുന്നത് കുറവാണെങ്കിലും മറ്റു തരത്തിലുള്ള ആ ശേഷിയിൽ, ഭിന്നശേഷിയിൽ പുരോഗതി പ്രാപിച്ച് ഒരുപക്ഷെ ആ കുട്ടിക്ക് സ്വന്തം ജീവിതം ആ ഭിന്നശേഷിയുടെ അടിസ്ഥാനത്തിൽ, പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പഠന പിന്നോക്കാവസ്ഥയുള്ള പഠന വൈകല്യമുള്ള കുട്ടികളിലും അതിന് ആ കുട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള ഭിന്നശേഷികളുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധ വച്ച് പുലർത്തണമെന്നുള്ളതാണ് ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം.
4: സാർ, കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി രക്ഷിതാക്കളോട് എന്ത് നിർദ്ദേശമാണ് സാറിന് നൽകാനുള്ളത്?
5: മാതാപിതാക്കൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംസാര വൈകല്യമുള്ള കുട്ടികളിൽ പഠന വൈകല്യം വരാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വികാസ സൂചികകൾ പരിശോധിച്ച് നോക്കണം. അതിൽ തന്നെ സംസാരശേഷി വികസിച്ചു വരുന്നതാണ്. സംസാരശേഷി പല കാരണങ്ങൾ കൊണ്ട് വികസിച്ചു വരാൻ താമസിക്കും. ബുദ്ധി വൈകല്യമുള്ള കുട്ടികളിൽ, സംസാര വൈകല്യമുള്ള കുട്ടികളിൽ, അതുപോലെ ഓട്ടിസം ഉള്ള കുട്ടികളിൽ ഒക്കെ സംസാരശേഷി താമസിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു വയസ്സുള്ള ഒരു കുട്ടി, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് രണ്ടോ മൂന്ന് വാക്കുകൾ പറയുന്നു, അല്ലെങ്കിൽ ഒരു രണ്ട് വയസ്സുള്ള ഒരു കുട്ടി മൂന്ന് വാക്കുകൾ ചേർത്തുള്ള വാചകം പറയുന്നു, മൂന്ന് വയസ്സുള്ള കുട്ടിയാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്നു, നാല് വയസ്സുള്ള കുട്ടിയാകുമ്പോഴത്തേക്ക് കഥകൾ പറയുന്നു, പിന്നെ അഞ്ച് വയസ്സുള്ള കുട്ടിയാകുമ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ കഥകൾ വേർതിരിച്ചെടുത്തിട്ട് ഓരോ കഥകൾ പറയുന്നു. ഈ രീതിയിലുള്ള സംസാരശേഷി വികസിച്ചു വരുന്നുണ്ടാന്ന് നോക്കണം. അപ്പോൾ സംസാരശേഷി വികസിച്ച് വരാത്ത ഒരു കുട്ടിയെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വിദഗ്ധരെ കാണിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആവശ്യമായ വിലയിരുത്തലുകൾ നടത്തണം. അത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്പീച്ച് ഡിലേ ആണോ, അതോ ഓട്ടിസത്തിൻ്റെ ഭാഗമാണോ, ഈ ബുദ്ധി വൈകല്യത്തിൻ്റെ ഭാഗമാണോ, സംസാര വൈകല്യത്തിൻ്റെ ഭാഗമാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള സ്പീച്ച് തെറാപ്പി കൊടുക്കാനായിട്ട് ശ്രദ്ധ വെച്ച് പുലർത്തണം. പിന്നെ മറ്റൊരു കാര്യം, പഠനത്തിൽ പ്രത്യേകിച്ച് താഴോട്ട് വരുന്ന കുട്ടിയിൽ പ്രത്യേകിച്ച് ഒരുള്ളത് ഈ പ്രീ ലേണിംഗ് സ്കിൽസ് എന്ന് പറയും. ഇപ്പം കളറിങ് നടത്തുന്നു, പടം വരയ്ക്കുന്നു, നിറം കൊടുക്കുന്നു, അങ്ങനെയുള്ള പ്രീ ലേണിംഗ് സ്കില്ല് വികസിച്ച് വരാൻ താമസിക്കും പഠന വൈകല്യമുള്ള കുട്ടികളിൽ. അപ്പോൾ ഈ പ്രീ ലേണിംഗ് സ്കില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഒന്നര വയസ്സാകുമ്പോൾ കുട്ടിക്ക് ഒരു പെൻസിൽ കൊടുത്താൽ കുട്ടി ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും, രണ്ടര വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു പെൻസിൽ കൊടുത്താൽ കുട്ടി ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും, മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ഒരു പെൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ വട്ടം വരയ്ക്കും, നാല് വയസ്സുള്ള ഒരു കുട്ടി ചതുരം വരയ്ക്കും, അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ത്രികോണം വരയ്ക്കും. ഇതിനെ പ്രീ ലേണിംഗ് സ്കിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രീ ലേണിംഗ് സ്കില്ല് ശരിയായ തരത്തിൽ, അപ്പോൾ ആദ്യം പറഞ്ഞത് സംസാരം വികസിച്ച് വരാത്ത അവസ്ഥ, രണ്ടാമത്തെ പ്രീ ലേണിംഗ് സ്കില്ല് വികസിച്ച് വരാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ ഞങ്ങളിത് എടുത്ത് വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഈ അച്ഛൻ താമസിച്ചാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയൻ താമസിച്ചാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ മാമൻ താമസിച്ചാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വീട്ടിലിരുത്തിയേക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ അമ്മമാർ ചിലപ്പം സംശയം വരും, പക്ഷേ ഈ അമ്മമാർ ഈ കുട്ടിയെ കൊണ്ട് ഡോക്ടറെ കാണാൻ പോകാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ അമ്മ സമ്മതിക്കത്തില്ല, അവർ പറയും അവനൊരു കുഴപ്പമില്ല, വെറുതെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് വട്ടനാക്കണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സംസാരം താമസിച്ച് വരുന്നു, അല്ലെങ്കിൽ പ്രീ ലേണിംഗ് സ്കിൽസ് താമസിച്ച് വരുന്നു, പിന്നെ അതുപോലെ അക്ഷരം എഴുതുമ്പോഴത്തേക്ക് അക്ഷരം തന്നെ എഴുതാൻ പറ്റുന്നില്ല, അക്ഷരം തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിക്ക് ഒരു വിലയിരുത്തൽ നടത്തുക എന്നുള്ളതാണ്. വിലയിരുത്തൽ നടത്തുമ്പോൾ അവരാവശ്യമുണ്ടെങ്കിൽ ആവശ്യമായ ഇടപെടൽ തുടർന്ന് നടത്തും, വിലയിരുത്തൽ നടത്തിയല്ല കുഴപ്പമില്ലെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, പഠന വൈകല്യത്തിൻ്റെ ആദ്യ സൂചനകളാണ് ഞാനീ പറഞ്ഞത്. പിന്നെ എഴുത്ത് വൈകല്യം, വായനാ വൈകല്യം, ഗണിത വൈകല്യം ഉണ്ടാകുന്നുള്ളത്. എഴുത്ത് വൈകല്യം എന്ന് പറയുമ്പോഴത്തേക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു ലെറ്റർ എയ്ക്ക് പകരം പിന്നെ സി എഴുതുക, ഇ എഴുതുക, ബിക്ക് പകരം ഡി എഴുതുക, പിക്ക് പകരം ക്യൂ എഴുതുക, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എഴുത്ത് വൈകല്യത്തിൽ കാണും. വായനാ വൈകല്യമാകുമ്പോൾ ചില്ലുകൾ തിരിച്ചറിയാനുള്ള, ഇപ്പോൾ കോഴി എന്ന് എഴുതിയാൽ കാഴ എന്നായിരിക്കും വായിക്കുന്നത്, അപ്പോൾ അത് ചില്ലുകൾ വായിച്ചെടുക്കാൻ പറ്റത്തില്ല കുട്ടിക്ക്, അപ്പോൾ ചില്ലുകൾ കുറവ് വായിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ വായനാ വൈകല്യം, എഴുത്ത് വൈകല്യം, ഗണിത വൈകല്യം. ഗണിത വൈകല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള സംഖ്യാബോധം തിരിച്ചറിവ് ഉണ്ടാവത്തില്ല, മൂന്നാണോ എട്ടാണോ വലുതെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല. അതുപോലെ പ്രാഥമികമായിട്ടുള്ള പ്രൈമറി അരിത്തമെറ്റിക് സ്കിൽസ്, പ്രാഥമികമായിട്ടുള്ള ഗണിത ശേഷികൾ, കൂട്ടുന്നു, കുറയ്ക്കുന്നു, ഗുണിക്കുന്നു, ഹരിക്കുന്നു, അതുപോലെയുള്ള പ്രാഥമികമായിട്ടുള്ള പ്രൈമറി അരിത്തമെറ്റിക് സ്കിൽസ്, ഇത് താമസിച്ച് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചോണ്ടിരിക്കേണ്ടതില്ല. ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴത്തേക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് നമ്മൾ വിദഗ്ധരെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത്, ഇതൊക്കെ കേൾക്കുമ്പം ചിലപ്പം ചില മാതാപിതാക്കൾക്കൊരു പേടി വരും. ചില അമ്മമാർ വന്നിട്ട് പറയും, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മിറർ റൈറ്റിംഗ്, തിരിച്ചെഴുതുന്നു, അക്ഷരം എഴുതിയതുപോലെ തിരിച്ച് എഴുതുന്നു. അത് നോർമലാണ്, അതുകൊണ്ട് വെപ്പാളപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിദഗ്ധരുടെ വിലയിരുത്തലിന് വിധേയമാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കുട്ടി പഠന വൈകല്യം കണ്ടെത്താൻ കഴിയും. നേരത്തെ കുട്ടി കണ്ടെത്തി മൈൽഡായിട്ടുള്ള പഠന വൈകല്യമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാവും. പിന്നെ ബാക്കി ഭിന്നശേഷി വിലയിരുത്തി അതിനനുസരിച്ചുള്ള, അപ്പോൾ ഇങ്ങനെയൊരു സമഗ്രമായ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ പ്രക്രിയയിലൂടെ കുട്ടിയെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചറിയാൻ പറ്റും. അതിനനുസരിച്ചിട്ടുള്ള ഇടപെടൽ നടത്തിയാൽ തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലുള്ള പുരോഗതി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ എന്നാലും പഠന വൈകല്യത്തിൽ നമ്മൾ കാണേണ്ടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിശീലന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ കുട്ടിയിൽ മെച്ചപ്പെട്ട പുരോഗതി ഉണ്ടാകുകയുള്ളൂ എന്നും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്.
4: കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥയും അതിന്റെ കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
5: താങ്ക് യു.
6: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
7: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
8: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
9: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
10: കണ്ടീഷൻ സപ്ലൈ.
2: ആകാശവാണി

കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം ഒന്നു മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് തിരുവനന്തപുരം ആർ ഗീതാകൃഷ്ണൻ പാടുന്ന കൃതികൾ കേൾക്കാം. വി ജി ഉപേന്ദ്രനാഥ് വയലിൻ, നെടുങ്കുന്നം പ്രണവ്, മൃദംഗം. ഇരയിമ്മൻ തമ്പി രചിച്ച നീലവർണ്ണ പാഹിമാം എന്നു തുടങ്ങുന്ന കൃതിയാണ് ആദ്യം, സുരട്ടിരാഗം ആദിതാളം.

ഇതുവരെ കേട്ടത് തിരുവനന്തപുരം ആർ ഗീതാകൃഷ്ണൻ പാടിയ കൃതികൾ. വി ജി ഉപേന്ദ്രനാഥ് വയലിൻ, നെടുങ്കുന്നം പ്രണവ് മൃദംഗം.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഇനി ആർക്കും പഠിക്കാം, എപ്പോഴും പഠിക്കാം, എവിടെ ഇരുന്നും പഠിക്കാം.

നാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മലയാളത്തിൽ പരീക്ഷയും എഴുതാം. കേരള സർക്കാരിന്റെ പ്രഥമ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടരുന്നു. www.stou.ac.in സന്ദർശിക്കും. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേരൂ. ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ.

ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ ചലച്ചിത്ര സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് കഴിഞ്ഞ റേഡിയോ ഗ്രാമരംഗത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. തുടർന്ന് കേൾക്കാം.
2: ഓണക്കാലം ഗ്രാമത്തിലെ കുട്ടികൾ വളരെയേറെ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. എൻ്റെ ബാല്യവും അങ്ങനെ തന്നെ. വിശാലമായ മുറ്റമുള്ള വീടുകളിൽ അയൽക്കാർ ഒത്തുകൂടി ഓണക്കളികളിൽ ഏർപ്പെടുന്നതാണ് പെട്ടെന്ന് വരുന്ന ഓർമ്മ. വലിയ രണ്ട് മരങ്ങളിൽ കുറുകെ വടം കെട്ടി അതിൻ്റെ മധ്യത്തിൽ ഊഞ്ഞാൽ കെട്ടും. താഴെയുള്ള തണൽവൃക്ഷ ചുവട്ടിൽ വിവിധ തരം കളികൾ നടക്കും. തിരുവാതിര നിശ്ചയമായും ഉണ്ടാകും. അശകൊശലേ പെണ്ണുണ്ടോ എന്ന വായ്ത്താരിയിൽ ഒരു കളിയുണ്ടാകും. കിളിത്തട്ട് കളിയുണ്ടാവും. ഏറ്റവും പ്രധാനം കരടികളിയായിരുന്നു. തൃശ്ശൂരിലെ പുലികളി പോലെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു നാടൻ കളിയാണ് കരടികളി. കരടികളി പാട്ട് വളരെ കൗതുകകരമായാണ് തുടങ്ങുന്നത്. അതിനൊരു വായ്ത്താരി ഉണ്ടാവും. താനിന്നം താനായി തന്നാനോ തനി താനിന്നം തന്നായി താനാനോ. ഇത് കുത്തിയോട്ടപ്പാട്ടിൻ്റെ വായ്ത്താരിയുമായി താനവട്ടത്തിൽ ചെറിയ സാമ്യമുണ്ടെങ്കിലും അങ്ങനെയല്ല തുടങ്ങുന്നതും. താനവട്ടത്തിൻ്റെ രീതിയും വ്യത്യസ്തമാണ്. അതിൽ കരടിപ്പാട്ടിൽ മറ്റൊരു നാല് വരികൾ രസകരമാണ്. കാട്ടിൽ കിടന്നൊരു കള്ളക്കരടിയെ കൂട്ടിലാക്കി ഞങ്ങൾ കൊണ്ടുവന്നു. ഉണ്ട കിട്ടും, പിന്നെ അവല് കിട്ടും, പിന്നെ വെള്ളിപ്പണത്തിന്മേലൊരു ഒന്ന് കിട്ടും. ഈ വായ്ത്താരിക്ക് കുത്തിയോട്ടത്തോട് സാമ്യമുണ്ടെങ്കിലും താനവട്ടത്തിൽ വ്യത്യാസമുണ്ട്. ഉണക്ക വാഴയില ദേഹത്തു കെട്ടി കരടിയെ ഉണ്ടാക്കുന്നു. മറ്റൊന്ന് പച്ച ഓല ചീകി തോരണമാക്കി ദേഹമാകെ പൊതിയുന്ന കരടിയുമുണ്ട്. കരി ദേഹമാസകലം പുരട്ടിയ കരടിയെ കാണാം. ഇത് രസകരവും ആവേശകരവുമാണ്. പട്ടികടിക്കല്ലേ വീട്ടുകാരെ, ഞങ്ങൾ പട്ടിണിക്കാരായ പിള്ളേരാണേ, ഇങ്ങനെ കൗതുകരമായ പാട്ടുകളും ചില കുസൃതികൾ ഉണ്ടാക്കാറുണ്ട്. കൊല്ലം കായംകുളം ഭാഗങ്ങളിലാണ് ഈ നാടൻ കല അരങ്ങേറാറുള്ളത്. ഈ കരടികളിപ്പാട്ടിൻ്റെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളും പഠനങ്ങളുമൊക്കെ നടത്തുന്നവർ ഇന്നുമുണ്ട്. വാടാവടക്കൻ കരടി, മനോഹര, ഓമനീയനീയൊന്നു ചാടിക്കളി തുടങ്ങിയ വരികൾ രസം.

0: ഉത്സവമാണ്. നാടിന്റെ ചരിത്രം, ഉത്സവാഘോഷങ്ങൾ, പ്രദേശത്തെ മാറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം കരടിപ്പാട്ടുകളിൽ കാലാകാലങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട്. നാട്ടുമ്പുറത്തിന്റെ തനത് ആവിഷ്കാരമാണിത്. ഭാരം കുറഞ്ഞ പാലത്തടി, കമുകിൻ പാള, തടി എന്നിവകൊണ്ടുണ്ടാക്കുന്ന കരടിത്തലകൾ അണിഞ്ഞ് യുവാക്കൾ വേഷം കെട്ടുന്നു. ഒരു മരത്തോക്കുമുണ്ടാകും. രണ്ട് കരടികളും ഒരു വേട്ടക്കാരനും പാട്ടുകാരനും ഉൾപ്പെടുന്നതാണ് കരടികളി സംഘം. ഓണത്തിന്റെ തലേന്നാൾ ഉത്രാടം ദിനത്തിൽ മഹാബലിയെ എതിരേൽക്കാൻ എല്ലാ ഒരുക്കങ്ങളോടും നടത്തി എല്ലാവരും കാത്തിരിക്കും. അത്തപ്പൂക്കളം ഇടുന്നത് വളരെ കൃത്യതയോടെയാണ്. അത്തം ദിനത്തിൽ ഒരു ചുറ്റ്, അതുമുതൽ പത്തു ദിനത്തിലേക്ക് ചുറ്റുകൾ കൂടിക്കൂടി വന്ന് അങ്ങനെ പത്ത് ചുറ്റിലേക്ക് എത്തിച്ചേരും. ഓണപ്പുടവ വളരെ വിശേഷമാണ്. ഓണസദ്യയാണെങ്കിൽ അതിനേക്കാൾ വിശേഷമാണ്. നിരവധിയായിട്ടുള്ള ഓണക്കളികളുമുണ്ടാവും. പൂക്കളമിടാൻ, പൂക്കൾ പറിക്കാൻ പുരേടങ്ങൾ തോറും നടക്കും. ഇന്നത്തെ പോലെ വില കൊടുത്ത് വാങ്ങുന്ന പൂക്കളല്ല ഉപയോഗിച്ചിരുന്നത്. നാട്ടുംപുറത്തുനിന്നും പുരേടങ്ങളിൽ നിന്നും പറിച്ചെടുക്കുന്ന പൂക്കളാണ്. പ്രധാനമായും തുമ്പപ്പൂവ്, മുക്കുറ്റിപ്പൂവ്, നാലുമണിപ്പൂവ്, മന്ദാരപുഷ്പം, തെറ്റിപ്പൂവ്, തുളസിപ്പൂവ്, ജമന്തി, രാജമല്ലി, ഗന്ധരാജൻ, വാടാമുല്ല എന്നിങ്ങനെയുള്ള നാട്ടുപൂക്കൾ മാത്രമാണ് അത്തപ്പൂക്കളം ഒരുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഓണസദ്യ ഒരുക്കിക്കഴിഞ്ഞാൽ നിലവിളക്ക് കൊളുത്തി ഒരു നാക്കിലയിൽ എല്ലാ വിഭവങ്ങളും വിളമ്പിവെക്കും. അതിനുശേഷമേ നിലത്ത് മെത്തപ്പായ മടക്കി വിരിച്ച് അതിനു മുന്നിൽ ഇലയിട്ട് ഊണ് വിളമ്പുകയുള്ളൂ. സദ്യ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. സദ്യ വിളമ്പുന്നതിനും ചില ചിട്ടവട്ടങ്ങൾ ഒക്കെയുണ്ട്. ഓണം സമഭാവനയുടെ പ്രതീകമായിരുന്നു. ജാതി, മത, വർഗ വർണ്ണ വ്യത്യാസമില്ലാതെയാണ് ഓണമെന്ന് ആഘോഷിച്ചിരുന്നത്. സമത്വസുന്ദരമായ ഒരു ഗതകാലത്തെ വരവേൽക്കുന്നതാണ് ഓണം. മാവേലി നന്മയുടെയും സമഷ്ടിബോധത്തിന്റെയും അടയാളമോ പ്രതിപുരുഷനുമാണ്. നാട് മുഴുവൻ പൂക്കൾ കൊണ്ടും കളികൾ കൊണ്ടും കുട്ടികൾ ആർപ്പുവിളിച്ചുകൊണ്ടും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടും സദ്യവട്ടങ്ങൾ ഒരുക്കിക്കൊണ്ടും വർണ്ണാഞ്ചിതമാക്കുന്ന ഒരു തുല്യതയുടെ കാലഘട്ടമായിരുന്നു ഓണക്കാലം. പിന്നീട് നാട്ടുമ്പുറങ്ങളിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും ഗ്രന്ഥശാലകളും ഓണാഘോഷം ഏറ്റെടുത്തു. ഓണക്കളികൾക്കൊപ്പം മത്സരങ്ങൾ കൂടി വന്നു. ഉറിയടി മത്സരം, വടംവലി മത്സരം, കിളിത്തട്ടുകളി മത്സരം, തിരുവാതിരകളി മത്സരം, പാട്ടുമത്സരം, നൃത്ത മത്സരം, നാടക മത്സരം, അങ്ങനെ മത്സരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അതിനോടൊപ്പം സമ്മാന വിതരണവും ഉണ്ടായി. ഓണം കൂടുതൽ ജനകീയമായി, ഓണം ക്രിയാത്മകമായി മാറി. ഇന്നും ലോകമാകെയുള്ള മലയാളികൾ ഓണം ആഘോഷിച്ചുകൊണ്ട് നമ്മൾ ഒന്നാണെന്ന് പ്രഖ്യാപിക്കുന്നു. എൻ്റെ ബാല്യകാലത്ത് ഓണം പ്രധാനമായും വന്നു ചേരുന്നത് ഈ പൂക്കളുടെ ഭംഗി ഗ്രാമം മുഴുവൻ നിലനിൽക്കുമ്പോഴാണ്. മറ്റൊന്ന് ഊഞ്ഞാൽ ഇട്ടുകൊണ്ടാണ് മറ്റൊരു തരത്തിൽ കടന്നു വരുന്നത്. അതുകഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കളെല്ലാം കടന്നു വരുന്ന ഒരു കാലമാണ് ഓണം. അതിനോടൊപ്പം തന്നെ വെക്കേഷൻ കാലവും ഓണം പ്രഖ്യാപിക്കുന്നു. ഈ തരത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒത്തുകൂടലിൻ്റെയും കലാ സാംസ്കാരിക പരിപാടികളുടെയും ഒരു ചേർപ്പാണ് ഓണമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഘബോധത്തെ ഉണ്ടാക്കിയെടുക്കുക, ചേർന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുക, ആഹ്ലാദത്തോടുകൂടി നല്ലൊരു നാളെയെക്കുറിച്ച് സ്വപ്നം കാണുക, ഗതകാലത്തെ സമൃദ്ധമായ ഒരു നാളെയെക്കുറിച്ച് ഓർത്തെടുക്കുക, ഇങ്ങനെ ഓണം നിരവധി തലങ്ങളിലൂടെ സജീവമായിക്കൊണ്ടിരുന്നു. ഇന്നും എൻ്റെ മനസ്സിൽ ബാല്യകൗമാരങ്ങളിലെ ഓണം ഒട്ടും മങ്ങാതെ നിലനിൽക്കുകയാണ്. വരുന്ന കാലത്തും മനുഷ്യരെല്ലാം സമഷ്ടിബോധത്തോടുകൂടി നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
3: ബേബി ടീച്ചറെ, നമ്മുടെ മനോഹരൻ സാറിന്റെ ഗ്രാമസേവാ ട്രസ്റ്റിന്റെ മീറ്റിംഗിന്റെ വിശേഷങ്ങൾ അറിഞ്ഞോ?
4: എന്താ ഗംഗരട്ടാ, ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമല്ലേ അത്? പണിക്കർ സാറിന്റെ ഇവിടെയുള്ള സംരംഭം കണ്ടു തുടങ്ങിയതാണെന്ന് കുട്ടപ്പായി പറഞ്ഞു കേട്ടിട്ടുണ്ട്.
3: അതേന്നേ, പക്ഷെ പണിക്കർ സാർ കെട്ടിപ്പടുത്തതുപോലെ കെട്ടിപ്പടുക്കാൻ ഇത്തിരി പാടാണെന്നേ. ജനാധിപത്യം എന്താണെന്ന് അദ്ദേഹത്തെ കണ്ടുപഠിക്കണം ഇവരൊക്കെ. എല്ലാവരെയും ഒപ്പം കൂട്ടി പണ്ഡിതനെന്നോ പാമരനെന്നോ നോക്കാതെ അദ്ദേഹം മാതൃക കാട്ടുകയല്ലേ ചെയ്തത്? അതുകൊണ്ട് അസൂയമൂത്ത് തുടങ്ങിയതാ മനോഹരനും സംഘവും അവിടെ ഈ ഗ്രാമസേവാ ട്രസ്റ്റ്.
5: എന്താണ് അയൽക്കാരെ പറ്റി ഇവിടെ ഒരു ചർച്ച?
4: ചർച്ച ചെയ്യാൻ ഗംഗാരട്ടൻ കാര്യം പറഞ്ഞു തീർന്നില്ല കുട്ടപ്പായി.
3: അല്ല, ഒന്നുമില്ല, ഇന്നലെ അവരുടെ മീറ്റിംഗിൽ ഓണപ്പരിപാടികളെക്കുറിച്ചും പിന്നെ നടപ്പിലാക്കേണ്ട സ്വയം തൊഴിൽ പദ്ധതികളെക്കുറിച്ചും ചർച്ച ഉണ്ടായെന്ന്. ഒരു കമ്മിറ്റി അതിനായി രൂപീകരിക്കണമെന്ന് തീരുമാനവും ഉണ്ടായി.
4: അതിനെന്താ, അത് നല്ല കാര്യമല്ലേ? അതിനാണോ നിങ്ങൾ ഈ വിഷമിക്കുന്നത്?
3: ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ എന്റെ ബേബി. കമ്മിറ്റി രൂപീകരണത്തിൽ സ്ത്രീകൾക്ക് വോട്ടുണ്ടാവില്ലത്രേ. മാത്രമല്ല, അവരുടെ അഭിപ്രായങ്ങളും ആവശ്യമില്ലെന്ന്. വല്ല കലാപരിപാടികളും അവതരിപ്പിക്കണം.

0: എങ്കിൽ ആവാമെന്ന്. ആണുങ്ങൾ മാത്രം ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും സ്ത്രീകൾ പുറകിലിരുന്ന് കേൾക്കുകയോ ചായക്കപ്പ് കഴുകുകയോ ചെയ്താൽ മതിയെന്നാണ് ഭാരവാഹികളുടെ നിലപാട്.
1: അത് കൊള്ളാലോ, ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞേ?
0: വിലാസിനി അമ്മയില്ലേ, ആ ട്രസ്റ്റിന്റെ തുടക്കം മുതൽ അതിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും അവർ വിയർപ്പൊഴുക്കിയത് എനിക്കറിയാം.
2: ആ വീടുകളിലും പുറത്തും പണിയെടുക്കാൻ സ്ത്രീകൾ വേണം. പക്ഷേ ഒരു കാര്യം തീരുമാനിക്കാൻ വരുമ്പോൾ അവർക്ക് വകതിരിവില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതേ പണ്ടേ ചിലരുടെ ജന്മ സ്വഭാവമാണ്.
1: എന്ത് കഷ്ടമാണിത്! അണയും പൈസയും കൂട്ടിപ്പെറുക്കി പാവപ്പെട്ട കർഷകരും സ്ത്രീകളും കൊടുക്കുന്ന പണം കൊണ്ടാണ് ആ ട്രസ്റ്റ് നടക്കുന്നത്, നമ്മുടേതുപോലല്ല. എന്നിട്ടും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പെണ്ണുങ്ങളെ വാതിലിന് പുറത്തു നിർത്താനോ? നമുക്കിത് വെറുതെ വിട്ടുകൂടാ.
2: ചേച്ചി ഒന്ന് അടങ്ങ്, നമുക്ക് സമാധാനം ഉണ്ടാക്കാമെന്നേ.
3: ബേബി ടീച്ചർ പറഞ്ഞതില് വലിയൊരു കാര്യമുണ്ട് അഭിരാമി. ഇന്നും പല ട്രസ്റ്റുകളിലും സ്ത്രീകൾ വെറും കാഴ്ചക്കാരാണ്. അവർ വീട്ടുപണിക്കും അടുക്കളയ്ക്കും മാത്രമുള്ളവരാണെന്ന ഈ പഴയ ചിന്താഗതിയാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത്.
4: അതെ ഫാദർ, നമ്മളൊക്കെ എത്രയോ കാലമായി ജോലി ചെയ്യുന്നു, എന്നിട്ട് പോലും പൊതുവേദികളിൽ സംസാരിക്കാൻ ചെന്നാൽ പെണ്ണുങ്ങൾ ഉപദേശം തരാൻ വരേണ്ട എന്ന മനോഭാവമാണ്. എല്ലാവരും അങ്ങനെയല്ല എന്ന് തിരിച്ചറിഞ്ഞത് ഇവിടെ വന്നതിന് ശേഷമാണ്.
3: നമ്മുടെ പണിക്കർ സാറിൻ്റെ ഈ ട്രസ്റ്റ് നോക്കൂ, ഈ കാലഘട്ടത്തിലും എത്ര പുരോഗമനപരമായ നിലപാടാണ് അദ്ദേഹം എടുത്തത്.
5: പുരുഷന്മാർ മാത്രം സാരഥ്യം വഹിച്ചുകൊണ്ടിരുന്ന ട്രസ്റ്റുകളുടെ പരമ്പരാഗത രീതി മാറ്റാൻ അച്ഛൻ കാണിച്ച ആ ധൈര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. കഴിവാണ് പ്രധാനം, ലിംഗഭേദമല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു.
3: മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ടൊരു സൗരഭ്യമെന്ന് പറയാൻ മാത്രമല്ലേ നമുക്ക് പറ്റൂ. നാം മാതൃക കാട്ടിയിട്ടും ആളുകൾ പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്?
4: എനിക്ക് അഭിപ്രായം പറയാമോ?
3: ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞത് എത്രയോ ശരി. എന്താണ് അനാമിക ഇത്? ഇത്രയുമായിട്ടും അനാമികയ്ക്ക് അനാമികയുടെ പ്രാധാന്യം മനസ്സിലായില്ലേ?
4: ഫാദർ ഇന്ന് മൊത്തം പഴഞ്ചൊല്ലുകളുടെ പൊരുളുമായാണല്ലോ വന്നിരിക്കുന്നത്.
3: കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കാരണവന്മാർ തന്നെ വഴികൾ കണ്ടുവച്ചിട്ടുള്ളപ്പോൾ പിന്നെ നമുക്കത് ഉപയോഗിക്കുകയല്ലേ വേണ്ടു. എന്തായാലും അനാമിക്ക് കാര്യം പറയട്ടെ.
4: നമ്മൾ ഒരു പൊതുയോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ അഭിരാമി അധ്യക്ഷയായിരുന്ന് പ്രമേയം മുന്നോട്ട് വയ്ക്കണം. അതാ ട്രസ്റ്റ് ഭാരവാഹികൾ മാത്രമല്ല, ഈ നാട് മുഴുവൻ കാണണം.
5: അനാമിക, നീ തന്നെയാണോ ഇത് പറയുന്നത്?
4: എന്താ അഭിരാമി, എനിക്കിത് പറഞ്ഞൂടെ? ഞാൻ അത്രയ്ക്ക് സ്വാർത്ഥയൊന്നുമല്ല കേട്ടോ, എന്നെ അങ്ങനെ മാത്രം ചിത്രീകരിക്കരുത്.
3: അനാമികയുടെ ഈ വാക്കാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെളിച്ചം. വ്യക്തിപരമായ പിടിവാശികളും ഇഷ്ടാനിഷ്ടങ്ങളും മാറ്റിവെച്ച് നാടിൻ്റെ പൊതുവായൊരു പ്രശ്നം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുക എന്നതാണ് വലിയ കാര്യം. അനാമികയെ ഈ വെളിച്ചത്തിലേക്ക് നയിച്ചത് അനാമികയുടെ ഉള്ളിലെ ആ നന്മ തന്നെയാണ്.
4: അപ്പോൾ നമ്മൾ അഭിരാമിയെ മുന്നിൽ നിർത്തി യോഗം സംഘടിപ്പിക്കുന്നു. ഗ്രാമഭേദമന്യേ എല്ലാവരെയും യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഗ്രാമത്തിലെ തന്നെ പെൺകുട്ടികൾ തയ്യാറാക്കിയ പല മേഖലയെ സംബന്ധിച്ച പഠന റിപ്പോർട്ടുകൾ യോഗത്തിൽ അവതരിപ്പിക്കുന്നു. പെണ്ണുങ്ങളുടെ വകതിരിവും കാര്യപ്രാപ്തിയും ആ ഭാരവാഹികൾ സ്വന്തം കണ്ണുകൊണ്ട് കാണട്ടെ അല്ലേ?
5: അത് മാത്രമല്ല, അനാമിക കൺവീനറായി ഓണാഘോഷ കമ്മിറ്റിയും രൂപീകരിക്കുന്നു.
4: ഞാനോ?
5: അതെ, നീ തന്നെ. എന്താ പറ്റില്ലേ?
4: എന്താ പറ്റാതിരിക്കാൻ?
3: ഇത് അവർക്കുള്ള മറുപടിയാണെന്ന് അവർ കരുതില്ലേ?
4: കരുതണമല്ലോ, ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇതൊക്കെ കണ്ട് സ്വയം തിരുത്തും. അല്ലാത്തവരുടെ കണ്ണു തുറപ്പിക്കാൻ നമുക്കാവില്ലല്ലോ. അവർ സ്വയം വലിയവർ ചമഞ്ഞ് നടക്കട്ടേന്ന്.
5: അതെ, പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗ്രാമത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ശരിയായ വഴിയാണല്ലോ. സ്ത്രീകളുടെ സംഘാടക ശേഷിയും കഴിവുകളുമൊക്കെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ ഏത് പ്രമാണിക്കാ ധൈര്യം ഉണ്ടാവുന്നത്?
4: സ്ത്രീയും പുരുഷനും പരസ്പരം വിശ്വസിച്ചും ബഹുമാനിച്ചും തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഒരു നാട് വളരുകയുള്ളൂ.
3: പണിക്കർ സാറിന്റെ മാതൃക, നിങ്ങളുടെ ആത്മവിശ്വാസം, ഇവയെല്ലാം സമ്മേളിക്കുന്ന നാളത്തെ യോഗം ഈ ഗ്രാമത്തിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാകും.
2: ഞാൻ എല്ലാം കേട്ടു, എല്ലാം പറഞ്ഞ പോലെ തന്നെ നടക്കും. ഞാൻ ദാ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു.

0: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.
1: രചന റൂബി ബാബു, ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
2: അടുക്കളയിൽ നിന്ന്
3: ഇന്ന് പഴയകാല അടുക്കളയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നത് തച്ചോട്ടുകാവ് പ്ലാവിലക്കോണത്ത് നിന്നും ഡോക്ടർ ഉമാദേവി.
4: ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം മുരിങ്ങൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലായിരുന്നു, ചാലക്കുടി പുഴയുടെ തീരത്ത്. അവിടുത്തെ ഒരു ബ്രാഹ്മൺ ഫാമിലിയായിരുന്നു ഞാൻ. പഴയ ഒരു മനയായിരുന്നു അത്, രണ്ട് നാല് കെട്ടൊക്കെയുള്ള കുറേ ചെറിയ ചെറിയ മുറികൾ, മച്ചുകളെന്ന് പറയാനും, നടുക്ക് ഒരു നടുത്തളമായിട്ട് അങ്ങനെ ഒരു ഇതാണ്. ആ തളത്തിൻ്റെ ഒരു സൈഡിൽ അറയുണ്ട്, മരം കൊണ്ടുള്ള അറ, അതിലാണ് നെല്ലും അതുമൊക്കെ സൂക്ഷിക്കുന്നത്. അതുപോലെ ഒരു ചെറിയ അറയുണ്ട്, അത് മരം കൊണ്ടുള്ളതാണ്. അതിൽ അച്ചാർ ഒരു കൊല്ലത്തേക്കുള്ള എല്ലാം വലിയ ഭരണികളിൽ സൂക്ഷിച്ചു വയ്ക്കും. കായ വറുത്ത്, ചക്ക വറുത്ത് എല്ലാം അതിനകത്ത് വലിയ വലിയ ഭരണികൾ സൂക്ഷിച്ചു വെച്ച് എന്നും അതിൽ നിന്ന് അമ്മ മാത്രം എടുക്കുള്ളൂ, വേറെ ആരും എടുക്കില്ല. അതിനകത്ത് അച്ചാർ കേടു വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക തരത്തിലാണ് സൂക്ഷിക്കുന്നത്. ഒരു ഭരണിയിൽ സൂക്ഷിച്ച് അതിൻ്റെ മുകളിൽ അടപ്പിട്ട് മണൽക്കിഴി വയ്ക്കും. പുഴയെന്നുള്ള മണൽ ശുദ്ധീകരിച്ചിട്ട് തുണിയിൽ കെട്ടി അതിൻ്റെ മുകളിൽ വയ്ക്കും. അതായത് ഇൻഫെക്ഷൻ ഒന്നും വരില്ല അതിൽ. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നല്ല നല്ല ഓർമ്മകളാണുള്ളത്. എനിക്ക് പശുക്കളുണ്ടായിരുന്നു, പശുക്കളെ കറക്കാൻ ഒരാളുണ്ടാവും, ആവശ്യത്തിലുള്ള പാലുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ മോരും തൈരുണ്ടാക്കി വെണ്ണയൊക്കെ എടുത്തിട്ട് നെയ്യും എല്ലാം വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഊണ് കഴിക്കുന്നത് അടുക്കളയിൽ തന്നെയാണ്. അടുക്കള ഒരു വലിയ ഹാളാണ് ശരിക്കും, കിണറുണ്ട്, അടുക്കള കിണറെന്ന് പറയാം. അടുക്കളയിൽ നിന്നുകൊണ്ട് നമുക്ക് കിണറിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാൻ പറ്റും. പാള കെട്ടി പാത്തി മാതിരി ആക്കിയിട്ട് അത് കയറിയിട്ട് അതുകൊണ്ട് നമ്മൾ വെള്ളം കോരിയെടുക്കും. ആ കിണർ ഒരിക്കലും പറ്റാത്തൊരു കിണറാണ്, ശരിക്കും മിനറൽ വാട്ടർ പോലെയുള്ള നല്ല വെള്ളമാണ്. അടുക്കളയിൽ തന്നെ ഒരു സൈഡ് കുറച്ച് ഉയർന്ന സ്ഥലമാണ്, അവിടെ ഒരു പ്ലാറ്റ്ഫോം മാതിരി കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് അടുപ്പ്. മൂന്നാല് അടുപ്പുണ്ട്, വിറക് വെച്ചിട്ടാണ് കത്തിക്കുന്നത്. പിന്നെ ആ അടുക്കള തന്നെ ധാരാളം സ്പേസുണ്ട്, അപ്പോൾ താഴെ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കും. വാഴയിലാണ് എല്ലാവരും ഊണ് കഴിക്കുന്നത്. ഓരോരുത്തർ പിറന്നാൾ, അതുപോലെ ശ്രാദ്ധം, ഇതിനൊക്കെ സദ്യയുണ്ട്. രാവിലെ അമ്മ 4 മണിക്ക് പുഴയിൽ പോയിട്ട് കുളിച്ചു വരും. അപ്പോൾ എൻ്റെ മൂത്ത ബ്രദറും അമ്മയുടെ കൂടെ തന്നെ പോയിട്ട്, ബ്രദറെ എപ്പോഴും അടുക്കളയിൽ സാ, ഞങ്ങളുടെ അവിടെ ആണുങ്ങൾക്ക് അടുക്കള കയറാൻ പാടില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഏട്ടനും കൂടെ തന്നെ കയറിയിട്ട് അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുക. നല്ല കുക്കായിരുന്നു ഏട്ടനും. ഒരു സദ്യ എന്ന് പറഞ്ഞാൽ 10-30 പേർക്കുള്ള ഭക്ഷണം എന്താവും എന്തായാലും. അതെല്ലാം അടുക്കളയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കറികളെല്ലാം അവിടെ തന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, വാങ്ങേണ്ട ആവശ്യം വരില്ല. എപ്പോഴും അന്നത്തെ നടന്നാണ് എല്ലാവരും പോകുന്നത്, ബസ്സൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട്. പലരും ക്ഷീണിക്കുമ്പോൾ അവിടെ വന്ന് ഇറത്ത് വന്നിരിക്കും. അപ്പോൾ സംഭാരം ഉണ്ടാവും, വലിയ കുടത്തിൽ സംഭാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അത് കൊടുക്കും, ഭക്ഷണം കൊടുക്കും. പുഴയിൽ പോയി കുളിച്ച് വരാൻ പറ്റുമവർക്ക്, അങ്ങനെ റിഫ്രഷ് ആയിട്ട് അവർക്ക് തിരിച്ചു പോകാൻ പറ്റും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ വിശന്ന് പോകരുത് എന്നൊരു അമ്മയ്ക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഓണത്തിൻ്റെ സമയത്തൊക്കെ എപ്പോഴും വലിയ ആഘോഷമാണ്. അപ്പോൾ ഓണം 10 ദിവസം മുമ്പേ ഓണം തുടങ്ങും നമുക്ക്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ചെറിയ ചെറിയ കൊട്ടകളുണ്ട്, അപ്പോൾ ഓണത്തിന് മുമ്പ് അത് വാങ്ങും. ഈ പപ്പടം കാച്ചിടാനുള്ള വലിയ കൊട്ട, പിന്നെ ചെറിയ കുട്ടികൾക്ക് പൂ പൊട്ടിക്കാനുള്ള കൊട്ട, ചെറിയ ചെറിയ കൊട്ട, അതെല്ലാം എന്നിട്ട് തലേ ദിവസം പോയിട്ട് പൂവെല്ലാം പറിച്ചു കൊണ്ട് വയ്ക്കും. രാവിലെ പൂക്കളമിടണം, അപ്പോൾ 10 ദിവസം പൂക്കളമിടണം. അതെല്ലാം കുട്ടികളുടെ ചുമതലയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഓണം ഇവിടെ തിരുവനന്തപുരത്ത് ഓണമായിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് ഓണം എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ദിവസവും വലിയ പൂക്കളാണെന്ന്, ഞങ്ങൾക്ക് തലേ ദിവസം വരെയുള്ള പൂക്കളം. അന്നത്തെ ദിവസം തൃക്കാക്കരപ്പൻ എന്ന് പറയും, കളിമണ്ണ് കൊണ്ട് ഒരു പിരമിഡ് സൈസിൽ ഉണ്ടാക്കിയ ഒരു ഇതാണ്. അത് കുറേ ഉണ്ടാവും, 10-30 എണ്ണം വയ്ക്കുന്നതുകൊണ്ട് ഡിഫറെൻറ്റ്, അതായത് ഗ്രൂപ്പ്സ് ആയിട്ടാണ് വയ്ക്കുന്നത്. അതിൽ ഈ കാവിമാതിരി കളറൊക്കെ ഇട്ടിട്ട് പൂവൊക്കെ വെച്ചിട്ട് തുമ്പക്കുടം, ഒരു തുമ്പ എന്ന് പറഞ്ഞിട്ട് ചെടിയുണ്ട്, തുമ്പ അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ തുമ്പക്കുടം ഇട്ടണം, അതിലെല്ലാം പറിച്ചു വയ്ക്കും. പിന്നെ കൃഷ്ണഗിരിയുടെ എന്ന് പറഞ്ഞൊരു ഒരിതുണ്ട്, അത് എൻ്റെ മുകളിൽ കുത്തിവെക്കും. ഇതെല്ലാം അതിൽ ഒരു സങ്കല്പമുണ്ട്, വാമനൻ, പിന്നെ മഹാബലി, പിന്നെ ശിവൻ, ഇവരെല്ലാവരും സങ്കല്പമായിട്ട് ഇങ്ങനെ ഗ്രൂപ്പ്സായിട്ട് വന്നിച്ചിട്ട് അത് വെച്ചിട്ട് പൂജയുണ്ട് ഞങ്ങൾക്ക് ഓണത്തിൻ്റെ ദിവസം. ആ പൂജയിൽ അടയുണ്ടാക്കണം, അപ്പം ഉണ്ടാക്കും, പിന്നെ തേങ്ങ ഉടയ്ക്കും. ആ തേങ്ങ ഉടച്ച് കഴിയുമ്പോൾ എല്ലാവരും കൂടെ കൂടിയെന്ന് ആറപ്പേന്ന് പറഞ്ഞ് ആറപ്പ് വിളിക്കും. ഇതെല്ലാം അവിടുത്തെ ഒരു ഓണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഞാൻ തിരുവനന്തപുരത്ത് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് കുട്ടികൾ ഓണപ്പടയെ കൊടുത്തിട്ട് പുറത്തുപോയി പന്ത് കളിക്കും. അന്ന് പന്ത് കളി എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പന്ത് ഉണ്ടാക്കും നമ്മൾ, ഇലയൊക്കെ കൂട്ടി കൂട്ടി കൂട്ടി ഇത് വലിയ പന്തുണ്ടാക്കും. ആ പന്ത് കളിക്കും, പകിട കളിക്കും, എന്തൊക്കെയോ കളികളൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഊഞ്ഞാലാടും. ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് സദ്യ ഉണ്ണാൻ വരും. ഇലയടി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇലയടി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും, അതിനുവേണ്ടിയുള്ള ഇലയടി ഉണ്ടാക്കും. അമ്മയാണ് അതെല്ലാം ചെയ്യുന്നത്.

0: ദിവസത്തോണം പറഞ്ഞാൽ 4 ദിവസവും ഭയങ്കര ആഘോഷമാണ്. ആദ്യത്തെ ദിവസം സ്വന്തം വീട്ടിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തിരുവാതിര കളി എന്ന് പറയുന്നത് ഞങ്ങൾ കൈകൊട്ടി കളി എന്നാണ് പറഞ്ഞിരുന്നത് അന്ന്. അപ്പോൾ ഈ കൈകൊട്ടി പുള്ളിയുടെ ഒരു ഗ്രൂപ്പുണ്ട്, അമ്മ ട്രെയിൻ ചെയ്തൊരു ഗ്രൂപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ഈ കൈകൊട്ടി കളിയുണ്ട്. ആദ്യത്തെ ദിവസം നമ്മുടെ അവിടെ തന്നെയാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹാളുണ്ട്, ആ ഹാളിൽ കൈകൊട്ടി കളിയാണ്, തിരുവാതിര കളി എന്ന് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ തുടങ്ങി ഓരോരുത്തർ ഇൻവൈറ്റ് ചെയ്യും നമ്മളെ. നമ്മളെല്ലാവരും കൂടെ ഈ 5 പേരും കൂടെ അമ്മ എല്ലാവരും കൂടെ വന്നിട്ട് അവിടെ പോയിട്ട് കളിക്കും. ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് പോയിട്ട് കളിക്കും, വൈകുന്നേരം ചായയൊക്കെ എത്തുന്ന നമ്മളെ വിടും. അങ്ങനെ 3 ദിവസം കഴിയും. അപ്പോൾ ഈ ഒരിട്ടാതി വരെ എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് തൃക്കാക്കര പിന്നെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓണത്തിൻ്റെ ഒരു വേറെ തരത്തിലുള്ള ആഘോഷമാണ് ഞങ്ങളുടെ അവിടെ തൃശ്ശൂർ സൈഡിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഓണം നല്ലൊരു ആഘോഷമായിരുന്നു.
1: വായനശാലകളിലൂടെ
2: പറവൂർ പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് ഡോക്ടർ എസ് അജയ്കുമാർ സംസാരിക്കുന്നു.
3: ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വടക്കു പഞ്ചായത്തിലെ പറവൂർ എന്ന ദേശത്ത് പ്രവർത്തിക്കുന്ന A+ നിലവാരമുള്ള ഗ്രന്ഥശാലയാണ് പറവൂർ പബ്ലിക് ലൈബ്രറി. 1946 ഈ ഗ്രന്ഥശാല സ്ഥാപിക്കുന്നത്. 80th പിറന്നാൾ ആഘോഷ വേളയിലാണ്, നിറവിലാണ് ഈ ഗ്രാമീണ ഗ്രന്ഥശാല. പ്രദേശത്തെ കലാ സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിലെല്ലാം സ്ഥൂലമായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയും അഭിമാനവുമായി പറവൂർ പബ്ലിക് ലൈബ്രറി പ്രവർത്തിച്ചു വരുന്നു. ഒട്ടേറെ വൈവിധ്യങ്ങളായ സാംസ്കാരിക പരിപാടികൾ കൊണ്ടും ജനകീയ ഇടപെടൽ കൊണ്ടുമൊക്കെ ലൈബ്രറി പ്രദേശത്തെ പ്രദേശവാസികളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. ഏതാണ്ട് 460+ ആയുഷ്കാല അംഗങ്ങളും 2600+ അംഗങ്ങളും ആയി പ്രവർത്തിക്കുന്ന ലൈബ്രറിയാണിത്. 40,000+ ഗ്രന്ഥങ്ങൾ ഈ ലൈബ്രറിയിലുണ്ട്. പ്രത്യേകിച്ച് അക്കാദമിക് സ്റ്റഡീസ് സെന്റർ, റഫറൻസ് വിഭാഗമൊക്കെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കടക്കം വിദ്യാഭ്യാസത്തിന് റഫറൻസ് എന്ന നിലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിപുലമായ സൗകര്യം, പുസ്തകങ്ങളുടെ ലഭ്യതയും സ്ഥല സൗകര്യവും, 3 നില പറവൂർ ജംഗ്ഷനിൽ തന്നെ ദേശീയപാതയുടെ സമീപത്ത് 3 നില കെട്ടിടത്തിലാണ് ഈ ഗ്രന്ഥപുര പ്രവർത്തിക്കുന്നത്. 1946 ദേശീയ സമരത്തിന്റെയും ദേശീയ ബോധത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഒക്കെ ഭാഗമായിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ആരംഭിച്ചതാണ് ഈ മഹത്തായ പ്രസ്ഥാനം. 80 വർഷമായി അതിൻ്റെ പ്രവർത്തനം. ഇവിടെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം, യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറ്റവും ഉപയോഗപ്രദമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു സംഗതി. വായനശാലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ക്ലബ്ബുകൾ, വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ യുവജനവേദിയുണ്ട്, ബാലവേദിയുണ്ട്, വനിതാവേദി, വയോജനവേദി, കലാപരിശീലന സംഘം, നാടക സംഘം, അങ്ങനെ പല സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഈ ലൈബ്രറി സജീവമായി ഏർപ്പെടുന്നു എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക ഒരു സവിശേഷത. ഏതാണ്ട് 40 വർഷമായി മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലനം ഈ ലൈബ്രറിയിൽ നടന്നു വരുന്നു. 1000 പേരാണ് വിവിധ വിഭാഗങ്ങളിലായിട്ട് സർക്കാർ സർവീസിലും അല്ലാതെയും ഒക്കെ സിവിൽ സർവീസ് അടക്കമുള്ള മേഖലയിലേക്കൊക്കെ ഈ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് ഈ ലൈബ്രറിയുടെ ഒരു പ്രാധാന്യത്തെയാണ് വെളിവാക്കുന്നത്. കലാ പരിശീലനം, അത് സംഗീതമായാലും അഭിനയമായാലും ഒക്കെ കലാ പരിശീലനത്തിനുള്ള സൗകര്യം, ചെസ്, കാരംസ് പരിശീലനം, യോഗ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള മാനസികവും കലാപരവും ഒക്കെ സാംസ്കാരികവുമൊക്കെയായ വികാസത്തിന് നമ്മുടെ നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ് പറവൂർ പബ്ലിക് ലൈബ്രറി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർവികരായിട്ടുള്ള പ്രവർത്തകരുടെ നിസ്വാർത്ഥമായ ഇടപെടൽ കൊണ്ട് ഈ ലൈബ്രറിക്ക് നേടിയെടുക്കാൻ കഴിയാത്ത അംഗീകാരങ്ങളൊന്നുമില്ല. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ലൈബ്രറിക്ക് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ നൽകുന്ന ഏതാണ്ട് എല്ലാ പുരസ്കാരങ്ങളും പ്രഥമമായി ലഭിക്കുന്ന ലൈബ്രറി എന്ന ഒരു ഖ്യാതിയും ഈ പറവൂർ പബ്ലിക് ലൈബ്രറിക്കുണ്ട്. ഉദാഹരണത്തിനായി സമാധാനം പരമേശ്വരൻ അവാർഡ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രാമീണ ലൈബ്രറിക്കുള്ള പുരസ്കാരമാണ്. അത് ഏർപ്പെടുത്തിയ ആദ്യ വർഷം

തന്നെ അത് കരസ്ഥമാക്കുന്നത് പറവൂർ പബ്ലിക് ലൈബ്രറിയാണ്. ഇത് ഐ വി ദാസ് പുരസ്കാരം, കണ്ണൂർ ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഏറ്റവും മികച്ച പുരസ്കാരങ്ങളൊന്നാണ് ഐ വി ദാസ് പുരസ്കാരം. ഇ എം എസ് അവാർഡ് ഒക്കെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. പി എൻ പണിക്കർ പുരസ്കാരം, അതേപോലെ ഡി സി പുരസ്കാരം, മംഗളം സുവർണ ജൂബിലി പുരസ്കാരം, പിന്നീട് ജില്ലാ താലൂക്ക് ലൈബ്രറി കൗൺസിലുകളിൽ ഏത് തരത്തിലുള്ള പുരസ്കാരം ഗ്രാമീണ ലൈബ്രറിക്ക് വേണ്ടി ഏർപ്പെടുത്തിയാലും അതിനൊക്കെ ആദ്യം പരിഗണിക്കപ്പെടുന്ന പേര് പറവൂർ പബ്ലിക് ലൈബ്രറിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ്. ലൈബ്രറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന

0: ആണ് ലൈബ്രറി സന്ദർശിക്കുന്നത് എന്ന സവിശേഷതയുണ്ട്. അവരുടെയൊക്കെ കൈപ്പട അന്നത്തെ മൺമറഞ്ഞുപോയ മഹാരഥന്മാരായ സാഹിത്യ സാംസ്കാരിക പ്രതിഭകളുടെയൊക്കെ കൈപ്പട സന്ദർശക ഡയറിയിലെ ഒരു നിധി പോലെ ലൈബ്രറി കാത്തുസൂക്ഷിക്കുന്നു. അതിന്റെ ഡിജിറ്റലൈസേഷനും ഒക്കെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈബ്രറിയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത ഉഴവ് എന്ന ജൈവ കർഷക കൂട്ടായ്മയാണ്. പ്രദേശത്തെ ജൈവ കർഷകർ, വീട്ടില് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന വീട്ടുകാരായ കർഷകർ, നമ്മൾ അടുക്കളത്തോട്ടം എന്നൊക്കെ പറയുന്ന പോലെ, അവരുടെ ഉപയോഗത്തിന് ശേഷം ബാക്കി വരുന്ന പച്ചക്കറികള് അത് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ഒരു 5 മണിയോടെ ലൈബ്രറിയിൽ കൊണ്ടുവരികയും ലൈബ്രറി അതിനൊരു വിപണന സാധ്യത ഒരുക്കുകയുമാണ് ചെയ്യുക. അവിടെ വരുന്ന ആർക്കും, പേര് എഴുതിയിടുന്ന ആർക്കും ആ ഉഴവ് ചന്തയിൽ നിന്ന് വീട്ടിലെ ഉൽപ്പാദിപ്പിക്കുന്ന പൂർണ്ണമായും ജൈവമായ പച്ചക്കറികൾ വാങ്ങാവുന്നതാണ്. ഏതാണ്ട് 10 വർഷമായിട്ട് ഈ ജൈവ കർഷകരുടെ കൂട്ടായ്മ തുടരുകയാണ്. ഏതാണ്ട് 10-40 കർഷകർ ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ളത് സവിശേഷതയാണ്. 100 കണക്കിന് ആളുകൾ ആഴ്ചകളിൽ ലൈബ്രറിയിൽ വരികയും ഈ പച്ചക്കറികൾ വാങ്ങിക്കുകയും ചെയ്യുന്നു എന്നും ഉള്ളത് ഒരു ജനകീയ ഇടപെടലിന്റെ ഒരു വലിയ സാധ്യതയാണ്. അതേപോലെ നമ്മുടെ കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ സാംസ്കാരിക പരിപാടികളിലും ലൈബ്രറി സജീവമാണ്. ഇപ്പോൾ ഓണക്കാലം വരികയാണ്, ഈ സന്ദർഭം ഓണത്തിൻ്റെതാണ്. വളരെ വിപുലമായ പരിപാടികളാണ്. പ്രത്യേകിച്ചും എല്ലാ ഞായറാഴ്ചയും ലൈബ്രറിയിൽ ഒത്തുകൂടുന്ന കുട്ടികൾ ബാലവേദി എന്ന പേരിലാണ്. 10-50 കുട്ടികൾ എല്ലാ ഞായറാഴ്ചകളിലും ലൈബ്രറിയിൽ ഒത്തുകൂടാറുണ്ട്. ഈ കുട്ടികൾക്ക് വേണ്ടി വേനൽക്കാലത്ത് 1-2 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയും നടക്കുന്നുണ്ട്. അതിൽ 180-200 കുട്ടികളൊക്കെയാണ് ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുക. അത്രയും പേരെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അത്ര സജീവമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. അപ്പോൾ ആ ബാലവേദിയുടെയൊക്കെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ വിപുലമായിട്ട് സംഘടിപ്പിക്കുകയാണ്. എല്ലാ വർഷവും അത്തപ്പൂക്കളം ഒരുക്കല്, ഓണക്കളികൾ കളിക്കുക, കൗതുക മത്സരങ്ങൾ സംഘടിപ്പിക്കുക. ഇക്കുറി നമ്മൾ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട പരിസരത്തുള്ള അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ മുഴുവൻ വീടുകളിലും ഇടുന്ന അത്തപ്പൂക്കളം ഒരു മത്സര ഇനമായിട്ട് നടത്താനുള്ള ഒരു ആലോചനയും ലൈബ്രറി സ്വീകരിച്ചിട്ടുണ്ട്. വീട്ടിലെ അത്തം ഒരു നാടൻ ഉത്സവത്തിന്റെ ഒരു പ്രതീതി അതിലൂടെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഈ ഓണക്കാലത്ത് കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ടെലഗ്രാം മാർഗത്തിലെ കഥയിടം എന്ന ഒരു പ്ലാറ്റ്ഫോം ലൈബ്രറിക്കുണ്ട്. മലയാളത്തിലെ മികച്ച കഥകൾ വായിച്ച് റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു മാർഗമാണത്. അതുപോലെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, വെബ്സൈറ്റ്, ഇങ്ങനെ അതിന്റെ സാങ്കേതിക രംഗത്തെ മാധ്യമ സാധ്യതകളെയെല്ലാം ലൈബ്രറി അങ്ങേയറ്റം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8:30 വരെ പുസ്തക വിതരണം അടക്കമുള്ള സജീവമായ പ്രവർത്തനമാണ് ലൈബ്രറിയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ 80 വർഷമായി ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ നിറവെളിച്ചമായി ഏത് സമയവും ആർക്കും അറിവിനും വിനോദത്തിനും വേണ്ടി കടന്നു വരാവുന്ന ഒരു ദീപസ്തംഭമായി ആലപ്പുഴ ജില്ലയിൽ പുന്നപ്ര വടക്കു പഞ്ചായത്തിലെ പറവൂർ പബ്ലിക് ലൈബ്രറി പ്രവർത്തിക്കുന്നു.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി

മലയാളിയുടെ മനസ്സിൽ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും കാലമാണ് ഓണക്കാലം. ആ ഓർമ്മകളിലേക്ക് സംഗീതത്തിന്റെ ഈണം ചേർത്ത് ഓണക്കാലത്തിന്റെ നിറവും നന്മയും പങ്കുവയ്ക്കാൻ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗാമൃത.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം IS കുണ്ടൂറിന്റെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം നൽകി ബിജു നാരായണനും സുജാതയും പാടിയത്. ചിത്രം പുതുക്കോട്ടയിലെ പുതുമണവാളൻ.

അനക്ക് എന്തിന്റെ കേടാ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. വരികൾ എഴുതിയിരിക്കുന്നത് വിനോദ് വൈശാഖി, സംഗീതം രമേശ് നാരായണൻ.

സ്വന്തം സംഗീത സംവിധാനത്തിൽ വില്യം ഫ്രാൻസിസ് നജീം അർഷാദിനൊപ്പം പാടിയ ഗാനം. ഗാനരചന ബി കെ ഹരിനാരായണൻ. ചിത്രം ഫ്ലഷ്.

സന്തോഷ് വർമ്മയുടെ വരികൾ, ശങ്കർ ശർമ്മയുടെ സംഗീതം, മധു ബാലകൃഷ്ണൻ പാടിയത്, ചിത്രം ജയ് ഗണേശ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15.

0: ആകാശവാണി സമയം 12 മണി.
1: മാപ്പിളപ്പാട്ടുകൾ ആദ്യം എ ബഷീറ ബീവിയും സംഘവും അവതരിപ്പിക്കുന്നു.

ഈ ബഷീറ ബീവിയും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ഇനി ആലപ്പുഴ റംല ബീഗം അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: ആലപ്പുഴ റംല ബീഗം അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത്.
1: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
2: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800425115125.
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800420223.

ആകാശവാണി. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ബി ശോഭ പാടിയത്. സംഗീതം നെയ്യാറ്റിൻകര പുരുഷോത്തമൻ. ആവണിചന്ദ്രൻ വിരുന്നൊരുക്കിയിടുന്നു എന്നു തുടങ്ങുന്നു ആദ്യഗാനം. ഗാനരചന ഡോക്ടർ ചേരാവള്ളി ശശി.

0: ബി ശോഭ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതം നെയ്യാറ്റിൻകര പുരുഷോത്തമൻ. സമയം 12 മണി കഴിഞ്ഞ 29:25. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് വില വിതരണത്തിന് കേന്ദ്രവിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണവാരാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി അടയ്ക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. അടിസ്ഥാന സൌകര്യം, സുരക്ഷ, വിദേശകാര്യം, ഭരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ സെക്രട്ടറിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർക്കാർ വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിനും ജയ്പൂരിൽ തുടക്കമായി. സുസ്ഥിര ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, വിനോദസഞ്ചാര മേഖലയിൽ സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയുടെ ഉപയോഗം എന്നിവ ചർച്ചാ വിഷയമാകും. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് മുഖ്യമന്ത്രി വി ഡി സതീശനെ അറിയിച്ചു. മഹാബലിപുരത്ത് ഇന്നലെ നടന്ന സതേൺ സോണൽ കൌൺസിൽ യോഗത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മുന്നോട്ട് വച്ചത്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സർക്കാർ ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശത്തോടെ നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. പൂക്കളമിടലും പുലികളിയും ഓണപ്പാട്ടുകളും ഊഞ്ഞാലാട്ടവുമൊക്കെയായി എല്ലാ തലമുറകളും ഒരുപോലെ ഓണത്തപ്പനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടിയും സദ്യയും സമ്മാനങ്ങളുമൊക്കെയായി ഓണവിപണിയും സജീവമായി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഈ മാസം 24 തുടക്കമാകും. ഇതിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര ഇന്ന് ആരംഭിക്കും. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി തലസ്ഥാന നഗരം. തിരുവനന്തപുരം ജില്ലയിൽ ഓണവിപണികൾ സജീവമായതോടെ സദ്യയൊരുക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ഓണം വരവായതോടെ നഗരഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവനന്തപുരം ജില്ലയിലെ വിപണികളെല്ലാം സജീവമായി. സദ്യവട്ടങ്ങൾക്കായി സപ്ലൈകോ, സഹകരണ ട്രേഡ് ഫെയറുകൾ കൂടാതെ ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ളവയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വസ്ത്രശാലകളും ഇലക്ട്രോണിക് ഉപകരണ കടകളിലുമെല്ലാം ഓണം ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ അവിടേക്കും ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണസദ്യക്കുള്ള ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഓണക്കാലത്തെ വരവേറ്റ് പൂവിപണിയിലും വലിയ രീതിയിലുള്ള കച്ചവടമാണ് നടക്കുന്നത്.
3: ഓണക്കാലത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ അബ്കാരി മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളും അനധികൃത ലഹരിക്കടത്തും തടയുന്നതിനായി എക്സൈസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ ശക്തമാക്കി. തമിഴ്നാട് അതിർത്തി വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ അന്തർ സംസ്ഥാന യോഗം ചേർന്ന് സംയുക്ത പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: ജില്ലയിലെ ഡിസ്റ്റിലറികളിലും ബ്രൂവറികളിലും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പാർസൽ കൊറിയർ സർവീസ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് പരിശോധനകൾ നടത്തുന്നത്. ചിറ്റൂർ മേഖലയിലെ കള്ളുചെത്ത് തോട്ടം മേഖല കേന്ദ്രീകരിച്ച് പ്രത്യേക തോപ്പ് പരിശോധനാ സ്ക്വാഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാസം ഇതുവരെ ജില്ലയിൽ 177 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 173 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
3: ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കേരളം കർണാടക അതിർത്തിയായ കണ്ണൂർ കൂട്ടുപുഴയിൽ ഇരു സംസ്ഥാനങ്ങളിലെയും എക്സൈസ് സംഘങ്ങൾ സംയുക്ത പരിശോധന ആരംഭിച്ചു. കൂട്ടുപുഴ പുതിയ പാലത്തിന് സമീപവും എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപവുമാണ് പരിശോധന. ഓണത്തോടനുബന്ധിച്ച് അനധികൃത മദ്യക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി അതിർത്തി ജില്ലയായ കാസർഗോഡ് എക്സൈസും പോലീസും പരിശോധന ശക്തമാക്കി. കർണാടക അതിർത്തി മേഖലകളിലും പ്രധാന റോഡുകളിലും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അനധികൃത മദ്യക്കടത്തും വിൽപ്പനയും തടയുന്നതിന് പ്രത്യേക സംഘങ്ങളെയും നിയോഗിച്ചു. 2003 മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട അബ്ദുൽ സലാം വധശ്രമക്കേസിൽ എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച് 5 കഠിന തടവും 10,000 പിഴ ശിക്ഷയുമാണ് മരവിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: നെല്ലുവില വിതരണത്തിന് കേന്ദ്ര വിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. രണ്ടാം വിള നെല്ലെടുപ്പിൽ സംസ്ഥാന പ്രോത്സാഹന വിഹിതം പൂർണ്ണതോതിൽ സംസ്ഥാനം സപ്ലൈകോയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കേന്ദ്ര വിഹിതവും ലഭിച്ചതോടെ എല്ലാ കർഷകർക്കും നെല്ലുവില മുഴുവനും കൊടുത്തു തീർക്കാനാകുമെന്നും മന്ത്രി അറിയിച്ചു. സഹകരണ മേഖലയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വിശ്വാസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി എം ലിജു. സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുകൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദാലത്തുകൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം നൽകണമെന്ന ആവശ്യം ഗൌരവതരമായി പരിഗണിക്കും. റിസ്ക് ഫണ്ട് പദ്ധതി പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി എം ലിജു വ്യക്തമാക്കി. 72 നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാർ മത്സരിക്കും. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
7: ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫിയിൽ 71 വള്ളങ്ങളാണ് മാറ്റൊരുക്കുന്നത്. ഏതാണ്ട് 5,000 കായിക താരങ്ങളാണ് മത്സര രംഗത്തുള്ളത്. നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഔദ്യോഗിക ഉദ്ഘാടനമെങ്കിലും രാവിലെ മുതൽ വള്ളംകളി ആരംഭിക്കും. ചെറുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങളാണ് രാവിലെ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടും വള്ളങ്ങളുടെ പ്രാഥമികതല മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനലും.
3: ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ട് നട തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. FIH ഹോക്കി ലോകകപ്പിന്റെ രണ്ടാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ആംസ്റ്റർഡാമിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈനിലെ കപ്പലിൽ കൊല്ലപ്പെട്ട അഖിൽ ജോയലിന്റെ ഭൌതിക ശരീരം ഈ മാസം 24 കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. മറ്റന്നാൾ ബംഗളൂരുവിലെത്തിക്കുന്ന മൃതദേഹം ആംബുലൻസിലാണ് പിന്നീട് കാസർഗോഡ് കൊണ്ടുവരിക. കശുമാവ് നഴ്സറികളിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത പ്ലാസ്റ്റിക് പോളി ബാഗുകൾക്ക് പകരമായി പരിസ്ഥിതി സൌഹൃദ ചകിരി നാരുകൊണ്ടുള്ള ഒട്ട് കശുമാവ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനവുമായി തൃശൂർ ജില്ലയിലെ മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം. കേരള കാർഷിക സർവകലാശാല, വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സംയുക്തമായി നടത്തിയ പരീക്ഷണത്തിലാണ് കശുമാവ് ഗ്രാഫ്റ്റ് ഉൽപാദനത്തിന് ചകിരി നാരുകൊണ്ടുള്ള റൂട്ട് ട്രെയിനറുകൾ ഉപയോഗിക്കുന്നതിന്റെ സാധ്യത കണ്ടെത്തിയത്. ഇവയിലൂടെ പ്ലാസ്റ്റിക് ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും.

0: ഇളവ് നൽകുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് വില വിതരണത്തിന് കേന്ദ്ര വിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണം വാരാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി അടയ്ക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം? അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് സംസാരിക്കുന്നു.
1: പ്രവേശന പരീക്ഷകൾ ഇന്നത്തെ കാലത്ത് സമസ്ത വിദ്യാഭ്യാസ മേഖലയിലും ഒരു അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സുള്ള ചോദ്യങ്ങളാണ് പ്രവേശന പരീക്ഷകളിൽ ഉപയോഗിക്കുന്നത്. ഓരോ ചോദ്യത്തിനും 4-5 ഉത്തരങ്ങളുണ്ടാകും. അതിൽ ഒരെണ്ണം മാത്രമാകും ശരി. വിദ്യാർത്ഥി ഏറ്റവും ശരിയായ ഉത്തരം തന്നിരിക്കുന്ന ചോയ്സിൽ നിന്ന് കണ്ടെത്തണം, അത് മാർക്ക് ചെയ്യണം. വിവരണാത്മക പരീക്ഷകളിൽ മാർക്കിടുമ്പോൾ വ്യക്തിഗത വ്യതിയാനം സംഭവിക്കാൻ സാധ്യതയേറെയാണ്. അതേസമയം മൾട്ടിപ്പിൾ ചോയ്സുള്ള ചോദ്യങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന വസ്തുനിഷ്ഠ പ്രവേശന പരീക്ഷയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് ഏറ്റവും ശരിയായത് കണ്ടെത്തി മാർക്ക് ചെയ്യണം. മൂല്യനിർണ്ണയം എപ്പോഴും കമ്പ്യൂട്ടർ അധിഷ്ഠിതവുമായിരിക്കും. അതുകൊണ്ട് മാർക്കിൽ വ്യക്തിഗത വ്യതിയാനം ഉണ്ടാകില്ല. അതേസമയം ഉത്തരം തെറ്റിയാൽ നെഗറ്റീവ് മാർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഉത്തരം നൽകാൻ കഴിയില്ല. നന്നായി അറിയാതെ ഒരു ചോദ്യത്തിന് ഉത്തരം മാർക്ക് ചെയ്താൽ നിർദ്ദിഷ്ട വിദ്യാർത്ഥിക്ക് നെഗറ്റീവ് മാർക്ക് കൂടിക്കൊണ്ടിരിക്കും. അത് മൊത്തം മാർക്കിനെ കുറയ്ക്കും. വിഷയങ്ങൾ വളരെ വിശദമായി വസ്തുനിഷ്ഠമായി പഠിച്ചാൽ മാത്രമേ പ്രവേശന പരീക്ഷയ്ക്ക് നല്ല സ്കോർ വാങ്ങാൻ കഴിയുകയുള്ളൂ. വ്യക്തിഗത പഠനത്തിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ട് പ്രവേശന പരീക്ഷയിൽ നല്ല സ്കോർ വാങ്ങാൻ പ്രയാസമായിരിക്കും. പ്രവേശന പരീക്ഷയുടെ പരിശീലന ക്ലാസ്സുകളിൽ ചേർന്ന് പരിശീലനം നേടണം. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് രാജ്യത്തുടനീളം പ്രവേശന പരീക്ഷ പരിശീലന കേന്ദ്രങ്ങൾ ഉടലെടുത്തത്. പ്രവേശന പരീക്ഷ പരിശീലന കേന്ദ്രങ്ങളിൽ ഓരോ വിഷയത്തിലെയും വിവിധ അധ്യായങ്ങളെ കേന്ദ്രീകരിച്ച് തിയറി ക്ലാസ്സും ദിവസവും മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയും ഉണ്ടാകും. ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളും പരിശീലന കേന്ദ്രങ്ങളിൽ അവർ പൂർത്തീകരിക്കും. സ്വാഭാവികമായും ഇത്തരത്തിൽ പരിശീലനം നേടുന്ന കുട്ടി നിർദ്ദിഷ്ട വിഷയങ്ങളിൽ പ്രാവീണ്യം നേടും. അങ്ങനെ അവർ നിർദ്ദിഷ്ട പ്രവേശന പരീക്ഷയിൽ ഉയർന്ന സ്കോർ നേടി അഡ്മിഷൻ നേടും. കുട്ടികളിൽ മാനസിക സമ്മർദ്ദം എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് നോക്കാം. പ്രവേശന പരീക്ഷ പരിശീലന കേന്ദ്രങ്ങളിൽ കടുത്ത മത്സരാധിഷ്ഠിത അന്തരീക്ഷമായിരിക്കും നടമാടുന്നത്. ദിവസവും നടത്തുന്ന പരിശീലന പരീക്ഷകളിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ദൈനംദിന മുൻപിൻ സീറ്റുകളിലേക്ക് മാറി മാറി ഇരിക്കേണ്ടി വരും. ഒരു ദിവസം മാർക്ക് കുറഞ്ഞാൽ തൻ്റെ സ്ഥാനം മുൻ സീറ്റിൽ നിന്ന് പിൻ സീറ്റിലേക്ക് മാറ്റപ്പെടും. ഇത് ഓരോ കുട്ടിയിലും മത്സരാധിഷ്ഠിത മനോഭാവവും അന്യസ്പർദ്ധയും ഉത്കണ്ഠയും സൃഷ്ടിക്കും. അങ്ങനെ അവർ പോരുകാളകളെപ്പോലെ പരസ്പരം മത്സരിക്കും. ഇതുതന്നെയാണ് പരിശീലന കേന്ദ്രങ്ങളുടെ ഉദ്ദേശവും. മത്സരത്തിന് ആനുപാതികമായി കുട്ടികളുടെ ഉത്കണ്ഠയും വർദ്ധിക്കും. അങ്ങനെ കടുത്ത മത്സരവും അതിന് ആനുപാതികമായി സൃഷ്ടിക്കപ്പെടുന്ന സംഘർഷം നിറഞ്ഞ അന്തരീക്ഷവുമായിരിക്കും പരിശീലന കേന്ദ്രങ്ങളിൽ നടമാടുന്നത്. എന്നാൽ ഇന്നത്തെ മത്സരാധിഷ്ഠിത അന്തരീക്ഷത്തിൽ ട്രെയിനിങ് കേന്ദ്രങ്ങളിലെ പരിശീലനം ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ മത്സര പരീക്ഷകളിൽ അവർ പിന്നോക്കം പോകും. ഇത്തരമൊരു പ്രതിസന്ധിയിലാണ് കുട്ടികളും അവരുടെ മാതാപിതാക്കളും. പരിശീലന കേന്ദ്രങ്ങളിൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന മത്സരാധിഷ്ഠിത അന്തരീക്ഷം എങ്ങനെ കുറച്ചു കൊണ്ടുവരാമെന്നതാണ് മുഖ്യ വിഷയം. അതിന് പരിശീലന കേന്ദ്രങ്ങളുടെ നടത്തിപ്പുകാർ തയ്യാറാകണം. എന്നാൽ ഇത്തരം കേന്ദ്രങ്ങൾ തമ്മിൽ മത്സരാധിഷ്ഠിത അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ അതിന് തയ്യാറാകുകയുമില്ല. പരമാവധി കുട്ടികളെ തങ്ങളുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിനും പരമാവധി റിസൾട്ട് ഉണ്ടാക്കുന്നതിനും വേണ്ടതെല്ലാം അവർ ചെയ്യും. പരിശീലന കേന്ദ്രങ്ങളിലെ ഈ അശാസ്ത്രീയ സമീപനം നിയന്ത്രിക്കുന്നതിന് രാജ്യത്ത് നിയമം കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം മത്സരാധിഷ്ഠിത അന്തരീക്ഷവും വർദ്ധിച്ചു വരുന്ന മാനസിക ഉത്കണ്ഠയും താങ്ങാനാവാതെ കുറച്ച് കുട്ടികളിൽ ഉത്കണ്ഠാരോഗവും വിഷാദരോഗവും സൃഷ്ടിക്കപ്പെടും. അങ്ങനെ അവർ മാനസികാരോഗ്യ വിദഗ്ധരുടെ അടുത്ത് ചികിത്സയ്ക്കായി എത്തപ്പെടും. കടുത്ത മാനസിക സമ്മർദ്ദം നേരിടാനാകാതെ കുട്ടികൾ ആത്മഹത്യ പ്രവണതയും ഇക്കാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. വീടുകളിൽ മാതാപിതാക്കളുടെ സമീപനവും പ്രധാനമാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടി സ്കോറുകൾ പരിശീലന കേന്ദ്രങ്ങൾ നേടുന്നില്ലെങ്കിലും അവർക്ക് സ്നേഹവും പരിഗണനയും നൽകി അവരുടെ ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. പ്രധാന പരീക്ഷയ്ക്ക് നല്ല സ്കോർ നേടിയില്ലെങ്കിലും ജീവിതം അവസാനിക്കുകയില്ല എന്ന സന്ദേശമാണ്.

0: മാതാപിതാക്കളും അധ്യാപകരും കുട്ടികൾക്ക് നൽകേണ്ടത്. നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിലും തങ്ങൾക്ക് വീട്ടിൽ ഇടമുണ്ടാകും എന്ന് അവർക്ക് ആത്മവിശ്വാസം നൽകണം. പ്രവേശന പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്നതാണ് അടുത്ത വിഷയം. പഠനത്തിന് മൊത്തം ലഭ്യമായ പഠന കാലയളവിനെ 3 റൗണ്ടായി നമുക്ക് തിരിക്കാം. 1-ാം റൗണ്ടിൽ ഗഹനമായ പഠനത്തിൻ്റെ കാലമാണ്. ഓരോ വിഷയങ്ങളിലെയും വ്യത്യസ്ത വിഷയ അധ്യായങ്ങൾ വിശകലനം ചെയ്ത് വസ്തുനിഷ്ഠമായി സ്വയം പഠിച്ച് കുറിപ്പ് തയ്യാറാക്കുകയാണ് ആദ്യപടി. മാതൃകാ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതാത് പഠിച്ച അധ്യായങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇത് വളരെ പ്രധാനമാണ്. സമയമില്ല എന്ന കാരണത്താൽ കുട്ടികൾ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന പ്രവൃത്തി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അത് ശരിയായ രീതിയല്ല. ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും 1-ാം റൗണ്ട് പൂർത്തിയാക്കുക. 1-ാം റൗണ്ടിൽ പഠിക്കുന്ന ടോപ്പിക്കിൻ്റെയും വർക്കൗട്ട് ചെയ്യുന്ന ചോദ്യങ്ങളിലും പ്രധാനമായി ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. 2-ാം റൗണ്ട്. 2-ാം റൗണ്ടിൽ പഠിച്ച ടോപ്പിക്കിൻ്റെയും വർക്കൗട്ട് ചെയ്ത ചോദ്യങ്ങളുടെയും 2-ാം റൗണ്ട് നടത്തുക. ഒപ്പം മാതൃകാ ചോദ്യങ്ങളും പഴയ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ക്രോസ് റെഫറൻസ് ചെയ്യുക. ഇത്തരത്തിൽ പഠിക്കുമ്പോൾ 1-ാം റൗണ്ടിൽ സ്വയം തയ്യാറാക്കിയ നോട്ട് ഉപയോഗപ്പെടുത്തി റെഫറൻസ് നടത്തുക. 3-ാം റൗണ്ട്. 3-ാം റൗണ്ടിൽ 2-ാം റൗണ്ടിലെ പ്രവർത്തനം ആവർത്തിക്കുക. ഈ ഘട്ടത്തിൽ തയ്യാറാക്കിയ നോട്ടുകൾ റെഫർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംശയമുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ നോട്ട് റെഫർ ചെയ്യണം. അത് പിന്നീടൊരു സമയത്തേക്ക് മാറ്റിവെക്കരുത്. ചിലപ്പോൾ നമ്മൾ പിന്നീട് റെഫർ ചെയ്യാനായി മാറ്റിവെച്ച ചോദ്യമാകും പരീക്ഷയ്ക്ക് വരിക. 3-ാം റൗണ്ട് പൂർത്തിയാകുന്ന വേളയിൽ സ്വയം തയ്യാറാക്കിയ നോട്ടിനെയും വർക്കൗട്ട് ചെയ്ത ചോദ്യങ്ങളെയും അധികരിച്ച് വളരെ ചെറിയൊരു കുറിപ്പ് ഓരോ വിഷയത്തിനും പ്രത്യേകമായി തയ്യാറാക്കുക. അടുത്തതായി ഫൈനൽ റൗണ്ട്. ഫൈനൽ റൗണ്ട് 3-ാം റൗണ്ടിൽ തയ്യാറാക്കിയ കുറിപ്പ് ഉപയോഗിച്ച് പരീക്ഷയുടെ തൊട്ടുമുൻപുള്ള 1 ആഴ്ച പുനരാവർത്തനം നടത്തുക. പരീക്ഷയുടെ 3-4 ദിവസങ്ങൾ മുതൽ 1 ആഴ്ച വരെ ഇത്തരത്തിൽ ഫൈനൽ റൗണ്ടിനായി നമ്മൾ ആദ്യ സമയം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചേക്കേണ്ടതുണ്ട്. ഈ അവസാന റൗണ്ടിൽ ചോദ്യങ്ങൾ റെഫർ ചെയ്യേണ്ടതില്ല. ഫൈനൽ റൗണ്ട് കാലത്തിൽ നമ്മൾ സ്വയം തയ്യാറാക്കിയ ചെറുകുറിപ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഇവിടെ നമ്മൾ വിശദീകരിച്ച രീതിയിൽ 1, 2, 3 റൗണ്ടുകൾ വരെ നീളുന്ന വിശദമായ പഠന രീതി ആസൂത്രണം ചെയ്ത് ടൈം ടേബിൾ തയ്യാറാക്കി ആദ്യഘട്ടത്തിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ഇതുതന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒടുവിൽ ഫൈനൽ റൗണ്ടിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ചെറുകുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫൈനൽ റിവിഷൻ നടത്തുക. തീർച്ചയായിട്ടും ഈ രീതിയിൽ ശാസ്ത്രീയമായ പഠന രീതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്ന കുട്ടികളും അവരെ സഹായിക്കുന്ന മാതാപിതാക്കൾക്കും തീർച്ചയായിട്ടും കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മെച്ചപ്പെട്ട പരീക്ഷ സ്കോർ നേടുന്നതിനും സഹായകരമായിരിക്കും. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുട്ടി വിശ്രമവും വ്യായാമവും മതിയായ ഉറക്കവും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. ദിവസവും 7-8 മണിക്കൂർ ഉറങ്ങുന്നതിനായി നിജപ്പെടുത്തി വയ്ക്കുക. ഒപ്പം 1 മണിക്കൂർ വിശ്രമത്തിനും വിനോദത്തിനും വ്യായാമത്തിനുമായി മാറ്റിവെക്കുക. ആ സമയം കൂടി പഠിക്കാമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. മറിച്ച് വിശ്രമവും വ്യായാമവും നമ്മുടെ മനസ്സിന് അത്യന്താപേക്ഷിതമാണ്. മാത്രവുമല്ല അത് നമുക്ക് ഉണ്ടായേക്കാവുന്ന മാനസിക പിരിമുറക്കം കുറയ്ക്കുന്നതിനും സഹായിക്കും. തുടർന്ന് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിബന്ധനകൾ ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുണ്ടാകും. അത് കൃത്യമായി പാലിക്കുക. പ്രത്യേകിച്ച് സെക്യൂരിറ്റി റീസൺസിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റിയുടെയും ഭാഗമായി നടത്തുന്ന ഫ്രിസ്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, ധരിക്കേണ്ട വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ച്, മറ്റ് ആഭരണങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ നിബന്ധനകൾ ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുണ്ടാകും. അത് കൃത്യമായി പാലിക്കുക. ആ സമയത്ത് ഫ്രിസ്കിങ്ങിൻ്റെ സമയത്ത് ഒരു വലിയൊരു ആങ്സൈറ്റി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് മുൻകൂട്ടി നമ്മൾ കാണേണ്ടതാണ്. പരീക്ഷ എഴുതുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വേഗത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ചോദ്യങ്ങൾ ആദ്യം എന്ന ക്രമത്തിൽ ഉത്തരമെഴുതുക. 2-ാം റൗണ്ടിൽ ചിന്തിച്ച് ഉത്തരം എഴുതുന്ന ചോദ്യങ്ങൾ കേന്ദ്രീകരിക്കുക. ഒട്ടും അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തതായിരിക്കും നല്ലത്. ഈ സമീപനം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുന്നതിന് സഹായകരമായിരിക്കും. പരീക്ഷ കഴിഞ്ഞു വരുമ്പോൾ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് കുട്ടിയെ കടുത്ത രീതിയിൽ ചോദ്യം ചെയ്ത് മനസ്സിലാക്കുന്ന രീതി മാതാപിതാക്കൾ വെച്ച് പുലർത്താറുണ്ട്. ഇത് കുട്ടികളിൽ ഉത്കണ്ഠ സൃഷ്ടിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ ഇത്തരമൊരു രീതി ഉപേക്ഷിക്കുകയാണ് നല്ലത്. റിസൾട്ട് വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാൻ കുട്ടിയും മാതാപിതാക്കളും തയ്യാറാവുക. എന്തു വന്നാലും നേരിടാമെന്ന മാനസിക നില നേടിയെടുക്കുക. അതായിരിക്കും കുട്ടിക്കും മാതാപിതാക്കൾക്കും നല്ലത്.
1: മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം? അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസറും ബിഹേവിയറൽ പീഡിയ

0: സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സെക്രട്ടറിമാരുടെ 3rd ഉന്നതതല യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, സുരക്ഷ, വിദേശകാര്യം, ഭരണനിർവഹണം തുടങ്ങിയ മേഖലകളിൽ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്നലെയാണ് യോഗം ചേർന്നത്. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സർവകലാശാലകളിലും യുവജനങ്ങൾക്കിടയിലും കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും ശ്രീ മോദി യോഗത്തിൽ നിർദ്ദേശിച്ചു. മനുഷ്യ ഇടപെടലിനൊപ്പം നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ ഉപയോഗത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. വിശദാംശങ്ങളിലേക്ക്.
2: മഹാബലിപുരത്ത് ഇന്നലെ നടന്ന സതേൻ സോണൽ കൌൺസിൽ യോഗത്തിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇക്കാര്യം ഉന്നയിച്ചത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ഉടൻ ഉചിതമായ തീരുമാനമെടുക്കാമെന്ന ധാരണയാണ് മുഖ്യമന്ത്രിമാർക്കിടയിൽ ഉണ്ടായത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നേരത്തെ ശ്രീ വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തെയടക്കം ബാധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. സൈബർ സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിലും തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, ടൂറിസം രംഗത്തെ AI ഉപയോഗം തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് യോഗത്തിൽ ചർച്ചകൾ. JEE മെയിൻ, NEET, UGC നെറ്റ് തുടങ്ങിയ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് പ്രൊവിഷണൽ ആൻസർ കീയിലെ തെറ്റുകൾ ചോദ്യം ചെയ്യാൻ NTA ഒരുക്കിയ ആൻസർ കീ ചലഞ്ച് സംവിധാനം ചെലവേറിയതാണെന്ന ആശങ്കകൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന പരാതികൾ വിദഗ്ധർ പരിശോധിച്ച ശേഷം ശരിയെങ്കിൽ ആൻസർ കീയിൽ മാറ്റങ്ങൾ വരുത്തും. നിഷ്പക്ഷമായ രീതിയിലാണ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഒഴിവാക്കാനാണ് ഫീസ് ഈടാക്കുന്നതെന്നും NTA വ്യക്തമാക്കി. വിദ്യാർത്ഥിയുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ ഈ തുക തിരികെ നൽകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി പശ്ചിമബംഗാളിലെത്തി. സിലിഗുരിയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് നിരവധി പദ്ധതികളുടെ ശിലാസ്ഥാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സ്കൂളുകളിലും കലാലയങ്ങളിലും സർക്കാർ ഓഫീസുകളിലും അടക്കം ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശത്തോടെ നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഈ മാസം 24-നാണ് തുടക്കമാകുക. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഓണക്കാലത്ത് മലയാളക്കരയുടെ തിരുമുറ്റത്ത് പൂക്കളമൊരുക്കാൻ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾ സജ്ജമായി കഴിഞ്ഞു. അത്തം മുതൽ തിരുവോണം വരെ കേരളത്തിലേക്കാവശ്യമായ പൂക്കളേറെയും എത്തുന്നത് തമിഴകത്തെ ഗ്രാമങ്ങളിൽ നിന്നാണ്. തേനി ജില്ലയിലെ ശീലയംപെട്ടി എന്ന ഗ്രാമമാണ് മധ്യകേരളത്തിലേക്കുള്ള പ്രധാന പൂക്കച്ചവട കേന്ദ്രം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ശീലയംപെട്ടിയിലെ 100 കണക്കിന് ഏക്കറിലാണ് റോസ്, ചെണ്ടുമല്ലി, മുല്ല, അരളി തുടങ്ങിയ വിവിധതരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. നോക്കത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന ഈ പൂപ്പാടങ്ങളുടെ വർണ്ണക്കാഴ്ച കാണാൻ ദിവസേന നിരവധി മലയാളികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത്തവണ മഴ കുറഞ്ഞത് ഉൽപാദനത്തെ ബാധിച്ചെങ്കിലും കേരളത്തിൽ നിന്നും വലിയ തോതിലുള്ള ഓർഡറുകൾ ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. മുൻവർഷങ്ങളിലെ പ്രളയവും കോവിഡും ഉണ്ടാക്കിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷക സമൂഹം. ചെറുകാറ്റിൽ ഇളകിയാടുന്ന പൂക്കളുടെ മാസ്മരിക ഭംഗിയും ഗന്ധവും ശീലയംപെട്ടിയെ ഇപ്പോൾ ഒരു വർണ്ണവിസ്മയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഓണക്കാലം തങ്ങളുടെ ജീവിതത്തിലും സമൃദ്ധി നിറയ്ക്കുമെന്ന വലിയ സന്തോഷത്തിലാണ് തമിഴ്നാട്ടിലെ ഈ പൂക്കർഷകർ.
0: 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പുവരുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിവരുന്നതായി കേന്ദ്ര സർക്കാർ. കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും വിലക്കയറ്റം തടയുന്നതിനുമുള്ള PM ആശാ പദ്ധതിയുടെ ബജറ്റ് വിഹിതത്തിൽ ഓരോ വർഷവും വർധന വരുത്തുന്നുണ്ടെന്നും കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ 20,000 രൂപ സമ്മാനം വാഗ്ദാനം ചെയ്ത് ഉപയോക്താക്കളെ കബളിപ്പിച്ച് വ്യക്തിഗത വിവരങ്ങൾ തട്ടിയെടുക്കാൻ ലക്ഷ്യമിട്ട് പ്രചരിക്കുന്ന ഓൺലൈൻ സർവേ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ പോസ്റ്റ് ഇത്തരം സർവേകളോ പണം സമ്മാനമായി നൽകുന്ന മത്സരങ്ങളോ സംഘടിപ്പിക്കുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി 2 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. കവരത്തി സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. ലക്ഷദ്വീപിലെ വിവിധ MSME പദ്ധതികളുടെ പ്രവർത്തനവും അദ്ദേഹം അവലോകനം ചെയ്യും. അന്തർ സംസ്ഥാന ഡിജിറ്റൽ അറസ്റ്റ് സൈബർ തട്ടിപ്പ് ശൃംഖല തകർത്ത് ഡൽഹി പോലീസ്. പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നായി 4 പ്രതികളെ അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കോടികളുടെ തട്ടിപ്പുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. FIH ഹോക്കി ലോകകപ്പ് 2-ാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ചാണ് ഇന്ത്യൻ വനിതാ സംഘം 2-ാം റൌണ്ടിൽ പ്രവേശിച്ചത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23-ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇറാനുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന ജലപാതകളുടെ സമ്പൂർണ്ണ നിയന്ത്രണം അമേരിക്ക വൈകാതെ ഏറ്റെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ നടക്കുന്ന സൈനിക നടപടികളെ ന്യായീകരിച്ച ട്രംപ്, സംഘർഷം കാരണം അമേരിക്കൻ ജനതയുടെ പെട്രോൾ ഊർജ്ജ ചെലവുകൾ വർദ്ധിച്ചേക്കാമെന്നും പറഞ്ഞു. ആണവായുധം വികസിപ്പിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പ്രതിരോധം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകൾ നേരിടുന്ന പുതിയ വെല്ലുവിളികൾക്ക് തദ്ദേശീയവും നൂതനവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനായി ദേശീയ ഹാക്കത്തണിന് തുടക്കമിട്ട് ടെറിട്ടോറിയൽ ആർമി. സൈബർ പീസുമായി സഹകരിച്ച് നടത്തുന്ന ടെറിയർ സൈബർ ക്വസ്റ്റ് 2026 ഹാക്കത്തണിൽ ഗവേഷണ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സായുധ സേനകൾ എന്നിവയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ മാസം 31 വരെ രജിസ്റ്റർ ചെയ്യാം. ഗ്രാൻഡ് ഫിനാലെ ഒക്ടോബർ 6 മുതൽ 8 വരെ ന്യൂഡൽഹിയിൽ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനയുടെ ജിയായി ഫാൻ, ഷാങ് ഷൂസിയാൻ സഖ്യത്തെ നേരിടുന്നു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് റെങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് ജോഡിയുമായി ഇന്ന് ഏറ്റുമുട്ടും. ജമ്മുകശ്മീരിൽ 3-ാമത് വന്ദേഭാരത് ട്രെയിൻ സർവീസിന് അനുമതി നൽകിയതായി ഇന്ത്യൻ റെയിൽവേ. ജമ്മു താവിയിൽ നിന്നും ഉധംപൂർ വഴി ശ്രീനഗറിലേക്കുള്ള സർവീസിനാണ് അനുമതി നൽകിയതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ കത്ത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി

0: ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി സമയം 1 കഴിഞ്ഞ് 20 സെക്കൻഡ്.
2: ആവണിപ്പൊന്നു ഞാൻ

0: ഓണക്കാലത്തെ അവിസ്മരണീയമാക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൻസ് ജോസഫ്. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. ഒപ്പം പ്രിയ സംഗീത സംവിധായകൻ അൽഫോൻസ് സാറിനും സ്നേഹസ്വാഗതം.
1: Thank you so much.
0: തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഒരു വേളയിൽ ഓണത്തെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ നമുക്ക് ആരംഭിക്കാം.
1: എനിക്ക് ഓണത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഓർമ്മകൾ എപ്പോഴും എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്. ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. ഞാൻ തൃശ്ശൂർ നെല്ലിക്കുന്നതിനടുത്ത് കാച്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഈ അമ്പലക്കുളങ്ങള്, ഒത്തിരി അമ്പലങ്ങളുണ്ട് ആ ഭാഗത്ത്. അപ്പൊ ഞങ്ങൾ അവിടെ പൂക്കൾ പറിക്കാനായിട്ട് പോവും, ഇതെല്ലാം പറക്കി കൊണ്ടുവന്ന് പൂക്കളം ഇടുകയും, അങ്ങനെ അതൊക്കെ ഒരു ആഘോഷമായിരുന്നു. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഓരോ ഓർഗനൈസേഷൻസ് ഓരോരോ ജംഗ്ഷനിൽ പൂക്കളമിടും, എന്നിട്ട് ഭയങ്കര പാട്ട് അവിടെ പ്ലേയിങ്ങും. അപ്പൊ അതൊരു ഈ സമയമാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഭയങ്കര രസമാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കും ഇതെല്ലാം കാണാനും ഒക്കെ. പിന്നെ അതുപോലെ കുമ്മാട്ടിക്കളി, ഇതൊക്കെ ഒരു ഭയങ്കര ഒരു മെമ്മറീസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ദുബായിൽ ജോലിക്കായിട്ട് പോയി. അവിടെ ഒരു റേഡിയോ സ്റ്റേഷനിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓണത്തിന്റെ ആഘോഷങ്ങൾ വീണ്ടും ശക്തമായിട്ട് വന്നത്. ഓണത്തിന്റേതായ പാട്ടുകൾ കമ്പോസ് ചെയ്യും, ഓണപരിപാടികൾക്ക് മ്യൂസിക് കൊടുക്കണം. പിന്നെ ഇപ്രാവശ്യത്തെ നമ്മുടെ ഓണ സമയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് മിക്കവാറും യാത്രകളായിരിക്കും.
0: ഇനി നമുക്ക് ആവണി പൊന്നുഞ്ഞാലിലെ ആദ്യ ഗാനത്തിലേക്ക് കടക്കാം.
1: എന്റെ പാട്ടുകള് വെച്ച് പറയുമ്പോൾ കുറേ പാട്ടുകളുണ്ട്, എങ്കിലും രണ്ടു മൂന്ന് പാട്ടുകളുണ്ട് മനസ്സിൽ. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആളുകൾ അത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത പാട്ടുകളാണ്. എസ്പെഷ്യലി ജലോത്സവം എന്ന ചിത്രത്തില് കേരനിരകളാടുന്ന ഒരു ഹരിത ചാരുതീരം, ഈ പാട്ട് ശരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ഒരു റിസപ്ഷനാണ് ഈ പാട്ടിന് കിട്ടിയത് കേരളത്തിന് പുറത്തും. ഇപ്പൊ നമ്മള് പല പ്രോഗ്രാമുകൾക്കായിട്ട് ഗൾഫിലോ അല്ലെങ്കിൽ US യൂറോപ്പിലോ ഒക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിൽ ഒന്നെങ്കിൽ ഡാൻസ് ആയിട്ട് അല്ലെങ്കിൽ പാട്ടായിട്ട് ആളുകൾ ഈ പാട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേരനിരകളാടും. ആ പാട്ടിൽ തുടങ്ങിയാലോ?
2: ഓക്കെ.

0: ഈ ഒരു ഗാനത്തിന്റെ പിറവിയെ കുറിച്ച്.
1: ഈ പാട്ട് ബി ആർ പ്രസാദനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ജലോത്സവം എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കമ്പോസിഷനായിട്ട് വന്നിരുന്ന സമയത്ത് സിബി സാർ കഥയെല്ലാം പറഞ്ഞു തന്നു. അപ്പൊ അതിനിടയിൽ ഓരോ പാട്ടുകളുടെ സിറ്റുവേഷൻ എല്ലാം പറയുന്നുണ്ട്. എന്റെ അടുത്ത് സിബി സാർ ചോദിച്ചു, അൽഫോൻസ് കുട്ടനാട് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, കണ്ടിട്ടില്ല. അപ്പൊ കുട്ടനാട് കാണാതെ എങ്ങനെയാ നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്? കാര്യം ഇതിനകത്ത് ഓരോ സീനുകളും എസ്പെഷ്യലി താറാവൻ കൂട്ടം അങ്ങനെ അങ്ങനെ അവിടുത്തെ പ്രത്യേകതകളുണ്ടല്ലോ, അതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞാലേ ഫുള്ളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രസാദേട്ടനും ഞാനും പ്രൊഡ്യൂസേഴ്സും പാടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ ചെന്നു വഞ്ചിപ്പാട്ട് പാടുന്ന ആൾക്കാരെ കണ്ടു. അവരുടെ കുറേ വായ്ത്താരികളും കാര്യങ്ങളെല്ലാം കേട്ടു. ഇതിനകത്തൊരു വഞ്ചിപ്പാട്ടുണ്ട്, ഇറത്തവും തരികിടത്തവും തക്കിട താരക പൊടിപൊടി എന്ന് പറഞ്ഞിട്ട് എം ജി ശ്രീകുമാർ പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ടിലേക്കൊക്കെയുള്ള കുറേ എലമെന്റ്സൊക്കെ അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ കമ്പോസ് ചെയ്യാനായിട്ട് ഇരുന്നു. അതുവരെയുള്ള പാട്ടുകളെല്ലാം ടിപ്പിക്കൽ ഒരു ഓണത്തിന്റെ സ്റ്റൈലിലുള്ള അങ്ങനെയൊക്കെയുള്ള കുറെ ചായയിലാണ് ചെയ്തത്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞ് നമുക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു റൂട്ട് പിടിച്ചാൽ എങ്ങനെയാണ്, ഒരു സജഷൻ എന്റെ ചേട്ടന്റെ അടുത്ത് നിന്ന് വന്നു. നമുക്ക് സരസ്വതി രാഗം സാധാരണ അങ്ങനെ ഇതിന് ഉപയോഗിക്കുന്നതല്ല. അപ്പം ഞങ്ങൾ ആലോചിച്ച് അത് ശരിയാണല്ലോ, ഒരു ചേഞ്ച് നല്ലതായിരിക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം ഉണ്ടാവുന്നത്. പാട്ടിന്റെ ട്രെൻഡൊക്കെ പതുക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ നമ്മള് ജലോത്സവത്തിലെ പാട്ടുകളെല്ലാം തന്നെ ആ ഒരു കുറച്ചൊരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ, എന്നാൽ സൗണ്ടിങ്ങില് കുറച്ച് പുതിയത് കൊണ്ട് അങ്ങനെ ഇതിലാ ചെയ്തത്. പാട്ട് നല്ല വൈറലായി, പാട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അങ്ങ് ഗ്രോ ചെയ്തു, എല്ലാവരും അത് ഏറ്റെടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ഭയങ്കര ഒരു ലാൻഡ് മാർക്ക് ഒരു കോമ്പോസിഷനായിട്ട് അത് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം.
0: അതുപോലെ മലയാള സിനിമയിലേക്ക് വലിയൊരു തരംഗമായിട്ടാണല്ലോ അങ്ങ് കടന്നു വന്നത്.
1: വെള്ളിത്തിരയാണ് ശരിക്കും എന്റെ ഒരു ഫസ്റ്റ് ഫിലിമി കോമ്പോസിഷൻ. വെള്ളിത്തിരയിലെ പാട്ടുകൾക്ക് ഭദ്രൻ സാറ് തന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മുടെ ഉള്ളിൽ ആ വിഷ്വൽ ശരിക്കും വരും. സാറ് ആ കഥ

പറയുമ്പോഴത്തേക്കും എനിക്കതൊരു പുതിയൊരു അനുഭവമായിരുന്നു. പിന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഭദ്ര സാർ എന്റെ അടുത്ത് പറഞ്ഞിടാ, നീ ഇത്രയും നാള് പല ആൽബംസ് നീ ചെയ്തിട്ടുണ്ട്, ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ നീ ഇനിയൊരു സിനിമയാണ് ചെയ്യാൻ പോകുന്നത്, നിനക്ക് ഏത് ഇൻസ്ട്രുമെന്റലിസ്റ്റ് വേണമെങ്കിൽ നിനക്ക് തിങ്ക് ചെയ്യാം. ഞാൻ കഥ പറയുമ്പോഴാണെങ്കിലും അൺലിമിറ്റഡ് ഓപ്ഷൻ ആയിരിക്കണം എന്റെ മനസ്സിൽ വരേണ്ടത് കമ്പോസ് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെയാണ് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വേറിട്ടൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അന്നത്തെ പാട്ടുകളെല്ലാം തന്നെ. ഉദാഹരണം പറഞ്ഞ കുടമുല്ലക്കടവിൽ സുജാത ചേച്ചി പാടി, നീ മണിമുഗില് പി ജയചന്ദ്രൻ ചിത്ര ചേച്ചി പാടി, ഹൃദയ സഖി എന്നുള്ള പാട്ട് ഹരിഹരൻ സാറ് പാടി, അതുപോലെ പച്ചമാങ്ങ എന്നുള്ള പാട്ട് ശങ്കർ മഹാദേവനും ചിത്ര ചേച്ചിയും കൂടി പാടി. എനിക്ക് ഒരു പുതുമുഖ സംഗീത സംവിധായകൻ എന്നുള്ള ഒരു രീതിയിനേക്കാൾ അപ്പുറത്ത് വളരെ അക്സെപ്റ്റഡ് ആയിട്ട് നല്ല ലാവിഷായിട്ട് എന്നെ പാട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. അപ്പോ പാട്ട് എഴുതാൻ വന്ന ശിബുചേട്ടൻ ആയിക്കൊള്ളട്ടെ, കൈതപ്പുറം തിരുമേനി ആയിക്കൊള്ളട്ടെ, രണ്ടുപേരുടെയും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പാട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ എന്ന് പറഞ്ഞ ആ ഒരു ഫ്രേസിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴാണ് ഡയറക്ടർ സംസാരിക്കുന്നത്, നമുക്കിത് അതിന്റെ ഒരു ക്യാരക്ടറാക്കി മാറ്റിയല്ലോ, ഈ പെൺകുട്ടി എപ്പോഴും ഇങ്ങനെ ഒരു മാങ്ങ കടിച്ചു പിടിച്ചോണ്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ പോലും ഇതിനകത്തൂടെ പാട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വന്നു. അത് ശരിക്കും ഞാനൊരു ഡമ്മി കമ്പോസ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ തിന്നാത് നീ കൊണ്ടുപോകട, ഞാൻ ചുമ്മാ വെറുതെ ഇതിലിട്ടതാ. നമുക്ക് മാങ്ങ കളയണ്ട, മാങ്ങ ഇരിക്കട്ടെ, പക്ഷെ നമുക്ക് പച്ചമാങ്ങയാക്കാം എന്ന് പറഞ്ഞ അങ്ങനെയാണ് അത് വന്നത്. അതിനകത്തൊരു ചെട്ടി മദ്ദളം ചട്ടി ഒരു ഭാഗമുണ്ട് ഒരു പാട്ടിനകത്ത്, അത് തൃശ്ശൂരത്തെ ഒരു ഫേമസ് സംഭവമാണ്. അപ്പൊ ആള് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഈ പാട്ടിന്റെ ഇടയ്ക്ക് കയറ്റണം. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന രണ്ട് പാട്ടുകൾ എന്ന് പറഞ്ഞ് ഹൃദയ സഖിയും നീ മണിമുഗിലാടകൾ എന്നുള്ള പാട്ടും.

0: അയ്യായിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുമായി 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
5: അപ്പച്ചൻ പാട്ട് പാടുന്ന ആളാണ്, തബല വായിക്കും ഹാർമോണിയം വായിക്കും. പള്ളിയില് ക്വയർ മാസ്റ്റർ ആയിരുന്നു. അപ്പച്ചൻ തന്നെ കമ്പോസ് ചെയ്യും പാട്ടുകള്. കെ ജോസഫ് തമ്പി എന്നാണ് പേര്. സബ് എഞ്ചിനീയർ ആയിരുന്നു ലെറ്റ് സിറ്റി ബോർഡില്. അപ്പോ അപ്പച്ചൻ തന്നെ കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കും. ആ കുഞ്ഞിലെ മുതൽ ആ ഒരു പഠനം കിട്ടി കർണാട്ടിക് മ്യൂസിക്കിന്റെ. കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചന്റെ ബ്രദർ കെ പോൾ, അദ്ദേഹം ഒരു പ്രൊഫഷണൽ മ്യൂസിഷ്യൻ ആയിരുന്നു. ഔസപ്പിച്ച മാഷായിട്ടും ജോൺസൺ മാസ്റ്ററായിട്ടും മോഹൻ സിത്താര ഇവരൊക്കെ കൂടെ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. വലിയൊരു മ്യൂസിഷ്യനായിരുന്നു തൃശ്ശൂരത്തെ. അപ്പൊ ഇളയപ്പനാണ് സജസ്റ്റ് ചെയ്ത് നല്ലൊരാളുടെ അടുത്ത് വിട്ട് പാട്ട് പഠിപ്പിക്കണം. അങ്ങനെ മങ്ങാട് കെ നടേശൻ എന്ന് പറഞ്ഞ് തൃശ്ശൂര് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്ന സാറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുക. അപ്പൊ ഞാൻ ഒരു 4 ക്ലാസ് അങ്ങനെ ഉള്ളൂ. ഞാനൊരു ഡിഗ്രി കഴിയുന്നവരെ മാഷിന്റെ ശിഷ്യനായിരുന്നു. എന്റെ ഒരു വളർച്ചയുടെ എല്ലാ കാലഘട്ടം അറിയാവുന്ന മാഷാണ് നടേശൻ. മാഷയുടെ ഒരു പഠനത്തിന്റെ പ്രത്യേകത നമ്മളെങ്ങനെയാണ് നമ്മളുടെ ഒരു ഐഡന്റിറ്റി എങ്ങനെ തന്നെ കീപ്പ് ചെയ്യുകയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് വെസ്റ്റേൺ മ്യൂസിക്കിലേക്കും ബാൻഡ് അതുപോലെ വെസ്റ്റേൺ ബാൻഡും അങ്ങനെ വേറൊരു ലെവലിലേക്ക് ഞാൻ പോയി. ഒരു 10 വർഷത്തോളം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കർണാട്ടിക്കിന്റെ ഒരു മൂഡ് വിട്ട് വേറെ ജോണറുകളും വെസ്റ്റേൺ മ്യൂസിക്കിന്റെ പല മേഖലകളൊക്കെ അങ്ങനെ അന്വേഷിച്ച് കുറെ പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കർണാട്ടിക്കിന്റെ ഇതിലേക്ക് തിരിച്ചു വന്നു. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം എനിക്കൊരു MA ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായി കർണാട്ടിക് മ്യൂസിക്കിൽ. ചെറുപ്പത്തിൽ ആഗ്രഹമായിരുന്നു, പക്ഷെ അന്ന് ഞാനൊരു മ്യൂസിക് പ്രൊഫഷൻ ആയിട്ട് എടുക്കുന്ന താല്പര്യം ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അതുകൊണ്ട് തന്നെ ഞാൻ മ്യൂസിക് കോളേജിൽ പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹം മുളയില് എന്നുള്ളി കളഞ്ഞു. പക്ഷെ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചു എനിക്ക് പറ്റുവാണെങ്കിൽ എനിക്കിന്ന് MA ചെയ്യണം.
4: അതിനു മുന്നേ പഠിച്ചത് എന്തായിരുന്നു?
5: ഞാൻ പഠിച്ചത് പ്രീഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞ് BSc മാത്തമാറ്റിക്സ്, MCA കഴിഞ്ഞ് ആണ് ദുബായിൽ ജോലിക്ക് പോകുന്നതൊക്കെ. അവിടുന്ന് നാട്ടിൽ വന്ന് സിനിമയിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സെന്റർ ഉണ്ട്, സ്കൂൾ ഓഫ് ഡ്രാമ. അവിടെ മറ്റ് ഡിഗ്രി ചെയ്ത ആൾക്കാർക്കും മ്യൂസിക് ചെയ്യാം, MA ചെയ്യാം. അന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന ജലജ വർമ്മ ടീച്ചർ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, കുട്ടിക്ക് എല്ലാ ദിവസവും വരാൻ പറ്റുമോ ക്ലാസ്സിന്? അവിടെ റെഗുലർ ക്ലാസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം ടീച്ചർ എങ്ങനെയെങ്കിലും. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് MA ചെയ്യാനായിട്ട് പോയത്. പക്ഷെ അതെനിക്ക് ഒത്തിരി ഉപകാരമായി. കാര്യം ഞാന് വരനെ ആവശ്യമുണ്ടെന്നുള്ള സിനിമ ചെയ്ത സമയത്ത് എനിക്ക് അതിനകത്തൊരു ക്ലാസിക്കൽ കോമ്പോസിഷൻ ചെയ്യാൻ പറ്റി. നീ

0: ഇങ്ങനെ ഒരു പാട്ട് അതിനകത്ത് കമ്പോസ് ചെയ്തു. അപ്പൊ അത് ഫുള്ളി ഒരു കർണാട്ടിക് ബേസ് ചെയ്തിട്ടായിരുന്നു, കാപ്പി രാഗം ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. അതൊക്കെ ചെയ്യാൻ പറ്റിയത് അത് പഠിച്ചതുകൊണ്ടാണ്. എല്ലാവരും സാധാരണ എന്നെ പറ്റി പറയും അയാള് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ആളല്ലേ എന്ന് പറയും. ഞാൻ കൂടുതൽ അങ്ങനെയാണ് അറിയപ്പെടുന്നതും പെർഫോം ചെയ്യുന്നതൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ എന്റെ ബേസ് മുഴുവൻ കർണാട്ടിക്കിലാണ്. പിന്നെ ഹിന്ദുസ്ഥാനിയും കുറെയൊക്കെ ഞാൻ എന്റെ കൂടെ, എന്റെ അനിയൻ ഹിന്ദുസ്ഥാനി സിത്താറിസ്റ്റ് ആണ്. അവന് ബി എക്ക് എം എക്കും ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. ധാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ അവൻ സിത്താറ് വായിക്കുന്നു. പോൾസൺ എന്നാണ് പേര്. ഇപ്പൊ ഒരുവിധ എല്ലാ കോൺസേർട്ടുകളിലും ഫിലിം സോങ് ഇതിലൊക്കെ പോൾസൺ ആണ് സിത്താറ് വായിക്കുന്നത്.
1: വരനെ ആവശ്യമുണ്ട് എന്ന ഈ ഒരു ഫിലിമിലെ ഏറെ ഇഷ്ടപ്പെട്ട ഈ ഒരു കർണാട്ടിക്കല്ലേ?
0: കർണാടക
1: അത് തന്നെ ആയിക്കോട്ടെ.
0: ഓക്കെ നീ

0: ഓരോ പടത്തിന്റെ സിറ്റുവേഷൻസ് വേറെ രീതിയിലാണ് പ്രചോദിപ്പിക്കുന്ന ഓരോരോ. ഇപ്പം വെള്ളിത്തിരി പോലെയല്ല ജലോത്സവത്തിന് വന്നത്, മഞ്ഞു പോലൊരു പെൺകുട്ടി പടം ചെയ്തപ്പോ കമൽ സാറിന് നിർബന്ധമായിരുന്നു അതൊരു വെസ്റ്റേൺ സ്റ്റൈല് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ടായിരുന്നു, എം ഐ ഡ്രീമിംഗ് എന്ന് പറഞ്ഞിട്ട്. ആ പാട്ട് പാടിയിട്ടാണ് സൈനോര വന്നത്. ഈ റീസെന്റ്ലി ചെയ്തൊരു സിനിമയുണ്ട് സുന്ദരി ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട്,
1: അതാണ് ഒ ടി ടിയിൽ ഒരുപാട് ഹിറ്റായത്. അതിലെ പാട്ടുകളും ഒക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു.
0: അതൊരു ചാർലി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ വളരെ ബ്യൂട്ടിഫുൾ സോങ്സ് അതിനകത്ത് ഇവോൾവ് ചെയ്ത് വന്നു. ഈ കോവിഡ് ഇങ്ങനെ അങ്ങോട്ട് തീരുന്നുള്ളൂ ആ ഒരു സമയത്താണ് ഈ സിനിമയുടെ ഒരു ഇത് വരുന്നത്. അപ്പോ ഞാൻ സാധാരണ കമ്പോസ് ചെയ്യുന്ന പോലെയല്ല, ചാർലി വന്ന് എന്റെ മുറിയിൽ വന്ന് ഇരിക്കും, ഞാനൊരു ലൈൻ ഇങ്ങനെ പാടി വരുമ്പോഴത്തേക്ക് ചേട്ടാ ചേട്ടാ ചേട്ടാ ചേട്ടാ അതിന്റെ എൻഡിലൊന്നും മാറ്റം വരുത്താവോ. ആദ്യമൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു, കാര്യം നമ്മളൊരു സാധനം ഇങ്ങോട്ട് ചെയ്ത് തുടങ്ങണല്ലോ. അപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ അഭിപ്രായം, പക്ഷെ അത് ശരിക്കും ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരാൻ പറ്റി. അതിലെ പാട്ടുകൾ എനിക്ക് ഇഷ്ടമുള്ള കുറെ പാട്ടുകളുണ്ട് അതിനകത്ത്.
1: സൈനോരയെ കൂടാതെ മറ്റ് ആരൊക്കെ പാടിയത്?
0: ഈ സിനിമയ്ക്കകത്ത് ഞാനും മൃദുലയാണ് പ്രധാനമായിട്ടും പാടിയിരിക്കുന്നത്. പക്ഷെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിനകത്ത്, ഇവര് രണ്ടുപേരും ഒരു കഫേയിൽ വരുന്നൊരു സീനുണ്ട്. ആ കഫേയിൽ വരുമ്പോ ഞാനും സിത്താരയും ഇരുന്ന് പാടുന്നതായിട്ടാണ് സിനിമയിലെ രംഗം.
1: അങ്ങനെ അഭിനയിക്കൂടി
0: ചെയ്തു.
1: അതായിരുന്നു ആദ്യത്തെ അഭിനയം?
0: ആദ്യ അഭിനയം മഞ്ഞു പോലൊരു പെൺകുട്ടിയിലായിരുന്നു. ഞാന് ലാലു ലക്സിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, അത് ലാലു ലക്സ് അവിടെ പെൺകുട്ടികൾ വന്ന് അവർക്കൊക്കെ ഐസ്ക്രീം മേടിച്ചോണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത്, ഞാനിപ്പുറത്ത് ഞങ്ങൾക്കും ഐസ്ക്രീം മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അതിലെ പാട്ടൊന്ന്.

0: കുറെ നാൾക്ക് ശേഷം ചെയ്ത നല്ല കുറെ പാട്ടുകൾ എന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയ ഒരു സിനിമയും കൂടിയായിരുന്നു. പക്ഷെ ഒ ടി ടി വഴി കേട്ടിട്ട് മലയാളികളല്ലാത്ത ഒത്തിരി പേര് പാട്ടുകൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞായിരുന്നു.
1: ആവണി പൊന്നൂഞ്ഞാൾ തുടരും ഇടവേളയ്ക്ക് ശേഷം.
2: നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.sdou.ac.in സന്ദർശിക്കുക.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
4: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
6: കണ്ടീഷൻ സപ്ലൈ.
7: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
8: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
7: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
8: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.

0: ഇട്രൈ കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
1: ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ബിഗ് ബിയിലെ ഒരു വാക്കും മിണ്ടാതെ ആ പാട്ടില് ഡ്യൂറ്റ് ആയിട്ട് ആണ് ഫസ്റ്റ് പാട്ട്. മൃദുലയുടെ സിത്താരയുടെ ഫസ്റ്റ് പാട്ട് എന്റെ പാട്ടായിരുന്നു, അതിശയ എന്ന് പറഞ്ഞ സിനിമയില്. പിന്നെ ശ്രേയ ഘോഷലിന്റെ ആദ്യത്തെ മലയാളം പാട്ട് വിട പറയുകയാണ്.

ശ്രേയഘോഷല് അങ്ങനെ അതുവരെയും മലയാളത്തിൽ ഇതുവരെയും പാട്ട് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ശ്രേയഘോഷലിന്റെ ശബ്ദം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനു മുമ്പ് ഞാനൊരു ആൽബം വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടുകളാണ്, പക്ഷെ ആ സിനിമ നടന്നില്ല. അങ്ങനെ ചിന്തിച്ചപ്പോ അതിലൊരു സോങ് ഉണ്ടായിരുന്നു, അത് ശ്രേയ കൊണ്ട് പാടിച്ച നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് പാടിക്കാൻ വേണ്ടി പോയി. അപ്പോ പുള്ളിക്കാരി ഒരു മലയാളം ക്ലാസ് കുറേ സമയം എടുത്തതിന് ശേഷം പാടാൻ വേണ്ടി കയറുന്നത്. പുള്ളിക്കാരിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പാടാനായിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു വാക്കിന്റെ പ്രൊനൗൺസിയേഷൻ മാറിപ്പോയി. ഞാൻ പറഞ്ഞു, ശ്രേയജി ഞാനത് പഞ്ചിൻ ചെയ്തെടുക്കാം എന്ന് പറഞ്ഞപ്പം ആള് പറഞ്ഞു, പഞ്ചിനൊന്നും ചെയ്യണ്ട, ഐ വോണ്ട് ടു ഡു ഇറ്റ് കംപ്ലീറ്റ്ലി ടുഗദർ അറ്റ് വൺ ഷോട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി മുഴുവൻ വീണ്ടും പാടി. അപ്പൊ അന്നേരം ഞാൻ തീരുമാനമെടുത്തു, ഇനി ഞാൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഈ പുള്ളിക്കാരി കൊണ്ട് ഞാനൊരു പാട്ട് പാടിക്കും എന്ന്. അങ്ങനെയാണ് ബിഗ് ബി വന്ന സമയത്ത് അമലിനോട് പറഞ്ഞപ്പോൾ അമൽ പറഞ്ഞു അവർക്കും സന്തോഷമായി. അങ്ങനെയാണ് ഈ പാട്ട് അതിനകത്തോട്ട് വരുന്നത്.

0: ഈ ജീവിതത്തിനും കരിയറിനും ഇടയ്ക്കുണ്ടായ ചില മറക്കാനാവാത്ത നിമിഷങ്ങളെക്കുറിച്ച്, ആ ഒരു അനുഭവങ്ങൾ, അത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദന ആവുന്ന തരത്തിലുള്ള ഒരു അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച്.
1: ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ലൈഫില് ചില സമയത്ത് നമ്മൾ വഴിമുട്ടുന്ന അനുഭവങ്ങളുണ്ടാവും. പക്ഷേ നമ്മളുടെ വാതിലുകൾ അടഞ്ഞു, ഇനി എങ്ങനെയാണ് മുന്നോട്ട് എന്ന് അറിയത്തില്ല. എസ്പെഷ്യലി നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ, എസ്പെഷ്യലി ഫ്രീലാൻസ് ഇൻഡിപെൻഡന്റ് ഒരു മ്യൂസിക് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കരിയറിനെ കുറിച്ച് നമുക്കൊരു കൃത്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓസ്ട്രേലിയക്ക് ഒരു ഷോ ആയിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് അവിടെ വെച്ച് എന്റെ ഗിറ്റാറ് നല്ല വെയിറ്റുള്ള ഗിറ്റാറായിരുന്നു, തണുപ്പുള്ള സമയമായിരുന്നു. ഞാൻ ഗിറ്റാർ ഇട്ടിട്ട് ഇങ്ങനെ പാട്ടിന്റെ ഇടയ്ക്ക് ചാടി, പല പ്രാവശ്യം ഇങ്ങനെ ചാടി ഞാൻ പെർഫോം ചെയ്തപ്പോൾ ഈ ഗിറ്റാറിന്റെ സ്ട്രാപ്പ് വന്നടിച്ചിട്ട് എന്റെ നെർവ് കംപ്രസ്ഡ് ആയി പോയി. അങ്ങനെ അവിടെ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്പോണ്ടിലൈറ്റിസ് അഗ്രവൈറ്റ് ചെയ്തിട്ട് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. തിരിച്ചു വന്നിട്ട് ഞാനൊരു 4 മാസത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് എല്ലാ പ്രൊജക്ടും ക്യാൻസൽ ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് അതിന്റെ ഇടയ്ക്ക് വന്ന സിനിമകളെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ എന്റെ ലൈഫിലൊരു ലൈഫ് ആൻഡ് ഡെത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നുപോയി. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു നല്ലൊരു ഡെസ്പെറേറ്റ് അല്ലെങ്കിൽ ഒരു നിരാശയിലേക്ക് പോകേണ്ട ഒരു സമയമായിരുന്നു. പക്ഷെ എന്നെ പിടിച്ചു നിർത്തിയത് കുറെ കൂട്ടുകാരും, ആ സമയത്താണ് എനിക്കൊരു ദൈവവിശ്വാസം, ഒരു ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവം എന്നെ വഴി നടത്തുന്നൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് വരാൻ സാധിച്ചു. അങ്ങനെ ഞാൻ കുറേയും കൂടി ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇൻവോൾവ് ആവാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിന്റെ പുറകിലൊരു നന്മയുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ തിരിച്ചറിവുകൾ എനിക്ക് കിട്ടിയത് ആ സമയത്ത്. അപ്പൊ നമ്മൾ അവിടെ എന്താ വേണ്ടത് വെച്ചാൽ അവിടെ ട്രസ്റ്റ് ചെയ്യാം, ദൈവം എന്റെ കൂടെയാണ്, ദൈവം ആ വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കുന്നത്. ഇത് എന്റെ ഒരു പക്ഷേ എന്റെ റെസ്റ്റിനാകാം, അല്ലെങ്കിൽ എന്റെ ചില കാര്യങ്ങൾ ക്ലിയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കും. അങ്ങനെ ഞാനത് എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര മിറാക്കുലസ് സംഭവം ഉണ്ടായത് ആ സമയത്താണ് എ ആർ റഹ്മാൻ എന്നെ പാടാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പൊ അതുവരെ ഞാനൊരു പാട്ടുകാരനായിട്ട് പോലും അങ്ങനെ തിരിച്ചറിയപ്പെട്ടിട്ടില്ല. മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തില് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു കോള് വരിക, അദ്ദേഹത്തിന്റെ പുതിയ പടത്തിൽ എന്നെ കൊണ്ട് പാടിക്കണമെന്ന്. ഏത് പടാണെന്ന് ചോദിച്ചപ്പോൾ വിണ്ണയിത്താണ്ടി വരുവായി. അങ്ങനെ ചെന്നൈ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അങ്ങനെ ഒരു പാട്ട് പടത്തിൽ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് മിനിറ്റ് അദ്ദേഹത്തിന് തോന്നാണ് ഒരു പാട്ട് കൂടി കമ്പോസ് ചെയ്യണം, അപ്പോൾ അത് പ്രൊമോ സോങ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സ്റ്റുഡിയോയിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ലിറിക്ക് പോലും എഴുതിയിട്ടില്ല. അങ്ങനെ കൈതപ്പുറം തിരുമേനി വരികൾ എഴുതുന്നു, ഓൺ ദ സ്പോട്ട് സ്റ്റുഡിയോയിലിരുന്ന് കമ്പോസ് ചെയ്ത് ഞാൻ പാടുന്നു. മലയാളത്തിലാണ് ലിറിക്സ്. അങ്ങനെ ഈ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഡയറക്ടർക്ക് ആഗ്രഹം തോന്നിയിട്ട് ഇത് സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് സ്ക്രിപ്റ്റിൽ ക്ലൈമാക്സിൽ ഈ പാട്ട് പ്ലേസ് ചെയ്ത് ഈ പാട്ട് പടത്തിന്റെ ഏറ്റവും പ്രോമിനന്റ് പാട്ടായിട്ട് മാറി. അങ്ങനെയാണ് ഞാൻ തിരിച്ചു വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. മ്യൂസിക് ഡയറക്ടറായിട്ട് മാത്രമല്ല പാട്ടുകാരനും കൂടെയായിട്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാഠം അതാണ്, നമ്മളൊരു സ്ഥാനത്തിൽ ഇങ്ങനെ ഒതുങ്ങി അവിടെ തീർന്നു എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരു ട്രസ്റ്റിലാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. ആ പോക്ക് എന്നെ സംബന്ധിച്ചൊരു വലിയ പോക്കായിരുന്നു അത്. കാര്യം ഞാൻ റഹ്മാൻ സാറിന്റെ കൂടെ വേൾഡ് മുഴുവൻ ടൂർ ചെയ്ത് മരിയ കാരി എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു വേൾഡ് ഫേമസ് സിംഗറിന്റെ ട്രെയിനർ കം സ്റ്റേജ് ഡയറക്ടറുടെ കൂടെ ഞാൻ അവിടെ പെർഫോം ചെയ്തു. അതുപോലെ ലയണൽ റിച്ചി എന്ന് പറയുന്ന വലിയ സിംഗറിന്റെ ഡ്രമ്മറിന്റെ കൂടെ ഞാൻ പെർഫോം ചെയ്തു. ഷക്കീറയുടെ പെർക്കഷനിസ്റ്റിന്റെ കൂടെ ഞാൻ

0: ഇടവേളയിലേക്ക്.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും

0: ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
1: ആവണി പൊന്നുഞ്ഞാൽ തുടരുന്നു.
2: അതുപോലെ പാട്ട് കമ്പോസ് ചെയ്യുന്നതും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതും രണ്ട് വ്യത്യസ്ത മാനസികാവസ്ഥകളാണല്ലോ. ഇതിൽ ഏതാണ് അങ്ങേക്ക് കൂടുതൽ ആത്മാവ് നൽകിയിട്ടുള്ളത്?
3: രണ്ടും രണ്ട് രീതിയിലാണ്. പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് രീതിയിലുണ്ടാവും. ഇപ്പൊ ഒന്നെങ്കിൽ ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു മൂഡ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റൽ ഒരു ബാക്കിംഗ് ഇപ്പൊ വിട പറയുകയാണോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പാട്ടല്ല ആദ്യം വന്നത്. എനിക്ക് ഇങ്ങനെ ഗിറ്റാറിന്റെ ഒരു സംഭവം, ഇത് വെച്ചിട്ടാണ് ട്യൂണ് വരുന്നത്. ചിലത് നമുക്ക് വരി നമ്മൾ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. യാ, ഓഫ് കോഴ്സ് അതിന്റെ പാട്ടിന്റെ സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ബൗണ്ടഡ് അല്ല. ഇപ്പോ ഒരിക്കൽ നമ്മളൊരു സോങ് ചെയ്ത് കഴിയുമ്പോൾ ആ സോങ്ങിനനുസരിച്ചിട്ടാണ് അവർ വിഷ്വൽ ക്രമീകരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെയല്ല. ഓൾറെഡി അവിടെ ഒരു എക്സിസ്റ്റ് ചെയ്യുന്നു, ഡയലോഗ് ഉണ്ട്, ലോട്ട് ഓഫ് ഹാപ്പനിങ്സ് ആർ ദർ. മ്യൂസിക് എന്ന് പറഞ്ഞത് അവിടുത്തെ ആ ഇമോഷനെ എത്രത്തോളം നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് സട്ടിലായിട്ട് ആളുകൾ പോലും അറിയാൻ പാടില്ല അതിനെങ്ങനെ മ്യൂസിക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചലനം, ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പേസിംഗ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ മ്യൂസിക് നമ്മള്. അപ്പം രണ്ടിന് രണ്ട് രീതിയിലായിട്ടുള്ള ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഓരോന്നിന് ഓരോ രീതിയിലുള്ള ചാലഞ്ചസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊരു സാധനം, വെള്ളിത്തിരി എന്റെ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആയത്തൊരു ഇതാണ്. പിന്നെ മഞ്ഞു പോലൊരു പെൺകുട്ടി, അതിശയൻ ഉണ്ടായിരുന്നു, സുന്ദരി ഗാർഡൻസ്. സുന്ദരി ഗാർഡൻസ് സിനിമ കണ്ടിട്ടാണ് വി കെ പ്രകാശ് സാർ എന്നെ വിളിക്കുന്നത്. ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഞങ്ങൾ ചെയ്തായിരുന്നു. ഈവൻ വരണാശുണ്ടാണെങ്കിലും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ അതില് ദുൽഖർ സൽമാൻ ഇങ്ങനെ കഥ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം അവിടെ മ്യൂസിക് ഭയങ്കരമായിട്ട് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഇന്റർലീവ്ഡ് ആയിട്ട് നിൽക്കുന്നത് ആ മ്യൂസിക്കിനോട് ചേർന്ന് തന്നെയാണ്. കുട്ടിക്കുറുമ്പ ഒരു അമ്മ പാടുന്ന ഒരു പാട്ടിന്റെ ഒരു സംഭവത്തിലേക്ക് കയറി പോവുക. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മ്യൂസിക് തനിയെ എന്നുള്ളതല്ലേ കാണുന്നത്, ഓവറോൾ അതിന്റെ ഒരു സൗണ്ട്, അതിന്റെ ഡയലോഗ്, ഇതെല്ലാം കൂടി ഒരു മെറ്റീരിയലായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടിന്റെ അപ്ലിക്കേഷൻ ഈസ് ഡിഫറെന്റ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഈ പാട്ടിനെ വെച്ച് പ്ലേ ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കുറെ കാര്യങ്ങൾ. അതൊരു തീമായിട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ ക്യാരക്ടറിനെ കണക്ട് ചെയ്യും. അങ്ങനത്തെ കുറെ ചാലഞ്ചസ് നമുക്ക് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ.
2: ഇനിയൊരു ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു ഗാനം,
3: മറ്റൊരു പാട്ട് ബിഗ് ബീലത്തെ മുത്തുമഴ കൊഞ്ചൽ പോലെ എന്ന് പറഞ്ഞിട്ട്.

0: ഇതിനിടെ തേടിയെത്തിയിട്ടുള്ള അംഗീകാരങ്ങളെ കുറിച്ച്?
1: ആദ്യത്തെ കിട്ടിയ അവാർഡ് എന്ന് പറഞ്ഞാൽ ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, അത് കേരനിരകളാടുന്നു എന്ന് പറഞ്ഞ സോങ്ങിന് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ പല അവാർഡുകളും ഉണ്ടായിരുന്നു. ലേറ്റസ്റ്റ് കിട്ടിയ ഒരു അവാർഡിനെ പറ്റി ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അമേരിക്കയിലുള്ള ഊട്ടാ ഫിലിം ഫെസ്റ്റിവലില് ദ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടി. അത് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ പടത്തിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും നമ്മൾ ഓസ്കാറിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തെ സെലക്ഷനിൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 160 ഫിലിംസിന്റെ ഉള്ളില് നമ്മുടെ സിനിമയും അതുപോലെ തന്നെ പാട്ടുകളും അതിനകത്തോട്ട് വന്നു. വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കരുതുക. കാര്യം അവിടുത്തെ ന്യൂസ് പേപ്പറിൽ സെലക്ട് ചെയ്യപ്പെട്ട പാട്ടുകളുടെ ലിസ്റ്റ് വന്ന കൂട്ടത്തില് എന്റെ പാട്ടുകളും ഉണ്ടായിരുന്നു. ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു പാട്ട് ഡെഫിനറ്റ്ലി ഹൃദയസഖി എന്ന് പറഞ്ഞ പാട്ടാണ്.

0: അതോടൊപ്പം കുടുംബത്തെ കുറിച്ച്.
1: കുടുംബം എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് പറഞ്ഞ ഞാന്, എന്റെ ഭാര്യ രജനി, മൂത്ത ആള് ജോസഫ്, മോള് മരിയ. ജോസഫ് ഞങ്ങള് ജോക്കട്ടെന്ന് വിളിക്കും. മോൻ എന്റെ ഒരു പടത്തിൽ പാടിയിട്ടുണ്ട്, ചിങ്കാരിയാ പൂങ്കുയിലും ചങ്ങാതിയ മുയലും എന്ന് പറഞ്ഞ് നമ്മളുടെ ലോനപ്പന്റെ മാമുദീസ എന്ന് പറഞ്ഞ സിനിമയില് കുഞ്ഞു വോയിസായിട്ട് അവൻ പാടി. പിന്നെ അതിനുശേഷം വേറെ മൂന്ന് സിനിമകളിൽ അവൻ പാടിയിട്ടുണ്ട്, സോങ്സ് റിലീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇരിക്കുന്നു. ആക്ച്വലി അവൻ കമ്പോസിംഗ് ഒക്കെ ഉണ്ട്. അവനിപ്പം രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസിനൊക്കെ അവൻ മ്യൂസിക് കമ്പോസ് ചെയ്തു, പാട്ടും ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തു. ഇവൻ അതിന്റെ ഒരു അഡ്വാൻസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് യു എസിലേക്ക് പോയിരിക്കുന്നത്. അവൻ എൽഎയിലാണ്, കാലിഫോർണിയയില്. മോള് പ്ലസ് ടു കഴിഞ്ഞു, അവള് മ്യൂസിക്കും ഡാൻസും ഉണ്ട് അവൾക്ക്. പിന്നെ ഇപ്പൊ ഈ റീസെന്റ്ലി ഒരു ഇവന്റ് ഞങ്ങള് ആഫ്റ്റർ അവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഇവന്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓണക്കാലം എല്ലാവർക്കും സന്തോഷത്തിന്റെ സമയമായിട്ട് മാറട്ടെ. എല്ലാ കുടുംബങ്ങളിലും പരസ്പരം എന്താ പറയാ, നമ്മൾ ഓണത്തിന്റെ സമയത്താണുള്ള ആൾക്കാർ വന്ന് കാണുന്നതും ഒക്കെ. അപ്പോ ആ റിലേഷൻഷിപ്സിന് ഒരു ഊഷ്മളത ഉണ്ടാവണം. എല്ലാവരും പരസ്പരം ഐ ബിലോങ് ടു യു അല്ലെങ്കിൽ യു ബിലോങ് ടു മീ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതല് പ്രായമായവർ വരെ നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള ഒരു സമയമാണ് ഓണത്തിന്റെ സമയം. അപ്പോ ഒരു നല്ലൊരു അനുഭവം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
2: സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൻസ് ജോസഫ് പങ്കെടുത്ത ആവണി പൊന്നു ഞാൻ ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി സീമ. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്ക്. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ അപ്ലൈ.
0: നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
4: ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ അപ്ലൈ.
5: സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലെ.
6: ഗുഡ് ആഫ്റ്റർനൂൺ.

0: empowering and inclusive, guided by Prime Minister Narendra Modi's commitment to digital India. He emphasized India's approach of bridging the digital divide to building resilience, fostering innovation, strengthening capacity and enabling sustainable digital transformation.
1: Over the past decade, BRICS has emerged as a leading platform for cooperation among emerging economies, representing nearly half of humanity and an immense reservoir of talent and innovation. Our focus must now evolve from building institutions to delivering measurable outcomes and from exchanging experiences to implementing collaborative initiatives.
0: The BRICS Tourism Ministers' Meeting is being held in Jaipur from today. The meeting, being hosted under India's chairship, is being attended by tourism ministers and senior representatives of BRICS member countries. Union Minister for Culture and Tourism Gajendra Singh Shekhawat welcomed the BRICS tourism ministers. In a social media post, Mr. Shekhawat said that Rajasthan is a fine example of India's centuries-old heritage, vibrant culture and unparalleled hospitality. He expressed confidence that the visiting dignitaries would experience the warmth and richness of the state's traditions during their stay. The Supreme Court today modified its May 2025 verdict, reducing the earlier mandatory 3-year legal practice requirement for law graduates seeking to appear in entry-level judicial service examinations to 1 year. A bench comprising Chief Justice Suryakant and Justices A.G. Massey and K. Vinod Chandran said this in a split decision of 2-1 while dismissing the review petition. The bench said candidates appearing for judicial service examinations notified between 25th May 2025 and 31st March 2027 would remain eligible regardless of prior experience. The Jharkhand High Court has imposed an interim stay on the state government's order cancelling appointments arising from the JSSC, CGL and CDPO examinations. Justice Deepak Roshan's court has sought responses from the state government and the JPSC in the matter. Here is a report.
2: The petitioners argued before the court that the government's decision to abruptly cancel the advertisements and appointments was not in accordance with the prescribed rules. The court has scheduled the next hearing in the matter for September 15th. The High Court had, a day earlier, also imposed an interim stay on the state government's order cancelling JPSC appointments. Student organizations, which had staged a 26-day agitation demanding cancellation of the examinations, have alleged that the government issued the decision without proper legal consultation and that the order could not withstand judicial scrutiny. The organizations have described the development as a breach of the government's assurances to lakhs of young aspirants in the state and have announced statewide protests today. It may be recalled that following the students' agitation, the state government had recently issued a notification cancelling 22 examinations and ordering investigations into several others. The government's decisions are now being challenged before the High Court. Mahvish Rahman, Akashwani News, Ranchi.
0: Union Minister for New and Renewable Energy Prahlad Joshi chaired a meeting with officials from the ministry to discuss the roadmap for the next phase of PM Kusum. In a social media post, Mr. Joshi said that during the meeting yesterday, they discussed further promoting agrivoltaics in the next phase of the scheme. He noted that the country has solarized over 27 lakh pumps through PM Kusum so far, and the program has also added 15.8 gigawatts of renewable energy capacities, helping save around 806 million litres of diesel every year. Department of Pharmaceuticals Secretary Manoj Joshi today urged the medical device industry to provide greater input in shaping India's regulatory framework. Speaking at the CII Global MedTech Summit in New Delhi, Mr. Joshi said the industry's participation in regulatory discussions was currently limited and stressed the need for a stronger industry-government dialogue. Mr. Joshi also highlighted the need for stronger testing of both medical device designs and finished products.
3: In medical devices sector, the two aspects are important. One is ecosystem for manufacturing. Government is working on that with the industry to provide support to industry and facilitating them. Another aspect is the regulatory part. The focus has to be what people are making substandard products, to stop that, to facilitate them for upgrading.
0: This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back to the Midday News. Commerce and Industry Minister Piyush Goyal has emphasized India's commitment to deepening economic partnership with Singapore and across Asia while fostering stronger business-to-business collaboration. Addressing the non-profit business school INSEAD alumni and students, Singaporean entrepreneurs and Indian businesses at the India-Singapore Business Forum, the minister highlighted India's strong growth trajectory, investment opportunities and the government's efforts under the leadership of Prime Minister Narendra Modi to enhance the ease of doing business. Mr. Goyal also met Singapore's Minister of State for Foreign Affairs and Trade and Industry, Kan Xiao Huang, and other dignitaries at the APEDA Fairprice Roadshow come in-store promotion being organized for expansion of exports of diverse range of India's agricultural and processed food products. Iranian Foreign Minister Abbas Araghchi rejected the economic threats made against his country, saying that such failed policies will stir more hostility among Iranians and bring more failures. Araghchi's comments came after Trump threatened crushing economic measures against Iran. In a social media post, Araghchi maintained that the threats aim to divert the attention of the American public from domestic financial problems, saying that U.S. economic terrorism threatens the global economy and the national sovereignty of countries around the world. Earlier, U.S. Treasury Secretary Scott Bessent yesterday said that Iran will face the greatest coordinated economic isolation in the history of the world. Pakistan's former Prime Minister Imran Khan was shifted back to Adiyala Jail in Rawalpindi this morning after undergoing a medical examination at a private hospital in Islamabad. Khan was moved to Shifa International Hospital after midnight in compliance with the Supreme Court's order on August 18th, directing that he be transferred there within 2 days after a medical report submitted before it said he was suffering from level 3+ anxiety. The India Meteorological Department, IMD, has issued an orange colour warning for very heavy rainfall over East Madhya Pradesh for today, the IMD forecast. Heavy rainfall conditions over Uttarakhand, Chhattisgarh, Himachal Pradesh, Jammu and Kashmir, Ladakh, Odisha, Sub-Himalayan West Bengal and Sikkim, Uttarakhand and West Uttar Pradesh till tomorrow. Heavy rain has disrupted life across eastern Madhya Pradesh with several rivers in spate and flood-like conditions in many areas, a report.
4: A weather system active over eastern Madhya Pradesh has caused heavy rain in several districts with flood-like conditions in many areas. Rivers and streams are in spate in Dindori, Panna, Rewa, Satna and Chhatarpur. Several rivers including Mandakini and Narmada are flowing above the danger mark. The weather department has issued a heavy rain alert for 16 districts including Niwadi, Tikamgarh and Chhatarpur today. These areas may receive 4 to 8 inches of rain in the next 24 hours. Rainfall is likely to gradually move towards central and western Madhya Pradesh over the next 2 to 3 days. Abhinav Goyal, Akashvani News, Bhopal.
0: In badminton, India's Teresa Jolly and Gayatri Gopichand have stormed into the women's double semi-finals of the BWF World Championships in New Delhi. The Indian duo displayed remarkable grit and fighting spirit, coming from a game down to overcome fourth seeds Chia Yi Fan and Zhang Shu Xian of China, 16-21, 21-15, 21-13. In hockey, the Indian women's team will take on the Netherlands in their opening match of the second pool phase of the FIH World Cup in Amstelveen, the Netherlands, today. The match is scheduled to begin at 9:30 p.m. Indian Standard Time. Under the new format, the top two teams from Pool E will qualify for the semi-finals. And now before we end the bulletin, the headlines once again. Union Home Minister Amit Shah inaugurates and lays foundation stones for several projects of 189 crore rupees at headquarters of Sashastra Seema Bal in Siliguri. India and Brazil sign MOU on sidelines of BRICS ICT meeting in Pune to advance digital innovation and cooperation in emerging technologies. Supreme Court reduces 3-year legal practice to 1 year for entry-level judicial service examinations. Commerce and Industry Minister Piyush Goyal reiterates India's commitment to deepening economic partnership with Singapore, holds meeting with Trade and Industry Minister of Singapore. And with that, we end the Midday News.
5: ആകാശവാണി.
6: വേനൽ മഴ തുടർനാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഡൊമിനിക് ജെ കാട്ടൂർ, കെ സുനിൽകുമാർ, സിന്ധു വിജയൻ, ലീന ആനന്ദം, ആർ ജി മഹേഷ്, വിഷ്ണു സി വി, സുനിത വിജയകുമാർ. സംവിധാനം എൻ വാസുദേവ്.
7: സരളേ, സരളേ.
8: എന്താ ചേച്ചി?
7: ഡോക്ടർ പറഞ്ഞത് മറന്നുപോയോ? പകൽ സമയം എപ്പോഴും ഇങ്ങനെ ഉറങ്ങാൻ പാടില്ലെന്ന്. കഴിയുന്നത്ര ഉണർന്നിരിക്കുകയും കുഞ്ഞിന് പാല് കൊടുക്കുകയും ഒക്കെ ചെയ്യണം.
8: ശരി ചേച്ചി. ശോഭ എവിടെ?
7: ശോഭയും മോഹൻ സാറും മധുരം വിതരണം ചെയ്ത് തീർന്നില്ല. അപ്പുറത്തെ ബ്ലോക്കിലും വാർഡുകളിലും ഒക്കെ ചോക്ലേറ്റ് കൊടുക്കാൻ പോയിരിക്കുക. സർലയുടെ രണ്ടാം ജന്മം നമ്മൾ ആഘോഷിക്കുന്നതിനേക്കാൾ ഈ സൈക്കോ ആശുപത്രിയിലെ സർവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഈ ആശുപത്രിയില് ആദ്യമായി ചരിത്ര നേട്ടം സമ്മാനിച്ച് ഒരു അത്ഭുത പ്രസവമാണല്ലോ നടന്നത്.
8: എല്ലാം ഈശ്വരാധീനം. പാവം എന്റെ ശോഭ, എനിക്ക് വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ ചേച്ചി?
7: ഒരുപാട് കഷ്ടപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്തു. പക്ഷേ സർലയുടെ തെളിച്ചമുള്ള ഈ സാധാരണ മുഖവും സ്വർണക്കട്ട പോലെ തിളങ്ങുന്ന ഈ കുഞ്ഞുവാവയുടെ മുഖവും കണ്ടപ്പോ ശോഭയ്ക്ക് സ്വർഗം കിട്ടിയ സന്തോഷമാ. സരളെ, ഡോക്ടർ വന്നു. നമസ്കാരം ഡോക്ടർ.
9: നമസ്കാരം, നമസ്കാരം. മായേ, സരള എന്തു പറയുന്നു? ഹാപ്പിയല്ലേ?
7: ഹാപ്പിയാണ് ഡോക്ടർ.
9: സരള ആഹാരമൊക്കെ കഴിച്ചോ?
8: ആഹാരവും മരുന്നും ഒക്കെ കഴിച്ചു സർ.
9: ഗുഡ്. കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കണം കേട്ടോ, മറക്കരുത്.
8: ശരി സർ.
9: ശോഭ എവിടെ?
7: മധുരം കൊടുത്ത് തീർന്നില്ല, അതുകൊണ്ട്.
9: മനസ്സിലായി, നടക്കട്ടെ. എല്ലാവരും സന്തോഷിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് ശോഭയ്ക്ക് നേരിട്ട് ഒരു ചോദ്യത്തിന്റെ ഉത്തരം നൽകാനുണ്ടായിരുന്നു.
7: എന്താ ഡോക്ടർ?
9: എന്നോട് കരഞ്ഞപേക്ഷിച്ചതാണെങ്കിലും എന്റെ മനസ്സിനെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത ഒരു ചോദ്യത്തിന്റെ ധ്വനി ഉണ്ടായിരുന്നു. ചേച്ചിയുടെയും കുഞ്ഞിന്റെയും ജീവൻ എന്റെ കൈകളിൽ നിന്ന് വഴുതി പോകുമോ എന്ന്.
7: ഡോക്ടർ?
9: യെസ്, വഴുതി പോയിട്ടില്ലെന്ന് ഞാൻ ബോധ്യപ്പെടുത്തിയില്ലേ?
7: അത് ശോഭയുടെ മനസ്സിന്റെ പിടച്ചിലായിരുന്നു ഡോക്ടർ. ഇപ്പോ അങ്ങയുടെ കാരുണ്യം കൊണ്ട്.
9: എന്റെ അല്ല, ഒക്കെയും ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാ. പിന്നെ ഒരുപാട് ഭാഗ്യങ്ങളും കൊണ്ടാ ഈ മോന്റെ ജനനവും. എല്ലാ ഭാഗ്യങ്ങളോടും കൂടി സരളയും കുഞ്ഞും ശോഭയും ഇനി എന്റെ വീട്ടിലാണ് ജീവിക്കാൻ പോകുന്നത്.
7: ഡോക്ടർ?
9: അതെ മായേ.
8: ഡോക്ടർ സാർ പറഞ്ഞത്?
9: സരളയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്നാൽ വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്തോളൂ. ശോഭയെ എന്റെ മകൻ വിശ്വൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു.
7: ശോഭ അങ്ങയുടെ മകനെ?
9: അതെ മായേ, എല്ലാം ഞങ്ങൾ തീരുമാനിച്ചു.
10: ആ തീരുമാനം നമ്മൾ മാറ്റി.
9: ലക്ഷ്മി.
7: മാഡം ഇങ്ങോട്ടിരുന്നാട്ടെ.
10: താങ്ക്സ് മായേ. സരളേ, ഡോക്ടർ പറഞ്ഞത് ശരിയാ. ഞങ്ങളുടെ മകനെ കൊണ്ട് ശോഭയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു, പക്ഷേ ഇപ്പോ അത് മാറ്റി.
9: ലക്ഷ്മി, എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ പലതും പറഞ്ഞ് നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ സമ്മതിച്ചത്, ഒപ്പം നിന്നത്?
10: അതെ, എന്നാൽ അതിലും വലിയൊരു നല്ല കാര്യമാണ് ഞാൻ ഇപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. ഡോക്ടറും എന്നോടൊപ്പം നിന്നേ പറ്റൂ. ശോഭ സുന്ദരിയാണ്, ചെറുപ്പമാണ്, വിദ്യാഭ്യാസവുമുണ്ട്. എല്ലാ സഹായത്തിനും നമ്മൾ അവൾക്കൊപ്പം ഉള്ളപ്പോ ശോഭയ്ക്ക് ഒരു നല്ല വിവാഹബന്ധം നിഷ്പ്രയാസം കിട്ടും. എന്നാൽ സരളയുടെ കാര്യം അതങ്ങനെയല്ല.
9: ലക്ഷ്മി എന്താ പറഞ്ഞു വരുന്നത്?
10: സരളയുടെ ജീവിതത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാവുന്ന ഒരു സത്കർമ്മം. മാനസിക രോഗിയായിരുന്ന സരള അച്ഛൻ ആരാണെന്നറിയാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണ്. ഈ പിഞ്ചു കുഞ്ഞിന് അച്ഛനില്ലാതെയും ഈ യുവത്വത്തിൽ തന്നെ വിധവയെപ്പോലെ സരളയും ജീവിക്കാൻ പാടില്ലല്ലോ.
9: അതിനിപ്പോ നീ എന്താ ഉദ്ദേശിക്കുന്നത്?
10: ഈ കുഞ്ഞിന് ജന്മം നൽകിയ ആളെ കണ്ടെത്തണം.
9: അത് നമ്മൾ വിചാരിച്ചാൽ സാധ്യമാവുന്ന കാര്യമാണോ ലക്ഷ്മി?
8: സാധ്യമായി കഴിഞ്ഞല്ലോ. ഈ കുഞ്ഞിന്റെ പിതാവിനെ ഞാൻ കണ്ടെത്തി.
7: ലക്ഷ്മി മാഡം, സത്യമാണോ ഈ പറയുന്നത്?
8: സത്യമാണ് മായേ.
9: ലക്ഷ്മി,
8: വർമ്മ ഡോക്ടർ അത്ഭുതപ്പെടണ്ട. അയാളെ ദൈവം എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് തന്നു. സരളെ, നീ ഭാഗ്യവതിയാണെന്നേ ഞാൻ പറയൂ. ഇപ്പോ നിന്റെ മുന്നിലെത്തും ഈ ചോരക്കുഞ്ഞിന്റെ പിതാവ്.
9: ലക്ഷ്മി, ആരാ ആരാ താൻ കണ്ടെത്തി എന്ന് പറയുന്ന ആൾ?
8: നമ്മുടെ മോൻ തന്നെ, വിശ്വൻ.
9: നമ്മുടെ മോൻ വിശ്വനോ?
8: അതെ ഡോക്ടറെ, അവന് പറ്റിപ്പോയ തെറ്റ് ഏറ്റുപറഞ്ഞപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു. പക്ഷെ മറുവശം ചിന്തിച്ചപ്പോ അവനിൽ എനിക്ക് അഭിമാനം തോന്നി. മാത്രമല്ല, ഈ കുഞ്ഞിനെയും മാതാവിനെയും സ്വീകരിച്ച് പോറ്റുന്നതിലൂടെ അവന് മോക്ഷവും കിട്ടി. വാരിക്കൂട്ടിയ ശാപങ്ങളിൽ നിന്ന് എന്നേക്കുമായുള്ള മോക്ഷം.
5: അമ്മേ.
8: ആ ഡോക്ടറെ, ഇതാ മോൻ വന്നു. വാ മോനെ. സരളെ, അല്ല നീ എന്താ സരളെ പെട്ടെന്നിങ്ങനെ മുഖം തിരിച്ചു കിടന്നു കളഞ്ഞത്?
11: ആരാ ആരാ നിങ്ങൾ?
5: സരളെ,
11: വേണ്ട, ഒന്നും പറയണ്ട, എനിക്കറിയില്ല നിങ്ങളെ.
5: സരളെ പ്ലീസ്, എനിക്ക് സരളയോട് മാത്രമായി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതിനുശേഷം എങ്ങനെ വേണമെങ്കിലും പ്രതികരിച്ചോളൂ. കുറച്ച് സമയത്തേക്ക് മൗനം പാലിക്കണം. ഒന്നും പറയാതെ എല്ലാം തലയാട്ടി സമ്മതിച്ചുകൊണ്ട്.
11: എന്ത് സമ്മതിക്കാൻ? നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എനിക്കറിയില്ലല്ലോ.
5: അറിയും. സംഭവിച്ചതൊക്കെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നീ എല്ലാം അറിയും. ഇപ്പോ നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഈ ഞാനാണ്. ഞാൻ സ്വീകരിക്കുകയാണ് എന്റെ കുഞ്ഞിനെയും അമ്മയായി നിന്നെയും.
11: വേണ്ട, നിങ്ങളല്ല എന്റെ കുഞ്ഞിന്റെ അച്ഛൻ.
7: സരളെ, ഇത്
11: മായാജി, സത്യമാണ് ഞാൻ പറയുന്നത്. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഇയാളല്ല.
7: മോളെ, സരളെ.
11: മാഡം, ഞാൻ പറഞ്ഞത്
8: കഴിഞ്ഞതൊക്കെ കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാ നീ ഇങ്ങനെ. സാരമില്ല, കുറച്ചു സമയം നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു കഴിയുമ്പോൾ എല്ലാം ഓർമ്മ വരും.
11: ഇല്ല, എനിക്കിപ്പോ ഓർമ്മ കുറവൊന്നുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് സഹതാപം ഉണ്ടെന്നറിയാം. അതിന്റെ നന്ദിയും സ്നേഹവും എല്ലാരോടും ഉണ്ട് എനിക്ക്. പക്ഷേ എന്റെ കുഞ്ഞിന്റെ പിതൃത്വം അത് മറ്റാർക്കും വിട്ടുതരില്ല. അദ്ദേഹം വരും, എന്നെയും എന്റെ കുഞ്ഞിനെയും അനാഥമാക്കില്ല. എനിക്ക് വിശ്വാസമുണ്ട്.
8: മോനെ, വിശ്വ.
5: അമ്മ, അമ്മ എന്നോട് ക്ഷമിക്കണം.
8: അപ്പോ നീ എന്നോട് പറഞ്ഞതൊക്കെ
5: കള്ളമായിരുന്നു അമ്മേ. സരള പറഞ്ഞതാ സത്യം.
8: എന്നാലും എന്റെ മോനെ, എന്തിനാ നീ എന്നോട് ഇങ്ങനെ കള്ളം പറഞ്ഞത്?
9: ലക്ഷ്മി, മോൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെയല്ലേ? സരളയ്ക്കും കുഞ്ഞിനും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം സമ്മാനിക്കാനല്ലേ? അതുകൊണ്ട് നീ കൂടുതലൊന്നും ചോദിച്ച് അവനെ വിഷമിപ്പിക്കണ്ട.
12: വിശ്വ,
5: എന്താ മനു?
12: കാര്യങ്ങൾ ആകെ പ്രശ്നമാവുന്ന തോന്നു.
5: സംഭവിച്ചു കഴിഞ്ഞതിനേക്കാൾ വലുതായി ഇനി എന്ത് പ്രശ്നമാ?
12: കരിതുള്ളി പാഞ്ഞു വരുന്നുണ്ട്.
5: ആര്?
12: ശോഭ. സരളയുടെ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്നും സരളയും കുഞ്ഞിനെയും നീ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയിട്ടുണ്ടെന്നും ഒക്കെ ഞാൻ തന്നെ ശോഭയോട് പറഞ്ഞത്. അവള് സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയ. ഇതിപ്പോ
7: എവിടെ എവിടെ എന്റെ ചേച്ചിയെ ചതിച്ചവൻ? എന്റെ ചേച്ചിയെ ഭ്രാന്തിയാക്കിയ ദുഷ്ടൻ എവിടെ?
5: ശോഭെ, ഒരു നിമിഷം ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
7: എടാ, എടാ ചെകുത്താനെ. ശോഭ, പരിസരം മറന്ന് ഒന്നും പറയരുത്. ഇതാ വർമ്മസാറും ലക്ഷ്മി മാഡമൊക്കെ നിൽക്കുന്നത് കണ്ടോ?
13: വേണ്ട, ആരും എന്നെ തടയണ്ട.
7: എന്റെയും എന്റെ ചേച്ചിയുടെയും ജീവിതം തകർത്തവൻ ഒരു നിമിഷം ഇനി ഇവിടെ നിന്നാ. വേണ്ട, എന്നെ കൊലയാക്കണ്ട. ഇറങ്ങ്, ഇറങ്ങി പോകാൻ എന്നെ പറഞ്ഞത്. ഇറങ്ങിപ്പോടാ.
12: ശോഭ, ശോഭ പ്ലീസ്, വേണ്ട. വിശ്വന്റെ കയ്യിൽ അങ്ങനെ പിടിച്ച് വലിക്കരുത്.
5: ശോഭ, എന്റെ കൈ.
7: ശോഭ, അവന്റെ കൈ. വേണ്ട, പിടിച്ചു വലിക്കരുത്.
5: അമ്മേ,
7: അയ്യോ മോനെ. ശോഭ, വേണ്ട, വേണ്ട ശോഭ.
8: മാഡം, ഇത് ഈ കൈയെന്താ ഇങ്ങനെ?
14: അത് കൃത്രിമ കൈയായിരുന്നു മോളെ. അവന്റെ വലത് കൈ നഷ്ടപ്പെട്ടതാ. പകരം വെച്ചു പിടിപ്പിച്ച കൃത്രിമ കൈയാ നീ ഇപ്പോ വലിച്ചു മറിച്ചു കളഞ്ഞത്. എത്ര വട്ടം ഞാൻ അപേക്ഷിച്ചതാ കൈ പിടിച്ച് വലിക്കരുതെന്ന്. അയ്യോ
12: ശോഭെ, ഇത് വലിയ ക്രൂരതയായി പോയി ശോഭെ.
7: മനു, ഞാൻ അറിഞ്ഞില്ല ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറക്കി വിടാൻ വലിച്ചു പിടിച്ചപ്പോ
13: ശോഭേ, മോഹൻ

0: ശോഭ എന്താ ഒന്നും പറയാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്? ഏ എന്താ എന്താ എല്ലാരും ഒരുമാതിരി വല്ലാതെ എന്തു പറ്റി? ശോഭേ, വർമ്മസാർ ഈ സൈക്കോ ആശുപത്രിയുടെ ഉടമ മാത്രമല്ല, 10,000 ബഹുമാനിക്കുന്ന പ്രശസ്തനായ ഡോക്ടറുമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി മാഡം സ്നേഹസമ്പന്നയും മഹാമനസ്കയുമാണ്. അവരുടെ മുന്നിൽ വെച്ച് സ്വന്തം മകനോട് കാണിച്ചത് ക്രൂരത തന്നെയാണ്.
1: വിശ്വന് കൃത്രിമ കൈ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു മോഹൻ. സമനില തെറ്റിയ പോലെ ഒരവസ്ഥയായിരുന്നു എനിക്ക്. പുറത്തിറക്കി വിടാൻ വേണ്ടിയായിരുന്നു വിശ്വന്റെ കയ്യിൽ ഞാൻ പിടിച്ചത്. അപ്പോഴാ കൈ ഇളകി എന്റെ കയ്യിൽ വന്നത്.
2: എന്തായാലും ചങ്ക് ഇവിടെ നിന്ന് പ്രവൃത്തിയായിപ്പോയി ശോഭ.
3: ശോഭയുടെ അപ്പോഴത്തെ ആവേശത്തിൽ ചെയ്തു പോയതല്ലേ മനു? അല്ലാതെ
0: വേണ്ട, ന്യായീകരിക്കണ്ട. സാഹചര്യം എന്തു തന്നെയായാലും സ്ത്രീകൾ ഇത്രക്കങ്ങ് നിയന്ത്രണം വിട്ട് പെരുമാറാൻ പാടില്ല.
3: മോഹൻ സാറെ, സരള ഗർഭിണിയായതിന്റെ ഉത്തരവാദി വിശ്വനല്ലെന്ന് സരള തിരിച്ചറിഞ്ഞു. കുഞ്ഞിന്റെ പിതൃത്വത്തിൽ വിശ്വന് പങ്കില്ലെന്ന് സരള നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും ശോഭയ്ക്കറിയില്ലല്ലോ.
0: അതുകൊണ്ട്
3: സരളയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ വിശ്വൻ എത്തിന്നറിഞ്ഞപ്പോ ചേച്ചിയെ ചതിച്ച ശത്രുവാണ് വിശ്വനെന്ന് കരുതി ശോഭ അങ്ങനെ പെരുമാറിപ്പോയി.
0: എന്നാലും തൊട്ടു മുന്നിൽ നിന്നത് സരളയുടെയും കുഞ്ഞിന്റെയും ജീവൻ തിരിച്ചുപിടിച്ചു കൊടുത്ത വർമ്മസാറാണെന്ന് ശോഭ ഓർക്കണമായിരുന്നു.
2: സരളയും കുഞ്ഞിനെ ഏറ്റെടുത്ത് ഒരു നല്ല ജീവിതം കൊടുക്കാൻ സന്നദ്ധനായ വിശ്വന് പൂർണ്ണ പിന്തുണയുമായി എത്തിയതാ ലക്ഷ്മി മാഡം. അവരെയും കരയിച്ചില്ലേ? നിശബ്ദനും നിർവികാരനുമായിട്ടാണ് വിശ്വൻ മുറിവിട്ട് പോയത്. പക്ഷേ അവന്റെ ഉള്ളിൽ നോവിന്റെ തീക്കനലെരിയുന്നത് ഞാൻ കണ്ടു.
1: മനു, എനിക്ക് വിഷമമുണ്ട്. ഒരാവേശത്തിന് ചെയ്തു പോയതിൽ വേദനിക്കൊന്നുണ്ട്.
2: കരയും. എല്ലാ സത്യങ്ങളും അറിയുമ്പോ ശോഭയുടെ മനസ്സിൽ ഒരല്പമെങ്കിലും നന്മയുണ്ടെങ്കിൽ ചെയ്തു പോയ അപരാധമോർത്ത് കരയും.
1: മനു, സത്യങ്ങൾ അറിയുമ്പോഴെന്ന് പറഞ്ഞ എന്താണ് ആ സത്യങ്ങൾ?
2: വിശ്വൻ നിരപരാധി മാത്രമല്ല, മനസ്സ് നിറയെ നന്മയുള്ള ഒരു മനുഷ്യനാണെന്ന് എല്ലാരെയും ബോധ്യപ്പെടുത്തുന്ന പച്ചയായ സത്യം.
1: എന്റെ ചേച്ചിയുമായി വിശ്വന് ഒരു ബന്ധമില്ലായിരുന്നുവെന്നും ചതച്ചിട്ടില്ലെന്നും എനിക്കിപ്പം മനസ്സിലായി. എന്നാ, കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുത്ത് ചേച്ചിയെ സ്വീകരിക്കാൻ വിശ്വൻ തയ്യാറായതിന്റെ ദുരൂഹതയാണ് എനിക്ക് മനസ്സിലാവാത്തത്.
2: ദുരൂഹതയല്ല, മനുഷ്യത്വപരമായ ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള തീരുമാനമായിരുന്നു അത്. അതിനിടയാക്കിയത് മറ്റൊരു കഥയാണ്. മെഡിക്കൽ കോളേജിലെ സംഭവങ്ങൾക്ക് ശേഷം ശോഭ പഠിത്തം ഉപേക്ഷിച്ച് പോയതിൽ വിശ്വന് ദുഃഖവും കുറ്റബോധവുമൊക്കെ തോന്നി. ശോഭയെ വീട് തേടിപ്പിടിച്ച് കണ്ടെത്തി മാപ്പ് പറയാനും പഠിത്തം തുടരണമെന്നപേക്ഷിക്കാനും തീരുമാനിച്ചു. അന്നേരമാണ് ശ്രീകുമാറിനെ ഓർമ്മ വന്നത്.
0: ശ്രീകുമാറോ?
2: അതെ, മോഹൻ സാറിന് ചിലപ്പോൾ മനസ്സിലാവും, സീനിയറായി പഠിച്ചിരുന്നതാ. എങ്കിലും വിശ്വനുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. പക്ഷേ ശോഭയുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ശ്രീകുമാർ അവിടെ ഇല്ലായിരുന്നു. MBBS കഴിഞ്ഞ് പുള്ളിക്കാരൻ കോളേജ് വിട്ടുപോയി. ശോഭ താമസിക്കുന്നതിനടുത്തുള്ള ഹൈറേഞ്ചിലെ വലിയൊരു ടീ എസ്റ്റേറ്റ് മുതലാളിയുടെ മകനാണെന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ശോഭയെ കണ്ടുപിടിക്കാൻ ശ്രീകുമാറിന്റെ സഹായം പ്രതീക്ഷിച്ച് ഞങ്ങൾ അവന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലെത്തി.
4: വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം, വിശ്വൻ, RG മഹേഷ്, മനു, വിഷ്ണു CV, സരള, സുനിത വിജയകുമാർ. സംവിധാനം N. വാസുദേവ്. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻസ് അപ്ലൈ.

ദില്ലി വാല രാജകുമാരൻ. ഈ ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

എം ജി ശ്രീകുമാർ, സുജാത, ജാനമ്മ ഡേവിഡ് എന്നിവരും സംഘവും പാടിയത്. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ. ഈ ചിത്രത്തിനു വേണ്ടി അമൃത, തൃഷ്ണ, ശ്രീലക്ഷ്മി സുരേഷ് എന്നിവർ പാടിയത്. രചന രവീന്ദ്രനാഥ് വൈരംകോട്. സംഗീതം അശ്വിൻ കൃഷ്ണ, ജിഷ്ണുനാഥ്.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ജയചന്ദ്രൻ പാടിയത് ചിത്രം അഗ്നിശരം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം യാദോംഗി ബാരാത്ത് എന്ന ചിത്രത്തിലെ ആശാ ഭോസ്ലെ, മുഹമ്മദ് റഫി എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

0: ആകാശവാണി 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 കിലോ ഹെർട്സിൽ മീഡിയം വേവിലെ പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ജയ എൻ, പഠിക്കുന്നത് ജിസ എസ് അജി, അദ്രിക നായർ.
1: നമസ്തേ ജി.
2: നമസ്തേ, ബേഠിയേ. ആപ് ദോനോ കേ നാം ബതായേ.
1: ജി, മേരാ നാം ജിസാ ഹൈ.
3: ജി, മേരാ നാം ആദ്രിക ഹൈ.
2: അച്ഛാ, ആപ് ലോഗ് വൈജ്ഞാനികോ കേ ബാരേ മേ സുനാ ഹൈ?
1: ഹാ ജി.
2: കുച്ച് വൈജ്ഞാനികോ കേ നാം ബതായേ.
3: ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഐസക് ന്യൂട്ടൻ, തോമസ് എഡിസൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, റൈറ്റ് ബ്രദേഴ്സ്.
2: അച്ഛാ, കുച്ച് നാം ജിസാ ബതായേ.
1: മേരി ക്യൂറി, അലക്സാണ്ടർ ഫ്ലെമിംഗ്, ജെയിംസ് വാട്ട്, ചാൾസ് ഡാർവിൻ, ഗലീലിയോ ഗലീലി,
2: പീറ്റർ ഹെൻലിൻ, മാർക്കോണി. അച്ഛാ, ടീക്ക് ഹൈ. ദസ്വീ കക്ഷാ കെ ഗലീലിയോ നാമക് പാഠ് ആജ് ഹം പഠേംഗെ. പാഠ് കാ നാം ക്യാ ഹൈ?
1: ഗലീലിയോ.
2: യ ലേഖ ശൈലി മേ ലിഖാ ഹൈ. കിസ് ശൈലി മേ ലിഖാ ഹൈ? ലേഖ ശൈലി മേ ലിഖാ ഹൈ. ഇസ്കാ ലേഖക് ശ്രീ ശുക്രാചാര്യ ഹൈ. ശുക്രാചാര്യ കാ അസലി നാം കൃഷ്ണ മേനൻ ഹൈ. ഉൻകാ അസലി നാം ക്യാ ഹൈ? കൃഷ്ണ മേനൻ. ഉൻകാ ജന്മ ബീഹാർ കെ പാറ്റ്നാ മേ ഹുവാ. ഹമാരാ സുക്രാന്ത്, ബച്ചോ കെ ലിയേ ഗലീലിയോ, ബച്ചോ കെ ലിയേ ഡാർവിൻ ആദി ഉൻകി പ്രമുഖ കൃതിയാ ഹൈ. ഗലീലിയോ നാമക് ലേഖ കാ ലേഖക കൗൻ ഹൈ? ശ്രീ ശുക്രാചാര്യ. ഉസ്കാ അസലി നാം ക്യാ ഹൈ?
1: കൃഷ്ണമേനൻ.
2: കൃഷ്ണമേനോൻ. ഉൻകാ ജന്മ കഹാ ഹുവാ?
3: ബീഹാർ കെ
2: പാറ്റ്നാ മേ ഹുവാ. ഉൻകി പ്രമുഖ കൃതിയാം ഹൈ ഹമാരാ സുക്രാന്ത്, ബച്ചോ കെ ലിയേ ഗലീലിയോ,

0: തോന്നി. ഉസേ എയ്സാ ലഗ പെഹ്ലെ വാക്യമേ ഉത്തർനേ ലഗ ആ ദൂസരെ വാക്യമേ ഉസേ എയ്സാ ലഗ ദോനോ വാക്യോ മേ ഏക് കോമൺ ശബ്ദ ഹെ കൗൺസാ ഹെ വോ ശബ്ദ ലഗ അച്ഛ ലഗ ദോനോ മേ ശബ്ദ ഏക് ഹേ ലേക്കിൻ ദോനോ കാ അർത്ഥ അലഗ് അലഗ് ഹെ ഹേ നാ
1: ഹാ ജി
0: പെഹ്ലെ വാക്യമേ ലഗ കാ അർത്ഥ ഹെ
1: സ്റ്റാർട്ട്
0: സ്റ്റാർട്ട് ഓർ ടു ബിഗിൻ തുടങ്ങുക റൈറ്റ്
1: യാ
0: ദൂസരെ വാക്യമേ ലഗ കാ അർത്ഥ ടു ഫീൽ ഹെ നാ
1: ജി
0: ലഗ കാ അലഗ് അലഗ് അർത്ഥ ക്യാ ക്യാ ഹെ
1: സ്റ്റാർട്ട് ഓർ ഫീൽ
0: സ്റ്റാർട്ട് ഓർ
1: ഫീൽ
0: തുടങ്ങുക തോന്നുക അല്ലേ ദോനോ വാക്യോ മേ ലഗ കാ അലഗ് അലഗ് അർത്ഥ ഹെ സമജാ
1: ഹാ ജി
0: ഉസ്നേ സോച്ചാ കി കഹീ ഏസാ തോ നഹീ കി ചാന്ദ് അപ്നി ജഗ പർ സ്ഥിർ ഹെ ഓർ മേരി നസറേം ഭീ ധോഖാ ഖാ രഹി ഹെ ചന്ദ്രൻ അതിന്റെ സ്ഥാനത്ത് സ്ഥിരമായിരിക്കുകയാണോ അതോ തന്റെ കണ്ണുകളുടെ ഭ്രമമാണോ എന്ന് അവൻ ചിന്തിച്ചു ഉൻകോ ഏസാ ലഗാ കി ചാന്ദ് ഉസ്കേ സാത്ത് ഉത്തർ രഹാ ഹെ ചട്നേ പർ ഉസ്കോ ലഗാ കി ചാന്ദ് ഉസ്കേ സാത്ത്
1: ചഡ് രഹാ ഹെ
0: ലേക്കിൻ വോ ബിനാ സബൂത് കെ കുച്ച് നഹീ സ്വീകാർതാ ഥാ ലേക്കിൻ വോ ബിനാ സബൂത് കെ മാനെ വിതൗട്ട് എനി എവിഡൻസ് സബൂത് മാനെ
1: എവിഡൻസ്
0: കുച്ച് നഹീ സ്വീകാർതാ ഥാ സ്വീകാർന മാനെ
1: ടു
0: അക്സെപ്റ്റ് എവിഡൻസ് ഒന്നും ഇല്ലാതെ അവനൊന്നും അംഗീകരിച്ചിരുന്നില്ല അത് അവന്റെ ഒരു ക്യാരക്ടറാണ് ഇസ്ലേ ഉസ്നേ അപ്നെ ദോസ്ത് കോ ബുലായ ഓർ ഉസേ പഹാഡി പർ ചട്നേ കോ കഹ അപ്നെ ദോസ്ത് പഹാഡി പർ ചട്നേ കോ കഹ ഓർ വോ സ്വയം വോ ഖുദ് ഉതർനേ ലഗ ഉസ്നേ അപ്നെ മിത്ര കോ ബുലാകർ ഉസേ പഹാഡി പർ ചട്നേ കോ കഹ ഓർ ദോസ്ത് നേ ഉസി പ്രകാർ കിയ ഓർ യ ലഡ്ക സ്വയം ക്യാ കിയ വോ സ്വയം ഉസ് പർവത് സേ ഉതർനേ ലഗ മിത്ര ഊപ്പർ ചഡ് രഹാ ഥാ ഉസി സമയ അറ്റ് ദ സെയിം ടൈം യ ലഡ്ക പഹാഡി സേ നീചേ ഉതർനേ ലഗ ഓർ ഫിർ ദോസ്ത് നേ കഹ ഊപ്പർ ചട്നേ കെ ബാദ് ദോസ്ത് നേ കഹ ശാന്തോ മേരേ സാത്ത് സാത്ത് ചഡ് രഹാ ഥാ
1: ജി
0: മിത്ര നേ ക്യാ കഹ
1: ശാന്തോ മേരേ സാത്ത് സാത്ത് ചൽ രഹാ ഥാ
0: ചാത് മേരേ സാത്ത് പർവത് പർ ചഡ് രഹാ ഥാ ജബ്കി ലഡ്കേ കോ ക്യാ ലഗ ലഡ്കേ കോ ലഗ് രഹാ ഥാ കി ചാന്ദ് ഉസ്കേ സാത്ത് ഉതർ രഹാ ഥാ
1: ജി
0: ലേക്കിൻ ലഡ്കേ കോ ഏസാ ലഗ കി ചാന്ദ് ഉസ്കേ സാത്ത് നീചേ ഉതർ രഹാ ഥാ ഉസ്നേ നതീജ നിക്കാല കി ചാന്ദ് സ്ഥിർ ഹേ ഉസ്കാ ചട്ന ഉതർന ഹമാരി നസറോ കാ ധോക്ക ഹേ ഉസ്നേ അപ്നെ മൻ മേ ഇസ് പ്രകാർ വിശ്വാസ് കിയ കി ചാന്ദ് ഏക് സ്ഥാൻ പർ സ്ഥിർ ഹേ വോ നഹീ ആതാ ജാതാ യാ ചാന്ദ് കാ ചട്ന ഉതർന ഹമാരി നസറോ കാ ധോക്ക ഹേ വോ തോ ഹമാരാ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഹേ ഉസ് ലഡ്കേ കാ നാം ക്യാ ഥാ
1: ഗലീലിയോ
0: ഓർ യ ഘടന ഇറ്റലി മേ ഘടീ തി ഉസ് ലഡ്കേ കാ നാം ഗലീലിയോ ഥാ ഓർ യ ഘടന ഇറ്റലി മേ ഘടീ തി ഉസ് ഛോട്ടേ ലഡ്കേ കാ ക്യാ നാം ഥാ
1: ഗലീലിയോ
0: ഓർ യ ഘടന കഹാ ഘടീ തി
1: ഇറ്റലി മേ തി
0: ഛോട്ടാ ഗലീലിയോ പഹാഡി പർ ചാന്ദ് കോ ദേഖ് കർ ക്യാ സോച്ച് രഹാ ഥാ ജിസാ ബതായേ
1: ഗലീലിയോ നേ പഹാഡി പർ ചട്ടേ ഓർ ഉത്തർത്തെ ഹുയേ ദേഖാ കി ചാന്ദ് ഭീ ഉസ്കേ സാത്ത് ഊപ്പർ നീച്ചേ ഹോ രഹാ ഹേ ഫിർ ഉസ്നേ സോച്ചാ കി യഹ് ഉസ്കി നസറോ കാ ധോക്കാ ഹേ ഓർ ഇസേ സാബിത് കർനേ കേ ലിയേ ദോസ്ത് കി മദദ് ലി
0: ഫിർ ഉസ്നേ ക്യാ നിഷ്കർഷ് നിക്കാല ഉസ്നേ നിഷ്കർഷ് നിക്കാല കി ചാന്ദ് സ്ഥിര ഹേ ഓർ ഉസ്കാ ചട്ന ഉത്തർന ഹമാരി നസറോ കാ
1: ധോക്കാ
0: ഹേ ഉസ്നേ ക്യാ നിഷ്കർഷ് നിക്കാല അദ്രിഗ ബതായേ
2: ഉസ്നെ നിഷ്കർഷ് നിക്കാല കി ചാന്ദ് സ്ഥിർ ഹേ ഓർ ഉസ്കാ ചട്ന ഉത്തർന ഹമാരി നസറോ കാ ധോക്കാ ഹേ
0: വോ ബിനാ സബൂത് കെ കുച്ച് നഹീ സ്വീകാർതാ ഥാ ഹേ നാ
1: ഹാ ജി
0: ലഡ്കേ കെ ഇസ് മനോഭാവ് കെ ബാരേ മേ ആപ്കി റായ് ക്യാ ഹേ ജിസാ ബതായേ
1: വോ ബിനാ സബൂത് കെ കുച്ച് നഹീ സ്വീകാർതാ ഥാ വോ കേവല് ദേഖി സുനി ബാതോം പർ വിശ്വാസ് കർനേ കെ ബജായ് പ്രത്യക്ഷ പ്രമാൺ ഓർ തർക്കോം കെ ആധാർ പർ ഹീ കിസി നിഷ്കർഷ് പർ പഹുഞ്ചനാ ചാഹതാ ഥാ യഹീ ഗുണ ഉസേ ഏക് സച്ചാ വൈജ്ഞാനിക് ബനാതാ ഹേ
0: ഗലീലിയോ നേ ചാന്ദ് കെ സ്ഥിർ ഹോനേ കാ നതീജ കൈസേ നിക്കാല മേ ഏക് ബാർ ബതാഊംഗാ സുനിയേ ഉസ്നേ അപ്നേ ദോസ്ത് കോ പഹാഡി പർ ചട്നേ കോ കഹ ഹേ നാ പെഹ്ലേ വ അപ്നേ ദോസ്ത് കോ പഹാഡി പർ ചട്നേ കോ കഹ ഓർ വ ഖുദ് പഹാഡി സേ ഉത്തർനേ ലഗ ഓർ ദോനോ കെ അനുഭവ കാ മിലാൻ കിയ
1: ജി
0: ഹേ നാ ബതായേ ഗലീലിയോ നേ ചാന്ദ് കെ സ്ഥിർ ഹോനേ കാ നതീജ കൈസേ നിക്കാല
2: ഉസ്നേ അപ്നേ ദോസ്ത് കോ പഹാഡി പർ ചട്നേ കോ കഹ ഓർ വ ഖുദ് പഹാഡി സേ ഉത്തർനേ ലഗ ഓർ ദോനോ കെ അനുഭവ കാ മിലാൻ കിയ
0: ये उत्तर ठीक है जिसा
1: हाँ जी
0: इस पाठ भाग में एक छोटा सा लड़का था है ना
1: जी हाँ जी
0: उस लड़के का क्या नाम है
1: गलीलियो
0: गलीलियो उस छोटे लड़के का नाम गलीलियो है

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
0: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
1: ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ഈ ഓണത്തിന് 4 to 12 liters വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 liters അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 Suzuki ആക്സസ് സ്കൂട്ടറുകൾ, 5,000 rupees, 30 gift vouchers തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
6: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? ഡോക്ടർ സുബിത് എസ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ചങ്ങാതി.
1: ചങ്ങാതി പരിപാടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഈ പരിപാടി കേൾക്കാൻ നിങ്ങൾ തയ്യാറായതിന് നന്ദി. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയ പലരെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. അവരിൽ പലരുടെയും തുടക്കം വളരെ സാധാരണ നിലയിലായിരുന്നു. വിദ്യാഭ്യാസത്തിൽ വലിയ വിജയമോ സാമ്പത്തിക പശ്ചാത്തലമോ ഒന്നുമില്ലാതെയിരുന്ന ആളുകൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ജീവിത വിജയങ്ങൾ നേടിയവർക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളും ഉണ്ടായിരിക്കും. ഇന്ന് അത് വെളിവാക്കുന്ന ഒരു കഥ നമുക്ക് കേൾക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.

അവാർഡ് വാങ്ങിക്കഴിഞ്ഞ് പത്രക്കാർ എന്നോട് ചോദ്യം വല്ലതും ചോദിക്കുമോടെ രാജാ? കാറിന്റെ പിൻസീറ്റിലിരുന്ന് സന്തോഷ് ഡ്രൈവറോട് ചോദിച്ചു. ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമല്ലേ തുടർച്ചയായി ഈ അവാർഡ് സാറിന് കിട്ടുന്നത്? കഴിഞ്ഞ വർഷം ഉണ്ടായതൊക്കെ തന്നെ ഈ വർഷവും ഉണ്ടാകൂ. ഡ്രൈവർ രാജന്റെ മറുപടി കേട്ട സന്തോഷ് പറഞ്ഞു, ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ ഞാൻ നന്നായി പറഞ്ഞു, പക്ഷേ ചിലർക്ക് എന്റെ വിദ്യാഭ്യാസ യോഗ്യത അറിഞ്ഞേ തീരൂ. അവരോട് ഞാൻ വെറും 10-ാം ക്ലാസ് ആണെന്ന് തുറന്നങ്ങ് പറഞ്ഞു. അത് കേട്ട് ആ മലയാളി ജേർണലിസ്റ്റിന് എന്റെ കഥ എഴുതണം അത്രേ. ഒരു വർഷം കൂടി ദുബായിലെ ഏറ്റവും നല്ല പ്രിന്റർക്കുള്ള അവാർഡ് കിട്ടുകയാണെങ്കിൽ കഥ പറയാം എന്ന് ഞാൻ അന്ന് ആ പെണ്ണിനോട് പറഞ്ഞു. അവൾ ഈ വിവരം അറിഞ്ഞ് ഇന്നും വരുമോ എന്തോ. വന്നാൽ അവളോട് കഥയങ്ങ് പറയണം, അതിനെന്താ? രാജൻ പറഞ്ഞു, പഠിത്തം കൊണ്ടൊന്നും അത്ര വലിയ കാര്യമില്ലെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ. അങ്ങനെയോ പറയാൻ പറ്റുമോ രാജാ? നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്നില്ലേ, അവർ ഇതൊക്കെ കേട്ട് പഠിത്തം തന്നെ വേണ്ടെന്ന് വെച്ചാലോ? സന്തോഷ് അത് പറഞ്ഞപ്പോഴേക്കും അവർ സഞ്ചരിച്ചിരുന്ന ആ ലക്ഷറി കാർ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലെത്തി. അവാർഡ് ദാനം പതിവ് പോലെ നടന്നു. മീഡിയ ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്ററായിട്ടുള്ള ഒരു അറബിയാണ് അവാർഡ് നൽകിയത്. അയാൾ സന്തോഷിനെ തിരിച്ചറിഞ്ഞിരുന്നു. നേരത്തെ ഭയപ്പെട്ടതുപോലെ തന്നെ കഴിഞ്ഞ വർഷം സന്തോഷിനോട് സംസാരിച്ച പത്രപ്രവർത്തക ഇന്നും എത്തിയിട്ടുണ്ട്. അവൾ വിടാതെ സന്തോഷിന്റെ പിന്നാലെ കൂടി. ഓഫീസിൽ വന്ന് കണ്ട് കഥ എഴുതുവാൻ അവൾ ഒരു ദിവസം ചോദിച്ചു. അങ്ങനെ സന്തോഷിന് സമ്മതിക്കേണ്ടി വന്നു. തൻ്റെ ജീവിതകഥ എവിടെ മുതലാണ് എന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നം. ഓർമ്മ വെച്ച കാലം മുതലുള്ള കാര്യങ്ങൾ സന്തോഷ് ഓർത്തെടുത്തു. കേരളത്തിൽ തേങ്ങാ കച്ചവടം നടത്തിയിരുന്ന നാരായണന്റെ രണ്ട് മക്കളായിരുന്നു മാധവനും വിജയനും. മാധവൻ വിജയനേക്കാൾ 6 വയസ്സിനെങ്കിലും മൂത്തതായിരുന്നു. ഒരുവിധം നന്നായി ബിസിനസ് ചെയ്തിരുന്ന നാരായണൻ ഒരു ദിവസം പെട്ടെന്ന് മരിച്ചു. മാധവനാണ് പിന്നീട് ബിസിനസ് നടത്തിയത്. വിജയൻ അതിൻ്റെ കൂടെ കൂടി. ബിസിനസ് നന്നായി പുരോഗമിച്ചു. മാധവൻ വിവാഹം കഴിച്ചു, മക്കളായി. മാധവൻ്റെ മക്കളെ സ്കൂളിൽ അയച്ചു. മാധവൻ്റെ മക്കൾ പഠിക്കാൻ വലിയ മിടുക്കരൊന്നുമല്ലായിരുന്നു. പക്ഷേ മാധവന് പണമുണ്ടായിരുന്നു, അതുകൊണ്ട് അവരെ പഠിപ്പിച്ചു. അങ്ങനെ അവർ നാട്ടിൽ എന്തൊക്കെയോ ചില ജോലികൾ നേടി. വിജയൻ്റെ മക്കളെയും സ്കൂളിൽ അയച്ചു. ആ വിജയൻ്റെ മൂത്ത മകനാണ് സന്തോഷ്. വിജയന് ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു. വിജയൻ്റെ മക്കൾ പഠിക്കാൻ കഴിവുള്ളവരായിരുന്നു. മാധവൻ്റെ മക്കൾ പഠിച്ചു, പക്ഷേ വലിയ വിജയമൊന്നും നേടിയില്ല. എന്നാൽ സന്തോഷ് പഠിക്കാൻ മിടുക്കനായിരുന്നു. ഇത് മാധവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അനുജൻ വിജയൻ്റെ മകൻ സന്തോഷ് പഠിക്കുന്നതിനോട് മാധവന് താല്പര്യമില്ലായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിൽ പഠിക്കണമെന്ന് സന്തോഷിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സന്തോഷിൻ്റെ അച്ഛൻ വിജയൻ്റെ എല്ലാ തീരുമാനങ്ങളെയും നിയന്ത്രിച്ചിരുന്നത് അയാളുടെ ജ്യേഷ്ഠൻ മാധവനായിരുന്നു. മാധവൻ വിജയനോട്

പറഞ്ഞു. നീ എന്തിനാ വെറുതെ നിന്റെ മകനെ പഠിപ്പിച്ച് കാശും സമയവും ചെലവാക്കുന്നത്? അവന് ബിസിനസ് ചെയ്തുകൂടെ? ഇത് കേട്ട സന്തോഷ് വളരെ ദേഷ്യപ്പെട്ടു. എനിക്ക് പഠിക്കണം, അതിനുള്ള പണം തരണമെന്ന് അവൻ അച്ഛനോട് വഴക്കുണ്ടാക്കി. അവസാനം അവൻ്റെ അച്ഛൻ സമ്മതിച്ചു. പക്ഷേ കോളേജിൽ പോയി പഠിക്കണ്ട, മറിച്ച് ഏതെങ്കിലും ഒരു തൊഴിൽ പഠിച്ചാൽ മതി എന്നായിരുന്നു അവൻ്റെ അച്ഛൻ്റെ തീരുമാനം. ഇതിൽ സന്തോഷ് വളരെ ദുഃഖിതനായിരുന്നു. തന്നേക്കാൾ കുറവ് മാർക്ക് കിട്ടിയവർ കോളേജിൽ പഠിക്കുമ്പോൾ തനിക്ക് അതിന് സാധിക്കുന്നില്ലല്ലോ എന്ന സങ്കടം. ഏതായാലും എന്തെങ്കിലും പഠിക്കാൻ തന്നെ അനുവദിച്ചല്ലോ എന്ന് പറഞ്ഞ് അയാൾ പ്രിന്റിംഗ് ടെക്നോളജി പഠിച്ചു. അതയാൾ പഠിച്ചത് അന്നത്തെ മദ്രാസിലാണ്. ഇതിനിടെ സന്തോഷിന് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ അച്ഛൻ്റെ ചേട്ടൻ അയാളുടെ മക്കളെക്കാൾ തൻ്റെ അനുജൻ്റെ മക്കൾ ഉയരേണ്ട എന്ന ഒരു ചിന്ത വെച്ച് പുലർത്തിയിരുന്നു. മൂത്ത ചേട്ടനോട് മറുത്തൊന്നും പറയാൻ സന്തോഷിൻ്റെ അച്ഛന് ധൈര്യവുമില്ലായിരുന്നു. സന്തോഷ് മദ്രാസിൽ പ്രിന്റിംഗ് ടെക്നോളജി പഠിക്കാൻ പോയതുകൊണ്ട് ഈ ലോകത്തുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ അയാൾക്ക് സാധിച്ചു. മാത്രമല്ല തമിഴ് പഠിച്ചു, അല്പം ഇംഗ്ലീഷ് സംസാരിക്കാനും പഠിച്ചു. ഇതിൻ്റെ എല്ലാം പുറമെ തൻ്റെ അച്ഛൻ ജ്യേഷ്ഠൻ്റെ അടിമയായിട്ടാണ് ജീവിക്കുന്നത് എന്നും അയാൾ മനസ്സിലാക്കി. അയാൾ ഒരു തീരുമാനമെടുത്തു. പഠിത്തം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങില്ല, മദ്രാസിൽ തന്നെ ജോലി ചെയ്യും. അയാൾ പഠിത്തം കഴിഞ്ഞ് മദ്രാസിലുള്ള ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ ഒരു ചെറിയ ജോലിക്ക് പ്രവേശിച്ചു. ഈ സമയം അയാളോട് മടങ്ങി വന്ന് നാട്ടിൽ അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സന്തോഷിന് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെയുള്ള ബിസിനസ്സിൽ ഒരു താല്പര്യവുമില്ലായിരുന്നു. അങ്ങനെ അയാൾ മദ്രാസിൽ തന്നെ തുടർന്നു. തൻ്റെ ജോലിയിൽ നിന്ന് വലിയ വരുമാനമൊന്നും സന്തോഷിനില്ലായിരുന്നു. പക്ഷേ സ്വന്തം കാലിൽ നിൽക്കണമെന്ന വാശി അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചെറിയ ജോലിയിൽ തുടർന്ന് പ്രിന്റിങ്ങിൻ്റെ എല്ലാ വശങ്ങളും നന്നായി പഠിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഗൾഫ് രാജ്യത്ത് ഒരു പ്രസ്സിൽ ജോലിക്ക് ആളുകളെ ആവശ്യമുണ്ട് എന്നൊരു പരസ്യം സന്തോഷ് കണ്ടത്. അങ്ങനെയാണ് സന്തോഷ് ഗൾഫിലെത്തിയത്. അവിടെ അയാൾ വെറും ഒരു ജോലിക്കാരനായി തന്നെയാണ് തുടങ്ങിയത്. 2 വർഷങ്ങൾ സന്തോഷ് ആ ജോലിയിൽ തുടർന്നു. അപ്പോഴാണ് ഒരു ധനികനായ അറബി ഒരു പുതിയ പ്രിന്റിംഗ് പ്രസ് തുടങ്ങുവാൻ തീരുമാനിച്ചത്. പ്രസ് നടത്തുന്നത് ഒരു ലാഭമുള്ള പരിപാടിയാണ്. പക്ഷേ ആ പണി ആ ധനികനായ അറബിക്ക് വശമുണ്ടായിരുന്നില്ല. അയാൾക്ക് ഈ ജോലികൾ നന്നായി അറിയാവുന്ന ആരെയെങ്കിലും വേണമായിരുന്നു. ആരോ ആ അറബിയോട് സന്തോഷിനെക്കുറിച്ച് പറഞ്ഞു. അയാൾ സന്തോഷിനെ വിളിച്ച് തൻ്റെ ആവശ്യം പറഞ്ഞു. സന്തോഷിന് പ്രിന്റിങ്ങിലുള്ള പ്രാവീണ്യം അയാൾ തിരിച്ചറിഞ്ഞു. സന്തോഷിനെ കൊണ്ട് തന്നെ ഒരു പുതിയ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കാൻ അയാൾ തയ്യാറായി. ഈ മേഖലയിലുള്ള തൻ്റെ എല്ലാ അറിവും പരിചയവും ഉപയോഗിച്ച് ഏറ്റവും നല്ലൊരു പ്രിന്റിംഗ് പ്രസ് സന്തോഷ് അവിടെ പണിതുയർത്തി. ഈ പ്രസ് ഏറ്റവും നന്നായി നടക്കണമെങ്കിൽ സന്തോഷ് തന്നെ അത് നടത്തണമെന്ന് ആ പ്രസിൻ്റെ ഉടമസ്ഥന് മനസ്സിലായി. കാരണം അയാളാണല്ലോ അത് മുഴുവൻ പണിതത്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന സന്തോഷിനെ ആ ധനികനായ അറബി തൻ്റെ പ്രസിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഇത് സന്തോഷിന് താങ്ങാവുന്നതിലും ഒരല്പം വലിയ ഉത്തരവാദിത്തമായിരുന്നു. പ്രസിൻ്റെ പണികളൊക്കെ അയാൾക്ക് നന്നായി അറിയാം. പക്ഷേ 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ച അയാൾക്ക് ആളുകളുമായി ആശയവിനിമയം നടത്താനും ഇംഗ്ലീഷിൽ എഴുത്തുകുത്തുകൾ നടത്താനും പരിചയമില്ലായിരുന്നു. സന്തോഷ് ഒരു കാര്യം മനസ്സിലാക്കി. ഇതുപോലെ ഒരു അവസരം ഇനി കിട്ടില്ല. പകല് മുഴുവൻ പ്രസ്സിൽ അയാൾ ജോലി ചെയ്തു. രാത്രിയിൽ അയാൾ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം നേടാൻ ശ്രമിച്ചു. അങ്ങനെ ആ വലിയ ബിസിനസ് സ്ഥാപനത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യാൻ സന്തോഷ് സ്വയം പരിശീലിച്ചു. ഇതിനിടെ പ്രസ്സിൽ അനേകം ജോലിക്കാരുടെ ആവശ്യമുണ്ടായിരുന്നു. നാട്ടിൽ നിന്നും ഒട്ടനവധി ആളുകളെ സന്തോഷ് ആ പ്രസ്സിലെ ജോലിക്ക് വേണ്ടി ഗൾഫിലെത്തിച്ചു. തൻ്റെ കൂടെ കളിച്ചു നടന്നവരും പരിചയക്കാരുമായിരുന്ന അനേകർ ഇന്ന് സന്തോഷിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു. ഈ സമയത്ത് തൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ വലിയ വരുമാനമൊന്നുമില്ലാത്ത തൊഴിലുകൾ ചെയ്ത് നാട്ടിൽ ജീവിക്കുകയായിരുന്നു. സന്തോഷ് അവരെയും ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി. അവിടെ അവർക്ക് നല്ല നിലയിലുള്ള ജോലി അയാൾ തരപ്പെടുത്തി. സന്തോഷ് നടത്തുന്ന പ്രസ്സിൽ അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന പലർക്കും വലിയ വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ട്.
ഇപ്പോൾ MBA എങ്കിലും പഠിക്കും.

0: ചെയ്യാത്ത ആരും ആ ബിസിനസ്സിൽ പങ്കാളികളല്ല. പ്രിന്റിംഗ് ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരാണ് പ്രസ്സിൽ ജോലി ചെയ്യുന്ന പലരും. ലോകത്തെമ്പാടുമുള്ള പലരുടെയും ജോലി അവർ ആ പ്രസ്സിൽ ചെയ്യുന്നു. അവരുമായി കത്തിടപാടുകൾ നടത്താൻ തന്നെ പ്രത്യേകം ആളുകളെ നിയമിച്ചിട്ടുണ്ട്. ആ രാജ്യത്തെ രാജാവിൻ്റെ ഒഫീഷ്യൽ പ്രിന്റിംഗ് സന്തോഷിൻ്റെ പ്രിന്റിംഗ് പ്രസ്സാണ് നടത്തുന്നത്. അതിൻ്റെ കാരണം, ചില വർഷങ്ങൾക്ക് മുമ്പ് ആ രാജ്യത്തെ ഏറ്റവും നല്ല പ്രിന്റിംഗ് പ്രസ്സായി സന്തോഷിൻ്റെ പ്രസ് തിരഞ്ഞെടുക്കപ്പെട്ടതിനാലാണ്. അതോടുകൂടി ആ പ്രസ്സിന് വലിയ പേരായി. സന്തോഷിൻ്റെ രണ്ട് ആൺമക്കളാണിപ്പോൾ ആ പ്രസ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നടത്തുന്നത്. അവർ രണ്ടുപേരും പ്രിന്റിംഗ് ടെക്നോളജിയും MBA കഴിഞ്ഞവരാണ്. വളരെ ലളിതമായ സാഹചര്യങ്ങളിൽ നിന്നും ഉയർന്നു വന്ന സന്തോഷ് വളരെ വിജയകരമായ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാണിപ്പോൾ. നല്ല വിദ്യാഭ്യാസം തനിക്ക് ലഭിച്ചില്ല എന്ന സങ്കടം സന്തോഷിനുണ്ടായിരുന്നു. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ സന്തോഷ് പഠിച്ച പാഠങ്ങളാണ് ഒരു വിജയകരമായ ബിസിനസ് പണിതുയർത്താൻ അയാളെ സഹായിച്ചത്.
1: സന്തോഷിൻ്റെ ജീവിത വിജയത്തിന് പുറകിൽ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഔപചാരികമായ വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള മനസ്സ് അയാൾക്കെപ്പോഴും ഉണ്ടായിരുന്നു. രണ്ടാമതായി, കഠിനാധ്വാനം ചെയ്യാൻ അയാൾക്ക് യാതൊരു മടിയും ഇല്ലായിരുന്നു. ഒരു പ്രിന്റിംഗ് പ്രസ്സിലെ എല്ലാ ജോലികളും അയാൾക്കറിയാമായിരുന്നു, കാരണം അതൊക്കെ അയാൾ എന്നെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. മൂന്നാമതായി, തൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സഹായിക്കുവാൻ അയാൾക്ക് മനസ്സുണ്ടായിരുന്നു. തനിക്ക് ദോഷം ചെയ്തവരെയും അവരുടെ മക്കളെയും സഹായിക്കാൻ സന്തോഷ് തയ്യാറായി. അങ്ങനെ തൻ്റെ ശത്രുക്കളെ മുഴുവൻ സന്തോഷ് ഇല്ലാതെയാക്കി. ശത്രുക്കളെ ഉപദ്രവിച്ച് അവരെ തകർത്ത് കളയുകയല്ല, മറിച്ച് അവർക്കുപകാരം ചെയ്ത് അവരെ സ്വന്തം സുഹൃത്തുക്കളാക്കി മാറ്റിയാണ് സന്തോഷ് ശത്രുക്കളെ തോൽപ്പിച്ചത്. ആർക്കും ജീവിതത്തിൽ വിജയം നേടാമെന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സന്തോഷിൻ്റെ ജീവിതം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക: ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 25066, ബാംഗ്ലൂർ 25.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പകൽ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, MG രാധാകൃഷ്ണൻ ഈണം നൽകി, G വേണുഗോപാൽ പാടിയത്.

0: മനസ്സിന്റെ പകൽ എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി ഇപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് തേവലക്കര എ എം ബഷീർ.
1: നിത്യസുന്ദരമായ ഇസ്ലാമിന്റെ നിയമ സംഹിതയാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യവർഗത്തിൻ്റെ ഐഹികവും പാരിത്രികവുമായ ഉന്നമനത്തിനു വേണ്ടിയാണ് പ്രപഞ്ചനാഥൻ ഈ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിച്ചത്. മനുഷ്യ സമൂഹത്തിൻ്റെ ഏതു തരം പ്രശ്നങ്ങൾക്കും ഖുർആൻ വ്യക്തവും നിഷ്പക്ഷവുമായ മാർഗങ്ങൾ ഉപദേശിക്കുന്നു. ഇന്നും എന്നും ലോകജനതയുടെ ജീവിതക്രമത്തിന് ഏറ്റവും അനിവാര്യമായ നിയമ സംഹിതയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. ഈ ഖുർആനിൻ്റെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ ഏതാനും സൂക്തങ്ങൾ ഇതാ ഞാൻ പാരായണിച്ചു വന്നു. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഖുർആൻ പാരായണം ചെയ്തത് തേവലക്കര AM ബഷീർ. ആകാശവാണി അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി. ആദ്യം ഇന്നത്തെ പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ, ഓണവിപണി പ്രത്യേക പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണിയിൽ റേഡിയോ ഗൈഡ്, ഇതിൽ ഋതുക്കൾ. 8:00 സാഹിത്യവേദി, മല്ലിക വേണുകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, മരണതാണ്ഡവം, ചിത്രശലഭത്തോട്. ഷാജി വിൽസൺ എഴുതി അവതരിപ്പിക്കുന്ന കഥ തണൽ മരങ്ങൾ, കവലയൂർ വിജയകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ വിരഹപ്രവാസം, വാർദ്ധക്യം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ശ്രേയസ് പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഓണം അന്നും ഇന്നും കവിഭാവനയിൽ മായാജി നായർ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പ്രോഗ്രാം, എഡ്യൂക്കേഷൻ ഇൻ ദ ഡിജിറ്റൽ ഏജ്, ഡോക്ടർ ജോജു ജോൺ സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥ, കാരൂർ എഴുതിയ കഥ തലയിലെഴുത്ത്. 10:00 ലയവിന്യാസം, നാഞ്ചിൽ AR അരുൾ കൊന്നക്കോൾ, ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം, നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ചത്. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി പി കുഞ്ഞിരാമൻ നായരുടെ ഓണപ്പൂവ് എന്ന കവിത ആലാപനം KS ഹരിശങ്കർ. 6:15 ഉദയഗീതം, ദിവ്യ, JR, ജ്യോതി, സന്തോഷ് എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 ഓണം കവിതാ നേരം, അശോകൻ മറയൂർ അവതരിപ്പിക്കുന്ന കവിത. 7:05 മുതൽ 8:00 വരെ പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 117 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 സംഗീത സരണി. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് PV അതുൽകുമാർ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 നേർവഴി, സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി TS മായി അഭിമുഖം. 10:15 തമിഴ് ചൊൽബാലെ, വിണ്ണൈ കടന്ത് ഇന്ത്യവിൻ കനവ്, ഡോക്ടർ വെങ്കടേഷ് വി നടത്തുന്ന പ്രഭാഷണം. ഓണം നൽവാഴ്ത്തുക്കൾ, കുരളിൻ കുരൾ, തുടർന്ന് തിരയിപ്പൂക്കൾ. 11:00 ഗാനകൈരളി, മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ മഹാകവി കുട്ടമത്ത് കൃതികൾ. 11:30 ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് VSSCയുടെ CGSE ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീലത എയുമായുള്ള അഭിമുഖം. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:15 ഏകധാര ലളിത സംഗീത പരിപാടി. 12:40 പ്രകാശധാര, നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ, നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ, ഡോക്ടർ സുബിത് S സംസാരിക്കുന്നു. 1:00 ആവണി പൊന്നൂഞ്ഞാൽ, ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം വേനൽ മഴ 16 ഭാഗം, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം N വാസുദേവ്. 2:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 മുതൽ ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 72 നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം 2026 ദൃക്സാക്ഷി വിവരണം. വിവരണം നൽകുന്നവർ അഡ്വക്കേറ്റ് പ്രഭു മാത്യു, ഡോക്ടർ ബിച്ചു X മലയിൽ, വിനു K ജോൺ, ഭദ്രൻ TB, ഡോക്ടർ GS വിനോദ് കുമാർ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭാരതീയ പ്രാകൃതി കൃഷി പദ്ധതി. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി, കൂൺ കൃഷിയിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക്, താജുനീസയുമായി അഭിമുഖം. 7:35 യുവവാണിയിൽ മ്യൂസിക് ടൈം. 8:00 നാടകം ഇങ്ങനെയും ഒരു ഓണം, രചന TV സുഗതകുമാരി, സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന. 9:15 ഓണം കഥാവേള, P സുരേന്ദ്രൻ അവതരിപ്പിക്കുന്ന കഥ. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ശ്രേയസ് നാരായണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. SR രാജശ്രീ വയലിൻ, A ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം, വൈക്കം N ഗോപാലകൃഷ്ണൻ ഖടം. 11:00 സ്പോട്ട് ലൈറ്റ് പരിപാടി. 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1°C, കുറഞ്ഞ താപനില 24.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8°C, കുറഞ്ഞ താപനില 25.4°C. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
2: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: സമയം 6 മണി കഴിഞ്ഞ് 4:55. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani. The news read by Abhishek Mukhopadhyay. Prime Minister Narendra Modi today interacted with chief executive officers, CEOs and founders of 20 space startups in New Delhi. The Prime Minister called for wider applications of space technology to improve lives of people. Mr. Modi noted that the country's space sector can become a magnet for global talent, companies and investment, and suggested creating an ecosystem and an environment where, when the world thinks of space, it looks towards India. Emphasizing greater collaboration between space industry and other social development sectors, the Prime Minister encouraged greater collaboration with Atal Tinkering Labs to nurture curiosity and interest among young minds for space. Government today reiterated that the welfare and security of Indian seafarers community is of high priority for India. Briefing the media in New Delhi, spokesperson of the Minister of External Affairs, Randhir Jaiswal, said that India continues to closely follow developments in West Asia. Talking about an incident involving 2 foreign flagged vessels, Mr. Jaiswal said all 22 seafarers are safe and the government is in touch with the relevant officials regarding this matter to ensure their safety and well-being. On the visit of MEA Secretary Sri Priya Ranganathan to Palestine, the MEA spokesperson said that the secretary handed over consignment of life-saving medicines to the Palestinian government for the people of Palestine for their health needs. Union Minister of Electronics and Information Technology Ashwani Vaishnav today launched the Mobile Phone Manufacturing Scheme, MPMS. Union Cabinet had approved the scheme last month with a budgetary outlay of 62,500 crore rupees. The scheme tenure will be of 5 years from 2026-27 to 2030-31. The MPMS has 2 target segments, including incentivizing mobile phone manufacturing and supporting Indian mobile phone brands. The government has said that a total of 29 foreign direct investments, FDI, have been reported under the revised framework till yesterday, involving proposed FDI of more than 4,800 crore rupees. These investments span a range of sectors, including infotech, AI, information and communication, manufacturing and pharmaceuticals, among others. The Minister of Commerce and Industry said that the 29 investments have been reported by investors based in Mauritius, US, South Korea, Japan, Singapore, Luxembourg and the Cayman Islands. Union Home Minister Amit Shah inaugurated and laid the foundation stones for several projects worth around 189 crore rupees at the headquarters of the Sashastra Seema Bal SSB in Siliguri, West Bengal today. Mr. Shah stated that since the BJP government came to power the center, the welfare of personnel responsible for border security has been given utmost priority. He highlighted that the SSB is performing the challenging task of guarding open borders with countries like Nepal and Bhutan, calling it one of the toughest duties. Mr. Shah also inaugurated an exhibition on Bharatiya Nyaya Sanhita in Siliguri. Health and Family Welfare Minister J.P. Nadda today reviewed the prevailing situation and preparedness for H1N1 influenza in the country with particular focus on the national capital. The ministry informed that Mr. Nadda emphasized the need for continued vigilance, robust surveillance and proactive preparedness with close monitoring of influenza trends. The government has assured that adequate sugar stocks available in the country to meet domestic demand despite lower than estimated production. In view of the recent price rise in sugar, the government has taken a series of measures to ensure sufficient sugar availability and maintain stable prices for consumers. The Minister of Consumer Affairs, Food and Public Distribution said that it is closely monitoring the situation. Legendary Uriya playback singer Pranab Patnaik, whose distinctive voice captivated generations of music lovers, passed away at the age of 88 in Bhubaneswar today. With a career spanning over 5 decades, Patnaik sang more than 200 films and collaborated with several celebrated national-level singers. He was a 7-time Odisha State Film Award winner and a recipient of the prestigious Jaydev Puruskar. In the BWF Badminton World Championships, India's Trisha Joly and Gayatri Gopichand have stormed into the women's double semifinals and assured the country of a coveted medal at the prestigious championship. In hockey, the Indian women's team will take on the Netherlands in the opening match of the second pool phase of the FIH World Cup in Amsterdam, the Netherlands today. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
3: കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അധ്യാപക ഫോറവും സംയുക്തമായി നടപ്പിലാക്കുന്ന ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സ്വാതന്ത്ര്യദിന സദസ് സംഘടിപ്പിച്ചു. ജില്ലാ സാക്ഷരതാ മിഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി റഷീദ് ബാബു ദേശീയ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് സദസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ പി വി ശാസ്ത്രപ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ പ്രോജക്ട് കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ഭാരവാഹികളായ നൌഷീഫ്, എൻ മുർഷിദ് തുടങ്ങിയവർ സംസാരിച്ചു. വനം വകുപ്പ് വണ്ടൂരിൽ സംഘടിപ്പിച്ച അദാലത്ത് മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കുറ്റവാളികളോട് പെരുമാറുമ്പോൾ പോലും ഉദ്യോഗസ്ഥർ മാന്യതയുടെ സീമകൾ ലംഘിക്കുന്നത് നല്ല പ്രവണതയല്ലെന്നും അത് സേനയ്ക്ക് ചേർന്നല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് വനം വകുപ്പ് നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ മെഗാ അദാലത്ത് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരങ്ങൾ വിതരണം ചെയ്തു. 7 കേസുകളിലായി 4 ലക്ഷം രൂപയാണ് നൽകിയത്. കാലിക്കറ്റ് സർവകലാശാലയിൽ സി എച്ച് മുഹമ്മദ് കോയ ചെയർ കേരളവും മലബാറും തമ്മിലുള്ള വികസനത്തിലെ അസന്തുലിതത്വം എന്ന വിഷയത്തിൽ നടത്തിയ ശില്പശാല മന്ത്രി സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു. മലബാർ കേരളത്തിന്റെ വളർച്ചാ യന്ത്രമാണെന്ന് ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മലബാറിന്റെ വേദനകളെ പരിഹരിക്കാൻ കാര്യമായ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പ്ലസ് ടു സീറ്റിന്റെ കുറവ് മാത്രമല്ല മലബാറിന്റെ പ്രശ്നം. പ്രശ്നങ്ങൾ പടിപടിയെ പരിഹരിക്കാൻ ഒരുമിച്ച് ശ്രമിക്കാമെന്നും അതിനായി ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും സി പി ജോൺ ഉറപ്പു നൽകി. മലബാറിന്റെ വികസനത്തിനായി സി എച്ച് മുഹമ്മദ് കോയയുടെ ഇടപെടൽ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ കെ ഷാഹിനാമോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ നിയമ സർവകലാശാല മുൻ വൈസ് ചാൻസലറും സി എച്ച് ചെയർ വിസിറ്റിംഗ് പ്രൊഫസറുമായ പ്രൊഫസർ ജി മോഹൻ ഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ഭിന്നശേഷിക്കാരുടെ സമഗ്രവും ശാസ്ത്രീയവുമായ വിവരശേഖരണത്തിനായി ജില്ലാ ഭരണകൂടവും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന എം സഹജീവനം സമഗ്ര ഭിന്നശേഷി സെൻസസിന്റെ പൈലറ്റ് സർവേ വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ വിജയകരമായി പൂർത്തിയായി. ഭിന്നശേഷിക്കാരുടെ വീടുകൾ ജിയോ ടാഗ് ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ കണ്ടെത്തി വിവിധ വിഭാഗങ്ങളിലായി വിവരങ്ങൾ ശേഖരിച്ചാണ് പൈലറ്റ് സർവേ പൂർത്തിയാക്കിയത്. ജില്ലാ ഭരണകൂടത്തിന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും നേതൃത്വത്തിൽ വേങ്ങര ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, അംഗനവാടി പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, മലബാർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ, കെ എസ് എസ് എം വയോമിത്രം പ്രവർത്തകർ എന്നിവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും ഭിന്നശേഷിക്കാരെ വിവിധ വിഭാഗങ്ങളിലായി ക്രമീകരിച്ച് പ്രാഥമിക പട്ടിക തയ്യാറാക്കി. തുടർന്ന് വാർഡ് മെമ്പർമാർ, ആശാ പ്രവർത്തകർ, അംഗനവാടി പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ എൻ എസ് എസ് വളണ്ടിയർമാരുടെ പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് വീടുകളിലെത്തി നേരിട്ട് വിവരശേഖരണം നടത്തിയാണ് സെൻസസ് പൂർത്തീകരിച്ചത്. RSS മലപ്പുറം സംഘജില്ലയുടെ ആഭിമുഖ്യത്തിൽ തരംഗ് 2026 യുവസംഗമം സംഘടിപ്പിച്ചു. വന്ദേ മാതരം ഏതെങ്കിലും ഒരു മതത്തിന്റേതല്ലെന്നും ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും ദേശീയ ബോധത്തെയും പുതുതലമുറ കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയേണ്ടതുണ്ടെന്നും പരിപാടിയിൽ സംസാരിച്ച വത്സൻ തില്ലങ്കേരി അഭിപ്രായപ്പെട്ടു. RSS ജില്ലാ സംഘചാലക് കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. മെന്റലിസ്റ്റ് വൈഷ്ണവ് ജിത്തു മെന്റലിസവും വയലിനിസ്റ്റ് റിനീഷ് നാരായണൻ സംഗീത പരിപാടിയും അവതരിപ്പിച്ചു. ഭാരത് മാതാ പൂജയും രക്ഷാബന്ധൻ ഉത്സവവും നടന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തിരുനാവായയുടെയും പരിസര പ്രദേശങ്ങളുടെയും പങ്കാളിത്തം സംബന്ധിച്ച് സോഷ്യൽ മീഡിയ വഴി പുതുതലമുറയ്ക്ക് വിവരങ്ങൾ കൈമാറുന്നതിനായി ചരിത്രം പുനർവായനയ്ക്ക് എന്ന പദ്ധതിക്ക് തുടക്കമായി. സ്വാതന്ത്ര്യത്തിന്റെ 80-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി റീ എക്കോയും മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി തിരുനാവായ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി മുഹമ്മദ് കോയ, നവാബ് മുകുന്ദ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരന് ചരിത്ര പത്രിക നൽകി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. റീ എക്കോ പ്രസിഡന്റ് പൂവത്തിങ്കൽ റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന അംഗം ടി വേലായുധന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആദവനാട് മുഹമ്മദ് കുട്ടി കൈമാറി. പ്രാദേശികമായി നടന്ന സ്വാതന്ത്ര്യ സമര ചരിത്രം രേഖപ്പെടുത്തിയ പകർപ്പുകളാണ് പുനർവായനയ്ക്ക് വേണ്ടി കൈമാറിയത്. എ പി വാഹിദ്, അയ്യപ്പൻ കുറുമ്പത്തൂർ, കെ വി മൊയ്തീൻകുട്ടി, ഹരി തിരുനാവായ, ഉമർ ചിറക്കൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.
2: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.
0: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ ഏതൊക്കെയാണെന്നറിയാം. 6:40 വാർത്താ വീക്ഷണം, 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ ഓണവിപണി പ്രത്യേക പരിപാടി, 7:35 യുവവാണിയിൽ റേഡിയോ ഗൈഡ് ഇതിൽ ഋതുക്കൾ, 8:00 സാഹിത്യവേദി മല്ലിക വേണുകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ മരണതാണ്ഡവം ചിത്രശലഭത്തോട്, ഷാജി വിൽസൺ എഴുതി അവതരിപ്പിക്കുന്ന കഥ തണൽ മരങ്ങൾ, കവലയൂർ വിജയകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ വിരഹപ്രവാസം വാർദ്ധക്യം, 9:15 വിദ്യാഭ്യാസ രംഗം ഓണം അന്നും ഇന്നും കവിഭാവനയിൽ മായാജി നായർ സംസാരിക്കുന്നു, 9:30 ഇംഗ്ലീഷ് പ്രോഗ്രാം എഡ്യൂക്കേഷൻ ഇൻ ദ ഡിജിറ്റൽ ഏജ് ഡോക്ടർ ജോജു ജോൺ സംസാരിക്കുന്നു, 9:45 മൊഴിയാമൊരു കഥ കാരൂർ എഴുതിയ കഥ തലയിലെഴുത്ത്, 10:00 ലയവിന്യാസം, 4:00 ഉഷമലരി പി കുഞ്ഞിരാമൻ നായരുടെ ഓണപ്പൂവ് എന്ന കവിത ആലാപനം കെ എസ് ഹരിശങ്കർ, 6:30 പ്രഭാതഭേരി, 7:00 ഓണം കവിതാ നേരം അശോകൻ മറയൂർ അവതരിപ്പിക്കുന്ന കവിത, 7:05 to 8:00 പുലർവേട്ടം, 8:45 സംഗീത സരണി പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിക്കുന്നത് പി വി അതുൽകുമാർ, 10:00 നേർവഴിയിൽ സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി ടി എസുമായുള്ള അഭിമുഖം, 10:15 തമിഴ് ചൊൽമാലെ, 11:00 ഗാന കൈരളി, മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ മഹാകവി കുട്ടമത്തെ കൃതികൾ, ഉച്ചയ്ക്ക് 1:00 ആവണി പൊന്നൂഞ്ഞാൽ ചലച്ചിത്ര സംവിധായകൻ ശരത് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി, 2:45 ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 72nd നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം 2026 ദൃക്സാക്ഷി വിവരണം, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി കൂൺ കൃഷിയിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക് താജുനീസയുമായുള്ള അഭിമുഖം, 7:35 യുവവാണിയിൽ മ്യൂസിക് ടൈം, 8:00 നാടകം ഇങ്ങനെയും ഒരു ഓണം രചന ടി വി സുഗതകുമാരി സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ, 9:15 ഓണം കഥാവേള പി സുരേന്ദ്രൻ അവതരിപ്പിക്കുന്ന കഥ, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. ഈ നിലയത്തിൽ നിന്ന്

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? ഡോക്ടർ സുബിത് എസ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

മലയാളിയുടെ മനസ്സിൽ ഇന്നും കാത്തുസൂക്ഷിക്കുന്ന സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും കാലമാണ് ഓണക്കാലം. ആ ഓർമ്മകളിലേക്ക് സംഗീതത്തിന്റെ ഈണം ചേർത്ത് ഓണക്കാലത്തിന്റെ നിറവും നന്മയും പങ്കുവയ്ക്കാൻ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ.

0: സമയം 6 മണി കഴിഞ്ഞ് 19:56. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ ഡെലിറിലെ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. ആദൌ മുഖ്യവാർത്താഃ. ഭാരതീയ നാവിക സമുദായസ്യ കല്യാണം സുരക്ഷാഞ്ച ഭാരതസ്യ ഉച്ച പ്രാഥമികതാ അസ്തി ഇതി അദ്യ സർവകാരഃ പുനരുദ്ഘാടയത്. ഭാരത പ്രശാസനം ചലദൂരവാണീ നിർമ്മാണ MPMS ഇത്യസ്യാഃ 560,000,000,000,000 രൂപ്യകാണാം യോജനായാഃ ഉദ്ഘാടനം അകരോത്. കേന്ദ്രീയഗൃഹമന്ത്രി അമിത്ഷാഹ അദ്യ പശ്ചിമബംഗാളസ്യ സിലിഗുഡിനഗരെ സശസ്ത്ര സീമാബലസ്യ മുഖ്യാലയെ പ്രായഃ 970,000,000,000 രൂപ്യകാണാം അനേകാനാം പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസഞ്ച കൃതവാൻ. പുണെനഗരെ ആയോജിതസ്യ ദ്വാദശ ബ്രിക്സ് സംപ്രേഷണ മന്ത്രിണാം സഭായാം ദൂരസഞ്ചാര സൂചനാ സഞ്ചാര തന്ത്രജ്ഞാന ക്ഷേത്രാദിഷു സഹകാരം പ്രഗാഢീകർത്തും ഭാരത ബ്രാജീല ദേശൌ സന്ധിപത്രേ ഹസ്താക്ഷരം കൃതവന്തൗ. ഇറാന ദേശഃ സ്വദേശം വിരുദ്ധ്യ ദത്താൻ ആർത്ഥിക പ്രതിബന്ധാന് നിരാകർത്തും ഉക്തവാൻ. യത് ഏതാദൃശ്യഃ വിഫലനീതയഃ ഇറാന ജനേഷു അധികാം ശത്രുതാം ജനയിഷ്യന്തീതി. അപി ച ഭാരതസ്യ കാചല ഢോചക നാംനി ദ്വന്ദ്വ യുദ്ധ ക്രീഡികാ ക്രമശഃ ദ്വിതീയവാരം അന്തഃ 20 വർഷീയാണാം മഹിളാനാം വിശ്വ ദ്വന്ദ്വ യുദ്ധ സ്പർദ്ധായാം സ്വർണപദകം പ്രാപ്തവതി. അഥ വാർത്താഃ വിസ്തരേണ. ഭാരതീയ നാവിക സമുദായസ്യ കല്യാണം സുരക്ഷാഞ്ച ഭാരതസ്യ ഉച്ച പ്രാഥമികതാ അസ്തീതി അദ്യ ഭാരത സർവകാരഃ പുനരുദ്ഘാടയത്. നവദേഹല്യാം പ്രസാരമാധ്യമാൻ സംബോധയൻ വിദേശമന്ത്രാലയസ്യ പ്രവക്താ രൺധീർ ജയശവാലഃ അവദത് യത് ഭാരതം പശ്ചിമ ഏഷ്യായാഃ വികാസാൻ നികടതയാ നിരീക്ഷമാണം അസ്തീതി. വിദേശീയ ധ്വജയുക്തയോഃ നൗകയോഃ ഘടനയാ വിഷയെ കഥയൻ ജയശവാല അവദത് യത് സർവേ ദ്വാവിംശതി നാവികാ സുരക്ഷിതാ സന്തി. തേഷാം സുരക്ഷായൈ കല്യാണായ ച വിഷയസ്മിൻ

0: സംബദ്ധൈഃ അധികാരിഭ സഹ സർവകാര സമ്പർക്കം കുറവൻ അസ്തി. സേനാധ്യക്ഷസ്യ ജനറൽ ധീരജ സേഠ് ഇത്യസ്യ നേപാളയാത്രായാ വിഷയ പ്രവക്ത അവദത് യത് തസ്യ ഭ്രമണകാലെ സേനാപ്രമുഖായ മാനദ ജനറൽ പദം പ്രദത്തം ആസീദിതി. സഹ അവോചത് യത് ഏതദ്വയോഃ ദേശയോഃ സശസ്ത്ര സേനായാഃ ച മധ്യേ ദീർഘകാലികം മൈത്രിം പ്രതിബിംബയതീതി. വിദേശ മന്ത്രാലയസ്യ സചിവസ്യ ശ്രീപ്രിയ രംഗനാഥൻ ഇത്യസ്യാഃ ഫിലിസ്തീന ദേശയാത്രായാഃ വിഷയ വിദേശമന്ത്രാലയസ്യ പ്രവക്താ അവദത് യത് തസ്യാഃ യാത്രായാഃ സമയെ സാ തത്രത്യായ ദൃഢവികാസായ സഹഭാഗി ഭവിതും ഭാരതസ്യ പ്രതിബദ്ധതാം പ്രകടിതവതീതി. സഹ ഇത്യപി അവദത് യത് സചിവഃ ഫിലിസ്തീന ദേശസ്യ ജനാനാം സ്വാസ്ഥ്യസ്യ ആവശ്യകതായൈ ജീവനരക്ഷക ഔഷധാന്യപി സമർപ്പിതവതീതി. സൂചനാ പ്രൌദ്യോഗിക കേന്ദ്രീയ മന്ത്രി അശ്വിനി വൈഷ്ണവ അദ്യ ചലദൂരവാണി നിർമ്മാണ യോജനായാഃ MPMS ഇത്യസ്യാഃ ഉദ്ഘാടനം അകരോത്. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ഗതമാസെ പഞ്ചശതോത്തര ദ്വിഷഷ്ടി സഹസ്ര കോടി രൂപ്യകാണാം വ്യയ വിനിയോഗേന സഹ ഏഷാ യോജന അംഗീകൃത ആസീത്. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ അദ്യ പശ്ചിമബംഗാളസ്യ സിലിഗുഡിനഗരെ സശസ്ത്ര സീമാബലസ്യ മുഖ്യാലയെ പ്രായഃ നവസപ്തത്യധികൈകശതകോടി രൂപ്യകാണാം അനേകാനാം പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. സമാരോഹാനന്തരം കാർമികാൻ സംബോധയൻ ഗൃഹമന്ത്രി അവദത് യത് യദാ ഭാജപ സർവകാരഃ കേന്ദ്രേ സത്താം പ്രാപ്നോത് സീമാസുരക്ഷാർത്ഥം ഉത്തരദായിനാം കർമ്മചാരിണാം കല്യാണായ സർവോച്ച പ്രാഥമികത തദാ ദത്താസ്തീതി. സഹ അധോരേഖിതവാൻ യത് SSB ഇതി ബലം നേപാല ഭൂട്ടാന ഇത്യാദിഭി ദേശൈ സഹ മുക്ത സീമായാഃ രക്ഷണസ്യ സമാഹനപൂർണം കാര്യം നിർവഹതീതി. ഏതത് കഠിനതമേഷു കർത്തവ്യേഷു അന്യതമം ഇതി സഹ ഉക്തവാൻ. അപ്പി ച സഹ ഉല്ലിഖത് യത് സിലിഗുഡി മാർഗസ്യ മഹത്വം അവഗന്തും കേന്ദ്ര സർവകാരേണ അസ്മിൻ പ്രദേശേ നിരീക്ഷണം പ്രവർദ്ധിതം അസ്തിതി.
1: സർക്കാർ കെ ഗഠൻ കെ 45 ദിൻ കെ ഭിതർ 1129 ഏക്കർ ഭൂമി BSF ഓർ SSB കെ ലിയെ ശുഭേന്ദു ജിനെ ദേ ദിയ കുച്ച് 29 ഏക്കർ ബാക്കി ബചാ ഹൈ മിത്രോ യേ തത്പരത ജോ ഹൈ വോ ഭാരതീയ ജനതാ പാർട്ടി കെ മുഖ്യമന്ത്രി നാതേ നഹീ ഹൈ ഉൻകോ മാലൂം ഹൈ ജബ് തക് ഘുസ്പേട് നഹീ റോക്തീ ना पश्चिम बंगाल सुरक्षित रह सकता है ना भारत सुरक्षित रह सकता है. और घुसपैठ रोकने की पूर्व शर्त है कि सीमा को पूरा बना सीमा पर बाड़ को पूरा लगा दिया जाए.
0: പ്രിയാഹ ശ്രോതാരഹ, സംസ്കൃത വാർത്തായാഹ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഹ പ്രസാര്യതെ. സമമേവ കാര്യക്രമോയം ആകാശവാണിയാഹ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ AIR ചലദൂരഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. അദ്യ ദൂരസഞ്ചാര സൂചനാസഞ്ചാര തന്ത്രജ്ഞാനക്ഷേത്രാദിഷു സഹകാരം പ്രഗാഢീകർത്തും ഭാരത ബ്രാജീല ദേശൌ സഹമതി പത്രേഷു ഹസ്താക്ഷരാണി അകുരുതാം. സാമാജിക പ്രസാരമാധ്യമേ ദൂരസഞ്ചാര വിഭാഗഃ അവദത് യത് ഏഷാ സന്ധിഃ ഡിജിറ്റല നവാന്വേഷണസ്യ പ്രഗത്യാ സഹ ഡിജിറ്റല ആധാരിക സംരചനായാഃ സുദൃഢീകരണം ച കരിഷ്യതീതി. ഉദയോന്മുഖ പ്രൌദ്യോഗികീനാം സഹകാരം ച വർദ്ധയിഷ്യത്യപി. പുണേനഗരെ ആയോജിതസ്യ ദ്വാദശ ബ്രിക്സ് സംപ്രേഷണ മന്ത്രിണാം സഭാം നികഷാ കേന്ദ്രീയ സംപ്രേഷണ മന്ത്രിണാ ജ്യോതിരാദിത്യ മാധവ് സിന്ധിയ ഇത്യനേന ബ്രാജീല ദേശസ്യ സംപ്രേഷണ മന്ത്രിണാ ഫെഡറിക്കോ ഡി സിക്വിര ഫിൽഹോ വര്യേണ ച സന്ധിപത്രേഷു ഹസ്താക്ഷരാണി കൃതാനി. ആയോജനസ്യാസ്യ അധ്യക്ഷഃ കേന്ദ്രീയ സംപ്രേഷണ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ സ്വസ്യ പ്രാരംഭിക ഭാഷണേ ഭാരതസ്യ ഭവിഷ്യസ്യ വിഷയേ ദൃഢം ദൃഷ്ടിം നിരൂപയൻ ഉക്തവാൻ യത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വര്യസ്യ ഡിജിറ്റൽ ഇന്ത്യ ഇത്യഭിയാനം പ്രതി പ്രതിബദ്ധതയാ മാർഗദർശിതം സ്ഥിതിസ്ഥാപകം വിശ്വസനീയം നവാന്വേഷണം സശക്തിഭൂതം സർവസമാവേശയുതം ച ഭവതീതി ഭാരതസ്യ ദൃഷ്ടികോണം അധോരേഖിതവാൻ.
2: Over the past decade, BRICS has emerged.
3: पिछले एक दशक में BRICS उभरती हुई अर्थव्यवस्थाओं के बीच सहयोग के एक प्रमुख मंच के रूप में उभरा है, जो लगभग आधी मानवता और प्रतिभा तथा नवाचार के अपार भंडार का प्रतिनिधित्व करता है. अब हमारा ध्यान संस्थाओं के निर्माण से आगे बढ़कर सहयोगात्मक पहलों को लागू करने की ओर विकसित होना चाहिए.
2: इम्प्लीमेंटिंग कोलैबोरेटिव इनिशिएटिव्स.
0: ഈരാന ദേശസ്യ വിദേശമന്ത്രി ശ്രീ അബ്ബാസ് അറാഗച്ചി ഇത്യേഷ സ്വദേശം വിരുദ്ധ്യ ദത്താൻ ആർത്ഥിക പ്രതിബന്ധാൻ നിരാകുർവൻ ഉക്തവാൻ യത് ഏതാദൃശ്യഹ വിഫല നീതയഹ ഈരാന ജനേഷു അധികാം ശത്രുതാം ജനയിഷ്യന്തീതി അധികാം വിഫലതാം അപി ആനേഷ്യന്തീതി ച. അറാഗച്ചി ഇത്യസ്യ ഇമാം ടിപ്പണിം ട്രംപേന ഈരാന വിരുദ്ധം കഠോര ആർത്ഥിക പദക്ഷേപോത്ഥാപന രൂപേണ സ്വീകൃതം. സർവോച്ച ന്യായാലയന അദ്യ സ്വസ്യ പഞ്ചവിംശത്യധിക ദ്വിസഹസ്രതമവർഷസ്യ മേ മാസിക നിർണയ പരിവർത്തനം കൃത്വാ പ്രവേശസ്തരീയ ന്യായിക സേവാ പരീക്ഷാസു ഭാഗം ഗ്രഹീതും വിധിസ്നാതകാനാം കൃതേ പൂർവതനസ്യ അനിവാര്യ ത്രിവർഷീയ വിധി അഭ്യാസസ്യ ആവശ്യകതാം ഏകവർഷം യാവത് ന്യൂനീകൃതമസ്തി. ഝാർഖണ്ഡ് ഉച്ച ന്യായാലയന ജെ എസ് എസ് സി സി ജി എൽ അഥ സി ഡി പി ഒ പരീക്ഷാഭ്യ നിയുക്തി നിരസനസ്യ രാജ്യസർവകാരസ്യ ആദേശസ്യ വിഷയ അന്തരിമ സ്ഥഗനം അസ്ഥാപിതമസ്തി. യാചകാഹ ന്യായാലയസ്യ പുരതഹ തർക്കം കൃതവന്തഹ യത് വിജ്ഞാപനാനി നിയുക്തയശ്ച ആകസ്മിക രൂപേണ നിരസനാത്മക സർവകാരസ്യ നിർണയഃ വിഹിത നിയമാനാം അനുരൂപഃ നാസീദിതി. ഔഷധ വിഭാഗ സചിവ മനോജ ജോഷി അദ്യ ചികിത്സാ ഉപകരണം ഉദ്യമം ആഗ്രഹയത് യത് ഭാരതസ്യ വിനിയാമക സംരചനായാഹ നിർമ്മാണേ ബൃഹത്തരം നിവേശം പ്രദാതവ്യമിതി. നവദെഹല്യാം സി ഐ ഐ ഗ്ലോബൽ മെഡ്ടെക് ഇത്യാഖ്യം ശിഖര സമ്മേളനം സംബോധയൻ ശ്രീ ജോഷിവര്യ അവദത് യത് വിനിയാമക ചർച്ചാസു ഉദ്യോഗസ്യ സഹഭാഗിത സമ്പ്രതി പരിമിത അസ്തീതി. വാണിജ്യ ഉദ്യോഗമന്ത്രി പീയൂഷ ഗോയല സിംഗപ്പൂരദേശേന സഹ സമഗ്ര ഏഷ്യാഖണ്ഡേന സഹ ആർത്ഥിക സഹയോഗം പ്രഗാഢീകർത്തും വ്യവസായസ്തരെ പരസ്പര സഹയോഗം ദൃഢീകർത്തും ച ഭാരതദേശസ്യ പ്രതിബദ്ധതായാഹ വിഷയെ ബലം ദത്തവാൻ. തേന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹോദയസ്യ നേതൃത്വേ ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് ഇതി വ്യവസ്ഥായാഹ സുദൃഢീകരണായ സർവകാരസ്യ പ്രയത്നാഹ ച പ്രകാശിതാഹ. ഭാരത ഋതുവിജ്ഞാന വിഭാഗ അദ്യ പൂർവ മധ്യപ്രദേശേ അത്യധിക വർഷായൈ നാരംഗവർണീയാം സഞ്ചേതനാം പ്രഖ്യാപിതവാൻ. അന്തേ ക്രീഡാവാർത്തസു. ഭാരതസ്യ കാചല ഢോചക് നാംനി ദ്വന്ദ്യുദ്ധ ക്രീഡിക ക്രമശഃ ദ്വിതീയവാരം അന്തഃ വിംശതി വർഷീയാണാം മഹിളാനാം വിശ്വ ദ്വന്ദ്വ യുദ്ധ സ്പർദ്ധായാം സ്വർണപദകം പ്രാപ്തവതി. സാ നിർണായക ദ്വന്ദ്വേ ചീനദേശീയം ജിംഗ്രു സൻ നാംനി ക്രീഡികാം സപ്തശൂന്യാങ്കൈഹി പരാജിതവതി ഇതി വാർത്താഹ.
4: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ

0: ആയിരം കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വിൽപ്പനയും തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന കർശനമാക്കി. എക്സൈസ് വകുപ്പ് ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംസ്ഥാനത്ത് ശക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് സ്ഥാപകരുമായും സിഇഒമാരുമായും സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കൃഷി, ക്ഷീരവികസനം, മൃഗസംരക്ഷണം, പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം സ്റ്റാർട്ടപ്പുകളോട് നിർദ്ദേശിച്ചു. സ്കൈറൂട്ട് എയ്റോസ്പേസ്, അഗ്നിക്കുൽ കോസ്മോസ്, പിക്സൽ, ധ്രുവ സ്പേസ് തുടങ്ങിയ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് രാജ്യം അതീവ പ്രാധാന്യം നൽകുന്നതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിദേശ പതാക വഹിച്ച രണ്ട് കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കപ്പലിലെ 22 നാവികരും സുരക്ഷിതരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യം പത്രവാർത്ത കണ്ടാണ് അറിഞ്ഞതെന്നും സർക്കാരുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് KMRL പത്രവാർത്ത നൽകിയതെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊച്ചി മെട്രോയുടെ പേര് കേരളം മെട്രോ എന്ന് മാറ്റാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകിയെന്ന് KMRL അധികൃതർ ഇന്നലെ അറിയിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ മൂന്നാമത്തേതായ മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ചടങ്ങ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്തുന്നതിനും ആത്മനിർഭർ ഭാരത് എന്ന ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഇന്ത്യയുടെ യാത്രയിലെ സുപ്രധാനമായ നേട്ടമാണിത്. തീരദേശ ജലമേഖലകളിലെ ആന്റി സബ്മറൈൻ വാർഫെയർ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് മംഗ്രോൾ. ജലാന്തർ നിരീക്ഷണം, തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും, കുറഞ്ഞ തീവ്രതയുള്ള സമുദ്ര പ്രവർത്തനങ്ങൾ തുടങ്ങി നിർണായക ദൌത്യങ്ങൾ നിർവഹിക്കാൻ കപ്പലിന് കഴിയും. മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ ഷാലോ വാട്ടർ ആന്റി സബ്മറൈൻ വാർഫെയർ ശേഷിക്ക് വലിയ ഉത്തേജനം നൽകും.
0: പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി മാത്രം. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കർഷകരിൽ നിന്നും പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കർഷകർക്ക് പൊതുവിപണിയേക്കാൾ 10% അധിക വില നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ 30% വരെ കുറഞ്ഞ തുകയ്ക്ക് പച്ചക്കറികൾ കർഷക ചന്തയിലൂടെ ലഭിക്കും. ഓണക്കാലത്ത് വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കിയതായി എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് വകുപ്പ് ഈ മാസം 1 മുതൽ നടത്തിവരുന്ന ഓണക്കാല പരിശോധനയിലൂടെ ഇതുവരെ 6977 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂർ പരിശോധന നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവിധ ചെക്ക് പോസ്റ്റുകളിൽ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളുടെ സേവനം വിന്യസിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതിനു പുറമെ ഓൺലൈൻ വിപണന കേന്ദ്രങ്ങളുടെ ഗോഡൌണുകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പൂ മാർക്കറ്റുകളിലൊന്നാണ് തമിഴ്നാട്ടിലെ തോവാള. ഓണക്കാലത്ത് തെക്കൻ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ എത്തുന്നത് കന്യാകുമാരി ജില്ലയിലെ തോവാളയിൽ നിന്നാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: അത്തം തുടങ്ങിയതു മുതൽ തോവാളയിൽ നിന്നുള്ള പൂക്കൾ കൊണ്ട് സജീവമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഓണവിപണി. തിരുവോണത്തിന് മുൻപ് തന്നെ ടൺ കണക്കിന് പൂക്കളാണ് തോവാളയിൽ നിന്ന് മാത്രം എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വൈവിധ്യങ്ങളായ പൂക്കൾ ലഭിക്കുമെന്നതാണ് തോവാള ഗ്രാമത്തിലെ പൂക്കളുടെ പ്രത്യേകത. ചാലപാളയം ഉൾപ്പെടെ ജില്ലയിലെ നഗര ഗ്രാമീണ മേഖലകളിൽ പൂക്കച്ചവടം സജീവമായി തുടരുകയാണ്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് പുഷ്പകൃഷിക്ക് ലഭിച്ച പ്രോത്സാഹനമാണ് തോവാളയിലെ പൂവിപണിയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് കാരണം. കേരളവും തമിഴ്നാടും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തിനും തോവാളയിലെ പൂവിപണിക്ക് വലിയൊരു പങ്കുണ്ട്.
0: ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന വ്യാപാരമേളയും പ്രദർശനവും മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. 100-ലധികം സ്റ്റാളുകളാണ് ഓഗസ്റ്റ് 30 വരെ നടക്കുന്ന മേളയിൽ ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്.

0: 42-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലോക്ഭവനിൽ പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. തുഞ്ചൻ സ്മൃതി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഗ്രന്ഥശാലയിൽ 10,000-ത്തിലധികം പുസ്തകങ്ങളാണ് ഉള്ളത്. ലോറിയിൽ നിന്നും ഇരുമ്പു കമ്പികൾ തെറിച്ചുവീണ് തൃശൂർ കുട്ടനെല്ലൂരിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുട്ടനെല്ലൂർ സ്വദേശി ഷെറിൻ പി ജോണാണ് മരിച്ചത്. ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ പുറത്തേക്ക് തെറിച്ച കമ്പികൾ ബൈക്ക് യാത്രികന്റെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ടാണ് നട തുറക്കുക. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഹരിതകർമ്മസേനാംഗങ്ങളുടെ ഓണം ബോണസ് 1,250 നിന്നും 1,500 രൂപയായി വർദ്ധിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കി. 37,481 ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം റോയൽസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 126 റൺസ് നേടി. ആലപ്പി റിപ്പിൾസ് 12.5 ഓവറിലാണ് ലക്ഷ്യം മറികടന്നത്. FIH ഹോക്കി ലോകകപ്പ് 2-ാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ബാഡ്മിന്റൺ വനിതാ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി സെമിഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 3 പോയിന്റ് ഉയർന്ന് 77,541 നിഫ്റ്റി 20 പോയിന്റ് നേട്ടത്തിൽ 24,252 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. രാവിലെ 880 രൂപ വർദ്ധിച്ച് പവന് 1,17,680 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ ഉയർന്ന് 1,18,480 രൂപയും ഗ്രാമിന് 14,810 രൂപയുമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2,000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വിൽപ്പനയും തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംസ്ഥാനത്ത് ശക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് ഇന്ത്യയുടെ ബഹിരാകാശ ജൈത്രയാത്ര. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മാധ്യമപ്രവർത്തകൻ. അവതരണം ബിന്ദു വിനോദ്. മാനവരാശിയുടെ അറിവിന്റെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുന്നതിലും സാങ്കേതിക പുരോഗതി കൈവരിക്കുന്നതിലും ബഹിരാകാശ ഗവേഷണത്തിനുള്ള പങ്ക് അതുല്യമാണ്. ഭൂമിക്കപ്പുറമുള്ള പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ നിരന്തര പരിശ്രമങ്ങൾ ശാസ്ത്രലോകത്തിന് അനവധി നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ഇന്ത്യയും ഈ രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കൈവരിച്ച രാജ്യമാണ്. ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിയുടെ പ്രതീകമാണ് നാം ആഘോഷിക്കുന്ന ദേശീയ ബഹിരാകാശ ദിനം. ചന്ദ്രയാൻ 3 ദൌത്യത്തിന്റെ ചരിത്രപരമായ വിജയത്തിന്റെ സ്മരണ പുതുക്കിയാണ് രാജ്യം ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നത്. യുവതലമുറയിൽ ശാസ്ത്രീയ മനോഭാവം വളർത്താനും ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാനും ദിനാചരണം വലിയ പങ്കുവഹിക്കുന്നു. രാജ്യത്തിന്റെ വളർച്ചയും ശാസ്ത്രീയ മുന്നേറ്റങ്ങളും ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം വികസിത ഭാരതമെന്ന ഭാവി സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ദിനാചരണം നിർണായക സ്വാധീനമാണ് ചെലുത്തുന്നത്. ദേശീയ ബഹിരാകാശ ദിനം ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ആഘോഷിക്കുന്നത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ദൌത്യത്തിലെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഇന്ത്യയുടെ ചരിത്ര നേട്ടമാണ്. തുടർന്ന് പ്രഗ്യാൻ റോവറും പ്രവർത്തന സജ്ജമാക്കി. ലാൻഡിംഗ് സൈറ്റിന് ശിവശക്തി എന്ന അവിസ്മരണീയമായ പേരാണ് നൽകിയത്. ഈ ഉജ്ജ്വല നേട്ടമാണ് ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന് വഴി തുറന്നത്. ചരിത്ര വിജയത്തിന് തൊട്ടുപിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മഹത്തായ നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി.

വരിച്ച മികച്ച നേട്ടങ്ങൾ, സമൂഹത്തിന് അത് നൽകുന്ന സാധ്യതകൾ, ഈ മേഖലയിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന അനന്തമായ അവസരങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. നമ്മുടെ ശാസ്ത്രജ്ഞരുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെ ഇന്ത്യ ഇപ്പോൾ ചന്ദ്രനിൽ എന്ന യാഥാർത്ഥ്യം ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കപ്പെട്ടു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമെന്ന പദവിയോടൊപ്പം US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമെന്ന ചരിത്ര നേട്ടവും ചന്ദ്രയാൻ 3 ദൌത്യം ഇന്ത്യക്ക് സമ്മാനിച്ചു. വികസിത ഭാരതത്തിലേക്ക് നൂതനാശയങ്ങളും പങ്കാളിത്തവും വഴി ആഗോള ബഹിരാകാശ രംഗത്ത് മുൻനിരയിൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ബഹിരാകാശ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും കുറിച്ച് ജനങ്ങളിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുക എന്നതാണ് ബഹിരാകാശ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ദിനാഘോഷങ്ങളുടെ ഭാഗമായി VSSC, LPSC, IISU, IIST എന്നീ സ്ഥാപനങ്ങൾ സംയുക്തമായി കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. സ്കൂളുകളിലും വിവിധ കേന്ദ്രങ്ങളിലും ഏകദിന ശില്പശാലകളും നടത്തും. ഇന്ത്യയുടെ ചാന്ദ്ര ദൌത്യങ്ങൾ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളോടുള്ള മികച്ച പ്രതിബദ്ധത വ്യക്തമാക്കുന്നതാണ്. 2008 വിക്ഷേപിച്ച ആദ്യ ചാന്ദ്ര ദൌത്യമായ ചന്ദ്രയാൻ 1 ആണ് ഈ ചരിത്രപരമായ യാത്രയ്ക്ക് തുടക്കമിട്ടത്. തുടർന്ന് 2019 വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിയെ കൂടുതൽ കരുത്തുറ്റതാക്കി. ചന്ദ്രയാൻ 3 ദൌത്യത്തിന് ശേഷം ഇന്ത്യ ബഹിരാകാശ രംഗത്ത് കൈവരിച്ചത് വൻ മുന്നേറ്റങ്ങളാണ്. ലോകത്തിലെ പ്രമുഖ ബഹിരാകാശ ഏജൻസികളുമായുള്ള സഹകരണം ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പ്രശസ്തിയുടെ വ്യക്തമായ തെളിവാണ്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ച നിസാർ ദൌത്യം. 2025 July 30 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പേടകം വിജയകരമായി വിക്ഷേപിച്ചു. ഇത് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് മുൻപില്ലാത്ത വിധം സമഗ്രമായ വിവരങ്ങളാണ് നൽകുന്നത്. അതോടൊപ്പം മനുഷ്യരെ പങ്കാളികളാക്കിയുള്ള ബഹിരാകാശ ദൌത്യങ്ങളിലും രാജ്യം ചരിത്രപരമായ നേട്ടം കൈവരിച്ചു. 2025 June 25 വിക്ഷേപിക്കുകയും July 15 സുരക്ഷിതമായി തിരിച്ചിറങ്ങുകയും ചെയ്ത AXIOM-4 ദൌത്യത്തിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല മാറി. ഈ ദൌത്യത്തിനിടെ ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ച 7 സൂക്ഷ്മ ഗുരുത്വാകർഷണ പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. ബഹിരാകാശത്ത് പേശികളുടെ പുനരുജ്ജീവനം, പായലുകളുടെ വളർച്ച, വിളകളുടെയും സൂക്ഷ്മാണുക്കളുടെയും നിലനിൽപ്പ്, മനുഷ്യന്റെ ചിന്താശേഷി, സയനോബാക്ടീരിയകളുടെ പെരുമാറ്റം എന്നിവയെക്കുറിച്ചാണ് പഠനങ്ങൾ. SpaceXന്റെ Falcon 9 റോക്കറ്റാണ് ദൌത്യം വിജയകരമായി വിക്ഷേപിച്ചത്. 1984 രാകേഷ് ശർമ്മ നടത്തിയ ചരിത്രപ്രസിദ്ധമായ യാത്രയ്ക്ക് ശേഷം ഒരു ഇന്ത്യൻ പൌരൻ പങ്കാളിയാകുന്ന ആദ്യ ബഹിരാകാശ ദൌത്യമായിരുന്നു അത്. 2018 August 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗഗൻയാൻ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെയാണ് ഈ മുന്നേറ്റങ്ങൾക്ക് തുടക്കമായത്. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വന്തം ബഹിരാകാശ യാത്രികരെ വിക്ഷേപിക്കാനുള്ള ഇന്ത്യയുടെ ദേശീയ ദർശനത്തിലെ നിർണായകമായ ഒരു നിമിഷമായിരുന്നു അത്. മംഗൾയാൻ എന്ന ചൊവ്വ ഭ്രമണപഥ ദൌത്യത്തിലൂടെയാണ് ഇന്ത്യ അന്തർഗ്രഹ പര്യവേക്ഷണത്തിന് തുടക്കമിട്ടത്. 2014 September 24 വിജയകരമായി ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയതോടെ ആദ്യ ശ്രമത്തിൽ തന്നെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറി. ഇതോടെ നാസ, റോസ്കോസ്മോസ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയ്ക്ക് ശേഷം ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പേടകമെത്തിക്കുന്ന നാലാമത്തെ ഏജൻസിയായി ISRO സ്ഥാനം പിടിച്ചു. 6 ദൌത്യത്തിനായി രൂപകൽപ്പന ചെയ്ത മംഗൾയാൻ പ്രതീക്ഷകൾ മറികടന്ന് 8 പ്രവർത്തനക്ഷമമായി തുടർന്നു. ആദിത്യ L1 ദൌത്യത്തിലൂടെ സൂര്യനെക്കുറിച്ചുള്ള പഠനത്തിലും ഇന്ത്യ നിർണായകമായ ചുവടുവയ്പ് നടത്തി. ഈ നേട്ടങ്ങൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്തുകയും ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും സാങ്കേതിക നവീകരണങ്ങൾക്കും വലിയ പ്രചോദനമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ചന്ദ്രനിലും ചൊവ്വയിലും കൈവരിച്ച നേട്ടങ്ങളുടെ കരുത്തിൽ ആദ്യ ശുക്രദൌത്യത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ. കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ശുക്ര ഭ്രമണപഥ ദൌത്യം 2028 March വിക്ഷേപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ബഹിരാകാശ പര്യവേഷണത്തിൽ വലിയ കുതിപ്പാവും. ബഹിരാകാശത്ത് ഗവേഷണങ്ങൾ നടത്താനും ശാസ്ത്രജ്ഞർക്ക് തങ്ങാനുമുള്ള ഇന്ത്യയുടെ സ്വന്തം കേന്ദ്രമാണിത്. ISRO രൂപകൽപ്പന ചെയ്യുന്ന ഈ പദ്ധതിയിൽ ആകെ 5 മൊഡ്യൂളുകളാണ് ഉള്ളത്.
ഇതിന്റെ ആദ്യ ഭാഗമായ BAS-01 2028 വിക്ഷേപിക്കാനും 2035 നിലയം

0: പൂർണമായും പ്രവർത്തനക്ഷമമാക്കാനുമാണ് വിഭാവനം ചെയ്യുന്നത്. 2014 കേവലം ഒരു ബഹിരാകാശ സ്റ്റാർട്ടപ്പ് മാത്രമുണ്ടായിരുന്ന ഇന്ത്യയിൽ 2026 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം 400-ലധികം സ്റ്റാർട്ടപ്പുകളുണ്ട്. ഉദാരമായ വിദേശ നിക്ഷേപ നയങ്ങളും സ്വകാര്യ പങ്കാളിത്തവും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ വാണിജ്യ സംരംഭങ്ങളുമാണ് ഈ വളർച്ചയ്ക്ക് വേഗം കൂട്ടിയത്. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലൂടെ സ്വയം പര്യാപ്തതയും ആഗോള പങ്കാളിത്തവും ഉറപ്പാക്കി രാജ്യം മുന്നേറുന്നതിന്റെ തെളിവാണിത്. ചെലവ് കുറഞ്ഞതും പുനരുപയോഗിക്കാവുന്നതുമായ ബഹിരാകാശ ഗതാഗത സംവിധാനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ വിപ്ലവകരമായ കുതിപ്പാണ് ISRO പുതിയ ദൌത്യം. ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ മികച്ച ഉദാഹരണമാണ്. വാർത്താവിനിമയം, കാലാവസ്ഥാ പ്രവചനം, നാവിഗേഷൻ, കൃഷി, ദുരന്ത നിവാരണം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി നിരവധി ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിലൂടെ രാജ്യത്തിന്റെ വികസനത്തിന് വലിയ പിന്തുണ ലഭിച്ചു. വിദേശ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ച് ഇന്ത്യ ബഹിരാകാശ വാണിജ്യ രംഗത്തും സ്ഥാനം ഉറപ്പിച്ചു. ഇന്ത്യയുടെ സ്വന്തം ഉപഗ്രഹ ദിശാനിർണയ സംവിധാനമായ നാവിക് രാജ്യത്തുടനീളവും അതിർത്തികളിൽ നിന്ന് 1500 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങളിലും കൃത്യമായ സ്ഥാനനിർണയം, ദിശാനിർണയം, സമയവിവര സേവനങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും പ്രതീകമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായുള്ള ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. സ്വയം പര്യാപ്ത ഭാരതം, മേക്ക് ഇൻ ഇന്ത്യ എന്നീ സംരംഭങ്ങളിൽ ഉറച്ച് 2047 വികസിത രാഷ്ട്രമായി മാറാനുള്ള കാൽവെപ്പിൽ രാജ്യം ഇന്ന് ആഗോള ബഹിരാകാശ രംഗത്ത് മുൻനിര സ്ഥാനത്ത് തുടരുന്നു. ബഹിരാകാശ രംഗത്തെ നൂതനാശയങ്ങളിലൂടെയും സാങ്കേതിക വികസനത്തിലൂടെയും കൂടുതൽ ശക്തവും സ്വയം പര്യാപ്തവും ആഗോളതലത്തിൽ ശ്രദ്ധേയവുമായ ഒരു ഇന്ത്യയെ വളർത്തിയെടുക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: ആകാശവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: ശ്രമം വിജയത്തിലേക്കും ശ്രദ്ധ പൂർണതയിലേക്കും ക്ഷമ ഉന്നതിയിലേക്കും നമ്മെ നയിക്കും. ഈ ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, എങ്ങനെയാണ് റബ്ബർ തോട്ടത്തിൽ കാപ്പിയും കൊക്കോയും നടേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
0: ഓണവിപണി പ്രത്യേക പരിപാടി.
1: ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ്. ജാതിമത വർഗഭേദമന്യേ മലയാളികൾ ഈ ആഘോഷത്തിന്റെ ഭാഗമാകുന്നു. എല്ലാ വർഷത്തെയും പോലെ തന്നെ അതീവ സന്തോഷത്തോടെയാണ് ജനങ്ങൾ ഇക്കുറിയും ഓണം ആഘോഷിക്കുന്നത്. നാട്ടിലെങ്ങും ക്ലബ്ബുകളും വായനശാലകളും സാംസ്കാരിക സ്ഥാപനങ്ങളും സർക്കാർ സർക്കാരിതര സംഘടനകളുമെല്ലാം വലിയ തോതിലാണ് ഓണാഘോഷ പരിപാടികൾ നടത്തിവരുന്നത്. സമൃദ്ധിയുടെ പൊന്നോണത്തെ വരവേൽക്കാനായി സംസ്ഥാന സർക്കാരും കൃഷിക്കൂട്ടങ്ങളും കാർഷിക സംരംഭകരും കാർഷികേതര മേഖലയിലും ഉൾപ്പെടെയുള്ളവർ തികഞ്ഞ തയ്യാറെടുപ്പിലാണ്. അതിന്റെ ഭാഗമായി ഓണവിപണികൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഓണവിപണികളുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ആകാശവാണിയുടെ വയലും വീടും പരിപാടി ശ്രോതാക്കളുടെ മുന്നിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിപുലമായ ഓണച്ചന്തകളിലൂടെ ഇക്കുറി ഓണക്കച്ചവടം ഗംഭീരമാക്കാനാണ് കൃഷിവകുപ്പിന് കീഴിലുള്ള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ അഥവാ VFPCK ലക്ഷ്യമിടുന്നത്. ഇതേക്കുറിച്ച് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ പ്രോജക്ട് ഡയറക്ടർ ശ്രീ അനിൽകുമാർ GR.
2: കേരള സർക്കാർ 2026 ഓണത്തിനെ വരവേൽക്കുന്നതിലേക്കായി 2000 ഓണച്ചന്തകൾ കേരളത്തിൽ ഉടനീളം 22

0: ഓഗസ്റ്റ് മുതൽ 25 ഓഗസ്റ്റ് വരെ നടത്തുന്നു. പ്രസ്തുത ഓണച്ചന്തകളിൽ 1074 എണ്ണം കൃഷിഭവനുകൾ മുഖാന്തരവും 766 ഹോർട്ടികോർപ്പ് മുഖാന്തരവും 160 മാർക്കറ്റുകൾ VFPCK മുഖാന്തരവും നടത്തുന്നു. പ്രസ്തുത മാർക്കറ്റുകളിൽ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ 10% വില കൂട്ടി സംഭരിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ 30% വരെ വില കുറച്ച് വിതരണം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. VFPCK ഓണച്ചന്തകളുടെ ജില്ലാതല ക്രമീകരണങ്ങൾ: 17, കൊല്ലം 16, 16, ആലപ്പുഴ 12, കോട്ടയം 16, ഇടുക്കി 7, എറണാകുളം 16, തൃശ്ശൂർ 16, പാലക്കാട് 16, മലപ്പുറം 10, കോഴിക്കോട് 6, വയനാട് 5, കണ്ണൂർ 5, കാസർഗോഡ് 2 എന്നീ ക്രമത്തിലാണ്. ഓണക്കാലത്തെ പച്ചക്കറി വില പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നേന്ത്രക്കായ്ക്ക്, ഞാലിപ്പൂവൻ, ഇഞ്ചി, ചീര എന്നിവയുടെ വിലയിൽ വർധനവ് കാണുന്നു. മറ്റ് വിലകൾ നിലവിൽ ഒരു മാസക്കാലമുള്ള വിലയ്ക്ക് ഗണ്യമായ മാറ്റം വന്നിട്ടില്ല. എന്നാൽ മറുനാടൻ പച്ചക്കറികളുടെ കാര്യത്തിൽ കേബേജ്, ബീൻസ്, ബീട്രൂട്ട് എന്നിവയുടെ വില കൂടിയിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് പഴം പച്ചക്കറിയുടെ വില വരും ദിവസങ്ങളിൽ കൂടുന്നതിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഉപഭോക്താക്കൾ പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: കൃഷിവകുപ്പിന്റെ പാലാ ബ്ലോക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ബീന ഫിലിപ്പ്.
2: ഓണക്കാലത്ത് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിച്ച് ഗുണഭോക്താക്കൾക്ക് അർഹതപ്പെട്ട വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിനുമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ വില സ്ഥിരതയ്ക്കായുള്ള വിപണി ഇടപെടൽ പദ്ധതിയുടെ ഭാഗമായി എല്ലാ പഞ്ചായത്ത് കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഓണച്ചന്തകൾ സംഘടിപ്പിക്കുന്നു. 2026 ഓഗസ്റ്റ് 22 മുതൽ 22 വരെയുള്ള തീയതികളിലാണ് ഓണവിപണികൾ പ്രവർത്തിക്കുന്നത്. ഓണവിപണിയിലൂടെ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികൾ പൊതുവിപണിയിലെ മൊത്തവ്യാപാര വിലയേക്കാൾ 10% അധിക വില നൽകി സംഭരിക്കുന്നതും ഓണവിപണിയിലൂടെ വിൽപ്പന നടത്തുമ്പോൾ പൊതുവിപണിയിലെ ചില്ലറ വിൽപ്പന വിലയേക്കാൾ 30% വരെ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതുമാണ്. ജൈവ സർട്ടിഫിക്കേഷനുള്ള കർഷകരിൽ നിന്നും പച്ചക്കറി ഉൽപ്പന്നങ്ങൾ സംഭരിക്കുമ്പോൾ പൊതുവിപണിയിലെ മൊത്തവ്യാപാര വിലയേക്കാൾ 20% അധിക വില നൽകി സംഭരിക്കുന്നതാണ്. ഓണവിപണിയിൽ ഉൽപ്പന്നങ്ങൾ നൽകുന്ന കർഷകരുടെ കതറാപ്പ് രജിസ്ട്രേഷൻ, ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതാണ്. ഓൺലൈൻ സംവിധാനത്തിലൂടെ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഉൽപ്പന്നങ്ങളുടെ വില നൽകുന്നതിനും ഏത് ഓണവിപണിയിലും കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നൽകുന്നതിനും കതറാപ്പ് രജിസ്ട്രേഷൻ സഹായകരമാണ്.
1: ഒരു ഹൈടെക് നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ആറ്റിങ്ങൽ വികസനത്തിന്റെ പാതയിലാണ്. നിരവധി കർഷകരും സംരംഭകരും ഉൾപ്പെടെയുള്ളവർ ഈ നാടിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ആറ്റിങ്ങൽ നഗരസഭയുടെയും ആറ്റിങ്ങൽ കൃഷിഭവന്റെയും നേതൃത്വത്തിലുള്ള വിപുലമായ ഓണച്ചന്ത ആറ്റിങ്ങൽ നഗരസഭാ അങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ആറ്റിങ്ങൽ കൃഷി ഓഫീസർ ശ്രീ പ്രമോദ് GS.
3: സംസ്ഥാന കൃഷിവകുപ്പ് 2026 ഓഗസ്റ്റ് 22-25 വരെ ഓണച്ചന്ത നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി അങ്കണത്തിൽ വെച്ച് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കൃഷിഭവന്റെയും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി സംയുക്താഭിമുഖത്തിൽ ഓണവിപണി നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കർഷകരുടെ ഉൽപ്പന്നങ്ങളും ഹോർട്ടിക്രോപ്പ്, VFPCK, മറ്റു സർക്കാർ ഏജൻസികൾ തുടങ്ങിയവരുടെ പച്ചക്കറികളും വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കൃഷിഭവനിൽ തന്നെ നിലവിൽ കൃഷി ചെയ്തിട്ടുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പരമാവധി വിപണിയിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. വിപണിയിലെ വിലക്കയറ്റം തടയുക എന്നതാണ് ഈ ഓണത്തിന് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കൃഷിഭവൻ അവലംബിച്ചിട്ടുണ്ട്. കർഷകർക്ക് ആവശ്യമായ നാളികേര വസ്തുക്കൾ, വാഴവിത്തുകൾ, മറ്റു ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവയുടെ വിപണന മേളയും കർഷകരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായിട്ടുള്ള സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും പച്ചക്കറി കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി വില കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് ഓണവിപണികൾ സജീവമാക്കി പ്രവർത്തിച്ചിട്ടുള്ളത്.
1: ഇടുക്കി ജില്ലയിലെ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സുഗന്ധവ്യഞ്ജന വിളകളും ഏലത്തോട്ടങ്ങളും സമൃദ്ധമായ ഒരു മലയോര കാർഷിക ഭൂമികയാണ്. കഠിനാധ്വാനം കൈമുതലാക്കി കാടുകളും പുൽമേടുകളും കൃഷിസ്ഥലമാക്കി മാറ്റിയ ഒരു കാർഷിക പാരമ്പര്യം ഇവിടുത്തെ മണ്ണിനുണ്ട്. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഇവിടുത്തെ കർഷകരുടെ കൈത്താങ്ങാണ് വാത്തിക്കുടി കൃഷിഭവൻ. വാത്തിക്കുടി കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരു ഓണച്ചന്ത പ്രവർത്തിക്കുന്നു.
4: ഞാൻ ജോഷി. ഞാൻ ഇടുക്കി ജില്ലയിലെ വാത്തിക്കുടി കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ്.

നടപ്പിലാക്കുന്നത്. ഈ ടോട്ടൽ 65,000 രൂപ തന്നു കഴിഞ്ഞാൽ 15,000 രൂപ നമ്മുടെ അതായത് കട, ഇപ്പോൾ വാടകയ്ക്കായിരിക്കുമല്ലോ നമ്മൾ കടകൾ എടുക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇതിൽ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് സെയിൽസ്മാനായിട്ട് നിന്നുള്ള പരിചയം അവർക്ക് അത്രയ്ക്ക് പോരാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പം പുറത്തുനിന്ന് രണ്ടുപേരെയൊക്കെ സാധനങ്ങൾ എടുത്തു കൊടുക്കാനും അത് വെട്ടി മുറിച്ച് തൂക്കാനും അളന്ന് തൂക്കാനും ഒക്കെ നമുക്ക് ആൾക്കാരെ സെയിൽസിന് വേണ്ടി എടുക്കേണ്ടതായിരുന്നു.

0: ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഗൂഗിൾ പേ ചെയ്യാനായിട്ട് ഒരു അവസരം ഉപഭോക്താക്കൾക്കില്ലായിരുന്നു. ഇത്തവണ തൊട്ട് ഗൂഗിൾ പേ ഏത് ക്യാഷ് ട്രാൻസാക്ഷനും നമുക്ക് ചന്തകളിൽ ലഭ്യമാണ്. അത് കൃഷി വകുപ്പിന്റെ കദർ ആപ്പിന്റെ ഓണം മാർക്കറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇത്തവണ അതിന്റെ പർച്ചേസിങ്ങും കൃഷി ഉൽപ്പന്നങ്ങളുടെ സംഭരണവും വിൽപ്പനയും എല്ലാം അതിന്റെ മറ്റ് ക്ലെയിം സെറ്റിൽമെന്റും എല്ലാം കദർ ആപ്പിലുള്ള ഓണം മാർക്കറ്റ് സോഫ്റ്റ്വെയർ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. ഈ വർഷം ഓണചന്ത നടത്തുന്നത് ഓഗസ്റ്റ് 22 മുതൽ 25 വരെയുള്ള 4 ദിവസമാണ്. അപ്പം 21-ാം തീയതി വൈകുന്നേരത്തേക്ക് ഹോർട്ടികോർപ്പിൽ നിന്നും സാധനങ്ങൾ നമ്മൾ, അതായത് ബ്ലോക്ക് തലത്തിൽ നമുക്ക് അലോട്ട് ചെയ്യും. അതനുസരിച്ച് 22 മുതൽ നമ്മൾ ഓണചന്ത ആരംഭിക്കും. 25 ഏകദേശം ഉച്ചയോടുകൂടി നമുക്ക് ഓണചന്ത അവസാനിക്കും. കൃഷി വകുപ്പിന്റെ ഓണച്ചന്തയിൽ കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന സാധനങ്ങൾ 30% വില കുറച്ച് വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തുകളിലുമുള്ള കച്ചവടക്കാർ സ്വാഭാവികമായിട്ടും വില താഴ്ത്താൻ നിർബന്ധിതരാകും. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് വില കുറച്ച് വിപണിയിൽ നിന്നും പച്ചക്കറികൾ മറ്റ് സാധനങ്ങൾ വാങ്ങുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് കൃഷി വകുപ്പ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. കൃഷി വകുപ്പിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പിറന്നാൾ ഭയങ്കര തിരക്കുള്ള ഒരു സമയമാണ്. ഫാർമേഴ്സ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓണച്ചന്തയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അപ്പോൾ ഈ ഓണച്ചന്തയിലേക്ക് ഇനിയിപ്പം അതായത് നമ്മുടെ പഞ്ചായത്തിന് കീഴിലുള്ളതും ആയിട്ടുള്ള കർഷകരുടെ നിന്ന് ഉൽപ്പന്നങ്ങൾ, ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് എന്നുള്ള ലിസ്റ്റ് തിരിച്ച് അവരിൽ നിന്ന് ഇത്രാം തീയതി നമുക്ക് ഉൽപ്പന്നങ്ങൾ തരണമെന്ന് ഉറപ്പാക്കുകയും അവരുടെ ലിസ്റ്റ് ശേഖരിച്ച് അവരെ കോൺടാക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല 21-ാം തീയതി വൈകുന്നേരത്തേക്കോ 22-ാം തീയതി രാവിലത്തേക്കോ നമുക്ക് ഹോട്ടക്കുറിപ്പിൽ നിന്നും സാധനങ്ങൾ കുറച്ച് ലഭ്യമാകും. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് കർഷകരിൽ നിന്ന് നമ്മൾ ലിസ്റ്റ് എടുത്തതിന് പ്രകാരം കർഷകരിൽ നിന്ന് നമ്മൾ സംഭരിക്കും.
1: ഓണക്കാലത്താണ് ഏറ്റവും അധികം പാലും പാലുൽപ്പന്നങ്ങളും വിറ്റഴിക്കപ്പെടുന്നത്. ക്ഷീരവികസന വകുപ്പിന് കീഴിൽ ആറ്റിങ്ങലിലെ കീഴാറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിൽക്കോ ഡയറി വൈവിധ്യമാർന്ന പാലും പാലുൽപ്പന്നങ്ങളുമായി ഓണവിപണിയിൽ സജീവമാണ്. മിൽക്കോയുടെ പ്രസിഡന്റ് ശ്രീ പഞ്ചമം സുരേഷ്.
2: മേഖലയിലെ അറിയപ്പെടുന്ന സഹകരണ സ്ഥാപനമായ ആറ്റിങ്ങൽ മിൽക്കോ ഡയറി പ്രവർത്തന മേഖല വിപുലമാക്കുന്നതിന്റെ ഭാഗമായി കീഴാറ്റിങ്ങൽ മിൽക്കോ കാർഷിക സംഭരണ വിതരണ കേന്ദ്രത്തിൽ ഫ്രഷ് ജ്യൂസ് കൗണ്ടർ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട MLA രമ്യ ഹരിദാസ് കൗണ്ടറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരിൽ നിന്നും സംഭരിക്കുന്ന പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള ഫലങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുള്ള ബൃഹത് പദ്ധതിയുടെ തുടക്കം എന്നുള്ള നിലയിലാണ് ഈ ഫ്രഷ് ജ്യൂസ് കൗണ്ടർ ആരംഭിച്ചിരിക്കുന്നത്. വിതരണ ശൃംഖല വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായുള്ള മിൽക്കോയുടെ മറ്റൊരു പ്രോഡക്റ്റ് ഔട്ട്ലെറ്റ് വക്കത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഔട്ട്ലെറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് ആറ്റിങ്ങൽ MLA ശ്രീമതി OS അംബികയാണ്. ശുദ്ധമായ പാലിന്റെ ലഭ്യതക്കുറവിന് പരിഹാരം കാണുന്നതിനായി മിൽക്കോ ഡയറിയുടെ നേതൃത്വത്തിൽ 20 കർഷകരെ ഉൾപ്പെടുത്തി 20 പശുക്കളെ വാങ്ങി പാലാഴി കമ്മ്യൂണിറ്റി ഡയറി എന്ന പേരിൽ ഒരു സ്ഥാപനം മിൽക്കോ ഡയറി ആരംഭിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. പാലാഴി കമ്മ്യൂണിറ്റി ഡയറിയിൽ നിന്നും ലഭിക്കുന്ന പാല് മിൽക്കോ ഡയറിയുടെ നേതൃത്വത്തിലുള്ള ATM കൗണ്ടർ വഴി വിറ്റഴിക്കുകയാണ്. മിൽക്കോ ഡയറിയുടെ പാൽ ഉൽപ്പന്നങ്ങൾ ഡയറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രിസർവേറ്റീവ് ഫ്രീയായ വിവിധ തരം സ്നാക്സുകൾ, ഐസ്ക്രീം ഉൽപ്പന്നങ്ങൾ, മിൽക്ക് ഷേക്കുകൾ എന്നിവയും ഔട്ട്ലെറ്റുകളിൽ കൂടി ലഭിക്കും. ഓണം പ്രമാണിച്ച് കിഴിവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ഓണവിപണി മുന്നിൽ കണ്ട് കേരളത്തിൽ പുഷ്പകൃഷി ചെയ്യുന്നവരുടെ

0: എണ്ണം ഏതാനും വർഷങ്ങളായി വർദ്ധിച്ചു വരികയാണ്. പുഷ്പകൃഷിയിലൂടെ ഓണസമൃദ്ധി ഒരുക്കാൻ തയ്യാറെടുക്കുന്ന ഭൂമിക JLG ഗ്രൂപ്പ് അംഗമായ ശ്രീമതി ലിസി ഫിലിപ്പ്.
1: ഞാൻ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 10 വാർഡിലെ ഒരു മെമ്പറാണ്. എന്റെയും എന്റെ JLG അംഗങ്ങളുടെ കൃഷിസ്ഥലത്തിന്റെ പേര് ഭൂമിക JLG എന്നാണ്. ഞങ്ങള് ഇപ്പൊ ഓണം അനുബന്ധിച്ച് പൂക്കൾ കൊടുക്കുന്നുണ്ട്. പൂക്കള് ഞങ്ങള് കൊടുത്തു തുടങ്ങി 200 കിലോയ്ക്ക് അടുത്ത് ഞങ്ങൾ കച്ചവടം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ വീണ്ടും പച്ചക്കറികള് ഓണ വിപണിയെ നല്ലതാക്കാൻ വേണ്ടി ഞങ്ങളുടെ കൃഷിഭൂമിയില് വഴുതന വെണ്ട പയറ് വർഗ്ഗങ്ങള് പയറ് തേങ്ങയുണ്ട്. അങ്ങനെ പിന്നെ മറ്റുള്ള ഗ്രൂപ്പുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങള് ഓണ വിപണി ഒരുങ്ങുകയാണ്. 22, 23, 24 ദിവസങ്ങളിൽ ഞങ്ങള് ഓണ വിപണിയാണ്. കൃഷിഭവനിലും ഞങ്ങള് ഓണ വിപണി ഒരുക്കുന്നുണ്ട്. 22-ാം തീയതി ഞങ്ങള് വിഷമില്ലാതെ വിഭവങ്ങളാകുവാന് ഞങ്ങളുടെ 10-ാം വാർഡിലെ അംഗങ്ങളെ കൊണ്ട് ഒരുക്കണം എന്ന് ഞങ്ങള് ആഗ്രഹിക്കുന്നു. ഞങ്ങള് 2 ഏക്കറിനകത്താണ് കൃഷി ചെയ്യുന്നത്. ഇപ്പം വാഴയുണ്ട്, 50 മൂടുണ്ട്. അതിനകത്തെ കൊലകള് ഞങ്ങള് വിപണിയിൽ എത്തിക്കുന്നുണ്ട്. 2 ഏക്കറിലാണ് ചെയ്യുന്നത്. ഈ ജമന്തി ഉണ്ട്, ജമന്തിപ്പൂ വിപണിയിൽ ഞങ്ങൾ ഇറക്കുന്നുണ്ട്, വിപണിയിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 1 ഏക്കറിനകത്ത് ഞങ്ങൾ ജമന്തിത്തൈ 2000 തൈകളോളം നട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം പൂത്ത് പൂവുകള് ഞങ്ങൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. അതും വിഷം ഇല്ലാത്ത പൂക്കള്. നമുക്ക് 1 കിലോയ്ക്ക് 60 രൂപ 70 രൂപ മാത്രമേ നമ്മൾക്ക് കിട്ടുന്നുള്ളൂ. എങ്കിലും നമ്മൾ സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ പൂ കൊടുക്കാൻ നോക്കുന്നുണ്ട്. കടയില് 140 രൂപ 150 രൂപ വിലയുണ്ട്. ആ വിലയ്ക്ക് കുറച്ച് ഒരു സൈറ്റിൽ നിന്ന് നമ്മുടെ ഈ പൂന്തോട്ടത്തിന് അടുത്ത് തന്നെ കൊടുക്കുക, അപ്പോഴേ കച്ചവടം ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ അംഗങ്ങളും എല്ലാവരും കൂടെ കൂടി റോഡുകളിൽ കച്ചവടത്തിന് ഇറങ്ങുകയാണ്. അതായത് നമ്മൾ റോഡ് സൈഡിൽ കൊണ്ടുവച്ചിട്ട് പൂ ഫിറ്റാക്കി 100 രൂപ 100 രൂപ അങ്ങനെ കണക്കിന് വിൽക്കാൻ ഒരുങ്ങുകയാണ്. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വില ചെയ്ത ആ സാമ്പത്തികം, നമ്മൾ ചെലവാക്കിയ സാമ്പത്തികം, ആ സാമ്പത്തികത്തെ നോക്കി ലക്ഷ്യമിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
2: ഞാൻ ഡോക്ടർ NG ബാലചന്ദ്രനാഥ്, മുൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ്. ഇപ്പോൾ ഫാം ജേർണലിസ്റ്റ് ഫോറം എന്നുള്ള സംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു സംരംഭം എന്ന് പറയുന്നത് കേരള ഗാന്ധി സ്മാരക നിധിയുമായിട്ട് സഹകരിച്ച് നടത്തുന്ന ഒരു ജൈവ വിപണിയാണ്, പഴം പച്ചക്കറി വിപണി. എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ മുടക്കമില്ലാതെ നടത്തുന്നു എന്നുള്ളതാണ്. രാവിലെ 9:30 മുതൽ 11:30 വരെ ഈ വിപണി നടത്തുന്നുണ്ട്. അത് നമുക്ക് നേരിട്ട് പരിശോധിച്ച് അവർ ജൈവ കൃഷി നടത്തുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ ഇതിലെ അംഗങ്ങളാക്കുന്നത്. ആ രീതിയിൽ വളരെ വിശ്വാസപൂർവമായ ഒരു സംരംഭമാണ് ഈ ജൈവ വിപണി എന്ന് പറയുന്നത്. ടെറസിൽ, അതായത് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നതവരാണ് ഏറ്റവും കൂടുതൽ. വീട്ടമ്മമാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരാണ്. നല്ല ഉന്നത നിലവാരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്, പുരോഗമന കർഷകരുണ്ട്, വീട്ടമ്മമാരുണ്ട്. എല്ലാവരും ഈ വിപണിയുമായിട്ട് സഹകരിക്കുന്നു, വിപണിയിൽ വരുന്നു എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജൈവ വിപണി എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവരുടെ കൃഷിയിടങ്ങൾ പരിശോധിച്ച് ഇവരുടെ വിശ്വാസ്യത നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗുണഭോക്താക്കളിൽ നിന്നും വളരെ സ്വീകാര്യത ഇതിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് കഴിഞ്ഞ 7-8 വർഷമായിട്ട് മുടക്കമില്ലാതെ എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ നടത്തുന്നു എന്നുള്ളതാണ്. ഫാം ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഡോക്ടർ CS രവീന്ദ്രൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്രട്ടറി ആയിട്ട് ശ്രീമൻ ഭാസ്കരൻ നായരുണ്ട്. അങ്ങനെ പലരും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി, ഇവരെല്ലാം സയൻറ്റിസ്റ്റാണ്. അങ്ങനെ പലരും പല വകുപ്പുകളിൽ നിന്നും റിട്ടയർ ചെയ്തവരാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ ഉള്ളതും ഇതിൻ്റെ പങ്കാളിത്തത്തിൽ വരുന്നതും അംഗങ്ങളായിട്ട് വരുന്നതും അങ്ങനെയുള്ളവരാണ്. ഒരു സാധാരണ രീതിയിൽ 9:30 തുടങ്ങുമ്പോൾ നമുക്കൊരു 1.5 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഏകദേശം 40,000 മുതൽ 50,000 രൂപയുടെ ക്രയവിക്രയം അവിടെ നടക്കുന്നുണ്ട്. അതായത് പഴം പച്ചക്കറികൾ മാത്രമാണ്, പിന്നെ 1-2 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പഴം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് അത് വിൽക്കുന്നതാണ്. ഇത് വെറുതെ ഒരു കച്ചവടം ആയിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇത് ഒരു കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ്. ഓരോ വീട്ടിലെ ആൾക്കാരും അവർക്കാവശ്യമായ പച്ചക്കറികൾ, പഴംപച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് അധികം വരുന്നത് ഇങ്ങനെ വിപണി കണ്ടെത്തുക എന്നാണ്. പലർക്കും പല കർഷകർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒന്നാണ് വിപണി.

0: ഇല്ല എന്നുള്ളതും. ഇടനിലക്കാരാണ് കൂടുതലും വരുന്നത്. പക്ഷെ അത് ഇവിടെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടെ അവർക്ക് നേരിട്ട് തന്നെ ഇവിടെ വന്ന് അത് വിൽപ്പന നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് നമ്മളൊരു വില വിവരപ്പട്ടിക നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ ഈ അംഗങ്ങൾക്ക് ഇതിൽ വിൽപ്പന നടത്താൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിലാണ് വളരെ ചിട്ടയോടുകൂടിയാണ് ഇത് പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ വിജയവും. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഓണത്തിന് തന്നെ ഇപ്പം 22 നാളെ നാളെ ശനിയാഴ്ച ഓണച്ചന്തയാണ്. ഓണാഘോഷവും ഓണച്ചന്തയും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഓണസദ്യ ഈ അംഗങ്ങൾക്കെല്ലാം ഓണസദ്യ കൊടുക്കുകയാണ്. എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് ഓണച്ചന്തയും നമ്മൾ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഈ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കാനും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. വിള മത്സരം കൂടി നമ്മൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വിൽപ്പനയല്ല. ഇത് അവരവർ കൃഷി ചെയ്യുക, സ്വന്തമായിട്ട് ജൈവ ഉൽപ്പന്നങ്ങൾ അവരുപയോഗിക്കുക, പഴം പച്ചക്കറികൾ അവരുപയോഗിക്കണം, അതുപോലെ തന്നെ അധികം വരുന്നത് വിൽപ്പന നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്തായാലും ഈ ഓണച്ചന്ത മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. അത് സർക്കാർ തലത്തിൽ കൂടുതൽ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ വിപുലമായ രീതിയിൽ നമുക്കത് നടത്താൻ പറ്റും. സർക്കാർ തലത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ, ഇപ്പം നബാർഡ് പോലുള്ള സ്ഥാപനങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സഹായത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ അത് മെച്ചപ്പെടുത്താൻ സാധിക്കും. ആ രീതിയിൽ മറ്റ് കർഷകർക്ക് ഇത് പ്രയോജനമാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അതനുസരിച്ച് എല്ലാവർക്കും ഓണാശംസകൾ നൽകുന്നു.
1: പഴം പച്ചക്കറി കർഷകരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി പന്തളം വെൺമണിയിൽ പ്രവർത്തിക്കുന്ന ഒരു VFPCക്ക് സംരംഭമാണ് കല്യാത്തറയിലുള്ള വെൺമണി സ്വാശ്രയ കർഷക വിപണി. VFPCക്ക് ഡെപ്യൂട്ടി മാനേജർ ശ്രീമതി രഞ്ജിനി എ.ആർ.
2: കേരള സംസ്ഥാന കൃഷിവകുപ്പ് ഓണസമൃദ്ധി 2026 കർഷക ചന്ത August 22 11:00 വെൺമണി കല്യാത്ര ജംഗ്ഷനിലെ വിപണിയിൽ നടത്തുന്നു. സമിതി പ്രസിഡന്റ് ശ്രീ വർക്കി തോമസ് അധ്യക്ഷനാവുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട വെൺമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെബിൻ പി വർഗീസ് ഉദ്ഘാടനം ചെയ്യുന്നതും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി രശ്മി കുമാരി ആദ്യ വിൽപ്പന നിർവഹിക്കുന്നു. ശ്രീമതി കലാനാരായണൻ വാർഡ് മെമ്പർ ആശംസകൾ നേരുന്നു. 22 മുതൽ 25 വരെ പ്രവർത്തിക്കുന്ന ഓണവിപണിയിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സബ്സിഡി ഇനത്തിൽ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. നാടൻ പച്ചക്കറി ഉൽപ്പന്നങ്ങളായ ചേന, ചേമ്പ്, പയർ, വെള്ളരി, മത്തൻ, കുമ്പളം തുടങ്ങിയവ വിപണിയിലെ അംഗങ്ങളിലായ കർഷകരിൽ നിന്നും ന്യായവിലയ്ക്ക് സംഭരിക്കുന്നു. മറുനാടൻ ഉൽപ്പന്നങ്ങൾ ഹോർട്ടികോർപ്പിൽ നിന്നും ലഭ്യമാക്കുന്നതാണ്. ഉദ്ഘാടന വേളയിലും തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു.
1: മെഴുവേലി കൃഷിഭവന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഓണച്ചന്തയുടെ വിശദാംശങ്ങളുമായി സീനിയർ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ശ്രീ എൻ ജിജി.
3: മെഴുവേലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ സംവിധാനങ്ങളാണ് ഓണച്ചന്തയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. കർഷകരെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് അവരുടെ സാധനങ്ങൾ ഉറപ്പായി സംഭരിക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പ് കർഷകർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഓണവിപണിക്കായി മറ്റൊരു വിപണി കാത്തിരിക്കേണ്ടതില്ല. കൃഷിവകുപ്പിനെ സമീപിച്ച് അവരുൽപ്പാദിപ്പിച്ച മുഴുവൻ സാധനങ്ങളും കൃഷിവകുപ്പ് 30% അധിക വില നൽകി സംഭരിക്കുകയാണ്. ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർക്കറ്റ് തേടി പോകേണ്ടതുമില്ല. എല്ലാ പച്ചക്കറി സാധനങ്ങളും മൂല്യവർദ്ധിത വസ്തുക്കളും ഒക്കെയും മെഴുവേലിയുടെ കൃഷിഭവന്റെ ഓണച്ചന്തയിൽ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കഴിഞ്ഞു. August 22 തുടങ്ങി 25 ഉത്രാടം വരെ നീണ്ടു നിൽക്കുന്ന ഈ ചന്തയിൽ കർഷകർക്കും ഗുണഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായി മാറും. കൃഷിവകുപ്പിന്റെ എല്ലാ ഉദ്യോഗസ്ഥരും അവരുടെ ഓണക്കാലം ഈ വലിയ ഒരു സംരംഭത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഉത്രാടം നാൾ വരെ കഠിനമായ പ്രയത്നത്തിലാണ്. അതിന്റെ പ്രധാന ലക്ഷ്യം കർഷകന് നല്ല വില ലഭിക്കുക, ഉപഭോക്താവിന് ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക. ഇവ രണ്ടും സാധ്യമാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കൃഷിവകുപ്പ് ഈ വർഷവും ഓണം സമൃദ്ധി ചന്തകൾ ആഘോഷിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്നും ഈ വർഷത്തെ ഓണച്ചന്തയ്ക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കദർ ആപ്പ് രജിസ്ട്രേഷനിലൂടെ ഓണച്ചന്തകൾ മുഴുവനും ഓൺലൈൻ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന സാധനങ്ങളും വിറ്റഴിക്കപ്പെടുന്ന സാധനങ്ങളും ഒക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ പ്രാവശ്യം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിവേഗം കർഷകർക്ക് സാധനങ്ങളുടെ വില ലഭിക്കുന്നതിനും ഗുണഭോക്താവിന് കാലതാമസം കൂടാതെ ബില്ലിംഗ് നടത്തി സാധനങ്ങൾ ശേഖരിച്ച് പോകുന്നതിനും ഒരുപോലെ അത് സഹായകരമാകും എന്നതും ഈ വർഷത്തെ ഓണച്ചന്തയുടെ പ്രത്യേകതയാണ്.

നന്മ നിറഞ്ഞ ഒരു കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓണം. ഓണം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ കൃഷിവകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടും സമ്പന്നമായ തിരുവോണത്തിനെ വരവേൽക്കാനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഹൃദയംഗമമായ ഓണാശംസകൾ.

ഓണവിപണി പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, എങ്ങനെയാണ് റബ്ബർ തോട്ടത്തിൽ കാപ്പിയും കൊക്കോയും നടേണ്ടത്? ഉത്തരം, നാല് റബ്ബർ തൈകൾക്കിടയിൽ ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു കൊക്കോ എന്ന കണക്കിൽ നടാം. അതായത് രണ്ട് റബ്ബർ നിരകൾക്കിടയിൽ ഒരു നിര കാപ്പി അല്ലെങ്കിൽ കൊക്കോ നടാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. നമസ്കാരം.

0: കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ,
0: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: വയലും വീടും സമാപിക്കുന്നു.
3: ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം 29 മുതൽ ഈ മാസം 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെപ്കോ ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിനുവേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ കെപ്കോ ചിക്കൻ ഏജൻസികളില്ലാതെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, പേട്ട, തിരുവനന്തപുരം 6950024 എന്ന മേൽവിലാസത്തിലോ kepcopoultry@gmail.com എന്ന ഇമെയിലിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9809159559 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9809159559. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം അനുസരണം ഗ്രൂമിംഗ് ഡിറ്റക്ഷൻ എന്ന 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനത്തിന് ഊന്നൽ നൽകുന്ന ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് ശേഷം സർവകലാശാലയുടെ അംഗീകൃത നായ പരിശീലകൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447237868 അല്ലെങ്കിൽ 9605860005 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ലോക പശുദിനത്തോടനുബന്ധിച്ച് പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ പശു വളർത്തൽ സംരംഭകരുടെ സംഗമവും സെമിനാറും 1 സെപ്റ്റംബർ ചൊവ്വാഴ്ച കണ്ണൂർ തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വ്യവസായ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, കുടുംബശ്രീ, കന്നുകാലി വികസന ബോർഡ്, കേരള ഫീഡ്സ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ അവരവർ മുഖേന നടത്തുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ആദ്യം വിളിക്കുന്ന 100 പേർക്കായിരിക്കും പ്രവേശനം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കും സംരംഭകർക്കും

0: ഈ മാസം 24 വൈകുന്നേരം 4 മണിക്ക് മുൻപ്, 0497-2-76-34-73 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി, 0497-2-76-34-73. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം, എറണാകുളം എന്നിവിടങ്ങളിൽ 25,600 രൂപ, ആലപ്പുഴ 25,400 രൂപ, ചെങ്ങന്നൂർ 27,500 രൂപ, കോട്ടയം 28,800, പാല 27,900, കൊച്ചി റെഡി 25,500, വടക്കൻ പറവൂർ 26,700 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 16,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,400, കൊച്ചി 16,500, വടക്കൻ പറവൂർ 16,400 രൂപ. ചെറുപയർ ക്വിൻ്റലിന് തിരുവനന്തപുരം 13,450 രൂപ. തേങ്ങ പിണ്ണാക്ക് ക്വിൻ്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800 രൂപ. നാളീകരം തൊണ്ടോടു കൂടിയത് 1,000, നെയ്യാറ്റിൻകര 27,000, കായംകുളം 23,000, പുളിങ്കുന്ന് 26,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 25,000, പുത്തൂർ 16,500, കോട്ടയം 29,500, എറണാകുളം 32,000. ആലുവ ക്വിൻ്റലിന് 6,000, വടക്കൻ പറവൂർ ക്വിൻ്റലിന് 5,000, തൊടുപുഴ 1,000 32,500 രൂപ. ഉഴുന്ന് പിളർപ്പ് ക്വിൻ്റലിന് തിരുവനന്തപുരം 12,000 രൂപ. മൊത്ത കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാവികരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച്, സുപ്രീംകോടതി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ, അതിർത്തി ചെക്ക്പോസ്റ്റുകളിൽ ഉൾപ്പെടെ കർശന ജാഗ്രത. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 20 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുമായും സ്ഥാപകരുമായും കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ബഹിരാകാശ മേഖലയ്ക്ക് ആഗോള പ്രതിഭകളെയും കമ്പനികളെയും നിക്ഷേപങ്ങളെയും ആകർഷിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി പശ്ചിമബംഗാളിലെത്തി. സിലിഗുരിയിലെത്തിയ അദ്ദേഹം സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് 189 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും നിർവഹിച്ചു. അതിർത്തി സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പരമോന്നത മുൻഗണന നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശീയ മൊബൈൽ ഫോൺ ബ്രാൻഡുകളെ വളർത്തിയെടുക്കുന്നതിനൊപ്പം ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും രാജ്യത്ത് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതി സഹായകമായതായി അദ്ദേഹം പറഞ്ഞു.
2: ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ടുഡേ വി ഹാവ് അബൌട്ട് 25 ലാഖ് പേഴ്സൺസ് എംപ്ലോയ്ഡ് ഓർ യു ലഗാതാർ ബഡ് റഹി ഹൈ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് ദാറ്റ്സ് ഗ്രോയിങ് റാപ്പിഡ്ലി ഓർ ആജ് നിർണയ ലേ രഹേ നെക്സ്റ്റ് ഫേസ് ഓഫ് മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് കാ മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കോ അപ്രൂവ് കിയാ വിച്ച് വി വിൽ ബി ലോഞ്ചിംഗ് ടുഡേ.
1: നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച്, സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് AG മസിഹ്, ജസ്റ്റിസ് K വിനോദ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. 2025 മെയ് 25 നും 2027 മാർച്ച് 31 നും ഇടയിൽ വിജ്ഞാപനം

0: ചെയ്യുന്ന പരീക്ഷകൾക്ക് പ്രവൃത്തി പരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം. ഇന്ത്യൻ നാവികരുടെയും കപ്പൽ ജീവനക്കാരുടെയും ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആക്രമണം നേരിട്ട കപ്പലുകളിൽ അകപ്പെട്ട ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു.
1: Two ships which are foreign flagged, they have been hijacked. We are in touch with the authorities that are concerned in this, and we have 22 Indian nationals, and all of them are reportedly safe, but we are looking into the matter, the welfare and safety of our seafarers and seafaring community, to which we attach very high importance.
0: ഝാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ JSSC CGL CDPO പരീക്ഷകളുടെ നിയമനങ്ങൾ റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഝാർഖണ്ഡ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് ദീപക് റോഷന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോടും JPSCയോടും കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി മാത്രം. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഓണക്കാലത്ത് ചെക്ക്പോസ്റ്റുകളിൽ 24 മണിക്കൂർ പരിശോധന നടത്തും. വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക്പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കി. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം പൂനെയിൽ പുരോഗമിക്കുന്നു. സൈബർ സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ഡിജിറ്റൽ ഇടവേളകൾ ഇല്ലാതാക്കുക, നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക, ശേഷി വർദ്ധിപ്പിക്കുക, സുസ്ഥിര ഡിജിറ്റൽ പരിവർത്തനം സാധ്യമാക്കുക എന്നിവയിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു.
3: Over the past decade, BRICS has emerged as a leading platform for cooperation among emerging economies, representing nearly half of humanity and an immense reservoir of talent and innovation. Our focus must now evolve from building institutions to delivering measurable outcomes and from exchanging experiences to implementing collaborative initiatives.
0: ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിനും ജയ്പൂരിൽ ഇന്ന് തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗത്തിന് നാളെ തുടക്കമാകും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനായി ഇന്ത്യയും ബ്രസീലും തമ്മിൽ ധാരണയായി. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ബ്രസീൽ മന്ത്രി ഫ്രെഡറിക്കോ ഡി സിക്കേറ ഫിൽഹോയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. ഡിജിറ്റൽ നവീകരണത്തിനും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്താനും പുത്തൻ സാങ്കേതിക വിദ്യകളിൽ സഹകരണം വളർത്താനും കരാർ സഹായകമാകുമെന്ന് ടെലികോം വകുപ്പ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 72-ാമത് നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2030-ഓടെ ഇന്ത്യൻ മെഡ് ടെക് മേഖല 20 ശതകോടി ഡോളറിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സാങ്കേതിക മുന്നേറ്റങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതും പ്രാപ്യവും ഉയർന്ന ഗുണനിലവാരമുള്ളതുമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ആരോഗ്യരംഗത്ത് മുന്നേറാൻ ഇന്ത്യയ്ക്ക് മികച്ച അവസരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 18-ാമത് CII ഗ്ലോബൽ മെഡ് ടെക് ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. FIH ഹോക്കി ലോകകപ്പ് 2-ാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ചാണ് ഇന്ത്യൻ വനിതാ സംഘം 2-ാം റൌണ്ടിൽ പ്രവേശിച്ചത്. മത്സരത്തിന്റെ പുതിയ ഫോർമാറ്റ് പ്രകാരം പൂൾ ഇയിൽ മികച്ച പ്രകടനം നടത്തുന്ന 2 ടീമുകൾക്ക് സെമിഫൈനലിന് യോഗ്യത നേടാനാവും. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ്

0: മൽഹോത്ര ദൂരദർശന്റെ DD മോർണിംഗ് ഷോയിലെ അഭിമുഖത്തിനിടെ ഇറങ്ങിപ്പോയി എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ദൂരദർശന്റെ മോർണിംഗ് ഷോയിൽ RBI ഗവർണർ പങ്കെടുത്തിട്ടില്ലെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചവയാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 15 പോയിന്റ് താഴ്ന്ന് 77,522, നിഫ്റ്റി 2 പോയിന്റ് നേട്ടത്തിൽ 24,234 വ്യാപാരം അവസാനിച്ചു. സ്വർണവില കൂടി. പവന് 1,680 രൂപ വർദ്ധിച്ച് 118,480 രൂപയും ഗ്രാമിന് 14,810 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ മൌറീഷ്യസ് ഊർജ സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. പരമ്പരാഗത പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ശുദ്ധ സുസ്ഥിര ഇന്ധന മേഖലകളിലേക്ക് ഇന്ത്യയും മൌറീഷ്യസും തങ്ങളുടെ ഊർജ പങ്കാളിത്തം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഭാവിയിലെ ഊർജ സുരക്ഷയിലും ഹരിത ഇന്ധനങ്ങളിലുമായിരിക്കും ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ചെന്നൈയിൽ കുടിവെള്ള വിതരണവും അടിസ്ഥാന വികസനവും കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമായി ചേർന്ന് $230 മില്യൺ വായ്പാ കരാറിൽ ഒപ്പുവച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാവികരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച് സുപ്രീംകോടതി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. അതിർത്തി ചെക്ക്പോസ്റ്റുകളിൽ ഉൾപ്പെടെ കർശന ജാഗ്രത. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയുടെ റേഡിയോ ഗേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഭൂമിശാസ്ത്ര അധ്യാപകനായ ജിതിൻ ജെ എസ് ഋതുക്കളെ കുറിച്ച് സംസാരിക്കുന്നു, ഒപ്പം ജെ ജയ്ദേവ്. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയുടെ റേഡിയോ ഗേഡിലേക്ക് സ്വാഗതം. ഇന്ന് റേഡിയോ ഗേഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് അധ്യാപകനായ ജിതിൻ ജെ എസ് ആണ്. സാർ, ഇന്ന് ഏത് വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ ശ്രോതാക്കളോട് വിശദീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത്?
1: ഋതുക്കൾ. ചെറിയ പ്രായം മുതലേ എപ്പോഴും, കുട്ടിക്കാലം മുതലേ നമ്മളെ എപ്പോഴും വിസ്മരിപ്പിക്കുന്ന, പ്രകൃതിയിലുണ്ടാകുന്ന ഒരു മാറ്റമാണ് ഋതുക്കൾ. പലപ്പോഴും ചെറിയ പ്രായത്തിൽ ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്കും നേരമിരുട്ടി അല്ലെങ്കിൽ സന്ധ്യയായി എന്നൊരു ഫീലിംഗ് നമുക്ക് ചില മാസങ്ങളിൽ തോന്നാറുണ്ട്. എന്നാൽ ചില മാസങ്ങളാകുമ്പോഴത്തേക്കും 7 മണിയായാലും നല്ല വെളിച്ചമുണ്ട്, 7 മണിയായി പകൽ പോലെ കിടക്കുന്നു, ഇപ്പോഴിപ്പോൾ ലേറ്റായിട്ടാണ് ഇരുട്ടുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫീൽ ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് സൂര്യൻ്റെതായിട്ടുള്ള പ്രകാശം ഭൂമിയിലെത്തുന്ന ഏറ്റക്കുറച്ചിലാണ്. ഈ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടാണ് ചൂട് കൂടുക, തണുപ്പ് കൂടുക, ഈ പറയുന്ന പ്രോസസ്സിങ്ങിലാണ് നടക്കുക. ഈ ഏറ്റക്കുറച്ചിലുകളുടെ ഫലമായിട്ടാണ് ഋതുക്കൾ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഡിസംബർ മാസം. ഈ ഡിസംബർ മാസത്തിൽ ഇന്ത്യയിൽ പൊതുവെ തണുപ്പാണ്. ഇന്ത്യയിൽ തണുപ്പാണെങ്കിൽ അതിൻ്റെ അർത്ഥം സൂര്യൻ്റെ സാന്നിധ്യം നമ്മുടെ പരിസരത്തില്ല. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരായന രേഖയിലാണ്. ഉത്തരായന രേഖ, ട്രോപിക് ഓഫ് ക്യാൻസർ, അതായത് 23.5 ഡിഗ്രി നോർത്ത്. ഉത്തരായന രേഖയിലാണ് ഇന്ത്യയുടെ സ്ഥാനം, അതായത് ദക്ഷിണാർദ്ധ ഗോളത്തിലാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നമ്മുടെ സ്ഥാനം. ഇപ്പോൾ ഇന്ത്യ വളരെ സേഫായിട്ട് ഉത്തരാർദ്ധ ഗോളത്തിൽ, ഉത്തരായന രേഖയിൽ തണുത്ത് വിറച്ചിരിക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം ഇപ്പോൾ ദക്ഷിണായന രേഖയിലാണ്. സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സൂര്യൻ്റെ ചൂട് കിട്ടിയത് മുഴുവനും ദക്ഷിണായന രേഖയിലാണ്. എന്നാൽ അതേസമയം ഉത്തരായന രേഖയിലിരിക്കുന്ന പകുതിക്ക് മുകളിലുള്ള ഇന്ത്യയുടേതായിട്ടുള്ള ഭൂപ്രദേശം മുഴുവനും ഇപ്പോൾ തണുത്ത് കുറച്ചിരിക്കുകയാണ്. കാരണം സൂര്യൻ്റെ സാന്നിധ്യം നമുക്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കാണെങ്കിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നുണ്ട്. ഇത് ഏകദേശം ഡിസംബർ മാസങ്ങളിലാണ് നമുക്കിത് സംഭവിക്കുക. ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലെല്ലാം ശൈത്യകാലമാണ്. അപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലെല്ലാം ശൈത്യകാലം വരാനുള്ള മെയിൻ റീസൺ അതാണ്, സൂര്യൻ്റെ സ്ഥാനം ദക്ഷിണായന രേഖയിലാണ്, നമ്മുടെ സ്ഥാനം മുകളിൽ ഉത്തരായന രേഖയിലാണ്. അപ്പോൾ സൂര്യൻ്റെ പ്രസൻസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ തണുത്ത് കുറച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഏകദേശം ഒരു മാർച്ച് എത്തുമ്പോൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്കാണെങ്കിൽ ചൂട് തുടങ്ങും. മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും പബ്ലിക് എക്സാമിൻ്റെയൊക്കെ സമയമാണ്, സ്കൂളിൽ ലാസ്റ്റ് ഫൈനൽ എക്സാമാണ്. അപ്പോൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, വേനൽക്കാല പരീക്ഷ. അപ്പോൾ പൊതുവെ നമുക്ക് മാർച്ച് മാസം വേനൽക്കാല പരീക്ഷ നടത്താറുണ്ട്. അങ്ങനെ വേനൽക്കാല പരീക്ഷ നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 2 മാസം വേനൽക്കാല അവധിയാണ്, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് എല്ലാം അവധിയാണ്. അപ്പോൾ മാർച്ച്, മെയ് മാസങ്ങളിൽ അവധി കിട്ടുന്ന

0: തന്നെയാണ് ഈ സൂര്യൻ്റെതായിട്ടുള്ള സ്ഥാനം. ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് പോകുന്നത്, അതായത് ഇന്ത്യയുടെ മുകളിലൂടെ ഒന്ന് പാസ് ചെയ്ത് പോകുക. ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് അത് പെട്ടെന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ത്യയുടെ കാര്യം മാത്രം കൂടുതൽ ശ്രദ്ധിച്ചാലും മതിയാവും. അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മുകളിലൂടെ പാസ് ചെയ്ത് പോകുന്ന സമയമാണ് ഈ മാർച്ച് കഴിഞ്ഞിട്ട്, കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 21 ശേഷമാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ. അപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യയുടെ മുകളിലൂടെ ഈ പ്രകാശം കടന്നു പോകുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ചൂട് അനുഭവം, അതാണ് നമ്മുടെ വേനൽക്കാലമായിട്ട് അനുഭവപ്പെടുന്നത്, അതാണ് നമ്മുടെ വേനൽക്കാല അവധി കിട്ടുന്ന സമയം. ഈ ചൂട് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇന്ത്യയുടേതായിട്ടുള്ള കരഭാഗങ്ങളിൽ ന്യൂനമർദ്ദം വരും. ന്യൂനമർദ്ദം വരുമ്പോഴത്തേക്കും ആ ഭാഗത്തേക്ക് മൺസൂൺ കാറ്റ് വീശും. ഉടനെ സ്കൂൾ തുറക്കാൻ സമയത്ത് ഒരു കാറ്റ് കിട്ടും, അതായത് മൺസൂൺ കാറ്റ്. അത് മൺസൂൺ മഴയായിട്ട് പരിണമിച്ച് മൺസൂൺ മഴ കിട്ടും.
1: മൺസൂൺ എന്ന പദം ഹിപ്പാലസ് അല്ലേ സാർ?
0: ഹിപ്പാലസ്. ഹിപ്പാലസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് നാവികനാണ് മൺസൂണിന്റെ ദിശ കണ്ടെത്തിയത്. ഇതൊരു അറബ് മൗസിം എന്ന അറബ്
1: പദത്തിലാണ്
0: മൺസൂൺ എന്ന പദം ഉത്ഭവിച്ചത്.
1: ഹിപ്പാലസ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്.
0: ഹിപ്പാലസ് ആണെങ്കിൽ കാറ്റിന്റെ ദിശ കണ്ടെത്തിയത്, മൺസൂണിന്റെ ദിശ കണ്ടെത്തി വെച്ച് കഴിഞ്ഞാൽ ഹിപ്പാലസ് ആണ്. അപ്പൊ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് ഏകദേശം ഈ വേനൽക്കാലം കഴിയുന്ന സമയത്താണ്. ആ സമയത്ത് തന്നെ ഒരു മൺസൂൺ കാറ്റ് വീശുന്നു. ആ കാറ്റിന്റെ ഫലമായിട്ട് നമുക്ക് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കിട്ടുന്നുണ്ട്. ഇടവപ്പാതി എന്നറിയും, ഇടവപ്പാതി. ഇടവപ്പാതി കാലാവർഷം എന്നൊക്കെ അറിയപ്പെടുന്ന മൺസൂൺ. അങ്ങനെ സ്കൂൾ തുറക്കുമ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ് കാലാവർഷം ആരംഭിച്ചു, കാലാവർഷം ശക്തി പ്രാപിച്ചു. ആ മഴ കിട്ടുന്നത് ഈ സമയത്താണ്. ഇടവപ്പാതി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഈ മഴ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വടക്കിഴക്ക് മൺസൂൺ ആണ്, തുലാവർഷം. അങ്ങനെ ഒക്ടോബർ മാസങ്ങളാകുമ്പോഴത്തേക്കും, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തുലാവർഷം വരുന്നുണ്ട്.
1: ഇത് മാംഗോ ഷവേഴ്സ് എന്ന് അറിയപ്പെടുന്നത്,
0: മാംഗോ ഷവേഴ്സ് അതൊരു പ്രാദേശിക പാദമാണ്. അതൊരു പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നത് കർണാടക കേരളം ഭാഗത്ത് വരുന്നതാണ്. അത് വേനൽ മഴ എന്ന കോൺസെപ്റ്റിലാണ് വരുന്നത്. അതായത് മൺസൂണിന് മുന്നോടിയായിട്ട്, മൺസൂൺ മഴ വരുന്നതിന് മുൻപായിട്ട് എത്തുന്നതാണ് മാംഗോ ഷവർ. അങ്ങനെ നമുക്ക് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കഴിഞ്ഞു, വടക്കിഴക്ക് മൺസൂൺ കഴിഞ്ഞു, അതോടുകൂടി ഒരു വർഷത്തെ ഋതുക്കൾ കംപ്ലീറ്റ് ആണ്. അപ്പൊ ആദ്യം മുതൽ ഒരു ഓർഡറിൽ പറയാം, സൂര്യന്റെ പ്രകാശം ദക്ഷിണായന രേഖയിൽ നിൽക്കുമ്പോഴത്തേക്കും ചൂട് മുഴുവൻ ദക്ഷിണായന രേഖയിലാണ്. അത് ഡിസംബർ മാസങ്ങളിലാണ്. അപ്പോൾ ഡിസംബർ മാസം ഇന്ത്യ തണുത്തുറച്ചിരിക്കുകയാണ്, കാരണം സൂര്യൻ നമ്മുടെ അടുത്തില്ല. മാർച്ച് ആകുമ്പോൾ നമ്മുടെ അടുത്തെത്തും, ചൂടടിച്ച് തുടങ്ങും. ഏപ്രിൽ മെയ്യിലെല്ലാം നല്ല ചൂടായിരിക്കും, കാരണം വേനൽക്കാലമാണ്. അത് കണ്ട് ജൂൺ ആകുമ്പോൾ മഴ പെയ്യും. മഴ പെയ്തു കഴിഞ്ഞാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്ക് പടിഞ്ഞാറ് മൺസൂണും ഒക്ടോബർ നവംബർ വടക്കിഴക്ക് മൺസൂണും, ടോട്ടൽ അങ്ങനെ ഏകദേശം ജൂൺ മുതൽ നവംബർ വരെ മഴക്കാലം ആയിരിക്കും. അതോടുകൂടി നമ്മുടെ മൺസൂൺ കാലം അവസാനിക്കുന്നു. വീണ്ടും ശൈത്യകാലം, വേനൽക്കാലം, മഴക്കാലം എന്നിങ്ങനെ സൈക്ലിക്കലായിട്ട് പോയിക്കൊണ്ടേയിരിക്കും, ചക്രമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഋതുക്കൾ രൂപം കൊള്ളുന്നത്. അപ്പൊ ഋതുക്കൾ ആയിട്ടില്ല, നമ്മൾ ഋതുക്കളുടെ മെയിൻ ആയിട്ടുള്ള സീസൺ ചേഞ്ചസ് മാത്രമേ പണ്ടുള്ളൂ. അതിന്റെ പേരുകൾ, ശിശിരം, ഗ്രീഷ്മം, ഇങ്ങനെ ഇനിയും പേരുകളുണ്ട്. അപ്പൊ ഇത്രയും ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു വർഷത്തിനായിട്ടുള്ള സീസണൽ ചേഞ്ചസിനായിട്ടുള്ള ബേസ് ആയി കഴിയും. അപ്പൊ ഇതിനെല്ലാത്തിനും കാരണം ചോദിച്ചാൽ സൂര്യന്റെ പ്രകാശം ഈ ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്കും, ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കും മാറി മാറി സഞ്ചരിച്ചതാണ്.
1: ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ ഇക്വേറ്റർ,
0: ഇക്വേറ്റർ അതായത് ട്രോപ്പിക് ഓഫ് കാൻസർ മുകളിൽ ഉത്തരാർദ്ധഗോളം ഭൂമധ്യരേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ, ഈ മൂന്ന് രേഖയിലേക്ക് മാറി മാറി സഞ്ചരിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. അതായത് സൂര്യനല്ല സഞ്ചരിക്കുന്നത്, ഭൂമി അച്ചുതണ്ടിന്റെ ചരിവ് കാരണം ഇതിൽ ഏറ്റക്കുറിച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നതാണ്. സൂര്യൻ അവിടെ തന്നെയുണ്ട്. ഭൂമിയിലാണെങ്കിൽ 23.5 ഡിഗ്രി ചരിവുള്ള അച്ചുതണ്ടാണ് സാങ്കല്പിക അച്ചുതണ്ട്. ഈ അച്ചുതണ്ട് 23.5 ഡിഗ്രി ചിലപ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന വാക്കാണ് ഉപയോഗിക്കുക.
1: അച്ചുതണ്ടിന്റെ ചരിവ്
0: 23.5 ഡിഗ്രി 23 ചോദിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രിയാണ്. ഈ അച്ചുതണ്ടിന്റെ ചരിവ് ഉള്ളത് കൊണ്ട് തന്നെ ഈ അച്ചുതണ്ട് ചരിയുന്നതനുസരിച്ചിട്ട് പ്രകാശം ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലും ദക്ഷിണായന രേഖയിലും മാറി മാറിയായിരിക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഒരു പന്ത് സ്ഥിരമായിട്ട് ചരിയാതെ സ്ട്രെയിറ്റ് നമ്മൾ പിടിച്ചെന്ന് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രകാശം കിട്ടുക അതിന്റെ മധ്യഭാഗത്ത്, ഒരു ടോർച്ച് അടിക്കുകയാണ്, ഒരു പന്തിലോട്ട് നമ്മളൊരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ അതിലെ പ്രകാശം ഏറ്റവും കൂടുതൽ മധ്യഭാഗത്തിനെ കിട്ടും. എന്നാൽ പന്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പ്രകാശം എത്തുന്നതിൽ വേരിയേഷൻസ് ഉണ്ടാകും, മുകളിലോട്ടും താഴോട്ടും ദിശ മാറിക്കൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെയാണ് അച്ചുതണ്ടിന് ചരിവ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഭൂമധ്യരേഖയിലുള്ള പ്രകാശം ഉത്തരായന രേഖയിലും ദക്ഷിണായന രേഖയിലും മാറി മാറി സഞ്ചരിക്കും. ഈ മാറി മാറി സഞ്ചരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് തൊട്ടു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ശൈത്യകാലവും വേനൽക്കാലവും എല്ലാം സംഭവിക്കുന്നത്. അതായത് അച്ചുതണ്ടിന് ചരിവ് ഉള്ളത് കൊണ്ട് സൂര്യന്റെ അയനം സംഭവിച്ചു.
1: സൂര്യന്റെ
0: അയനം, ഈ സോളിസ്റ്റിക് എന്ന് പറയുന്നത്,
1: സമ്മർ സോളിസ്റ്റിക്
0: അല്ലെങ്കിൽ സോളിസ്റ്റിക് എന്നാണ് മൊത്തത്തിൽ ഉപയോഗിക്കുക, സോളിസ്റ്റിക്. അപ്പൊ ഈ അയനം ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ അച്ചുതണ്ടിന്റെ ചരിവാണ്. അച്ചുതണ്ടിന് ചരിവ് ഉള്ളത് കൊണ്ട് അയനം ഉണ്ടാകുന്നു. ഈ അയനം എന്ന് പറയുന്നത് സൂര്യന്റെ പ്രകാശം ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും, അതായത് ഉത്തരായന രേഖയിലും ദക്ഷിണായന രേഖയിലും എല്ലാം മാറി മാറി സഞ്ചരിക്കുന്ന സൂര്യന്റെ അയനം. ഇങ്ങനെ സഞ്ചരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ത്യയിൽ ചില സമയങ്ങളിൽ, ചില മാസങ്ങളിൽ ചൂട് കൂടുക, തണുപ്പ് കൂടുക, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ തോത് വ്യത്യാസം. ഡിസംബർ മാസമാകുമ്പോൾ 6 മണി കഴിയുമ്പോഴേ ഇരുട്ട് വീഴുന്നു, ഒരു 6 ആകുമ്പോഴേ രാത്രി ആയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം സൂര്യന്റെ സ്ഥാനം ഡിസംബറിൽ നമ്മുടെ അടുത്തല്ല, ദക്ഷിണായന രേഖയിലാണ്. എന്നാൽ ഇന്ത്യയിൽ എത്തുന്നത്, അതായത് ഉത്തരായന രേഖയിൽ എത്തുന്നത് ജൂണിലാണ്. ആ ജൂണിൽ ഇന്ത്യയുടെ നേർക്ക്, അതായത് ഭൂമധ്യരേഖയിൽ നിന്നും നേരെ ഉത്തരായന രേഖയിലേക്ക് പ്രകാശം എത്തുന്നത് ജൂൺ മാസത്തിലാണ്. അപ്പോഴത്തേക്കും നമുക്ക് ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടും. അപ്പൊ ചെറിയ പ്രായത്തിൽ നമുക്ക് ഇതൊന്നും അറിയില്ലെങ്കിലും നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചുള്ള ഒരു കാര്യമാണ്, ചില മാസങ്ങളാകുമ്പോഴത്തേക്കും പകലിന്റെ ദൈർഘ്യം കൂടുതലായിരിക്കും. ജൂൺ മാസങ്ങളിൽ
1: നമുക്ക്
0: പകലിന്റെ ദൈർഘ്യം കൂടും, ഡിസംബർ ആകുമ്പോഴത്തേക്കും രാത്രിയുടെ ദൈർഘ്യം കൂടും. കാരണം ഡിസംബറിൽ സൂര്യന്റെ സ്ഥാനം ദക്ഷിണായന രേഖ, ജൂണിൽ സൂര്യന്റെ സ്ഥാനം ഉത്തരായന രേഖ.

0: വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മകരം, ഈ മകരം എന്ന് പറയുമ്പോൾ ശബരിമല മകരവിളക്ക്, മകര ജ്യോതി, മകരം മഞ്ഞ്, അപ്പൊ അത് ഡിസംബറുമായിട്ടാണ് കണക്റ്റഡ്. കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 22 സൂര്യന്റെ പ്രകാശം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ദക്ഷിണായന രേഖയിലാണ്. December 22 സൂര്യന്റെ പ്രകാശം ഏറ്റവും കൂടുതൽ ദക്ഷിണായന രേഖയിലാണ്.
1: അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട് ഏറ്റവും ദൈർഘ്യമുള്ള ദിവസം അങ്ങനെയൊക്കെ
0: ദൈർഘ്യമേറിയ പകൽ ഇന്ത്യയിൽ വരുന്നത് June 21.
1: അതിന്റെ
0: കാരണം ഇതാണ്, ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ December 22 സൂര്യന്റെ സ്ഥാനം ദക്ഷിണായന രേഖയിലാണ്. അപ്പൊ ഇതേ സമയത്ത് ദക്ഷിണായന രേഖയിലായിരിക്കും ചൂട് കൂടുതൽ, അല്ലെങ്കിൽ അവിടെ ആയിരിക്കും പ്രകാശം കൂടുതൽ. ഇതേ ഡിസംബർ മാസത്തില് ഇന്ത്യയിൽ രാത്രിയാണ് കൂടുതൽ, കാരണം ഇന്ത്യ നേരെ ഓപ്പോസിറ്റ് ഉത്തരായന രേഖയിലാണ്. ദക്ഷിണായന രേഖയിലാണ് വെളിച്ചം കിട്ടിയതെങ്കിൽ പകുതിക്ക് താഴെ, എക്സാമ്പിൾ ഒരു പന്തിന്റെ ഒരു ടോർച്ച് എടുത്തിട്ട് പന്തിന്റെ മുകൾ ഭാഗത്ത് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ മുകളിൽ വെളിച്ചം കൂടും, അതിന്റെ താഴെയുള്ള ഭാഗത്ത് വെളിച്ചം കുറവായിരിക്കും. പന്തിന്റെ താഴ്ന്ന ഭാഗത്താണ്, അതായത് ദക്ഷിണ ധ്രുവത്തിന് സമാനമായിട്ട് പന്തിന്റെ തെക്ക് ഭാഗത്താണ് ടോർച്ച് അടിക്കുന്നതെങ്കിൽ തെക്ക് ഭാഗത്ത് വെളിച്ചം കൂടും, മുകളിൽ വെളിച്ചം കുറവായിരിക്കും. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ്, ദക്ഷിണായന രേഖയിൽ വെളിച്ചം കിട്ടുമ്പോഴത്തേക്കും ഉത്തരായന രേഖ ഇരുട്ടിലായി. അപ്പോൾ സൂര്യന്റെ പ്രകാശം ഡിസംബറിൽ കിട്ടുന്നത് ദക്ഷിണായന രേഖയിലാണ്. ഇതേ സ്ഥാനത്ത് ഉത്തരായന രേഖയിലിരിക്കുന്ന ഇന്ത്യയിൽ ഇരുട്ടായിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് ഒരു 6:30 ആകുമ്പോഴേ ഇരുട്ട് വീഴുന്നത്. അതുകൊണ്ടാണ് സൂര്യന്റെ വെളിച്ചം അല്പം കുറയുന്നതും ചൂട് കുറയുന്നതും നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ജൂൺ മാസത്തിലേക്ക് വരുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ June 21 പ്രകാശം ഉത്തരായന രേഖയിൽ നിൽക്കുകയാണ്, ഇന്ത്യയുടെ ഭാഗത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് പകലിന്റെ അളവ് കൂടും. ആ സമയത്താണ് കൃത്യമായിട്ട് പറഞ്ഞാൽ സ്കൂളിന്റെ അവധി, വെക്കേഷന്റേതായിട്ടുള്ള വേനൽക്കാലം കഴിഞ്ഞിട്ട് ഉടനെ അടുത്ത് മൺസൂൺ കിട്ടുന്നത് ഈ ജൂണിലാണ്. അപ്പൊ ഇതുപോലെ സൂര്യന്റെ സ്ഥാനം ദക്ഷിണായന രേഖയിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് രാത്രിയായിരിക്കും. സൂര്യന്റെ സ്ഥാനം ഉത്തരായന രേഖയിൽ എത്തുമ്പോഴാണ് നമുക്ക് വെളിച്ചം കൂടുതൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ സൂര്യന്റെ സ്ഥാനം ദക്ഷിണായന രേഖയിൽ നിൽക്കുമ്പോൾ നമുക്ക് തണുപ്പാണെങ്കിൽ അതാണ് മകരം. അതുകൊണ്ടാണ് മകരം മഞ്ഞ് എന്നറിയപ്പെടുന്നത്. ആ ഭാഗത്താണെങ്കിൽ ശിശിര അയനം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ശിശിര അയനം December 22, കാരണം ഇലപൊഴിയും ശിശിരം, ഇലപൊഴിയും ശിശിരം. അപ്പോൾ ഇലപൊഴിയുന്നത് ശിശിരത്തിലാണ്. അപ്പോൾ ഈ മരങ്ങളെല്ലാം ഇലപൊഴിയിക്കുന്നതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ശിശിര അയനം ചോദിച്ചു കഴിഞ്ഞാലും ഈ മകര അയനം ചോദിച്ചാലും December 22. ഇതിനെ ദക്ഷിണ അയനമെന്ന് പറയാറുണ്ട്, കാരണം സൂര്യന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലാണ്, ദക്ഷിണ തെക്ക് ഭാഗത്തേക്ക് പോയതുകൊണ്ടാണ് ദക്ഷിണ അയനം എന്നറിയപ്പെടുക. അപ്പൊ ദക്ഷിണ അയനം എന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ മകരായനം, ശിശിരായനം, ഇതിന്റെ എല്ലാത്തിന്റെയും ഡേറ്റ് December 22. ഇതേ സ്ഥാനത്ത് ഇന്ത്യയിൽ രാത്രിയുടെ അളവായിരിക്കും കൂടുതൽ. ഇന്ത്യ ഉള്ള ഉത്തരായന രേഖയിലും രാത്രിയുടെ അളവാണ് കൂടുതൽ. ഉത്തരാർദ്ധ ഗോളത്തിലും രാത്രിയാണ് കൂടുതൽ, കാരണം ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉത്തരായന രേഖയിലാണ്, ഉത്തരായന രേഖയുള്ള ഉത്തരാർദ്ധ ഗോളത്തിലാണ്. അതുകൊണ്ട് ഇന്ത്യയിലും ഉത്തരായന രേഖയിലും ഉത്തരാർദ്ധ ഗോളത്തിലും ഇരുട്ട് കൂടുതലായിരിക്കും. എന്നാൽ ദക്ഷിണായന രേഖയിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും ഈ ഡിസംബർ മാസത്തിൽ പകലായിരിക്കും കൂടുതൽ, കാരണം സൂര്യന്റെ സ്ഥാനം ദക്ഷിണാർദ്ധ ഗോളത്തിലാണ്. ഇതുപോലെ ഇന്ത്യയിൽ വെളിച്ചം കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ June 21, കാരണം അന്ന് സൂര്യന്റെ സ്ഥാനം ഉത്തരായന രേഖയിലാണ്. അപ്പൊ June 21 എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിലും ഉത്തരായന രേഖയിലും ഉത്തരാർദ്ധ ഗോളത്തിലും, അതായത് പകുതിക്ക് മുകളിൽ, ഭൂമിയുടെ പകുതിക്ക് മുകളിൽ, ഉത്തരാർദ്ധ ഗോളം എന്ന് ഒരുമിച്ച് അങ്ങ് പഠിച്ചാലും മതി,
1: ഭൂമിയുടെ
0: നോർത്തേൺ ഹെമിസ്ഫിയർ മുകളിലോട്ട്, അത്രയും ഭൂമിയുടെ മുകളിലോട്ടായിരിക്കും, പകുതിക്ക് മുകളിലായിരിക്കും പ്രകാശം കൂടുതൽ.
1: നേരെ താഴെ പ്രകാശമില്ല,
0: പ്രകാശം കുറവാണ്, പ്രകാശം കുറവാണ്, അതായത് രാത്രി പകലിന് ഡിഫറൻസ് വരും. ഈ പറഞ്ഞതുപോലെ ഡിസംബർ ആകുമ്പോഴത്തേക്കും ഉത്തരാർദ്ധ ഗോളത്തിലാണെങ്കിൽ രാത്രിയുടെ അളവായിരിക്കും കൂടുതൽ, എന്നാൽ ജൂൺ ആകുമ്പോൾ പ്രകാശം കൂടുതൽ കിട്ടുന്നതുകൊണ്ട് പകലിന്റെ അളവാണ് കൂടുതൽ. അതുപോലെ അപ്പോൾ June 21 ആകുമ്പോഴത്തേക്കും ഇന്ത്യയിലും ഉത്തരാർദ്ധ ഗോളത്തിലും ഉത്തരായന രേഖയിലും പകലിന്റെ അളവ് കൂടുതലായിരിക്കും. നേരെ അതിന്റെ അതേസമയത്ത് June 21 ദക്ഷിണാർദ്ധ ഗോളത്തിൽ രാത്രിയായിരിക്കും. ദക്ഷിണാർദ്ധ ഗോളം ദക്ഷിണായന രേഖയിലും രാത്രിയുടെ അളവ് കൂടുതൽ, എപ്പോഴും രാത്രി എന്നല്ല, രാത്രിയുടെ അളവ് കൂടുതലായിരിക്കും. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഡിസംബർ ഇന്ത്യ ഉത്തരായന രേഖ ഉത്തരാർദ്ധ ഗോളം മുഴുവൻ രാത്രി കൂടുതൽ. ഇതേ ഡിസംബറിൽ ദക്ഷിണാർദ്ധ ഗോളം ദക്ഷിണായന രേഖ പകൽ. June 21 ഇന്ത്യ ഉത്തരാർദ്ധ ഗോളം ഉത്തരായന രേഖ പകൽ കൂടുതൽ. ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇതേ സമയത്ത് രാത്രിയുടെ അളവായിരിക്കും കൂടുതൽ. അപ്പൊ ഈ രണ്ട് ഡേറ്റിനും പറയുന്ന വ്യത്യാസങ്ങൾ എങ്ങനെയായിരിക്കും? നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടും. ഉദാഹരണത്തിന് മകരം, മകരവിളക്ക്, മകര മഞ്ഞ് കണക്ട് ചെയ്താൽ കിട്ടും ഇന്ത്യയിൽ തണുപ്പുള്ള സമയം ഡിസംബർ. ശിശിരം, ഇലപൊഴിയുന്ന സമയം ഡിസംബർ കണക്ട് ചെയ്യാൻ കിട്ടും. അതുപോലെ ദക്ഷിണായനം, സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിൽ നിൽക്കുന്നതും ഡിസംബർ ആണ്. അപ്പൊ ഉത്തരായനം, ഉത്തരാർദ്ധ ഗോളത്തിൽ നിൽക്കുന്ന സമയം ജൂൺ ആണ്, ജൂൺ. ഗ്രീഷ്മ അയനം എന്നറിയപ്പെടുന്നതും, അതുപോലെ കർക്കിടായനം, കർക്കിടമാസം, രാമായണ മാസം കണക്ട് ചെയ്യാൻ പറ്റും, അതെല്ലാം ജൂൺ ആണ്. അപ്പോ കർക്കിടായനം അല്ലെങ്കിൽ ഗ്രീഷ്മായനം, ഉത്തരായനം, ഈ മൂന്ന് ഡേറ്റും ജൂൺ ആണ്. ഇനി ഏറ്റവും ചോദിക്കുന്ന രണ്ട് ഡേറ്റ് ഉണ്ട്, വിഷുവങ്ങൾ, ഇക്വിനോക്സ്, സമരാത്രി ദിനങ്ങൾ
1: എന്നറിയപ്പെടുന്നത്.
0: നമ്മുടെ ഭൂമധ്യരേഖ ഇക്വറ്റിലായിരിക്കും പ്രകാശം കൂടുതൽ എത്തുക. സൂര്യന്റെ പ്രകാശം ഭൂമധ്യരേഖയിൽ ഏറ്റവും കൂടുതൽ പതിക്കുന്ന ദിവസങ്ങളാണ് ഇക്വിനോക്സ് എന്ന് പറയുന്നത്. രണ്ട് ദിവസമാണുള്ളത്, March 21 September 23. നമ്മുടെ ട്രോണ്ടത്തൊക്കെയാണെങ്കിൽ പരമാവധി സ്വാമി ക്ഷേത്രത്തിന്റേതായിട്ടുള്ള കൃത്യമായിട്ട് അതിന്റെ ആ ഡോമിന്റെ ഭാഗത്ത് കൃത്യമായിട്ട് അതിന്റെ ആ മകുടത്തിന്റെ ആ ഭാഗത്തുള്ള ആ ഹോൾ വഴി കൃത്യമായിട്ട് ഇത് മുകളിലോട്ട് പോവുകയും തിരിച്ചതുപോലെ താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത് ഈ രണ്ട് ദിവസമാണ്. അതായത് രാത്രിയും പകലും തുല്യമായിരിക്കും. സൂര്യന്റെ പ്രകാശം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നേരിട്ട് പതിക്കുന്നത് ഭൂമധ്യരേഖ
1: ഇക്വേറ്ററിലായിരിക്കും.
0: ഇത് അല്ലാതെ വിഷുവങ്ങൾ എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റ് ആണ്. വിഷു

0: ദീപങ്ങൾ എന്ന ഈ രണ്ട് ഡേറ്റാണ് അറിയപ്പെടുക. മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ രണ്ട് ഡേറ്റിന്റെ പ്രത്യേകത, സൂര്യന്റെ പ്രകാശം നേരിട്ട് പതിക്കുന്ന ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയിൽ പ്രകാശം എത്തിയാൽ രണ്ടിടത്തും സ്വാഭാവികമായിട്ട് ഒരുപോലെ കിട്ടും. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും എല്ലായിടം കിട്ടും. ഒരു പന്ത് എടുത്തിട്ട് പന്തിന്റെ നടുക്കാണ് ടോർച്ച് അടിക്കുന്നെങ്കിൽ
1: എല്ലായിടത്തും തുല്യമായിട്ട്
0: വെളിച്ചം കിട്ടും. അതുപോലെ ഭൂമധ്യരേഖയിൽ പ്രകാശം കിട്ടുന്ന മാർച്ച് 21 സെപ്റ്റംബർ 23 പ്രകാശം ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യമായി പതിക്കും. തുല്യമായി പതിച്ചാൽ രാത്രിയും പകലും തുല്യമായി എങ്കിൽ സമരാത്രി ദിനം, സമമായിട്ടുള്ള രാത്രിയും പകലും, സമരാത്രി ദിനങ്ങൾ എന്ന പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. അല്ലെ, മാർച്ച് 21 വസന്ത വിഷുവം എന്നറിയപ്പെടും, വസന്ത വിഷുവം. സെപ്റ്റംബർ 23 ശരത് വിഷുവം. അപ്പൊ പ്രധാനമായിട്ടും ആവശ്യമുള്ള വാക്കുകൾ മാത്രം ഒന്ന് സൂചിപ്പിക്കുന്നു. ഡിസംബർ 22 ശിശിരം, മാർച്ച് 21 വസന്തം, ജൂൺ 21 ഗ്രീഷ്മം, സെപ്റ്റംബർ 23 ശരത്. ഒന്നുകൂടെ പറയാം, അതായത് ഡിസംബർ 22 ശിശിരം, മാർച്ച് 21 വസന്തം, ജൂൺ 21 ഗ്രീഷ്മം, സെപ്റ്റംബർ 23 ശരത്. ഈ നാലെണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇതുപോലെ തന്നെയാണ്, ശരത് കാലം അല്ലെങ്കിൽ ശരത് വിഷുവം എന്നാണെന്ന് ചോദിക്കും. ശരത് കാലമല്ല, ശരത് വിഷുവം എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഗ്രീഷ്മ അയനം എന്നു ചോദിക്കും. ഈ ഡേറ്റുകളായിരിക്കും പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഋതുക്കൾ വരുമ്പോഴും ഇതിനോട് ഒരുപാട് സാമ്യമുണ്ട്.
1: സാർ, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഋതുക്കളെ പറ്റി ഒന്ന് പറയാം.
0: ഇപ്പോ നാല് ഡേറ്റാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡിസംബർ 22, മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23. നാല് ഋതുക്കളുടെ പേരാണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ശിശിരം, വസന്തം, ഗ്രീഷ്മം, ശരത്. എന്നാൽ ഇന്ത്യയിലെ ഋതുക്കൾ വരുമ്പോൾ 6 ഋതുക്കളാണ് ഉള്ളത്. 2 എക്സ്ട്രാ വരുന്നുണ്ട്. ഈ 2 എക്സ്ട്രാ വരുമ്പോഴത്തേക്കും നമ്മുടെ മന്ത്, മാസങ്ങളിലും എല്ലാം വ്യത്യാസം വരും. ടോട്ടൽ 12 മാസമുണ്ട് നമുക്ക്. അതിലെ ഓരോ ഋതുക്കൾക്കും 2 മാസം വീതമാണ് കാലയളവായിട്ട് പരിഗണിക്കുന്നത്. അപ്പൊ പഠിക്കാൻ എളുപ്പത്തിന് കുറച്ച് മുന്നേ പറഞ്ഞ ഡിസംബറിന്റെ ആ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശിശിരം, ഈ ഡിസംബറിൽ നമ്മൾ ശിശിരമാണ് പഠിച്ചെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഡിസംബറിലല്ല ശിശിരം വരുന്നത്, ജനുവരി ഫെബ്രുവരിയിലാണ് ശിശിരം വരുന്നത്.
1: ജനുവരി ഫെബ്രുവരി
0: ഈ പറയുന്നത് ഇന്ത്യയിലെ ഋതുവാണ്. ഇന്ത്യയിലെ ഋതുക്കൾ വരുമ്പോഴത്തേക്കും തൊട്ടു മുന്നേ പറഞ്ഞ ഡിസംബർ 22 ശിശിരം എന്ന് സൂചിപ്പിച്ചതിന് പകരം ഇന്ത്യയിലെ ഋതുക്കൾ വരുമ്പോൾ ജനുവരി ഫെബ്രുവരി ശിശിരമാണ്. ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ വരുമ്പോഴത്തേക്കും വസന്തമാണ്. നേരത്തെ മാർച്ചിൽ വസന്തം പറഞ്ഞതാണ്. അത് കണ്ട് മെയ് ജൂൺ വരുമ്പോഴത്തേക്കും ഗ്രീഷ്മമാണ്. നേരത്തെ ജൂണിലാണ് ഗ്രീഷ്മം പറഞ്ഞത്, ഇതേ സെയിം തന്നെയാണ്, മെയ് ജൂൺ ആകുമ്പോൾ ഗ്രീഷ്മം. അപ്പൊ ജൂൺ കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് മഴ കിട്ടുന്നുണ്ട്, മഴക്കാലം, അതായത് വർഷകാലം വരുന്നു. അപ്പൊ ജൂലൈ ഓഗസ്റ്റില് മഴക്കാലം, അതായത് വർഷകാലമാണ് വരുന്നത്, വർഷം ജൂലൈ ഓഗസ്റ്റ്. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും, സെപ്റ്റംബർ ഒക്ടോബറില് ശരത്താണ്. സെപ്റ്റംബർ ശരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരത്. അപ്പൊ ശരത്കാലമാണ് സെപ്റ്റംബർ ഒക്ടോബർ. ലാസ്റ്റ് നവംബർ ഡിസംബർ വരുമ്പോഴത്തേക്കുമാണ് ഹേമന്തം. അപ്പോൾ ആദ്യം പറഞ്ഞ നാലെണ്ണത്തിന് പുറമേ വന്നിട്ടുള്ള 2 ഉള്ളൂ വർഷം. വർഷം ജൂലൈ ഓഗസ്റ്റ് ആണ്. ജൂലൈ ഓഗസ്റ്റ് മഴ കിട്ടുന്ന സമയം ഓർമ്മിച്ചാൽ മതി, ജൂലൈ ഓഗസ്റ്റ്. ഹേമന്തം വരുന്നത് നവംബർ ഡിസംബർ ആണ്. നേരത്തെ ഡിസംബറിൽ പറഞ്ഞ ശിശിരം ഇപ്പോൾ ജനുവരിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസങ്ങൾ കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ മാസങ്ങൾ അങ്ങ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ഋതുക്കളുടെ പേര് ഓർഡറിൽ പഠിക്കുകയാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അപ്പോൾ ഈ മാസം നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. പഠിച്ചു കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാൻ
1: സാധ്യതയുണ്ട്. ശരിയാണ്, ഇത് വളരെ കൺഫ്യൂസിംഗ്.
0: അപ്പോൾ അതുകൊണ്ട് പേരുകൾ മാത്രം ഓർമ്മിച്ചാൽ മതിയാം. അപ്പോൾ ഓർഡറിൽ പറയുകയാണെങ്കിൽ 6 ഇങ്ങനെയാണ്: ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. ഈ 6 ഓർഡർ തെറ്റാതെ കൃത്യമായി കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് മാർക്ക് സേഫ് ആണ്.
1: അതായത്
0: ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. ഒന്നുകൂടെ: ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. കൃത്യമായ ഓർഡറിൽ ഈ 6 പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോന്നും 2 വീതം. ശിശിരത്തിന് ജനുവരി ഫെബ്രുവരി, വസന്തം മാർച്ച് ഏപ്രിൽ, അടുത്ത് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ്. ഇങ്ങനെ എല്ലാത്തിനും 2 വീതം കൊടുത്താൽ മതിയാകും. ഏറ്റവും അവസാന ഹേമന്ത് എത്തുമ്പോഴത്തേക്കും നവംബർ ഡിസംബറിൽ അവസാനിക്കുകയും ചെയ്യും. അപ്പൊ ഈ 6 ഋതുക്കളുടെ പേര് ഇതുപോലെ കൃത്യമായി ഓർഡറിൽ പഠിക്കുകയായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പൊ ഇന്ത്യയിലെ ഋതുക്കൾ വരുമ്പോഴത്തേക്കും ഇത്തരത്തില് 6 ഋതുക്കൾ പഠിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ വേൾഡ് ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റ് ആണ്, അതിന്റെ ആവശ്യമില്ല, എക്സാമിന് കൂടുതൽ ചോദിക്കാറില്ല. ഉദാഹരണത്തിന് പെരിഹീലിയം, നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസമാണ് പെരിഹീലിയം. ഡേറ്റ്
1: കൂടുതൽ
0: അപ്ഹീലിയം. പെരിഹീലിയം എന്ന് പറയുമ്പോഴത്തേക്കും ഡേറ്റ് ജനുവരി 3. ജനുവരി 3 സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറവുള്ള ദിവസമാണ്. കുറവെന്ന് പറയുമ്പോൾ ചൂടാവാനാണോ തണുപ്പാവാനായിരിക്കോ പൊതുവെ സാധ്യത കൂടുതൽ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറവ്, അതായത് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം.
1: അപ്പൊ നല്ല ചൂട്
0: വരേണ്ട ദിവസമാണ്. പക്ഷെ ഈ ജനുവരി 3 നമുക്ക് തണുപ്പ് കൂടുതലാണ്.
1: ലൊക്കേഷൻ
0: വെച്ചിട്ട് തണുപ്പാണ്, കാരണം ഈ ചൂട് കിട്ടിയത് മുഴുവൻ ദക്ഷിണാർദ്ധഗോളത്തിലാണ്. ജനുവരി എന്ന് പറയുമ്പോഴത്തേക്ക് പെരിഹീലിനാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസമാണ്, അതായത് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ്. ഈ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ച് നോക്കിയാൽ ചൂട് കൂടുതൽ വരേണ്ടതാണ്. പക്ഷെ ചൂട് കിട്ടിയത് മുഴുവൻ ദക്ഷിണായന രേഖയിലാണ്, ദക്ഷിണാർദ്ധഗോളത്തിലാണ് കിട്ടിയത്. അവിടെയാണ് നിൽക്കുന്നത്.
1: അതുകൊണ്ടാണ്
0: അപ്പൊ നമ്മൾ സേഫ് ആയിട്ട് ഉത്തരാർദ്ധഗോളത്തിൽ നിൽക്കുകയാണ്, ഉത്തരായന രേഖയിൽ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് തണുപ്പായത്.
1: ശരിയാണ്.
0: അപ്പോ രണ്ടിടത്തും രണ്ട് ഋതുവാണ്. അപ്പോൾ മുകളിൽ തണുപ്പായിരുന്നപ്പോൾ താഴെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ചൂടായിരുന്നു. അപ്പോൾ വേൾഡ് ലെവലിൽ നോക്കിയാൽ നമ്മളിപ്പോൾ പഠിക്കുന്നതിനും അധികമായിട്ട് പോകേണ്ടി വരും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്തേൺ വരുമ്പോഴത്തേക്കും തണുപ്പാണെങ്കിൽ താഴെ അത്രയും ചൂടായിരിക്കും, മുകളിൽ ചൂടാണെങ്കിൽ താഴെ തണുപ്പായിരിക്കും. അപ്പോൾ ആകെ കോംപ്ലിക്കേറ്റ് ആണ്. അതുപോലെ ആയിട്ട് എപ്പോഴും ചോദിക്കാത്തത് കൊണ്ടും നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ടും ആ ഭാഗം ഒഴിവാക്കിയാണ്.
1: അപ്പോൾ
0: അതാണ് നല്ലത്, കാരണം എപ്പോഴും ചോദിക്കുന്നത് ഇന്ത്യയിലെ ഋതുക്കൾ ആറെണ്ണം, അത് അത്രയും ഓക്കെയാണ്. പിന്നെ നാല് ഡേറ്റുകൾ, ഡിസംബർ 22, മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23. ഈ നാലിൻ്റെയും പ്രത്യേകതകൾ ഒന്നുകൂടെ പറയാം. ഡിസംബർ 22 സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് ഇന്ത്യയിൽ ദൈർഘ്യമേറിയ പകൽ, സോറി, ഇന്ത്യയിൽ ദൈർഘ്യമേറിയ രാത്രി, ഉത്തരാർദ്ധ ഗോളത്തിൽ രാത്രി, ഉത്തരായന രേഖയിലും ദൈർഘ്യമേറിയ രാത്രി, ദക്ഷിണാർദ്ധ ഗോളത്തിലും ദക്ഷിണായന രേഖയിലും ദൈർഘ്യമേറിയ പകലായിരിക്കും. ജൂൺ ആകുമ്പോൾ സൂര്യന്റെ സ്ഥാനം ഉത്തരായന രേഖയിലാണ്, അതുകൊണ്ട് ഇന്ത്യയിലും ഉത്തരായന രേഖയിലും ഉത്തരാർദ്ധ ഗോളത്തിലും പകൽ, ദക്ഷിണാന്തരേഖ, ദക്ഷിണാർദ്ധഗോളം, ദക്ഷിണാന്തരേഖയെല്ലാം ദൈർഘ്യമേറിയ രാത്രി. മാർച്ച് 21, സെപ്റ്റംബർ 23 പ്രകാശം ഏറ്റവും കൂടുതൽ പതിക്കുന്നത് ഭൂമധ്യരേഖ, എല്ലായിടത്തും ഒരുപോലെ എത്തും. സമരാത്രി ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ. ഇനി പറയുന്ന പേരുകൾ, ഡിസംബർ ആണെങ്കിൽ ശിശിര അയനം, മാർച്ച് ആണെങ്കിൽ വസന്ത വിഷുവ, ജൂൺ ഗ്രീഷ്മ അയനം, സെപ്റ്റംബർ ശരത് വിഷുവ. ഇനി കൂടാതെ മറ്റു വാക്കുകളൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഉദാഹരണം കർക്കിടം, കർക്കിടം നോക്കുമ്പോൾ നമ്മുടെ കർക്കിട മാസം രാമായണ മാസം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജൂൺ ആണ്. മകരായനം, മകരം മറ്റേ ശബരിമല മകരവിളക്ക് മകരജ്യോതി, അത് ഡിസംബർ ആണ്. ഉത്തരായനം, സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിലേക്ക് പോകുന്നത് ജൂൺ ആണ്. ദക്ഷിണായനം, സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് പോകുന്നത് ഈ ഡിസംബറിലാണ്. അപ്പോൾ ഇത്തരത്തിൽ മനസ്സിലാക്കി പഠിക്കേണ്ട ഇത്രയും ഡേറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്.
1: സോറി, അഭീലിയൻ പെരിഹീലിയനെ പറ്റി കുറച്ചും കൂടെ ഒന്ന് വിശദീകരിക്കാമോ, കുറച്ചും കൂടെ പ്രിസൈസ് ആയി?
0: അഭീലിയൻ മലയാളത്തില് സൂര്യ വിദൂരകം എന്നാണ് പറയുക. സൂര്യ വിദൂരകം,
1: സൂര്യ
0: വിദൂരകം, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സൂര്യനിൽ നിന്നും വളരെ വിദൂരത്തായിരിക്കും ഭൂമിയുടെ സ്ഥാനം. അപ്പൊ സൂര്യനും ഭൂമിയും തമ്മിൽ അകലം ഏറ്റവും കൂടിയ ദിവസമെന്നോ ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നിരിക്കുന്ന ദിവസമെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഭീലിനാണ്. ഡേറ്റ് പഠിക്കാൻ എളുപ്പമുണ്ട്, ഒരു സിനിമയുടെ പേരാണ്. ജൂലൈ 4. അപ്പൊ ജൂലൈ 4 സിനിമയുടെ പേരാണ്, ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ അഭീലൻ എന്ന് പറയുമ്പോൾ ജൂലൈ 4 സൂര്യനും ഭൂമിയും തമ്മിൽ അകലം ഏറ്റവും കൂടിയ ദിവസമാണ്. അതേപോലെ തന്നെ സൂര്യ സമീപകം, സൂര്യന്റെ അടുത്തെത്തുന്നത് പെരിഹീലിയൻ, അതാണ് ജനുവരി 3.
1: അപ്പൊ
0: രണ്ട് ഡേറ്റുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജൂലൈ 4 അഭീലിയനും, അതായത് അകന്നിരിക്കുന്ന ദിവസവും, എന്നാൽ അടുത്തു വരുന്ന പെരിഹീലിനാണെങ്കിൽ ജനുവരി 3. മലയാളം വാക്കുകൾ വളരെ എളുപ്പമുള്ളതാണ്. സൂര്യോച്ചം എന്ന് പറയുമ്പോൾ അകന്നിരിക്കുന്നതാണ്, അതായത് സൂര്യ വിദൂരകം സൂര്യോച്ചം 1 ആണ്. സൂര്യ സമീപകം സൂര്യന്റെ അടുത്ത് വരുന്നതാണ്, ഇത് രണ്ടുമാണുള്ളത്. പിന്നെ അച്ഛനെ ചരിവ് വളരെ പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. 23, അത് ലംബദിശയെന്നും പരിക്രമണ തലമെന്നും രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. ലംബദിശ എന്ന് പറയുമ്പോഴത്തേക്കും 23.5 സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നത്. പരിക്രമണം എന്ന് പറയുമ്പോൾ അതിന്റെ വശങ്ങളുടെ ഈ ചരിഞ്ഞതായിട്ടുള്ളത് ഹൊറിസോണ്ടൽ ആയിട്ട്, അപ്പൊ ഏകദേശം ഹൊറിസോണ്ടലായിട്ട് പോകുന്ന രീതിയിലാണെങ്കിൽ 66.5 ഡിഗ്രി ആയിരിക്കും ചരിവ്. അപ്പൊ അച്ഛനിന്റെ ചരിവ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് എക്സാമിന് ചോദിക്കുന്നത്. ഒന്ന് ലംബദിശയിൽ പരിക്രമണ തലം, വെർട്ടിക്കലും ഹൊറിസോണ്ടലും. ഒന്ന് സ്ട്രെയിറ്റ് വ്യൂവിൽ നോക്കി കഴിഞ്ഞാൽ 23.5 ചരിവേ ഉള്ളൂ, 23.5 ഡിഗ്രി. എന്നാൽ പരിക്രമണ തലം, അതായത് ഭൂമിയുടെ മധ്യത്തിലൂടെയാണ് ഈ പരിക്രമണ തലം കടന്നു പോകുന്നതായിട്ട് കണക്കാക്കുന്നത്, അതായത് ഇക്വേറ്റർ പോകുമ്പോൾ മധ്യത്തിലൂടെ കണക്കാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് 23.5 ഡിഗ്രിയാണ് ചരിവ്. അപ്പോൾ ലംബദിശയിലാണെങ്കിൽ 23.5, പരിക്രമണ തലത്തിൽ 66.5, പരിക്രമണ തലം 66.5 ചരിവ്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് എക്സാമിന് ഏറ്റവും കൂടുതലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കൺഫ്യൂഷൻ ആവുന്നത്. അച്യുതാണ്ടിന്റെ ചരിവ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഏത് ആംഗിൾ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് തന്നെയാണ്, 23.5. പക്ഷേ ഇത് ലംബം എന്ന് പറയുകയാണെങ്കിൽ, സ്ട്രെയിറ്റ് വ്യൂലാണെങ്കിൽ, അതായത് വെർട്ടിക്കലായിട്ടാണെങ്കിൽ, വെർട്ടിക്കലാണെങ്കിൽ 23.5, ഹൊറിസോണ്ടിലാണെങ്കിൽ 66.5 ഇതിന്റെ ചരിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അച്യുതാണ്ടിന്റെ ചരിവ് ഉള്ളത് കൊണ്ടാണ് ഈ പ്രകാശത്തിന് ഏറ്റക്കുറച്ചിൽ വന്നിട്ട് ഭൂമധ്യരേഖയിലും ഉത്തരാന്തരേഖയിലും ദക്ഷിണാന്തരേഖയിലും മാറി മാറി സഞ്ചരിച്ചത്.
1: ഇമാജിനറി
0: ആണ്. അപ്പോൾ അതായത് നമ്മളെ ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും പോലെ തന്നെയാണ്, ഇമാജിനറി ആണ്. അപ്പൊ ഈ പറയുന്ന പ്രകാശത്തിൽ നമ്മുടെ ഇക്വേറ്ററിൽ നിന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലും കാപ്രിക്കോണിലും, അതായത് ഭൂമധ്യരേഖയിലും ഉത്തരാന്തരേഖയിലും ദക്ഷിണാന്തരേഖയിലും മാറി മാറി സഞ്ചരിച്ചുകൊണ്ട് മാത്രമാണ് ഈ പ്രകാശത്തിൽ ഈ പറഞ്ഞതുപോലെ വേരിയേഷൻസ് ഉണ്ടായതും ദൈർഘ്യമേറിയ രാത്രി പകൽ ഇതെല്ലാം ഉണ്ടായതും. ഇതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഋതുക്കൾ ഉണ്ടായത്. അപ്പൊ ഋതുക്കൾക്ക് കാരണം ചോദിച്ചാൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ അച്ചുതണ്ട് ചരിഞ്ഞു. ചരിഞ്ഞതിന്റെ ഫലമായിട്ട് സൂര്യന്റെ വേരിയേഷൻസ് ഉണ്ടായി, അയനം സംഭവിച്ചു. അയനം സംഭവിച്ചപ്പോഴത്തേക്കും ഋതുക്കൾ ഉണ്ടായി. ഇതാണ് ഋതുക്കൾ ഉണ്ടാവാനായിട്ടുള്ള മെയിൻ റീസൺ. അപ്പൊ ഈ ചരിവ് ഉള്ളത് കൊണ്ടും മാത്രമാണ് ഈ ഋതുക്കൾ ഉണ്ടാവുന്നതും, ഈ സൂര്യന്റെ പ്രകാശത്തിൽ ഏറ്റക്കുറിച്ചിൽ ഉള്ളത് കൊണ്ടും മാത്രമാണ് നമുക്ക് ഈ വേരിയേഷൻസ് എല്ലാം വന്ന് ഈ ഋതുക്കളെല്ലാം ഉണ്ടായി. ഇന്ന് കാണുന്ന പോലെ ചൂട്, തണുപ്പ്, മഴ എല്ലാം കൂടെ കൂടി കലർന്ന് കാണപ്പെടുകയും ഋതുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സീസണൽ ചേഞ്ചസ് എത്രത്തോളം നമ്മളെ എഫക്ട് ചെയ്യാനുള്ള കാരണം. അപ്പൊ അതിന് അയനം കാരണമാണ്, അച്ചുതണ്ടിന്റെ ചരിവ് കാരണമാണ്. പലപ്പോഴും ഇതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ രണ്ടെണ്ണത്തിന് പുറമെ ഇപ്പോൾ അക്ഷാംശ സ്ഥാനം സ്വാധീനിക്കുന്നുണ്ട്.
1: അക്ഷാംശ
0: സ്ഥാനം, ലാറ്റിറ്റ്യൂഡ്, കാരണം ഉത്തരായനരേഖ, ദക്ഷിണായനരേഖ, ഭൂമധ്യരേഖ എല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന അയനം സംഭവിച്ചത്. അല്ലെങ്കിൽ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ സ്വാധീനിക്കുന്നു, അതായത് സീസണൽ ചേഞ്ചസിനെ. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്ന സബായിട്ടുള്ള കുറെ പോയിന്റ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. പരിക്രമണം, ഒരു വർഷം ഉണ്ടാവണമെങ്കിൽ പരിക്രമണമാണ് ഒരു വർഷം. അങ്ങനെയാണെങ്കിൽ പരിക്രമണം, അക്ഷാംശ സ്ഥാനം, താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ, ഇതെല്ലാം തന്നെ ഋതുക്കൾക്ക് കാരണമാകുന്നുണ്ട് എങ്കിലും ഇതെല്ലാം സബായിട്ടുള്ള പോയിന്റ്സ് ആണ്, സബാണ്. മെയിൻ പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. ഒന്ന്, അച്ചുതണ്ടിന്റെ ചരിവ്. അതിനെ അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന വാക്കാണ് ഉപയോഗിക്കുക, അച്ചുതണ്ടിന്റെ സമാന്തരത. പിന്നെ രണ്ടാമത്തത് സൂര്യന്റെ അയനം. ഈ രണ്ടെണ്ണമാണ് ഋതുക്കളുടെ മെയിൻ റീസൺ. പിന്നെ കൊറിയോലിസ് എഫക്ട്, അത് കൊറിയോലിസ് എഫക്ട് അതും സ്വാധീനിക്കുന്നുണ്ട്. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഋതുക്കളെ സ്വാധീനിക്കുന്നതും ഋതുക്കൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത്തരത്തിലാണ്. പൊതുവേ നമുക്കെപ്പോഴും ഫീൽ ചെയ്യുന്നത് രാത്രിയുടെ അളവ് കൂടിപ്പോയി, പകലിന്റെ അളവ് കൂടിപ്പോയി, ഈ രണ്ട് വാക്കുകളായിരിക്കും നമ്മൾ ചെറിയ പ്രായം മുതൽ ശ്രദ്ധിക്കുന്നത്. പിന്നെ നമുക്ക് ചൂട്, തണുപ്പ്, മഴ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ പറയുന്ന ശൈത്യം, വേനൽ, മഴക്കാലം, ഇതാണ് കൂടുതലും നമുക്ക് എഫക്ട് ചെയ്യുന്നത്. ഈ ടൈഡ്സ്, വേലിയേറ്റം, വേലിയിറക്കം, ഇത് സംഭവിക്കുന്നത്, അത് മറ്റൊരു ടോപ്പിക്കിലായിരിക്കും വരുന്നത്.
1: വളരെ നന്ദി, മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി സാർ,
0: താങ്ക് യു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭൂമിശാസ്ത്ര അധ്യാപകനായ ജിതിൻ ജെയസ് ഋതുക്കളെക്കുറിച്ച് സംസാരിച്ചത്. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം തേജസ്. യുവവാണി.

0: ആകാശവാണി
1: സാഹിത്യവേദി.
2: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ മല്ലിക വേണുകുമാർ, കവലയൂർ വിജയകുമാർ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും ഷാജി വിൽസൺ എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മല്ലിക വേണുകുമാർ അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത മരണതാണ്ഡവം.
3: ഒരു നാൾ കൺ തുറക്കേ കിളിമരച്ചില്ലയിൽ ഒരൊറ്റ

അസുഖങ്ങളെ തണുത്ത കാറ്റാലെന്ന് ഉറങ്ങാൻ കിടന്ന നാൾ തട്ടി നീ മാറ്റിയെൻ്റെ സ്വർഗീയ സുഖങ്ങളെ ജീവിത സത്യങ്ങളെൻ കൺമുന്നിൽ തെളിയുമ്പോൾ ജീവൻ്റെ വെളിച്ചവും

മനുഷ്യജന്മങ്ങളെ ചാലിയാർ പുഴയിപ്പോൾ ആടിത്തിമിർത്തതെന്തേ? ചൂരൽ മലയിലുള്ള സാധുമാനവർക്കുനേർ ചാലിയാർ പുഴയിപ്പോൾ ആടി

മുഴക്കമെന്നിൽ വിസ്ഫോടനങ്ങളായി ഇടറുന്നു കണ്ഠവും ദൃശ്യങ്ങൾ ദയനീയം. ഇടിമുഴക്കമെന്നിൽ വിസ്ഫോടനങ്ങളായി ഇടറുന്നു കണ്ഠവും ദൃശ്യങ്ങൾ ദയനീയം. മഴവെള്ള

0: അടുത്ത കവിത ചിത്രശലഭത്തോട്.
1: ചിത്രപതംഗമേ പൂന്തേണുകരുവാൻ നിർഗമിച്ചിടുമോ നിരാലാപയായി. ചിത്രപതംഗമേ പൂന്തേണുകരുവാൻ നിർഗമിച്ചിടുമോ നിരാലാപയായി. ചിത്രഭാനുക്കൾക്കസൂയ

ആന്തരിക സ്പർശത്തിൻ മുക്തതയോ സുന്ദര ശലഭമേ നിന്റെ ചിറകിൽ, മാന്ത്രിക സ്പർശത്തിൻ മുക്തതയോ സാരഘം നുണയുമ്പോൾ സാരംഗ

ആത്മലോകം നിന്നെ കാത്തിരിക്കും, ആയുർബലം നിനക്കധികമില്ലല്ലോ. ആത്മലോകം നിന്നെ കാത്തിരിക്കും, ചിറകിട്ടടിച്ചു പറക്കുന്ന നിന്റെ ചിരകാല സ്വപ്നങ്ങൾ പൂവിടുമോ? ചിറകിട്ടടിച്ചു പറക്കുന്ന നിന്റെ ചിരകാല സ്വപ്നങ്ങൾ പൂവിടുമോ? സ്വപ്നത്തിൽ കാണുന്ന സ്വർണ്ണ

0: മല്ലിക വേണുകുമാർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി ഷാജി വിൽസൺ അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, തണൽ മരങ്ങൾ.
1: കോടതി വളപ്പിലെ വാഗമരച്ചോട്ടിൽ കാർ ഒതുക്കി നിർത്തി അലക്സ് പുറത്തിറങ്ങി. പിന്നിലെ താൽക്കാലിക ഷെഡിൽ സുഭദ്രയുടെ ചായക്കട. പണ്ട് ബാസ്യണ്ണനായിരുന്നു കട നടത്തിയിരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ബാസ്യണ്ണൻ വാഹന അപകടത്തിൽ മരിച്ചുപോയി. അതേ തുടർന്ന് സുഭദ്രയ്ക്ക് കട നടത്തേണ്ടി വന്നു. അവരുടെ മകൾ ഊർമിള പഠിക്കാൻ മിടുക്കുകയാണ്. അവൾക്കു വേണ്ടിയാണ് സുഭദ്രയുടെ ഈ അധ്വാനം. ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ അവർക്ക് വേറെ വഴിയൊന്നും മുന്നിലിരുന്നതാണ്. സാറേ, കുറെ നാളായല്ലോ കണ്ടിട്ട്, സുഖമാണോ? ചായ എടുക്കട്ടെ. സാറിന് ഇഷ്ടമുള്ള കൊഴുക്കട്ടയുമുണ്ട്. ഓ, ചായ വേണ്ടായിരുന്നു. രാവിലെ 2 ചായയായി. എന്തുണ്ട് വിശേഷം? ഊർമിള കടയിലേക്ക് നടക്കുമ്പോൾ അലക്സ് ചോദിച്ചു. വല്ലപ്പോഴും കാണുമ്പോൾ ഊർമിളയ്ക്ക് വേണ്ടി എന്തെങ്കിലും അലക്സ് സുഭദ്രയുടെ കയ്യിൽ കൊടുത്തുവിടും. യാത്രക്കിടയിൽ വാങ്ങുന്ന പുസ്തകങ്ങളോ വസ്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും. വെറുതെ പൈസ കൊടുത്താൽ അവർക്കത് പരിഭവമായാലോ, ഔദാര്യമെന്നോ സഹതാപമെന്നോ തോന്നിയാൽ ആ ചിന്ത ഒരിക്കലും തിരുത്താനാകില്ല. ഊർമിളയെ കാണുമ്പോൾ നിർബന്ധിച്ച് പണമായും എന്തെങ്കിലും കൊടുക്കും. അലക്സിന്റെ മകൾ ദിയയ്ക്കും ഊർമിളയുടെ പ്രായമേ വരൂ. ഊർമിളയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ പ്രായത്തിലെ പെൺകുട്ടികളെ കാണുമ്പോൾ ദിയയെക്കുറിച്ചാണ് അലക്സ് ഓർക്കുക. അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ എടുക്ക്, മധുരവും കടുപ്പവും കുറച്ച്. സാറിന്റെ ചായയുടെ കണക്ക് എനിക്കറിയാം. സന്തോഷത്തോടെ സുഭദ്ര ചായ തയ്യാറാക്കാൻ തുടങ്ങി. കടയുടെ മുൻപിൽ നിൽക്കുമ്പോൾ കോടതിയിലേക്ക് പലരും തിരക്കിട്ട് പോകുന്നത് കൗതുകത്തോടെ അലക്സ് നോക്കി നിന്നു. വാദികൾ, പ്രതികൾ, കോടതി ജീവനക്കാർ, ചെറുകിട കച്ചവടക്കാർ, എല്ലാവർക്കും പ്രതീക്ഷയുടെയും ഉത്തരങ്ങളുടെയും ഒരു ദിവസം. സുഹൃത്തുക്കളായ ചില വക്കീലന്മാർ അലക്സിന്റെ അടുക്കലേക്ക് ഓടിയെത്തി, സൗഹൃദം പുതുക്കി. കോടതി തുടങ്ങാറായതിനാൽ പലരും കുശലം പറഞ്ഞിട്ട് പെട്ടെന്ന് മടങ്ങിപ്പോയി. ഊർമിള സുഖമായിരിക്കുന്നോ? അവളുടെ പഠിത്തം തീരാറായി കാണുമല്ലോ. കട്ടൻ ചായ നിറച്ച ഗ്ലാസ് കയ്യിൽ വാങ്ങിക്കൊണ്ട് അലക്സ് ചോദിച്ചു. പഠിത്തം കഴിഞ്ഞു, ബാങ്ക് പരീക്ഷയും ജയിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ അടുത്ത മാസം 9-ാം തീയതിയാണ്. കൊച്ചിയിൽ വച്ച അണ്ണന്റെ അനിയത്തിയുടെ മോൻ വിനുവും മോളും കൂടെ പോകും. അവൻ പോലീസിലാ. എനിക്ക് ഈ വയസ്സുകാലത്ത് തെക്കും വടക്കും ഒന്നും അറിയാതെ. കൊച്ചിന് ഭാഗ്യമുണ്ടെങ്കിൽ ഉടനെ ജോലി കിട്ടും. അപ്പൊ അവളെ കുടുംബമൊന്നും ആക്കുന്നില്ലേ? പിന്നില്ലാതെ ജോലിയായാൽ ഉടനെ പറ്റിയൊരു പയ്യനെ കണ്ടെത്തണം. എന്നിട്ട് വേണം എനിക്കൊന്ന് നടു നിവർത്താൻ. ഇനി അവളോ വല്ലവരെയും കണ്ടുവച്ചിട്ടുണ്ടോ എന്തോ? എന്റെ ഭഗവതി. ചായ കുടിച്ച് കാശും കൊടുത്ത് യാത്ര പറയുമ്പോഴേക്കും സീനിയർ അഡ്വക്കേറ്റ് രഞ്ജിത്ത് കാർ ഒതുക്കുന്നത് അലക്സ് കണ്ടു. അലക്സിന്റെ സ്നേഹിതനാണ്. രഞ്ജിത്ത് അടുത്തേക്ക് വന്നു. കുടുംബകോടതിയിലാണ് രഞ്ജിത്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. ബന്ധങ്ങൾ പിരിക്കുന്നതിനേക്കാൾ കൂട്ടിച്ചേർക്കാനേ പലപ്പോഴും രഞ്ജിത്ത് ശ്രമിക്കാറുള്ളൂ. അലക്സിന് അത് മറ്റെല്ലാരെക്കാളും നന്നായി അറിയാം. മിക്കപ്പോഴും മറിച്ചാണ് സംഭവിക്കുക. അലക്സിന്റെയും നീനയുടെയും ഡിവോഴ്സ് കേസും രഞ്ജിത്തിനായിരുന്നു. അപ്പോഴേക്കും അങ്ങിങ്ങായി മാറി നിന്ന ജൂനിയേഴ്സ് കേസുകളെക്കുറിച്ച് രഞ്ജിത്തിനോട് വിശദീകരിക്കാൻ അരികിലെത്തി. പെട്ടെന്ന് അന്നത്തെ കാര്യങ്ങൾ അവരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് രഞ്ജിത്ത് അവരെ മടക്കി അയച്ചു. വാടോ, വേറെ പണിയൊന്നുമില്ലെങ്കിൽ. കണ്ടിട്ട് താനെന്ന് ഫ്രീ ആണെന്ന് തോന്നുന്നു. വലിയ തിരക്കില്ലാത്തതുപോലെ. രഞ്ജിത്ത് അലക്സിനെ കോടതിയിലേക്ക് ക്ഷണിച്ചു. വരുന്നെങ്കിൽ എന്റെ കോർട്ടിൽ നിന്ന് തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. ഫൈനൽ ഹിയറിംഗ് ആണ്. ബാക്കിയെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട്. വിധി വലിയ താമസമില്ലാതെ കാണും. ഇനി അതുമല്ല മറിഞ്ഞിട്ടാണോ താൻ ഇങ്ങോട്ട് വന്നത്? രഞ്ജിത്ത് ചോദിച്ചു. താൻ എന്താ പറയുന്നത്? ഞാനൊന്നും അറിഞ്ഞില്ല. ഈ വഴി പോയപ്പോൾ ഒന്ന് കയറി ബാസിയുടെ കടയിൽ നിന്നും ഒരു കട്ടം കഴിച്ചു. നിങ്ങൾ വിധി വാങ്ങിക്കൊടുക്കുന്ന വീടും ബന്ധുക്കളുമില്ലാതെ പോകാൻ വഴിയടഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും ഇവിടെ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന ദുരുദ്ദേശവും ഉണ്ടെന്ന് കരുതിക്കോ. എങ്കിൽ താൻ വാ. രഞ്ജിത്ത് അലക്സിന്റെ തോളിൽ കൈവച്ചു. അവർ ഒന്നിച്ച് കോടതി മുറിയിലേക്ക് നടന്നു. രഞ്ജിത്ത് അകത്തേക്ക് കയറിപ്പോയി. അകത്തും വരാന്തയിലും നല്ല തിരക്ക്. അലക്സ് കോടതി മുറിക്ക് പിന്നിലെ വാതിലിനടുത്ത് ചാരി നിന്നു. അവിടെ നിന്ന് നോക്കിയാൽ അകത്ത് നടക്കുന്നത് വ്യക്തമായി കാണാം, കേൾക്കാം. ജഡ്ജ് ചേംബറിൽ വന്ന് എല്ലാവരെയും വണങ്ങി സീറ്റിലിരുന്നു. CMB 254/2012 ക്ലാർക്കിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം. സാക്ഷിയുടെയും പ്രതിയുടെയും കൂടുകളിൽ കയറി നിന്നവരെ കണ്ട് അലക്സ് ഞെട്ടിപ്പോയി. വാദിയായി തന്റെ ഭാര്യയായിരുന്ന നീന, മറുഭാഗത്ത് മകൾ ദിയ. ദിയ വളർന്നു വലുതായിരിക്കുന്നു. അമ്മയെ വരച്ചു വെച്ച പോലെ തന്റെ മകൾ സുന്ദരിയാണ്. നീനയ്ക്ക് വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം താൻ കാണുന്നത് കൊണ്ടാകും. ദിയയ്ക്ക് വേണ്ടിയാണ് രഞ്ജിത്ത് വാദിക്കുന്നത്. അമ്മ ലാളിച്ചു വളർത്തിയ മകൾ അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുകയോ? എന്താകും? അലക്സിന് ആകാംക്ഷയേറി. അയാൾ പിന്നിലെ വാതിൽ വഴി അകത്തേക്ക് കയറി. ദിയയുടെ വിവാഹം കഴിഞ്ഞു. കൂടെ പഠിച്ച ഫ്രെഡിയെ സ്വന്തം ഇഷ്ടപ്രകാരം അവൾ വിവാഹം ചെയ്യുകയായിരുന്നു. അവളും ഫ്രെഡിയും ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ഫ്രെഡി ഒരു ഒഫീഷ്യൽ യാത്രക്കിടെ അപകടത്തിൽപ്പെട്ട് 2 വർഷത്തോളമായി കിടപ്പിലാണ്. അവർക്കൊരു മകളുമുണ്ട്. കമ്പനിയാണ് ഫ്രെഡിയുടെ ട്രീറ്റ്മെന്റ് എല്ലാം വഹിക്കുന്നത്. ദിയയ്ക്കും അവർ അവിടെ ജോലി കൊടുത്തു. അതിനാൽ ദുബായ് വിട്ട് അവർക്ക് നാട്ടിലേക്ക് തൽക്കാലം വരാനാകില്ല. നീന നാട്ടിലൊറ്റയ്ക്കാണ്. ദുബായിലേക്ക് പോകാൻ അവൾ തയ്യാറല്ല. ദിയ നാട്ടിലേക്ക് വന്ന് തന്റെ ഒപ്പം നിൽക്കണമെന്നാണ് നീനയുടെ നിലപാട്. ദിയയുടെ അവസ്ഥയെല്ലാം നീനയ്ക്ക് നന്നായി അറിയാമെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് അവൾ ഒട്ടും തയ്യാറല്ല. കേസിനിടെ മൊബൈലിൽ വന്ന ഒരു കോളിന് പുറത്തിറങ്ങി മറ്റൊരു ക്ലയന്റിനോട് സംസാരിച്ച ശേഷം സീറ്റിലേക്ക് മടങ്ങും വഴി രഞ്ജിത്ത് അലക്സിനോട് ചുരുക്കമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. എടോ, അതിന് ക്രിമിനൽ കേസായിട്ടാണോ പെറ്റീഷൻ എടുക്കുന്നത്? അതെ. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് CMB അല്ലാതെ? തിടുക്കത്തിൽ രഞ്ജിത്ത് സീറ്റിലേക്ക് പോയിട്ട് ജഡ്ജിനെ വണങ്ങി അവിടെ ഇരുന്നു. തന്റെ ശയ്യാവലംബിയായിരുന്ന അമ്മയെ നോക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വഴക്കിട്ട് കൈക്കുഞ്ഞുമായി വീട് വിട്ടുപിരിഞ്ഞ നീനയെ അലക്സ് അപ്പോഴും ഓർത്തു. അവളോട് അയാൾക്ക് വല്ലാത്ത സഹതാപം തോന്നി. ദിയയ്ക്കാണെങ്കിൽ പപ്പയെ കണ്ട ഓർമ്മ പോലും കാണില്ല. നീനയും അലക്സും അയൽപ്പക്കക്കാരായിരുന്നു. കുടുംബക്കാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു അവരുടേത്. മോൾക്ക് ഒരു വയസ്സ് തികഞ്ഞില്ല. അപ്പോഴേക്കും പിണക്കവും പ്രശ്നങ്ങളും രൂക്ഷമായി. ഒന്നിച്ചു ജീവിക്കാനാകില്ല എന്ന നിലയിലേക്കെത്തി. ഒത്തുതീർപ്പിന് അലക്സ് ഒരുപാട് പരിശ്രമിച്ചു. ആരെല്ലാമോ ഏഷണി പറഞ്ഞത് കേട്ട് നീന ബന്ധം വേർപെടുത്താൻ മുന്നിട്ട് നിന്നു. അലക്സ് ആകെ തളർന്നുപോയി. അതിനുശേഷമാണ് അലക്സ് സ്വന്തമായി ഒരു കെയർ ഹോം തുടങ്ങിയത്. ഒടുവിൽ ഇതാ നീന സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ മകൾ പ്രത്യേക സാഹചര്യത്തിൽ അവളെ ഒറ്റയ്ക്കാക്കുന്നു. താൻ അതിന് സാക്ഷിയും. നീനയ്ക്ക് പണ്ടേ പിടിവാശി കൂടുതല. വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സേ ഇല്ല. ആശങ്ക നിറഞ്ഞ മനസ്സോടെ അലക്സ് ഓരോന്ന് ചിന്തിച്ചു. നീനയ്ക്ക് ഒന്നുകിൽ മകൾക്കൊപ്പം അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊപ്പം നിന്നൂടെ? ദിയ സഹായിക്കുന്നതിനാൽ സ്വന്തം വീട്ടിലും താമസിക്കാമല്ലോ. മകൾ കൂടെ വേണമെന്നത് അമ്മയുടെ ഒഴിവാക്കാനാകാത്ത ആവശ്യം തന്നെയാണ്. അവരുടെ ദാമ്പത്യ ജീവിതത്തിലും ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അമ്മ എന്ന നിലയിൽ നീന അത് മനസ്സിലാക്കേണ്ടതല്ലേ? പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണോ? അലക്സ് തന്റെ മനസ്സിന്റെ കോടതിയിൽ പലതും വാദിച്ചു. ജഡ്ജിന്റെ ശബ്ദം ഉയർന്നതിന് അലക്സ് ശ്രദ്ധ കൊടുത്തു. ഈ കേസ് അടുത്ത മാസം 10 വിധി പറയുന്നതാണ്. ദിയ തിടുക്കത്തിൽ കോടതി മുറിയിൽ നിന്ന് രഞ്ജിത്തിനൊപ്പം പുറത്തേക്ക് വന്നു. മോൾക്ക് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് 99% എനിക്ക് ഉറപ്പാണ്. വൈകിട്ടല്ലേ മോളുടെ ഫ്ലൈറ്റ്? അങ്കിളിന്റെ കാർ ഗേറ്റിനടുത്തുണ്ട്. അനി കാറിൽ കാണും. അവൻ വീട്ടിൽ കൊണ്ടാക്കും. പോയി ഫ്രഷ് ആയ ശേഷം പുറപ്പെട്ടു. അനി എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. പിന്നെ പറയുന്നതിലൊന്നും വിചാരിക്കരുത്. മോളുടെ മമ്മ പാവമാണ്. ഒരു വാശിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തെന്നേ ഉള്ളൂ, രഞ്ജിത്ത് ദിയയോട് പറഞ്ഞു. മമ്മയുടെ അവസ്ഥ എനിക്ക് അറിയാത്തതല്ലോ അങ്കിൾ. മമ്മി ഒരു കോംപ്രമൈസിനും തയ്യാറല്ലാതെ വന്നാൽ എന്താ ചെയ്യുക? എന്റെ കാര്യം മമ്മിക്ക് നന്നായി അറിയുന്നതല്ലേ. ഫ്രിഡിയെയും മോളെയും കൂട്ടി ഇപ്പോൾ വരാനൊന്നും ആകില്ല. കണ്ണു തുടച്ചുകൊണ്ട് ദിയ പറയുന്നതും മാറി നിന്ന അലക്സ് കേൾക്കുന്നുണ്ടായിരുന്നു. നിരാശയോടെ കോടതിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന നീനയെ കണ്ട് അവളുടെ കണ്ണിൽ പെടാതിരിക്കാൻ അലക്സ് വരാന്തയിൽ നിന്നും സ്റ്റെപ്പിലേക്ക് ഇറങ്ങി നിന്നു. നീനയുടെ മുടിയിൽ ചെറിയ നരവീണ് തുടങ്ങിയിരിക്കുന്നു. പഴയ പ്രസരിപ്പിനൊന്നും കുറവില്ല. അലക്സ് വരാന്തയിൽ നിന്ന് നീങ്ങി നിൽക്കുന്നത് പുറത്തേക്ക് വരുന്നതിനു മുൻപേ നീന കണ്ടു. അവൾ അയാൾക്കരികിലേക്ക് നടന്നു. പിന്നിൽ ചെന്ന് പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു, അലക്സ് ഞാൻ കണ്ടു കേട്ടോ. എന്നോടിപ്പോഴും ദേഷ്യമാണോ? എനിക്ക് തെറ്റുപറ്റി അലക്സ്. കുറച്ചു നാളായി എന്റെ ഒപ്പം ആരുമില്ല. ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടുപോയി. മനസ്സിന് വല്ലാത്തൊരു പേടി. എന്റെ പിടിവാശി നമ്മുടെ കുടുംബജീവിതവും നശിപ്പിച്ചു. ഇനി തിരുത്താനാകില്ലല്ലോ. സോറി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപ് അവളുടെ ശബ്ദമിടറി. ജീവിതം തീർന്നിട്ടൊന്നുമില്ലടോ. എപ്പോൾ വേണമെങ്കിലും മനസ്സുണ്ടെങ്കിൽ തിരുത്താം. അന്ന് താൻ വിട്ടിട്ടു പോയ വീടും അമ്മച്ചിയും ഇപ്പോഴും അവിടെയുണ്ട്. അമ്മച്ചി മുഴുവൻ സമയം കിടപ്പാണെന്ന് മാത്രം. ഒപ്പം ആരോരുമില്ലാത്ത വേറെഞ്ഞു ചില അമ്മമാർ. അവർക്കൊപ്പം ഇനിയുള്ള കാലം ജീവിക്കാമെങ്കിൽ തന്റെ പ്രശ്നങ്ങൾ ഇന്ന് തീരും. അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ കൂടിക്കോളൂ. എന്റെ അടുക്കൽ തന്റെ പ്രശ്നം പരിഹരിക്കാൻ വേറെ വഴിയൊന്നുമില്ലടോ. തന്റെ ഒറ്റപ്പെടലും പേടിയുമെല്ലാം അവിടുത്തെ അന്തരീക്ഷത്തിൽ മാറിക്കോളും. മറുപടി പറയാതെ നീന അലക്സിന്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു. അയാളോട് ചേർന്നു നിന്നു. വരാന്തയിൽ നിന്ന ദിയ ഈ കാഴ്ച കണ്ട് സംശയത്തോടെ രഞ്ജിത്തിന്റെ മുഖത്തേക്ക് നോക്കി. മോളുടെ പപ്പയാ അത്. നീ അലക്സിന്റെ വലുതായ ശേഷം കണ്ടിട്ടില്ലല്ലോ അല്ലേ. അവര് വീണ്ടും സെറ്റായെന്നാ തോന്നുന്നത്. ശരി മോള് ചെല്ല്, അങ്കിളിനടുത്ത കേസിന് സമയമാകുന്നു. ചെന്നിട്ട് വിളിക്കണേ. രഞ്ജിത്ത് അടുത്ത കോടതി മുറിയിലേക്ക് പോയി. ദിയ കാറിനടുത്തേക്ക്.
0: തണൽ മരങ്ങൾ ഷാജി വിൽസൺ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി കവലയൂർ വിജയകുമാർ അവതരിപ്പിക്കുന്ന കവിതകളാണ് ആദ്യ കവിത വിരഹപ്രവാസം.
2: രതി സുഖങ്ങൾക്കുമപ്പ പൂറം മന

വാക്ഷരം കൊണ്ടു മുറിവേറ്റിടുമ്പോഴും നേർക്കുനേർ കൊന്നു നോക്കിയിടുവാനാകാതെ വാക്ഷ

0: പദവികൾ പലതും കടന്നെത്തിയൊടുവിലായി പരമപദത്തിലുമെത്തി മുത്തച്ഛനായി. ഇനിയുമില്ലൊരു പടി മുന്നോട്ടു കയറുവാൻ ഇനി എത്ര സമയമെന്നറിയില്ലേ ഇമപൂട്ടാൻ.
1: കവലയൂർ വിജയകുമാർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? ഡോക്ടർ സുബിത് എസ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

മലയാളിയുടെ മനസ്സിൽ ഇന്നും കാത്തുസൂക്ഷിക്കുന്ന സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും കാലമാണ് ഓണക്കാലം. ആ ഓർമ്മകളിലേക്ക് സംഗീതത്തിന്റെ ഈണം ചേർത്ത് ഓണക്കാലത്തിന്റെ നിറവും നന്മയും പങ്കുവയ്ക്കാൻ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
2: തൊഴിലില്ലായ്മ തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ചുവടുവയ്പ്പാണ് ശ്രേയസ് പദ്ധതി. ബിരുദധാരികൾക്ക് കോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണിത്. പഠിച്ചിറങ്ങുന്ന കോഴ്സിൽ ഓരോരുത്തരെയും കൂടുതൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. തൊഴിലില്ലായ്മയെ ഇന്ത്യൻ മണ്ണിൽ നിന്നും പാടെ തുടച്ചു മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ പുത്തൻ ചുവടുവയ്പ്പാണ് ഈ പദ്ധതി. പഠിച്ചിറങ്ങുമ്പോൾ തന്നെ തൊഴിൽ പരിശീലനത്തിൽ ഏർപ്പെടാനുള്ള പദ്ധതിയാണ് സർക്കാർ ഇതിനായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നടപ്പാക്കുന്ന ഈ പദ്ധതി വഴി കോഴ്സുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തൊഴിൽ മേഖല ഉണ്ടോ അവിടെയൊക്കെ വൈദഗ്ധ്യം ഉള്ളവരാക്കിയവരെ മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ള വിദ്യാഭ്യാസ വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഏതു രാജ്യത്തിൻ്റെയും സാമ്പത്തിക വളർച്ചയ്ക്ക് നൈപുണ്യം, വിജ്ഞാനമാർജിക്കുന്നത്, നിർമ്മാണ പ്രക്രിയ എന്നിവ അത്യന്താപേക്ഷിതമാണ്. പ്രതിവർഷം 13 ദശലക്ഷം യുവജനങ്ങൾ തൊഴിൽ രംഗത്ത് പ്രവേശിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. വ്യവസായവൽകൃത ലോകത്ത് തൊഴിൽ ആവശ്യകത 4% കണ്ട് കുറയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുമ്പോൾ 20 വർഷക്കാലം കൊണ്ട് നമ്മുടെ രാജ്യത്ത് അത് 32% വർദ്ധിക്കുകയാണുണ്ടായത്. തൊഴിൽ ശക്തിയുടെ കേന്ദ്രമായി ഇന്ത്യ മാറുമെന്നതിൻ്റെ സൂചനയാണ് ഇത്. നൈപുണ്യ വികസനം സർക്കാരിൻ്റെ മുൻഗണനാ മേഖലയാണ്. ഭാവിയിലേക്കുള്ള ആവശ്യം കണക്കിലെടുത്ത് കരുത്തും കഴിവുമുള്ള പരിശീലനം സിദ്ധിച്ച 500 ദശലക്ഷം മനുഷ്യശക്തി എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ നീങ്ങുന്നത്. ഇന്ത്യയിൽ 4.69% മാത്രമാണ് ഔപചാരികമായി നൽകുന്ന പരിശീലനം ലഭിച്ചിട്ടുള്ളത്. ചില വികസ്വര രാജ്യങ്ങളുടെ ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കാണിത്. നൈപുണ്യമുള്ള മനുഷ്യ വിഭവശേഷിയിൽ മുൻപന്തിയിലുള്ള അമേരിക്കയിൽ ഇത് 96%. നൈപുണ്യ വികസനങ്ങളുടെ അളവും വേഗവും വർദ്ധിപ്പിക്കാനുള്ള കരുത്തുറ്റ ഒരു നയരൂപരേഖയും കർമ്മ പരിപാടിയും വികസിപ്പിക്കുന്നതിന് സർക്കാർ 2014 ഡിസംബറിൽ ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ചിരുന്നു. BA, BSc, BCom കോഴ്സുകൾ പഠിക്കുന്ന നോൺ ടെക്നിക്കൽ സ്റ്റുഡൻസിനാണ് സ്കീം അവസരമൊരുക്കുക. യുവാക്കളുടെ തൊഴിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. തൊഴിലില്ലായ്മയ്ക്ക് പല നിർവചനങ്ങളുണ്ട്. ദിവസത്തിൽ 1 മണിക്കൂർ പോലും തൊഴിൽ കിട്ടാത്ത ആളാണ് തൊഴിൽ രഹിതനെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ കണക്കെടുക്കുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ്, NSSO. ഇന്ത്യയിലെ സെൻസസ് റിപ്പോർട്ടിലും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളുടെ റിപ്പോർട്ടിലും തൊഴിലില്ലായ്മ സംബന്ധിച്ച വിവരങ്ങളുണ്ട്. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പലതരത്തിലാണ്. 1. പ്രത്യക്ഷ തൊഴിലില്ലായ്മ. 2. പ്രച്ഛന്ന തൊഴിലില്ലായ്മ. 3. കാലിക തൊഴിലില്ലായ്മ. ഒരാൾ പണിയെടുക്കാൻ തയ്യാറായിട്ടും പണിയൊന്നും കിട്ടാതിരിക്കുകയാണെങ്കിൽ അതാണ് പ്രത്യക്ഷ തൊഴിലില്ലായ്മ. വികസ്വര സമ്പദ്വ്യവസ്ഥകളിലെ കാർഷിക മേഖലയിൽ കാണുന്ന ഒരു സവിശേഷതരം തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. കൃഷിക്ക് ആവശ്യമായതിനേക്കാൾ ഏറെ ആളുകളെ പണിക്ക് നിയോഗിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണിത്. കൃഷിക്ക് നിയോഗിച്ചവരിൽ കുറെ പേരെ പിൻവലിച്ചാലും ഉത്പാദനത്തിൽ കുറവ് വരുന്നില്ല. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രച്ഛന്ന തൊഴിലില്ലായ്മ വ്യാപകമാണ്. കാലിക തൊഴിലില്ലായ്മ, ഇത് കാലാവസ്ഥയനുസരിച്ച് കുറച്ചു കാലം മാത്രം തൊഴിലുണ്ടാവുകയും മറ്റുള്ള സമയങ്ങളിൽ തൊഴിലില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കൃഷിപ്പണി ഇതിനുദാഹരണമാണ്. ഇത്തരത്തിലുള്ള വിവിധ തൊഴിലില്ലായ്മകളെ തുടച്ചു നീക്കുവാനുള്ള ഒരു പദ്ധതിയാണ് ശ്രേയസ് പദ്ധതി. ശ്രേയസ് പദ്ധതിയെക്കുറിച്ചുള്ള പരിപാടി സമാപിക്കുന്നു. രചന മാധ്യമപ്രവർത്തകനായ രാജു ശ്രീധർ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 20 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുമായും സ്ഥാപകരുമായും കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ബഹിരാകാശ മേഖലയ്ക്ക് ആഗോള പ്രതിഭകളെയും കമ്പനികളെയും നിക്ഷേപങ്ങളെയും ആകർഷിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിയമവിരുദ്ധധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 നിന്ന് 1 കുറച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് എ ജി മസിഫ്, ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. 2025 മെയ് 25 2027 മാർച്ച് 31 ഇടയിൽ വിജ്ഞാപനം ചെയ്യുന്ന പരീക്ഷകൾക്ക് പ്രവൃത്തി പരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. തിരുവോണത്തിന് ഇനി 5 കൂടി മാത്രം. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ 24 പരിശോധന നടത്തും. വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പെട്രോളിംഗും ശക്തമാക്കി. 72 നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കർഷകരിൽ നിന്നും പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ചെന്നൈയിൽ കുടിവെള്ള വിതരണവും അടിസ്ഥാന വികസനവും കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമായി ചേർന്ന് 230 മില്യൺ ഡോളറിന്റെ വായ്പാ കരാറിൽ ഒപ്പുവച്ചു. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ, നഗരത്തെ പ്രാപ്തമാക്കാനും, പൊതുജനാരോഗ്യം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്താനും പദ്ധതി സഹായകരമാകുമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ദൂരദർശന്റെ DD മോർണിംഗ് ഷോയിലെ അഭിമുഖത്തിനിടെ ഇറങ്ങിപ്പോയി എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചവയാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ 3 മാംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ചടങ്ങ് നടന്നത്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യം പത്രവാർത്ത കണ്ടാണ് അറിഞ്ഞതെന്നും സർക്കാരുമായി ആലോചിക്കാതെ ഏക

0: സാക്ഷിയുമായാണ് KMRL പത്രവാർത്ത നൽകിയതെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10:00. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ടാണ് നട തുറക്കുക. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരള ക്രിക്കറ്റ് ലീഗിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 ജയം. ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം റോയൽസ് നിശ്ചിത 20 ഓവറിൽ 8 നഷ്ടത്തിൽ 126 റൺസ് നേടി. ആലപ്പി റിപ്പിൾസ് 12.5 ഓവറിലാണ് ലക്ഷ്യം മറികടന്നത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന DWF ബാഡ്മിന്റൺ വനിതാ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി സെമിഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ആരണ്യകം എന്ന ചിത്രത്തിനുവേണ്ടി ONV കുറുപ്പ് വരികളെഴുതി രഘുനാഥ് സേത്ത് ഈണം നൽകി യേശുദാസ് പാടിയത്.

0: global bright spot for growth amid concerns over global growth and weaponization of resources. Home Minister Amit Shah reiterates government's commitment to deport every illegal immigrant from the country. Government assures availability of adequate sugar stocks to meet domestic demand. Union Minister Ashwani Vaishnav launches mobile phone manufacturing scheme with outlay of over 62,000 crore rupees to enhance domestic supply chain and global competitiveness. Health and Family Welfare Minister JP Nadda reviews situation and preparedness for H1N1 influenza in the country. And in Hockey World Cup, Indian women's team to take on the Netherlands in the second pool phase match. And that is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ഓണം അന്നും ഇന്നും കവിഭാവനയിൽ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം പാലോട് BRM ഹൈസ്കൂൾ അധ്യാപിക മായ ജി നായർ.
2: പ്രിയമുള്ളവരെ, മലയാളി മനസ്സിൽ മങ്ങാതെ മായാതെ കിടക്കുന്ന ഓർമ്മകളുടെ, ഗൃഹാതുരത്വത്തിൻ്റെ നഷ്ടസൗഭാഗ്യങ്ങളുടെ ഓർമ്മകൾ പേറുന്ന കാലം. ആർപ്പുവിളിയുടെയും പൂപ്പൊലിയുടെയും അത്തപ്പൂക്കളത്തിൻ്റെയും കാലം. ഒത്തൊരുമ, സൗഹാർദ്ദം, മതേതരത്വം, വിളവെടുപ്പ് തുടങ്ങിയ മൂല്യങ്ങളുടെ അനുഭൂതിദായകമായ അനുഭവമാണ് ഓരോ മലയാളിക്കും ഓണം. പ്രകൃതി ഓണത്തപ്പനെ വരവേൽക്കാനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങി. തുമ്പയും മുക്കുറ്റിയും തെച്ചിയും ചേമന്തിയും എന്നുവേണ്ട പൂക്കളാൽ സമൃദ്ധമായ വസന്തകാലം അതിൻ്റെ പരമോന്നത പ്രൗഢിയോടെ അണിഞ്ഞൊരുങ്ങുന്നു ഓണത്തെ വരവേൽക്കാൻ. പ്രകൃതിയോട് ചേർന്ന് പാരമ്പര്യവും സംസ്കാരവും ഉൾക്കൊണ്ട മഹാബലിയുടെ സമത്വസങ്കല്പത്തിൻ്റെ പൂർത്തീകരണമാണ് ഓരോ ഓണക്കാലവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓണക്കാലത്തെ പ്രകൃതിയുടെ മനോഹാരിതയിൽ വയലുകളിലെത്തുന്ന ഓണത്തുമ്പിയും ഓണക്കാലത്ത് മാത്രം നാട് സന്ദർശിക്കാൻ എത്തുന്ന മഞ്ഞക്കിളിയുമൊക്കെ എത്തിയിരുന്ന ആ കാലത്തെ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചത് സാഹിത്യത്തിലാണ്, വിശിഷ്യ കവിതകളിൽ. ഇവിടെയാണ് നമ്മുടെ പ്രഭാഷണത്തിൻ്റെ പ്രസക്തി. ഓണം അന്നും ഇന്നും കവിഭാവനയിൽ. ഓണം വിഷയമായ കവിതകൾ അന്നും ഇന്നും ധാരാളമുണ്ട്. പക്ഷേ കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് കവിതാഗതിയിൽ വ്യത്യാസം വന്നു. അതായത്, അമ്മ മണമുള്ള വീട്ടുവളപ്പുകളിൽ നിന്ന് ഫ്ളാറ്റിൻ്റെ ഇടുങ്ങിയ ചുമരുകളിലുള്ളിലേക്ക് ഓണവും ഇടുങ്ങുന്നു. ഇതപര്യന്തമുള്ള കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ചിത്രം നമുക്ക് വ്യക്തമാകും. ഓണസങ്കല്പവുമായി ബന്ധപ്പെട്ട കവിതകൾ എഴുതിയവരിൽ പ്രമുഖരാണ് കുമാരനാശാൻ, വള്ളത്തോൾ നാരായണമേനോൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, പി കുഞ്ഞുരാമൻ നായർ, ONV കുറുപ്പ് തുടങ്ങിയവർ. ഇതിൽ മഹാകവി കുമാരനാശാൻ്റെ ഓണാഘോഷവും പ്രകൃതി ഭംഗിയും പ്രതിഫലിക്കുന്ന പ്രസക്തമായ കവിതകളാണ് ഉൾനാട്ടിലെ ഓണം, പൂക്കാലം എന്നിവ. കൃത്രിമമായ ആഘോഷങ്ങളില്ലാത്ത ഗ്രാമങ്ങളിലെ, അതായത് കേരളത്തിലെ ഉൾനാടുകളിലെ ഓണത്തെ വളരെ ഹൃദ്യമായി നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയും. പ്രകൃതിയുടെ പങ്കാളിത്തത്തോടെ ജാതി മത ചിന്തകൾക്കതീതമായിട്ടുള്ള ആഘോഷത്തിൻ്റെ ലാളിത്യമാണ് ഇവിടെ കാണുന്നത്. പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം എന്ന് തുടങ്ങുന്ന വരികളിലൂടെ കടന്നുവരുന്ന പൂക്കാലത്തിൽ നേരിട്ട് ഓണം പരാമർശിക്കുന്നില്ലെങ്കിലും ചിങ്ങമാസത്തിൽ പ്രകൃതി എത്രത്തോളം മനോഹരിയാകുന്നു എന്നും പൂവിളികളുടെ മാധുര്യം, കുഞ്ഞുമനസ്സിൽ സൃഷ്ടിക്കുന്ന സന്തോഷം

എത്രത്തോളം ആണെന്നും ഇങ്ങനെയുള്ള ഐശ്വര്യത്തിൻ്റെ വരവിനെ അതിഗംഭീരമായി അവതരിപ്പിച്ചിരിക്കുന്നു കവി ഈ കവിതയിൽ. പ്രകൃതി കർക്കിടക പെയ്ത്തൊഴിഞ്ഞ് പുതിയ വസ്ത്രമണിഞ്ഞു നിൽക്കുന്ന അനുഭൂതിദായകമായ അനുഭവമാണ് വള്ളത്തോൾ നാരായണമേനോൻ്റെ ഓണപ്പുടവ എന്ന കവിതയിൽ. പ്രകൃതിയും മനുഷ്യനും പഴയതെല്ലാം ഉപേക്ഷിച്ച് പുതുമയിലേക്ക് മാറുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത്. പഴയത് മാറ്റിയൊടുപ്പതിനായി പരദേവത തന്നൊരു പുടവയിതാ എന്ന് പാടുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഓരോ ഓണദിനത്തിനും സമ്മാനമായി കിട്ടുന്ന പുതുവസ്ത്രങ്ങളെ സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് അദ്ദേഹം കാണുന്നത്. എന്നാൽ സാഹിത്യമഞ്ജരിയിലുള്ള ഓണം എന്ന കവിതയിൽ വറുതിയുടെ ചുളിവ് നിവർത്തി മാലോകർ മഹോത്സവത്തിലേക്കിറങ്ങുമ്പോൾ കയ്യിലെ പൊടിയരിപ്പൊതി വഴിയിൽ വീണ് പാദമണ്ണിനും പരുന്തിനും ഓണസദ്യയായി മാറുന്ന നനവാർന്ന ചിത്രത്തിലൂടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവനും തിരുവോണത്തിൻ്റെ സമൃദ്ധിയും തമ്മിലുള്ള വൈരുദ്ധ്യം വ്യക്തമാക്കുന്നതോടൊപ്പം പൂവിളികളെയും ആഹ്ലാദ പ്രകടനങ്ങളെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള എതിർപ്പായി മാറ്റുകയും ചെയ്യുന്നു ഈ കവിതയിൽ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നാടൻ ശീലുകളാൽ രചിച്ച ഓണപ്പൂക്കൾ എന്ന കവിതയിൽ മണിമുറ്റത്തെ മാവേലിക്ക് മരതകപീഠം വച്ച് ഒരുക്കങ്ങൾ തുടങ്ങിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഓണക്കാലത്തെ പ്രകൃതിയുടെ സൗന്ദര്യത്തെയും പൂക്കളുടെ നിറപ്പകിട്ടിനെയും കുറിച്ച് കവി പാടുന്നത്. മലയാളിയുടെ ഗൃഹാതുരത്വം ആഘോഷത്തിൻ്റെ സന്തോഷം ഇവയെല്ലാം ഈ കവിതയിൽ കാണാം. മാവേലി നാടുവാണിയിടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടിക്കൊണ്ട് മാനവികതയെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതയാണ് ഓണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വാണൊരു കാലം മനസ്സിൻ കോണിൽ മായാതെ സൂക്ഷിച്ച മലയാളിതൻ മാവേലി സങ്കല്പമാണി ഓണം. ഈ വരികളിലൂടെ അതിദാരിദ്ര്യത്തിലും നന്മ വറ്റാത്ത മനുഷ്യ മനസ്സിനെയാണ് കവി കാണുന്നത്. എത്ര പാട്ടുകൾ പാടി നമ്മൾ, എന്നാൽ ഓണത്തെപ്പറ്റി പാടിയ പാട്ടിൻ മാധുരി വേറൊന്നല്ലേ. ഈ മാധുര്യം മലയാളി നുണഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഓണപ്പാട്ടുകാർ എന്ന കവിതയിൽ കൂടിയാണ്. മധുരോദ്ധാരകം തന്നെയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഓരോ ഓണപ്പാട്ടുകളും. എന്നാൽ ഓരോ വട്ടവും ഓണക്കളിയുടെ താളമയഞ്ഞിടുന്നു ഞങ്ങളിൽ, ഓണനിലാവിൻ പുടവയുടുത്താൽ അമ്മയ്ക്കിന്നും പുതുലാവണ്യം. പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ച് ONV കുറിപ്പ് ഇങ്ങനെയാണ് പാടിയത്. എന്നാൽ അദ്ദേഹത്തിന് ഓണത്തെക്കുറിച്ച് പറയാനുള്ളത് നഷ്ടബോധം, വിരഹം എന്നിവയാണ്. നീയില്ലാത്തൊരോണം എന്ന കവിതയിൽ നമുക്കിത് കാണാൻ കഴിയും. യുദ്ധങ്ങളും ദാരിദ്ര്യവും നിറഞ്ഞ ലോകത്ത് എങ്ങനെ ഓണം ആഘോഷിക്കും എന്ന ചിന്തയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. പറഞ്ഞു പോയ കവിതകളിൽ ഓണസങ്കല്പത്തിലെ പ്രകൃതി, ഗ്രാമീണ ജീവിതം, കൂട്ടായ്മ തുടങ്ങിയ വിഷയങ്ങളാണ് അധികമായും കടന്നു വന്നതെങ്കിൽ ആധുനിക കവികളിൽ ഓണം പഴയതുപോലെ ഒരുമയുടെ ആഘോഷമല്ല, മറിച്ച് നഗരവൽക്കരണം, സാമ്പത്തിക അസമത്വങ്ങൾ, പ്രകൃതിനാശം, മനുഷ്യബന്ധങ്ങളിലെ വിള്ളലുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. എന്നാൽ ചില കവിതകളിലെങ്കിലും നഷ്ടപ്പെട്ട മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള ആഹ്വാനം കാണാം. അത്തരത്തിലുള്ള ചില കവിതകൾ കൂടി പരാമർശിക്കാം. ചില നഷ്ടപ്പെടലുകളെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരം കവിതകൾ എഴുതിയവരിൽ എടുത്തു പറയേണ്ട ആളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹത്തിന് ഓണമെന്നാൽ ജന്മനാട്ടിൽ ചെന്നു വണ്ടിയിറങ്ങവേ പുണ്ണുതോറും കൊള്ളിവച്ച പോലെ ഓർമ്മകൾ ആകുന്നു. ഇവിടെ കവിക്ക് ഓണം സന്തോഷത്തേക്കാൾ ഓർമ്മകളുടെയും നഷ്ടബോധത്തിൻ്റെ

ദൈവം അനുഭവമാണ് നൽകുന്നത്. ജന്മനാട്ടിൽ ചെന്നപ്പോൾ കഴിഞ്ഞുപോയ മനോഹര ബാല്യം, പഴയ ഓണക്കാലം, നഷ്ടങ്ങൾ എന്നിവ ഓർമ്മയിൽ വേദനയായി എത്തുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ ഓണം എന്ന കവിതയിൽ കൂടി പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ കവിക്ക് പരമ്പരാഗതമായ ആഹ്ലാദത്തിന് പകരം ഗൃഹാതുരത്വവും വേദനയും കലർന്ന അനുഭവമാണ് ഓണക്കാലം നൽകുന്നത്. എന്നാൽ കെ സച്ചിദാനന്ദനിലാകട്ടെ, മാവേലി നാടുവാണകാലം പഴയ സുവർണകാലത്തിൻ്റെ ഓർമ്മ മാത്രമല്ല, പിന്നെയോ കാലിക സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളുടെ നേർരേഖകൾ കൂടിയാണ്. സമത്വവും സാമൂഹ്യനീതിയും ചോദ്യം ചെയ്യുന്ന ഓണമായി അദ്ദേഹത്തിൻ്റെ കവിതകൾ മാറാറുണ്ട്. ഓർമ്മയ്ക്കുപേ

വാക്കിൻ്റെ നിറവാണിതോണം. ഇങ്ങനെ ഓണത്തെക്കുറിച്ച് പാടിയതാരാണ്? മുരുകൻ കാട്ടാക്കടയാണ് ഓണത്തെക്കുറിച്ച് ഇപ്രകാരം ഓർമ്മിക്കുന്നത്. ഇവിടെ ഓണം സന്തോഷം തരുന്ന ഒരു ദിവസം മാത്രമല്ല, മറിച്ച് കടന്നുപോയ നല്ല കാലത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ്. റഫീഖ് അഹമ്മദിൻ്റെ ഓണസങ്കല്പം എങ്ങനെയെന്ന് വെച്ചാൽ, മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും പങ്കിടലിൻ്റെയുമാണ്. ബാല്യകാല ഓർമ്മകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ലളിതമായ അന്നത്തെ ആഘോഷങ്ങൾ കടന്നുവരുന്നവയാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലെ ഓണം. ചെറിയ ദൃശ്യങ്ങളെയും സൂക്ഷ്മമായ അനുഭവങ്ങളെയും വലിയ ആശയങ്ങളിൽ കൂടി അവതരിപ്പിക്കുന്ന കവിയാണ് വീരാൻകുട്ടി. നാട്ടിൻപുറത്തെ ഓണാനുഭവങ്ങൾ, മാറുന്ന ജീവിതം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ പോകുന്നു വീരാൻകുട്ടിയുടെ ഓണവായന. ഓണം എന്നത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന സങ്കല്പത്തിൽ അടിയുറച്ചതാണ്. എന്നാൽ അതിനെ ചോദ്യം ചെയ്യുന്ന, അതായത് സമകാലിക അനുഭവങ്ങളിലൂടെ ഓണത്തിൻ്റെ ഒത്തൊരുമ എന്നത് എത്രത്തോളം കൃത്യമാണ് എന്നൊരു ചിന്തയാണ് അൻവർ അലിയുടെ കവിതകളിൽ ഉള്ളത്. ചുരുക്കത്തിൽ, മനുഷ്യനെ ഒന്നിപ്പിച്ചിരുന്ന മനോഹരമായ ഓണക്കാലത്തെ ആവിഷ്കരിച്ചുകൊണ്ട് വേറെയും പല കവിതകളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും പ്രകൃതി രമണീയതയുടെയും മനോഹരമായ ചിത്രങ്ങളായി വാഴ്ത്തപ്പെട്ട ആ കാലത്തിൽ നിന്നും മാറിപ്പോയ മനുഷ്യ സമൂഹത്തിൻ്റെ, അതിനനുസരിച്ച് മാറിയ പ്രകൃതിയുടെ, ഒരുമയുടെ, നഷ്ടങ്ങളുടെ വേദനയായി ഓണം ഇപ്പോൾ മാറുന്നു. തൊടിയിലും പറമ്പിലും ഓടി നടന്ന് തുളസിയും തുമ്പയും കാക്കപ്പൂവും പറിച്ചെടുത്ത് അത്തപ്പൂക്കളം ഒരുക്കിയപ്പോൾ അവിടെ മത്സരമുണ്ടായില്ല. ഇന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വില കൂടിയ പൂക്കളുടെ മത്സരങ്ങൾ നടക്കുന്നു. നാടൻ പച്ചക്കറികളും തവിടുകളയാത്ത കുത്തരിച്ചോറും വീട്ടിൽ അരച്ചുണ്ടാക്കിയ കറികളും ചേർത്ത് തൂശനിലയിൽ ഉണ്ടിരുന്ന നമ്മളിന്ന് പാക്കറ്റ് ഓണത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇഷ്ടാനുസരണം പുതുവസ്ത്രങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് ഓണക്കോടിക്കും മാറ്റില്ലാതായി. തുമ്പിതുള്ളലും വടംവലിയും മൊബൈൽ ഗെയിമുകൾക്ക് വഴിമാറിക്കൊടുത്തു. കുടുംബ കൂട്ടായ്മയുടെ ഓണവും വിരളമാകുന്നു. ഇന്നിതെല്ലാം വാണിജ്യവൽക്കരിക്കപ്പെട്ട ആഘോഷമാണ്. അതുകൊണ്ടുതന്നെ അനുഭവിച്ചറിഞ്ഞ ഓണത്തിൽ നിന്ന് ഓർത്തെടുക്കുന്ന ഓണത്തിലേക്ക് നമ്മൾ മാറിപ്പോയി. അതുതന്നെയാണ് അന്നത്തെയും ഇന്നത്തെയും കവിതകളിൽ കാണുന്ന പ്രകടമായ വ്യത്യാസവും. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഏറ്റവും നല്ലതാണ്. എന്നാൽ പരമ്പരാഗത മൂല്യങ്ങൾ നഷ്ടപ്പെടാതെയുള്ള മാറ്റമാകും ഉചിതം എന്ന് തോന്നുന്നു. പണ്ടത്തെ കവികൾ പാടിയതും ഊന്നിപ്പറഞ്ഞതും അതുതന്നെയാണ്. നന്ദി, തിരുവോണമേ നന്ദി എന്ന് ആവർത്തിച്ചു പറയാൻ പറ്റുന്ന കാലം ഇനിയുമുണ്ട് എന്ന പ്രത്യാശയോടെ നന്ദി.

അന്നും ഇന്നും കവിഭാവനയിൽ. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം പാലോട് BRM ഹൈസ്കൂൾ അധ്യാപിക മായ ജി നായർ.

0: ആകാശവാണി.
1: മൊഴിയാം ഒരു കഥ.
0: കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ. തലയിലെഴുത്ത്. അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
2: പടി കയറി വരുന്ന ആടിനെ കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. ഗോപി എന്നവൾ വിളിച്ചുപോയി. അവൻ അടുത്തില്ലാതിരുന്നത് നന്നായി. എന്താ അമ്മേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള വിമ്മിഷ്ടം കൂടാതെ കഴിഞ്ഞു. മാധവി മുറിക്കുള്ളിലേക്ക് നീങ്ങി. ആഗതൻ വരാന്തയിൽ കയറി ചകിരിമെത്തയിൽ കാൽ ചവിട്ടിത്തൂത്ത് കുടവളയിൽ തൂക്കി അതിനിടയിൽ അവിടെയൊക്കെ കണ്ണോടിച്ചു. ഗോപാലപിള്ള എവിടുന്നാ എന്ന് ഗൃഹനായിക ചോദിച്ചു. വീട്ടിൽ വരുന്നവരോട് എന്തെങ്കിലും ചോദിക്കണമല്ലോ. സുഖക്കേടാണെന്ന് കേട്ടു. അയാളുടെ മറുപടി അതായിരുന്നു. അവിടെയാ കിടക്കുന്നത്, വൃദ്ധ പറഞ്ഞു. അവർ മുമ്പേ നടന്നു കാണിച്ച വഴിയെ അയാൾ മുറിയിലേക്ക് കടന്നു. മാധവി അടുക്കളയിൽ ചെന്നു. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ചു. കുറേ നേരം ശങ്കിച്ചു നിന്നു. രോഗി കിടക്കുന്നതിന് തൊട്ടുമുറിയിൽ ചെന്നു നിന്ന് അവൾ ചെവിയോർത്തു. ആരുമൊന്നും മുരിയാടുന്നില്ല. തിരിച്ച് അടുക്കളയിലെത്തി വെള്ളത്തിന് തീ കത്തിച്ചു. വീണ്ടും മുറിയിൽ വന്ന് ചെവി വട്ടം പിടിച്ചു. ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് അത് അയാളാണ്. ഇന്നെങ്കിലും വരാനൊത്തല്ലോ, വൃദ്ധ പറഞ്ഞതാണത്. ഗോപാലപിള്ളയെ കണ്ടില്ലേ? അതും അവർ തന്നെ. ആളറിയുകയില്ലേ? അത് ഗോപാലപിള്ളയുടെ പതറിയ ശബ്ദമാണ്. രോഗിയൊന്ന് ചുമച്ചു. അത് കുറേ ഖരമായിരുന്നു. മാധവി അടുക്കളയിലേക്ക് ഓടി. വിറക് തള്ളിവെച്ചു. മുഖമൊന്ന് വെടിപ്പാക്കി മുറിയിലേക്ക് പോയി. തലമുടി അഴിച്ചുകെട്ടി മുഷിഞ്ഞ വസ്ത്രം മാറി വെളുത്തത് ധരിച്ചു. ഗോപി എവിടെ പോയമ്മേ? അടുത്ത മുറിയിൽ നിന്ന് അവളൊരു പ്രകാരത്തിൽ ചോദിച്ചു തീർത്തു. ആവോ, ഉറങ്ങുകയാണോ? വിരുന്നുകാരൻ ചോദിച്ചു. മയക്കമാണെന്ന് തോന്നുന്നു. കുറച്ചു നേരം അവിടെ മൗനമായിരുന്നു. അമ്മയെ, അടുക്കളയിൽ നിന്ന് മാധവി വിളിച്ചു. എന്താ? അവരങ്ങോട്ട് ചെന്നു. അവൾക്കൊന്നും പറയാനില്ല. അവൾ വിറക് തള്ളിവെച്ച് തീ ആളിച്ചു. നീ എന്തെടുക്കുക? അമ്മ ചോദിച്ചു. ഇത്ര വെള്ളം തിളപ്പിക്കുക. എന്തിനാണെടി? എന്തിനു വേണേലും ആകാം. അവൾ കുറേ കാപ്പിപ്പൊടി എടുത്ത് വെള്ളത്തിലിട്ടു. പാലിരിപ്പുണ്ടോ? അമ്മ ചോദിച്ചു. മകൾക്കൊരാശ്വാസം തോന്നി. അവളൊരു പാത്രമെടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ആ ആടിനെ ഒന്ന് കറന്നു നോക്കൂ. അമ്മ അനുസരിച്ചു. മാധവി വേലിക്കൽ ചെന്ന് അടുത്ത വീട്ടിലെ പരമുവിനെ വിളിച്ച് എന്തോ പതുക്കെ പറഞ്ഞു. അവന്റെ കയ്യിലേക്ക് എന്തോ നാണയം കൊടുത്തു. അവൻ നടന്നു. അവനെ തിരിച്ചു വിളിച്ചിട്ട് അവൾ പറഞ്ഞു, അങ്ങോട്ട് പോകുന്ന വഴിക്ക് വടക്കേ വീട്ടിൽ ഗോപിയുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ വന്നിരിക്കുന്നു, വേഗം ഇങ്ങ് വരാൻ പറ. അവനൊന്ന് മൂളിയിട്ട് നടന്നു. അവൾ വീണ്ടും അടുക്കള വഴി മുൻപ് നിന്ന മുറിയിൽ ചെന്നു. ആരും ഒന്നും പറയുന്നില്ല. അമ്മ ആടിനെ കറന്നിട്ട് വരുന്ന വഴി ചോദിച്ചു, ഗോപാലപിള്ള എന്താ ഇരിക്കാത്തത്? ഇരിക്കാം. എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അവിടെ ഇരിക്കാനൊന്നും കണ്ടില്ല. അമ്മ അടുക്കളയിൽ ചെന്ന് മാധവീ എന്ന് വിളിച്ചു. ഗോപി എവിടെ പോയതാ അമ്മേ? എന്നായിരുന്നു മകളുടെ മറുപടി. അമ്മ വെളിയിൽ വന്ന് ഒരു പുല്ലുപായെടുത്ത് അതിഥിക്ക് ഇരിക്കാൻ കൊടുത്തു. ഇങ്ങോട്ടിരി. വൃദ്ധയും അടുത്തിരുന്നു. അവർ രോഗവിവരം പറഞ്ഞു തുടങ്ങി. പരമു വന്ന് കിണറ്റിനപ്പുറത്തുകൂടി അടുക്കളയുടെ വടക്കുവശത്ത് ചെന്നു. അവന്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്. ഗോപി അവിടെ ഇല്ല, പരമു പറഞ്ഞു. നീയൊന്നു നോക്കിക്കേ, അങ്ങേതിൽ പോയി ഇരിപ്പുണ്ടായിരിക്കും. രോഗി വലുതായൊന്ന് ചുമച്ചു. വൃദ്ധ അങ്ങോട്ടു ചെന്നു. ഗോപാലപിള്ള കിഴക്കേ പറമ്പിൽ നിൽക്കുന്ന മരത്തിന്റെ ഇലയെണ്ണി. ഭർത്താവിനോട് വൃദ്ധ ചോദിച്ചു, ഗോപാലപിള്ളയോട് എന്താ മിണ്ടാത്തത്?
3: എന്നാ മിണ്ടാനാ?
2: അയാൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും മിണ്ടാതിരുന്നാലോ?
3: നീ മിണ്ടിയില്ലേ?
2: ഞാൻ മിണ്ടിയാൽ മതിയോ?
3: എന്നാൽ മിണ്ടേണ്ടവരാരാണെന്നാൽ മിണ്ടിക്കോട്ടെ.
2: അങ്ങനെ വല്ലവരും മിണ്ടുവോ?
3: എന്നാ മിണ്ടണ്ട.
2: മകൾ വിളിച്ചു,
3: അമ്മേ ഇങ്ങോട്ട് കൊണ്ടേ കൊടുക്കടി.
2: അമ്മ ഇങ്ങോട്ട് വന്നേ. അവരങ്ങോട്ട് ചെന്നു. ഗോപിയും എവിടെ നിന്നോ ഓടിച്ചാടി അടുക്കളയിലെത്തി.
3: ആ, ദാഹിച്ച് വരികയായിരുന്നു.
2: അവനൊരു കപ്പെടുത്തു.
3: ഇങ്ങോട്ടൊഴിക്കൂ,
2: ധൃതി വെക്കാതെ. നിനക്ക് തരാതിരിക്കുമോ? മാധവി അവന്റെ കാര്യം മാറ്റിവെച്ചു.
3: അച്ഛനു കൊണ്ട് കൊട്, അമ്മൂമ്മ പറഞ്ഞു.
2: അപ്പൂപ്പന് കാപ്പി കുടിക്കാമോ?
3: ഗോപി ചോദിച്ചു.
2: അപ്പൂപ്പനല്ല, അവന്റെ അമ്മ പറഞ്ഞു.
3: ഗോപി, എനിക്കാ?
2: വൃദ്ധ, അവിടെ ആരാ വന്നിരിക്കുന്നതെന്ന് ചെന്ന് നോക്ക്.
3: ഗോപി, നോക്കുന്നതൊക്കെ കുടി കഴിഞ്ഞിട്ട്.
2: മാധവി ശാസിച്ചു, നിനക്കല്ല കാപ്പിയുണ്ടാക്കിയത്. അവൻ മാറി നിന്നു. അടുക്കള തളത്തിൽ ഒരു തടുക്കിട്ടിട്ട്

മാധവി പറഞ്ഞു. അമ്മ ഇങ്ങോട്ട് വിളിക്കൂ. മാധവി ഒരു പിഞ്ഞാണത്തിൽ റൊട്ടി മുറിച്ചതും പഴവും എടുത്തുവെച്ചു. ഒരു പാത്രത്തിൽ കാപ്പി നിറച്ചു. ഗോപാലപിള്ള എന്താണ് അവിടെ ഇരിക്കുന്നത്? ഇങ്ങോട്ട് വരരുതോ? വൃദ്ധ ക്ഷണിച്ചു. അയാൾ ക്ഷണം സ്വീകരിച്ചു. ഇത്ര വെള്ളം കൊണ്ടുചെന്ന് കൊടുമക്കളെ, മാധവി ഒച്ചയടക്കി ആജ്ഞാപിച്ചു. മകൻ അനുസരിച്ചു. മാധവി, ദേ ഗോപാലപിള്ള വന്നല്ലോ, ഇങ്ങോട്ട് കൊണ്ടുവാ. വൃദ്ധ അല്പം കഴിഞ്ഞു തുടർന്നു. ഇതെന്താ പെണ്ണെ, നീ അവിടെ എന്തെടുക്കുകയാ? ഒന്നും മിണ്ടാതെ നിലത്ത് അവിടെ അവിടെ നോക്കിക്കൊണ്ട് അതിഥിയിരുന്നു. കട്ടിളയിൽ പുറഞ്ചാരി നിന്നുകൊണ്ട് ഗോപി അയാളെ കാണുന്നു. വല്യമ്മ ഒരു നെടുവീർപ്പുകൊണ്ട് ഭൂതഭാവികളെ തിരിച്ചു നിർത്തി. മകളുടെ അനക്കം കേൾക്കാത്തതുകൊണ്ട് വൃദ്ധ അകത്തേക്ക് ചെന്നു. ആ തക്കത്തിൽ ഗോപാലപിള്ള കുട്ടിയുടെ നേരെ നോക്കി മന്ദഹസിച്ചു. അയാളുടെ ചുണ്ടൊന്ന് അനങ്ങി. എന്നാൽ ഇങ്ങോട്ട് കൊണ്ടുവാ എന്ന് പറഞ്ഞ് പലഹാരത്താലവും എടുത്തുകൊണ്ട് ആ വൃദ്ധ മുമ്പേയും ആ യുവതി പുറകെയും അയാളുടെ അടുത്തേക്ക് വന്നു. അയാൾ ഓർത്തു, 10 കൊല്ലം മുൻപ് ഇതുപോലെ താൻ വരപീഠത്തിലിരുന്നത്, മാതൃജനങ്ങളുടെ അകമ്പടിയോടെ ലജ്ജാനമ്രമുഖിയായ വധു ഇറങ്ങി വന്നത്, നിറപറ നിരയായി വെക്കപ്പെട്ട നിലവിളക്കുകൾ, നിരൂപണ കുതുകികളായ തരുണികൾ, ബന്ധുജനങ്ങളുടെ ആഹ്ലാദ പ്രകടനം, ഗുരുജനങ്ങളുടെ ആശീർവാദത്തോടുകൂടി താൻ മാധവിയുടെ കഴുത്തിൽ തങ്കത്താലി കെട്ടിയത്. മാധവി ഓർത്തു, ചതുരകളായ സ്ത്രീകൾ തന്നെ അണിയിച്ചത്, സഖികൾ തന്നെ കളിയാക്കിയത്, നിരവധി മോഹന പ്രതീക്ഷകൾ കൊണ്ട് ഹൃദയം തിരതല്ലിയത്, മറ്റു പലതും. അയാൾ തല അല്പം താഴ്ത്തി. അവളുടെ കഴുത്തിൽ മിന്നിയ താലി അയാളുടെ സ്മരണകൾക്കൊരു തീച്ചൂളയായി. മാധവിയുടെ കയ്യിൽ നിന്ന് കാപ്പിപാത്രം താഴെ വീണില്ല. അവൾ അടുക്കളയിലേക്ക് പിൻവാങ്ങി. വാതിലിൽ പകുതി മറഞ്ഞ് കതകും ചാരി നിന്നു. 10 നീണ്ട സംവത്സരങ്ങൾ ആ യുവതീ യുവാക്കളുടെ ഹൃദയത്തിൽ കൊള്ളിയാൻ പോലെ മിന്നിക്കൊണ്ടിരുന്നു. റൊട്ടി എന്താ തിന്നാത്തത് എന്ന് ചോദിച്ചിട്ട് വൃദ്ധ അവിടെ നിന്ന് പോയി. അതിനു മുൻപ് തന്നെ ഗോപി അടുക്കളയിൽ കയറി കാപ്പിയും കുടിച്ച് മറുവശത്തുകൂടി പോയിക്കഴിഞ്ഞിരുന്നു. മനസാന്നിധ്യം കൂടാതെ അതിഥി പാത്രമൊഴിച്ചിട്ടും രണ്ടാമത് വല്ലതും വേണോ എന്ന് വിളമ്പുകാരി ആരാഞ്ഞില്ല. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 കൊല്ലമേ അവരൊരുമിച്ചു പാർത്തുള്ളൂ. ആ തേനൊലിക്കാലത്ത് തന്നെ അവർ പിരിയേണ്ടി വന്നു. അവളുടെ അച്ഛൻ അങ്ങനെ നിശ്ചയിച്ചു. ഗോപാലപിള്ളയുടെ ഇളയ സഹോദരിയുടെ വിവാഹമായിടെ നടന്നു. വരന്റെ ജാതിയെക്കുറിച്ച് മാധവിയുടെ അച്ഛൻ അത്ര മതിപ്പില്ല. ആ വിവാഹം മൂലം ഗോപാലപിള്ളയ്ക്കും ജാതിപരമായ അപകർഷം സംഭവിച്ചിരിക്കുന്നു എന്ന് ശ്വശുരൻ വിശ്വസിച്ചു. അദ്ദേഹം ജാമാതാവിനോട് പറഞ്ഞു, ഒന്നുകിൽ തന്റെ വീട്ടിൽ നടന്ന വിവാഹം പിരിക്കണം, അല്ലെങ്കിൽ എന്റെ മകളുമായുള്ള വിവാഹം താൻ ഒഴിയണം. ഗോപാലപിള്ളയ്ക്ക് ഒന്നാമത് പറഞ്ഞത് സമ്മതമല്ല, രണ്ടാമത് പറഞ്ഞതിന് മനസ്സുമില്ല. പല ദിവസത്തേക്ക് മൂപ്പീന്ന് വായിൽ നാക്കിട്ടിട്ടില്ല. വഴിക്കാരെ വിളിച്ചുവരുത്തി പറയാറുള്ളതിൽ നിന്ന് അയാളുടെ ഹൃദയവേദന അസഹ്യമാണെന്ന് വെളിപ്പെട്ടിരുന്നു. വൃദ്ധന്റെ ചെറുപ്പത്തിൽ നടക്കാത്തത്, അയാളുടെ കാരണവന്മാർ ചെയ്യാത്തത് ഒക്കെ നിഷിദ്ധമാണെന്നാണ് അയാളുടെ വിശ്വാസം. ഭാര്യയുടെ ഉപദേശവും മകളുടെ വ്യസനവും വൃദ്ധന്റെ വിശ്വാസത്തെ അല്പം പോലും ചലിപ്പിക്കാൻ പര്യാപ്തമായില്ല. ഒരു ദിവസം ഗൃഹനാഥൻ മരുമകനോട് പറഞ്ഞു, എടാ ഗോപാലപിള്ളേ, എനിക്ക് 10ഉം പലതുമില്ല. അവൾക്കുണ്ണാനും ഉടുക്കാനും കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയും, ഇല്ലെങ്കിൽ അവൾ പട്ടിണി കിടന്നുകൊള്ളും. നാളെ മുതൽ തനിക്കിവിടെ കാര്യമൊന്നുമില്ല കേട്ടോ. ആ യുവാവ് അത് കേട്ടു. അയാൾക്ക് മനസ്സിലായി. അയാൾക്കൊരു മറുപടിയും പറയാൻ തോന്നിയില്ല. ഗൃഹനാഥന്റെ ആജ്ഞയല്ലേ, പിന്നെ അയാൾ അവിടെ നിന്നില്ല. ആ യുവാവ് തന്റെ പ്രിയയുടെ മുഖഭാവം ഒന്നും നോക്കിയില്ല. ഗർഭസ്ഥയായ തന്റെ ശിശുവിനെക്കുറിച്ച് ചിന്തിച്ചെന്ന് തോന്നുന്നില്ല. സാവധാനം പടിയിറങ്ങി. പടിക്ക് വെളിയിലായപ്പോൾ കുറച്ചുനേരം അവിടെ നിന്നു. അനന്തരം നടന്നു. അതിവേഗം ബസ്സു കയറി ആ നാട് വിട്ടു. 10:30 നാഴിക അകലെയുള്ള സ്വന്തം ഗൃഹത്തിലെത്തി. അയാൾ പരിക്ഷീണനായി കാണപ്പെട്ടു. കൂട്ടുകാരും ബന്ധുക്കളും പൗരുഷം പ്രകടിപ്പിക്കാൻ അയാളെ പ്രേരിപ്പിച്ചു. അയാൾക്ക് അതിരറ്റ ദുഃഖമുണ്ട് ഈ വിരഹത്തിൽ. എങ്കിലും അയാൾ കൂട്ടാക്കിയില്ല തന്റെ ദാമ്പത്യം ഒരങ്ങാടിപ്പാട്ടാക്കാൻ. മാധവി കരഞ്ഞു കരഞ്ഞ് പച്ച കെട്ടു. അച്ഛന്റെ അർത്ഥശൂന്യമായ വിശ്വാസത്തെ അവൾ പഴിച്ചു. അദ്ദേഹത്തിന്റെ ഹൃദയകാഠിന്യത്തെ അവൾ ശപിച്ചു. അമ്മയുടെ ഉദാസീനതയെ കുറ്റപ്പെടുത്തി. വീട്ടിലുള്ള ചില പാത്രങ്ങൾ പൊട്ടിച്ചു. ഭർത്താവിന്റെ ബുദ്ധിശൂന്യതയെ, അല്ലെങ്കിൽ ശുദ്ധഗതിയെക്കുറിച്ച് ഖേദിച്ചു. അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ, ഒരു വിരലനക്കിയിരുന്നെങ്കിൽ, ഒരു കണ്ണ് കാണിച്ചിരുന്നെങ്കിൽ. അവൾ ഭർത്താവിന് ഒരെഴുത്തയച്ചു, അച്ഛന്റെ നിശ്ചയത്തെ പ്രതിഷേധിക്കാൻ തന്നോട് സഹകരിക്കണമെന്ന ഒരഭ്യർത്ഥന. അതയാൾക്ക് കിട്ടിയതായിപ്പോലും അവൾക്കറിയാൻ കഴിഞ്ഞില്ല. അവൾക്ക് ചെയ്യാവുന്നത് അവൾ ചെയ്തു. അവളുടെ മകന് അവന്റെ അച്ഛന്റെ പേരിട്ട് അത് ചുരുക്കി ഓമനത്തം വരുത്തി ഉപയോഗിച്ചു.

0: ഉബി മകനെ കാണാൻ അദ്ദേഹം വരുമെന്നവൾ ആശിച്ചു. അച്ഛന്റെ വാശി അയഞ്ഞുപോകുമെന്നവൾ കരുതി. അമ്മ തന്റെ പക്ഷത്ത് ചേർന്നു നിൽക്കുമെന്നവൾ വിചാരിച്ചു. ഒന്നുമുണ്ടായില്ല. ഇരുണ്ട ദിനങ്ങൾ ഇഴഞ്ഞുകൊണ്ടിരുന്നു. കാലം അതിന്റെ രാക്കുപണി നടത്തിക്കൊണ്ടിരുന്നു. ആ യുവദമ്പതികളുടെ അന്യോന്യമുള്ള ഹൃദയപ്രവണത തേഞ്ഞുമാഞ്ഞു തുടങ്ങി. വികാരം മങ്ങിത്തുടങ്ങി. എങ്കിലും അകമേ നീറിക്കൊണ്ടിരുന്നു. അങ്ങനെ 9 കൊല്ലം കഴിഞ്ഞു. വൃദ്ധൻ രോഗശയ്യയിലായി. ബന്ധുക്കൾ അന്വേഷിച്ചു വന്നു. ഗോപാലപിള്ള വരുമെന്ന് ആരും വിചാരിച്ചില്ല. അയാളും അവരും അന്യോന്യം ആരുമല്ലാതായി തീർന്നിരുന്നു. അവരന്യോന്യം സുഖദുഃഖങ്ങളിൽ പങ്കുകൊള്ളേണ്ടവരല്ല. നിയമപ്രകാരം അവരുടെ ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിലും അയാളും ആ കുടുംബവും തമ്മിൽ ഒന്നുമില്ല. അയാൾ അവളെ മറന്നില്ല. ആ യുവാവിന്റെ ഹൃദയത്തിൽ മറ്റൊരുത്തിക്ക് പ്രവേശനം ലഭിച്ചുമില്ല. തന്റെ പരലോകയാത്രയ്ക്കു മുൻപ് ആ കുടുംബഭാരം ഒരു പുരുഷന്റെ തലയിൽ വെച്ചുകൊടുക്കാൻ കിഴവൻ ആശിക്കുമെന്ന് ആ യുവാവ് വിചാരിച്ചു. വാശിയും വൈരാഗ്യവും ഉച്ചനീചത്വങ്ങളും വിസ്മരിച്ച മനുഷ്യൻ വിവേകിയാകുന്ന അന്ത്യഘട്ടത്തിലെങ്കിലും തന്റെ ജാമാതൃപദം വകവെച്ചു തരാൻ അദ്ദേഹത്തിന് നല്ല മനസ്സുണ്ടാകുമെന്ന് അയാൾ വിശ്വസിച്ചു. കാപ്പി കൂടി കഴിഞ്ഞപ്പോഴേക്കും ഒന്നു പറയാൻ വയ്യാത്തവണ്ണം കഥനഭാരം അയാളെ ഞെരുക്കി. അവളുടെ തൊണ്ടക്കുഴിയിൽ മിന്നുന്ന തങ്കത്താലി ആ യുവാവിന്റെ സ്മരണകൾക്ക് തീച്ചൂളയായി. എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ അവൾ പണിപ്പെട്ടു. നാക്കനങ്ങിയില്ല. ഇനി പോകണ്ട എന്ന് പറയാൻ അവൾ യത്നിച്ചു. അത് പറയാമോ എന്നൊരു ശങ്ക. കുഞ്ഞിനോടൊന്നും മിണ്ടാത്തതെന്താ എന്ന് ചോദിക്കുവാൻ അവൾ ഉറച്ചു. ശബ്ദം പുറത്തു വന്നില്ല. ഗോപി ഒരു വിധത്തിൽ അവൾ വിളിച്ചൊപ്പിച്ചു. അവനെ വൈദ്യന്റെ അവിടെ പറഞ്ഞയച്ചു മോളെ എന്ന് മാതാവ് മറുപടിയും പറഞ്ഞു. എന്റെ ഒരു തലയിലെഴുത്ത്, അവൾ ആത്മനിന്ദ പ്രകടിപ്പിച്ചു. എന്റെയും, അയാൾ പങ്കുപിടിച്ചു. മാധവി പ്രിയന്റെ അടുത്തേക്ക് 2-3 അടി വെച്ചുപോയി. അയാളുടെ ഹൃദയമൊന്ന് പിടഞ്ഞു. അതിൽ ചില ആശകൾ നാമ്പെടുത്തു. എങ്കിലും ഇത്രയും കാലം അവൾക്ക് കഴിഞ്ഞില്ല മുഴുവനാക്കാൻ. കഴിഞ്ഞത് പോകട്ടെ. ആ സ്ത്രീയുടെ വാടിയ മുഖം വികസിച്ചു. ഒരു നിമിഷം കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു, അച്ഛന്റെ മനസ്സ് കരിങ്കല്ലാണ്. അതിഥി എഴുന്നേറ്റ് കൈകഴുകി. ശേഷിച്ച കാപ്പിയുടെ മട്ട് അവൾ കുടിച്ചു. ഈ ചെറുക്കൻ എവിടെ പോയി കിടക്കുക? ആ മാതാവിന് ശുണ്ഠി വന്നു. അവന്റെ കുറ്റമല്ലല്ലോ. അവൾക്കൊരാശ്വാസം തോന്നി. തങ്ങളുടെ ജീവിതത്തിലെ 9 വർഷം ആ ദമ്പതികൾ വെട്ടിക്കുറച്ചു. ഇനി പോകുകയാണെങ്കിൽ അവൾക്ക് ലജ്ജയായിപ്പോയി. വൃദ്ധ അവരുടെ ഇടയിൽ വന്നു. ആ ചെറുപ്പക്കാർക്ക് അതൊട്ടും രസിച്ചില്ല. ഗോപാലപിള്ളയുടെ വീട്ടുകാര്യം നാട്ടുകാര്യം ഒക്കെ പറയിച്ചിട്ട് വൃദ്ധ ചോദിച്ചു നിർത്തി, ഇനി തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണോ? മാധവിയുടെ കണ്ണിൽ നിന്ന് തീപ്പൊരി പറന്നു. യുവാവിന് നെഞ്ചിലൊരു കുത്തേറ്റതുപോലെ തോന്നി. അയാൾ രോഗിയുടെ അടുത്ത് ചെന്നു. അമ്മയിൽ നിന്ന് കേട്ട ചോദ്യത്തിന്റെ ഉദ്ഭവസ്ഥാനത്ത് വൃദ്ധയുടെ ചോദ്യത്തിന് ആ ചെറുപ്പക്കാരൻ ഉത്തരം പറഞ്ഞു ഗൃഹനാഥനോട്. എന്നാൽ ഞാനൊന്ന് ഇറങ്ങട്ടെ. ആകട്ടെ എന്ന മറുപടി. അടുത്ത മുറിയിൽ ചെവി കൂർപ്പിച്ചു നിന്ന മാധവിയെ ഇടിച്ചു താഴെ വീഴിക്കുന്നതിനു മുൻപ് ഗോപാലപിള്ള പടിയിറങ്ങി. വൃദ്ധൻ ഭാര്യയോട് പറയുകയാണ്, എന്റെ ജീവൻ എടുക്കുന്നതുവരെ ഇവിടെ ഇതൊന്നും നടപ്പില്ല.
1: കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ തലയിലെഴുത്ത്, അവതരിപ്പിച്ചത് ഐശ്വര്യ.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി ഇപ്പോൾ ലയവിന്യാസം കേൾക്കാം. ആദ്യമായി നാഞ്ചിൽ എ ആർ അരുൺ, കൊന്നക്കോൽ മിശ്രചാപ്പതാളം.
1: തും തക്ക ജും തക്ക തക്കിട്ട തക്കദിൻ നാ തും തദിൻ തക്കിട്ട തക്കദിൻ നാ തക്കിട്ട തക്കദിൻ നാ തും തദിൻ തക്കിട്ട തക്കദിൻ നാ തക്കിട്ട തക്കദിൻ നാ തും തദിൻ തക്കിട്ട തക്കദിൻ നാ തും തദിൻ തക്കിട്ട തക്കദിൻ നാ തും തദിൻ തക്കിട്ട തക്കദിൻ നാ തും തദിൻ തക്കിട്ട തക്കദിൻ നാ തും തദിൻ തക്കിട്ട തക്കദിൻ നാ തക്കിട്ട തക്കദിൻ നാ തക്കിട്ട തക്കദിൻ നാ തോം തക്കിട്ട തക്കദിൻ നാ തോം തക്കിട്ട തക്കദിൻ നാ തോം തക്കിട്ട തക്കദിൻ നാ താം താം തക്കിട്ട തക്കദിൻ നാ താം താം തക്കിട്ട തക്കദിൻ നാ താം താം തക്കിട്ട തക്കദിൻ നാ തത്തി കിട്ടത്തും തത്തി കിട്ടത്തും തത്തി കിട്ടത്തതും തത്തി കിട്ടത്തും തത്തി കിട്ടത്തും തത്തി കിട്ടത്തതും തത്തി കിട്ടത്തും തത്തി കിട്ടത്തും തത്തി കിട്ടത്തും തത്തി കിട്ടത്തും തക്കിട്ട തക്കദിൻ നാം തക്കിട്ട തക്കദിൻ നാം തക്കിട്ട തക്കദിൻ നാം താം തക്കിട്ട തക്കദിൻ നാം താം തക്കിട്ട തക്കദിൻ നാം താം തക്കിട്ട തക്കദിൻ നാം താം താം തക്കിട്ട തക്കദിൻ നാം തക്കിട്ട തക്കദിൻ നാം താം താം തക്കിട്ട തക്കദിൻ നാം കിടക്ക തരിക്കടതും കിടക്ക തരിക്കടതും കിടക്ക തരിക്കടതും തും തും കിടക്ക തരിക്കടതും കിടക്ക തരിക്കടതും കിടക്ക തരിക്കടതും തും തും കിടക്ക തരിക്കടതും കിടക്ക തരിക്കടതും കിടക്ക തരിക്കടതും തക്കത്ത തക്ക ജുണ്ട താം തദിൻ താം തദിം തക്കിട്ട താം തദിം തക്കിട്ട തദിം തക്കിട്ട തും തദിം തദ്ദിന്ന തദിം തദ്ദിന്ന താം തദിം തദ്ദിന്ന തരിക്കടത്തക്ക തത്തിന്ന തരിക്കടത്തക്ക ദുർക്കടത്തക്ക തദ്ദിന്ന തരിക്കടത്തക്ക തദ്ദിന്ന തരിക്കടത്തക്ക ദുർക്കടത്തക്ക തദ്ദിന്ന തരിക്കടത്തക്ക തത്തിന്ന താം തദ്ദിൻ തക്കിട്ട തത്തിൻ തത്തിന്ന കിടത്തക്ക തദ്ദിന്ന താം തത്തിന്ന തക്കിട്ട തത്തിൻ തത്തിന്ന തങ്കടത്തക്ക തരിക്കടത്തക്ക തക്കിട്ട തക്കിട്ട തങ്കടത്തക്ക തരിക്കടത്തക്ക തക്കളങ് തക്കിട്ട തും തക്കിട്ട തക്കിട്ട തങ്കടത്തക്ക തരിക്കടത്തക്ക തക്കടത്തക്ക തരിക്കടത്തക്ക തും തക്കിട്ട തക്കിട്ട തക്കടത്തക്ക തരിക്കടത്തക്ക തങ്കടത്തക്ക തരിക്കടത്തക്ക തളം തക്കും തക്കിട്ട തും തങ്കടത്തക്ക തരിക്കടത്തക്ക തക്കടത്തക്ക തരിക്കടത്തക്ക തളം തക്കും തക്കിട്ട തളം തക്കും തക്കിട്ട തും തങ്കടത്തക്ക തരിക്കടത്തക്ക തക്കടത്തക്ക തരിക്കടത്തക്ക തങ്കടത്തക്ക തരിക്കടത്തക്ക തളം തക്കും തക്കിട്ട തളം തക്കും തക്കിട്ട തളം തക്കും തക്കിട്ട തും തദ്ദിൻ കിടക്ക തരിക്കടത്തും തദ്ദിൻ കിടക്ക തരിക്കടത്തും തദ്ദിൻ കിടക്ക തരിക്കടത്തും തും തദ്ദിൻ കിടക്ക തരിക്കടത്തും തദ്ദിൻ കിടക്ക തരിക്കടത്തും തദ്ദിൻ കിടക്ക തരിക്കടത്തും തും തക്ക ജുണ്ണ കിടക്ക തരിക്കടത്തും തത്ത ജുണ്ണ കിടക്ക തരിക്കടത്തും തക്ക ജുണ്ണ കിടക്ക തരിക്കടത്തും ത കിട്ട തക്ക ജുണ്ണ തക്കു തും തും തൊങ്കു തും തത്തക്ക തും തും തൊങ്കു തും കുക്കുത്ത തും തും തൊങ്കു തും തക്കു തും തും തും തത്തക്ക തും തും തും കുക്കുത്ത തും തും തും തക്കു തും തത്തക്ക തും കുക്കുത്ത തും തക്ക തതി തത്തി കിട്ടത്തും തക്ക തതി തത്തി കിട്ടത്തും തക്ക തതി തത്തി കിട്ടത്തും താ തീ കീ നാ തും തക്ക തതി തത്തി കിട്ടത്തും തക്ക തതി തത്തി കിട്ടത്തും തക്ക തതി തത്തി കിട്ടത്തും താ തീ കീ നാ തും തക്ക തതി തത്തി കിട്ടത്തും തക്ക തതി തത്തി കിട്ടത്തും തക്ക തതി തത്തി കിട്ടത്തും തക്കു തും തും തും കുതും തത്തക്ക തും തും തും കുതും കുക്കു തതും തും തും കുതും തക്കു തും തും തും കു തത്തക്ക തും തും തും കുക്കു തതും തും തും കു തക്കു തും തത്തക്ക തും കുക്കു തതും തക്ക തതി തട്ടി തക്കടതും തക്ക തതി തട്ടി തക്കടതും തക്ക തതി തട്ടി തക്കടതും തക്കു തിക്കു കിക്കു നക്കു തൊങ്കു തക്ക തതി കിടത്തക്ക തരിക്കടതും തക്ക തതി கிடத்தக்க தரிக்கடதும் தக்க தத்தின் கிடத்தக்க தரிக்கடதும் தக்கு திக்கு கிக்கு நக்கு தொங்கு தக்க தத்தின் கிடத்தக்க தரிக்கடதும் தக்க தத்தின் கிடத்தக்க தரிக்கடதும் தக்க தத்தின் கிடத்தக்க தரிக்கடதும் தும் கத்தும் தின் தஜுன் தத்தும் தத்தின் தத்தும் தத்தின் தஜுன் தக்க தத்தின் தத்தக்க தத்தின் தஜுன் தாம் தக்கிட்ட தீம் தத்தக்க ஜுன்னு நதரகிட தத்தி நதரகிட தத்தி மெதிமி நதரகிட தத்தி மெதிமி நதரகிட தத்தி மெ நதரகிட தத்தி மெ நதரகிட தத்தி மெதிமி நதரகிட தத்தி மெ தக்கு தும் தும் நதரகிட தத்தி மெ நதரகிட தத்தி மெ மெதிமி நதரகிட தத்தி மெ மெதிமி நதரகிட தத்தி மெ நதரகிட தத்தி மெ மெதிமி நதரகிட தத்தி மெ நதரகிட தத்தி மெ மெதிமி நதரகிட தத்தி நதரகிட தத்தி மெ மெதிமி நதரகிட தத்தி மெ நதரகிட தத்தி மெ தக்கு தும் தும் நதரகிட தத்தி மெ மெதிமி நதரகிட தத்தி மெ நதரகிட தத்தி மெ தக்கு தும் தும் தத்தும் தத்தத்தின் தாங் கிட்டத்தக்க தடி கிட்டத்தக்க தீம் தடி கிட்டத்தக்க தீம் கிட்டத்தக்க தக்க தடி கிட்ட தும் தும் தடி தடி கிட்ட தும் தும் கிட்டத்தக்க நக்க தடி கிட்ட தா திடக்கு தும் தும் திடக்கு ஜுண்ண தக்க திக்கு தக்க ஜுண்ண தாங் கிட்டத்தக்க தடி கிட்டத்தக்க தக்க தி தாங் கிட்டத்தக்க தடி கிட்டத்தக்க தும் கிட்டத்தக்க தடி கிட்டத்தக்க தக்க தி தாங் கிட்டத்தக்க தடி கிட்டத்தக்க தா தத்த கிட்ட தக்க ஜுண்ண தா தத்த கிட்ட தக்க ஜுண்ண தி தாங் கிட்டத்தக்க தடி கிட்டத்தக்க தா தத்த கிட்ட தக்க ஜுண்ண தா தத்த கிட்ட தக்க ஜுண்ண தளந்ததும் தத்தளந்ததும் தா தத்த கிட்ட தக்க ஜுண்ணப்ப தத்த கிட்ட தக்க ஜுண்ணப்பி தாங்க.

0: കിട്ടത്തക്ക തറ്റി കിട്ടത്തക്ക താം തത്ത കിട്ടത്തക്ക ചുണ്ണ തക്കിട്ട തക്ക ചുണ്ണ തളന്തതും തത്തളന്തതും താം തത്ത കിട്ടത്തക്ക ചുണ്ണ താം തത്ത കിട്ടത്തക്ക ചുണ്ണത്തെ താം കിട്ടത്തക്ക തറ്റി കിട്ടത്തക്ക താ തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണ തളന്തതും ത താത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണ തളന്തതും ത തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണ തളന്തതും തത്തും തളന്തതും തത്തും തളന്തതും തത്താം തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്താം തത്ത കിട്ടത്തക്ക ചുണ്ണത്താം തത്ത കിട്ടത്തക്ക ചുണ്ണത്താം തത്ത കിട്ടത്തക്ക ചുണ്ണ തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്ത തതി കിട്ടത്ത തതി കിട്ടത്തും തത്ത കിട്ടത്തക്ക ചുണ്ണത്താം തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്താം തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണ തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്ത തതി കിട്ടത്ത തതി കിട്ടത്തും തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തത്ത കിട്ടത്തക്ക ചുണ്ണത്ത തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്ത തതി കിട്ടത്ത തതി കിട്ടത്ത ചുണ്ടത്ത തതി തത്ത തതി ത ചുണ്ടത്തും തും കൂടെ തതി തും തും തും തും കൂടെ തതി തും തും തും തും കൂടെ തതി തം.
1: ഇതുവരെ കേട്ടത് നാഞ്ചിൽ എ ആർ അരുൾ, കൊന്നക്കോൽ. ലയവിന്യാസത്തിൽ അടുത്തതായി ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. ആദ്യതാളം.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സല്ലാപം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം.

0: ഒരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറി പറന്നു വന്നു.
1: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു ആകാശവാണി. ഇപ്പോൾ സുഭാഷിതം നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ചത്.
2: ഏത് ജീവശരീരവും ശ്രദ്ധിച്ചാൽ ബോധ്യപ്പെടുന്ന

0: ഒരു വേദാന്ത ദർശനമുണ്ട്. രൂപപ്പെടുക, പിറക്കുക, വളരുക, പരിണമിച്ചുകൊണ്ട് നിലനിൽക്കുക, നശിക്കുക, ഇവയാണത്. മനുഷ്യൻ്റെ ജീവിതഘട്ടങ്ങളിൽ അവസാനത്തേതാണ് വാർദ്ധക്യം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ളത് കേരളത്തിലാണ്. വൃദ്ധി അഥവാ വളർച്ച എത്തിയവർ എന്നാണ് വൃദ്ധർ എന്ന വാക്കിന് അർത്ഥം. വിശ്രമ ജീവിതമാണ് വൃദ്ധർക്ക് വിധിച്ചിട്ടുള്ളത് എന്ന അഭിപ്രായം ഉചിതമല്ല. ചികിത്സ വേണ്ടിവരാത്ത വിധം ജീവിതം ശ്രദ്ധയോടെ ചിട്ടപ്പെടുത്താൻ മുതിർന്ന പൗരന്മാർ ശ്രമിക്കണം. പോഷകാഹാരം വയോജനങ്ങൾക്കും അനിവാര്യമാണ്. വയോജനങ്ങൾ വേഗം രോഗികളാകും എന്നത് മിഥ്യാധാരണയാണ്. അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ വാർദ്ധക്യ സഹജം എന്ന് മുദ്രകുത്തി ചികിത്സ നിഷേധിക്കുന്നതും അനീതി തന്നെ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ഒരു സർവേയിൽ ആരോഗ്യമുള്ള വൃദ്ധജനങ്ങളുടെ പ്രവർത്തനശേഷി യുവാക്കളുടേതിന് സമമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധേയമാണ്. കർമ്മബോധം ഉണർത്തുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ വയോജനങ്ങൾ ആരോഗ്യത്തിനനുസരിച്ച് ഏർപ്പെടുന്നത് അഭികാമ്യമാണ്. ചെറു ജോലികൾ ചെയ്യാനോ കളിക്കാനോ വിനോദയാത്രയ്ക്കോ താൻ അശക്തനെന്ന് അവർ സ്വയം തീരുമാനിച്ചാൽ വാർദ്ധക്യത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കുകയേ ഉള്ളൂ. താമസിയാതെ തങ്ങളും വൃദ്ധരാകും എന്നുള്ള യാഥാർത്ഥ്യം പാടേ മറന്ന് മുതിർന്ന പൗരന്മാരെ അവഗണിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഒരു സംഭവകഥ ഓർമ്മ വരുന്നു. കൂടെ താമസിച്ച വിവാഹിതനായ പുത്രൻ പുതിയ വീട് നിർമ്മിച്ച് താമസം അവിടേക്ക് മാറ്റി. പിതാവിനെ ക്ഷണിച്ചെങ്കിലും കൂടെ പോയില്ല. എങ്കിലും മകനെയും കൊച്ചുമക്കളെയും കാണാൻ അയാൾ പലപ്പോഴും മകൻ്റെ വസതിയിൽ എത്തുമായിരുന്നു. ഒരു ദിവസം അയാൾ മകൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നടന്ന ചില സംഭാഷണം കേൾക്കാനിടയായി. ഇത് കേട്ട വൃദ്ധപിതാവ് തകർന്ന ഹൃദയമോടെ അവിടെ നിന്നും മടങ്ങി. എന്നാൽ വൃദ്ധമാതാപിതാക്കളെ ധർമ്മബോധമോടെ സംരക്ഷിക്കുന്ന ഉത്തമ സന്താനങ്ങളും ഉണ്ടെന്ന കാര്യം ആശ്വാസം തരുന്നുണ്ട്. വയോജനങ്ങളെ ആദരിക്കുക, സൗഹൃദം സ്ഥാപിക്കുക, ആവശ്യങ്ങൾ അറിഞ്ഞും കണ്ടും സഹായിക്കുക എന്നിവ ഒരു നല്ല സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു. ഓരോ വ്യക്തിയും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും വിശിഷ്യ വയോജന ക്ഷേമ വകുപ്പും ഇക്കാര്യം ശ്രദ്ധിക്കുമെന്ന് പ്രത്യാശിക്കാം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് നീലേശ്വരം സദാശിവൻ.